റേഡിയോ ബെൻസിഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8. റേഡിയോ ബെൻസിഗർ, അറിയേണ്ടതെല്ലാം

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിക്കർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 9, ക്രിസ്തുവർഷം 2026, ജൂലൈ 25, ശനിയാഴ്ച. എല്ലാ മാന ശ്രോതാക്കൾക്കും പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

കഴുതയെ വിൽക്കാൻ അച്ഛനും മകനും കൂടി ചന്തയ്ക്ക് പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് ഒരു വഴിപോക്കൻ ചോദിച്ചു, എന്ത് രണ്ടുപേരും നടക്കുന്നു, ഒരാൾക്ക് കഴുതപ്പുറത്ത് കയറി പോകരുതോ? മകനെ കഴുതപ്പുറത്തിരുത്തി അച്ഛൻ നടന്നു. മറ്റൊരു യാത്രക്കാരൻ അഭിപ്രായപ്പെട്ടു, ഇതെന്തൊരു ക്രൂരത, വയസ്സായ അച്ഛനെ നടത്തി മകൻ സുഖസവാരി ചെയ്യുന്നു, കഷ്ടം തന്നെ. ഇത് കേട്ടപ്പോൾ മകനെ ഇറക്കി അച്ഛൻ കഴുതപ്പുറത്ത് കയറിയിരുന്നു. കുറേ ചെന്നപ്പോൾ മറ്റൊരാളുടെ വിമർശനം, ഈ വയസ്സൻ ഇത്ര വിവരമില്ലേ, ഈ പാവം കൊച്ചനെ നടത്തി വയസ്സൻ സുഖിക്കുന്നു, മോശം, എന്തൊരു കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തി, മകനെ കൂടി കയറ്റരുത്. അച്ഛനും മകനും കൂടി കഴുതപ്പുറത്തിരുന്നു യാത്ര തുടർന്നു. കുറേ ചെന്നപ്പോൾ ഏതാനും ആളുകൾ ഒത്തുകൂടി പറഞ്ഞു, എന്തിനിങ്ങനെ തിക്കിത്തിരക്കി കഴുതപ്പുറത്തിരുന്ന് സവാരി ചെയ്യുന്നു, കഴുത ക്ഷീണിക്കുകയില്ലേ, ഇവർക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, രണ്ടുപേർക്കും കൂടി കഴുതയെടുത്ത് ചന്തയിലെത്തിക്കുവാൻ പറ്റില്ലേ? അവർ കഴുതയെ മുളയിൽ കെട്ടി പൊക്കിയെടുത്ത് നടക്കാൻ തുടങ്ങി. അവരൊരു പാലത്തിലൂടെ കടന്നപ്പോൾ കുറേ പേർ കൈകൊട്ടി കൂവി വിളിച്ചു, പരിഹസിക്കാൻ തുടങ്ങി.

0: കഴുത വിരണ്ടു, കയറ് പൊട്ടി, കഴുത പുഴയിൽ വീണ് ചത്തു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് നാം കാണിക്കുന്ന വിട്ടിത്തങ്ങൾക്ക് കണക്കില്ല. നാം അന്യരുടെ പ്രതികരണത്തെ ഭയപ്പെടുന്നു, അവരെ പ്രീതിപ്പെടുത്താൻ തത്രപ്പെടുന്നു. സ്വന്തം ഇഷ്ടത്തെയും അഭിപ്രായത്തെയും ചിന്തയെയും പ്രവർത്തനത്തെയും മറ്റുള്ളവരുടെ താല്പര്യമനുസരിച്ച് മാറ്റുന്നു. സ്വയം ചിന്തിക്കാനും തീരുമാനമെടുക്കാനും മനുഷ്യന് കഴിവുണ്ടെങ്കിലും നാം പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ചിന്തയ്ക്കും അഭിപ്രായത്തിനും അമിത പ്രാധാന്യം നൽകുന്നു. അവരെ സുഖിപ്പിക്കാൻ വേണ്ടി അവർ പറയുന്നതനുസരിച്ച് അവരുടെ തീരുമാനം അംഗീകരിക്കുന്നു, വ്യക്തിത്വം നഷ്ടപ്പെടുത്തുന്നു.
1: നീർച്ചാലുകൾ
2: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

റേഡിയോ ബെൻസിഗർ റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

0: आकाशवाणी നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായനികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഭൂമി തരംമാറ്റ പട്ടയ അപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് പ്രത്യേക കർമ്മ പദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി എ പി അനിൽകുമാർ. ഇന്ത്യ സിംബാബ്വെ 3 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2 ഇന്ന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ റൊമാനിയ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഫലപ്രദ മാർഗങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്ത ഇരു നേതാക്കളും വ്യാപാരം, നിക്ഷേപം, ശുദ്ധ ഊർജ്ജം, കണക്ടിവിറ്റി, വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് വഴികൾ ചർച്ച ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് റൊമാനിയ ഡോക്ടർ ഓണറീസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. റൊമാനിയയിലെ ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസാണ് രാഷ്ട്രപതിക്ക് ആദരം നൽകിയത്. വിശിഷ്ട പൊതുസേവനം, വിദ്യാഭ്യാസം, സാമൂഹിക സമത്വം, ഇന്ത്യ റൊമാനിയ ബന്ധം ശക്തിപ്പെടുത്തുന്നതിലെ സംഭാവനകൾ എന്നിവ പരിഗണിച്ചാണ് ബഹുമതി. ഇന്ത്യയിലെ 140 ജനങ്ങൾക്കായി ബഹുമതി സമർപ്പിച്ച രാഷ്ട്രപതി ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ദീർഘകാല സൌഹൃദത്തെയാണ് പുരസ്കാരം പ്രതിഫലിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോയോട് പ്രതികരിക്കുകയും നിർദ്ദേശങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത രാജ്യത്തെ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമക്കുറിപ്പിൽ നന്ദി അറിയിച്ചു. വീഡിയോയ്ക്ക് ഇതിനകം 303,000+ വ്യൂസും ലഭിച്ചിട്ടുണ്ട്. പോസ്റ്റ് ചെയ്ത് 24 ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ എന്ന നേട്ടവും വീഡിയോ സ്വന്തമാക്കി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് സംഘടിപ്പിച്ച 167 ആദായ നികുതി ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി. നിയമങ്ങൾ ലളിതമാക്കുകയും ചെലവുകൾ കുറയ്ക്കുകയും ബിസിനസ് എളുപ്പമാക്കുകയും ചെയ്തതിൽ 2025 ആദായ നികുതി നിയമം നാഴികക്കല്ലാണെന്ന് ധനമന്ത്രി പറഞ്ഞു. സത്യസന്ധരായ നികുതിദായകർക്ക് സൌകര്യങ്ങൾ ലഭിക്കണമെന്നും ബോധപൂർവമല്ലാത്ത തെറ്റുകൾ തിരുത്താൻ അവസരങ്ങൾ വേണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആദായ നികുതി വകുപ്പിന്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങളും ധനമന്ത്രി പുറത്തിറക്കി. ആധുനികവും സുതാര്യവും അന്താരാഷ്ട്ര തലത്തിൽ അനുയോജ്യവുമായ നിയമാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഇന്ത്യ പ്രതിബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് നേഷൻ കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ലോ 60 വാർഷികാഘോഷത്തോടനുബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവതരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇവരിൽ ഒരാൾക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ NTA വരുത്തുന്ന സമഗ്ര അഴിച്ചുപണിയുടെ ഭാഗമായാണ് കൂട്ടപ്പിരിച്ചുവിടൽ. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗവൺമെന്റ് അറിയിച്ചു. കേന്ദ്രമന്ത്രി JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ സമരം ചെയ്യുന്ന CJP പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ CJP 3 ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി കേൾക്കാം. പരിപാടിയുടെ 136 പതിപ്പാണിത്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ മൂലമുണ്ടായ തടസ്സങ്ങൾക്കിടയിലും രാജ്യത്തെ വളം വിതരണ ശൃംഖല സംരക്ഷിക്കുന്നതിനും വളത്തിന്റെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനും ഗവൺമെന്റ് സമഗ്ര നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ ലോക്സഭയിൽ അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങൾ വളത്തിന്റെയും പ്രധാന അസംസ്കൃത വസ്തുക്കളുടെയും ആഗോള വിതരണ ശൃംഖലയെ ബാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായ അംഗങ്ങൾക്ക് രാജ്യസഭാ സെക്രട്ടേറിയറ്റ് ഇന്നു മുതൽ 2 സംവാദാത്മക പരിപാടി സംഘടിപ്പിക്കും. രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ ഓറിയന്റേഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ്, പ്രധാനപ്പെട്ട പാർലമെന്ററി സമിതികളുടെ പ്രവർത്തനങ്ങളെയും ചുമതലകളെയും കുറിച്ച് സംസാരിക്കും. ഭാവിയിലെ നിയമനിർമ്മാണത്തിലും പൊതുസേവന വിതരണത്തിലും നിർമ്മിത ബുദ്ധി, ബ്ലോക്ക് ചെയിൻ, ഡാറ്റ സ്വകാര്യത നിയമങ്ങൾ എന്നിവ ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കൽ എന്ന വിഷയത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രത്യേക സെഷനിൽ സംസാരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ ഭൂമി തരംമാറ്റ പട്ടയാപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. റവന്യൂ വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾ, വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടി, ഡിജിറ്റൽ റീസർവേ, വികസന പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങിയവയുടെ പുരോഗതി വിലയിരുത്താൻ കോഴിക്കോട് ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടത്തി. 5 സെന്റ് മുതൽ 15 സെന്റ് വരെ ഭൂമിയുള്ള സാധാരണക്കാരുടെ അപേക്ഷകളിൽ ഉദാര സമീപനം സ്വീകരിക്കും. വീട് നിർമ്മിക്കുന്നവർക്ക് ഭൂമി തരംമാറ്റത്തിന് പ്രത്യേക മുൻഗണന നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഭൂമിയുള്ള അർഹരായവർക്ക് പട്ടയം നൽകുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകും. പട്ടയം വഴി ലഭിച്ച ഭൂമി കൈമാറ്റം ചെയ്യുന്നതിന് കാലപരിധി നിബന്ധനകൾ ലളിതമാക്കാനും ഉപാധിരഹിത പട്ടയം നൽകുന്ന കാര്യവും ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഭരണപരമായ തടസ്സങ്ങൾ ഒഴിവാക്കി സാധാരണക്കാർക്ക് ഭൂമിയിൽ പൂർണ്ണ അവകാശം ലഭ്യമാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കൈച്ച് നടപ്പാക്കുന്ന നൂതന പദ്ധതികളുടെ ഭാഗമായി പ്രൈമറി വിഭാഗം പ്രഥമാധ്യാപകരുടെ ശില്പശാലയും ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഇന്ന് മലപ്പുറത്ത് നടത്തും. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഉച്ചയ്ക്ക് മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഥമാധ്യാപകരുമായി നേരിട്ടും മറ്റ് ജില്ലകളിലെ അധ്യാപകരുമായി ഓൺലൈനായും സംവദിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ജൈവ കൃഷി രംഗത്ത് കാസർഗോഡ് ജില്ല മുന്നേറുന്നു. 3000 ഹെക്ടർ സ്ഥലത്താണ് ജൈവകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി നടത്തുന്നത്. പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷകർക്ക് ഓൺലൈനിൽ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: ജൈവ കാർഷിക നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയെ 2012 ജൈവ ജില്ലയായി പ്രഖ്യാപിക്കുകയും പ്രധാന കാർഷിക വിളകളിൽ ജൈവ കൃഷി മുറകൾ അനുവർത്തിച്ചുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തു. പങ്കാളിത്ത ഗ്യാരണ്ടി സമ്പ്രദായത്തിൽ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2020 ആരംഭിച്ച പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. PGS ഇന്ത്യ വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും പദ്ധതി മാനദണ്ഡങ്ങൾ പാലിച്ച് കൃഷി ചെയ്യുകയും ചെയ്യുന്ന കർഷകർക്ക് 3 വർഷം കഴിഞ്ഞാണ് PGS ഓർഗാനിക് സർട്ടിഫിക്കേഷൻ നൽകുന്നത്. ഇത് ലഭിച്ച കർഷകർക്കാണ് ജൈവ ഓൺലൈൻ വിപണിയായ ജൈവികേതി പോർട്ടൽ വഴി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അവസരം. ഈ കൃഷിരീതി വഴി കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് വിലയും നിശ്ചയിക്കാം.
0: ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. സിംബാബ്വെയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 മത്സരം. ആദ്യ മത്സരത്തിൽ 7 വിക്കറ്റിന്റെ ആധികാരിക വിജയം സ്വന്തമാക്കിയ ഇന്ത്യ പരമ്പരയിൽ 1-0 മുന്നിലാണ്. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ഇന്ത്യയുടെ ജണ്ടു കുമാറിന് വെങ്കലം. ഇത്തവണ ഗെയിംസിൽ ഇന്ത്യ നേടുന്ന ആദ്യ മെഡലാണിത്. ഒമാനിലെ മസ്കറ്റിൽ FIH ഹോക്കി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ ആൺകുട്ടികളുടെ ടീം പാകിസ്ഥാനെയും ആതിഥേയരായ ഒമാനെയും പരാജയപ്പെടുത്തി. അതേസമയം സബ് ജൂനിയർ പെൺകുട്ടികളുടെ ടീം ചൈനയോട് പരാജയപ്പെട്ടു. ജുറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കമാകും. ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വൈകിട്ട് 5 വിവേകാനന്ദ യുവഭാരതി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേള ഇന്ന് രാവിലെ കണ്ണൂരിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. അടുത്ത മാസം 25 വരെ നടക്കുന്ന മേളയിൽ സിൽക്ക് സാരി മഹോത്സവവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഖാദി ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗവൺമെന്റ് വൈവിധ്യമാർന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. ഓണം ഖാദി മേള 2026 പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കർക്കടക വാവുബലി ചടങ്ങുകൾ നടക്കുന്ന തിരുവനന്തപുരം തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രവും ബലിക്കടവുകളും തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമാക്കി വികസിപ്പിക്കുമെന്ന് മന്ത്രി K മുരളീധരൻ പറഞ്ഞു. ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കടക വാവുബലിയോടനുബന്ധിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് മനാശ്ശേരിയിൽ സ്കൂൾ വിട്ട് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഓട്ടോയിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ് ലോറിക്കടയിൽപ്പെട്ട് 7 വയസ്സുകാരൻ മരിച്ചു. മനാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി അമൽ ആണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഭൂമി തരംമാറ്റ പട്ടയാപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് പ്രത്യേക കർമ്മ പദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി എ പി അനിൽകുമാർ. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻസ് 107.8 ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 7:55 എന്റെ ചെടി, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിവുകൾ, 8:10 കഥ പറയും നേരം, 8:30 ഗ്രീറ്റിംഗ്സ് ഡേ, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:30 റോട്ടറി എഗെയിൻസ്റ്റ് ഡ്രഗ്സ്, 9:45 വാട്സപ്പ് മെലഡി, 10:15 പറയാതെ വയ്യ, 10:30 മൈൻഡ് ടോക്സ്, 11:30 കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ ഏറ്റവും വലിയ കടമ അവതരണം സുനിൽ കുരുവിള ഇൻസൈറ്റ് മിഷൻ, 11:50 കൂടെയുണ്ട് ഞാൻ സഖി, 11:55 അറിയിപ്പുകൾ, 12:00 കാതോടെ കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:30 കിട്ടിയാൽ കിട്ടി പോയാൽ പോയി, 4:30 കുട്ടി മനസ്സിലുടരി യാത്ര.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
1: ഒരാളുടെ നിൽപ്പ്, ഇരിപ്പ്, നടത്തം, നോട്ടം എന്നിവയും വ്യക്തിത്വവും തമ്മിൽ ബന്ധമുണ്ടാകുമോ? അതേക്കുറിച്ചൊന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ ഖാൻ കരിക്കോൾ. ചില വ്യക്തികൾ എവിടെ ചെന്നാലും ആളുകളുടെ ശ്രദ്ധാകേന്ദ്രമാകുന്നു. കാരണം മറ്റൊന്നുമല്ല, അവരുടെ ശരീരഭാഷയിലെ ഗുണവശങ്ങൾ സന്ദർഭങ്ങൾക്കനുസരിച്ച് എടുത്തു പ്രയോഗിക്കാൻ കഴിയുന്നത് കൊണ്ടാകാം. സ്വയം പരിശീലനത്തിലൂടെ ഈ ആകർഷണീയത ഒരു പരിധിവരെ നമുക്കും നേടിയെടുക്കാൻ കഴിയും. ഇനി പറയുന്ന കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ ഒന്ന് വരുത്തി നോക്കിയാട്ടെ. വ്യക്തിബന്ധങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലും ഉണ്ടാകുന്ന മാറ്റം അത്ഭുതാവഹമായിരിക്കും. നിൽക്കുമ്പോൾ നിവർന്നു തന്നെ നിൽക്കണം. ഒരു വ്യക്തിയുടെ നിൽപ്പ് ആ വ്യക്തിയെക്കുറിച്ച് പറയാതെ തന്നെ ധാരാളം വിവരങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ്. ഒടിഞ്ഞും തൂങ്ങിയും അലസമായുള്ള നിൽപ്പ് ആരിലും ആദരവുണ്ടാക്കുകയില്ല. ഇരിക്കുന്നത് ഏത് സാഹചര്യത്തിലായാലും ഊർജസ്വലമായ രീതിയിൽ തന്നെ ഇരിക്കണം. തന്നോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തൽപരനാണെന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ ഇരിക്കാൻ ശ്രദ്ധിക്കണം. വളഞ്ഞു തൂങ്ങിയുള്ള ഇരിപ്പ് ആരും ഇഷ്ടപ്പെടില്ല. കസേരയുടെ ചാരുപടിയിൽ ചേർന്ന് നിവർന്നു തന്നെ ഇരിക്കണം. വ്യക്തിപരമായ സംഭാഷണമെങ്കിൽ അല്പം മുന്നോട്ട് ചാഞ്ഞു പോകുന്നതിലും തെറ്റില്ല. നിങ്ങൾ ഇരിക്കുന്ന കസേര എല്ലായ്പ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് അഭിമുഖമായി ഇരിക്കാനും ശ്രമിക്കണം. തോട്ടത്തിൽ എന്തിരിക്കുന്നു എന്ന സംശയം വേണ്ട. നിങ്ങളുടെ വികാര വിചാരങ്ങൾ കണ്ണുകളിലൂടെ പ്രസരിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളിലെ ആത്മവിശ്വാസം കേൾവിക്കാരിലേക്ക് എത്തും. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി മാത്രം സംസാരിക്കുക. എന്നാൽ തുറച്ചു നോക്കുകയും അരുത്. അത് അവരിൽ അസ്വസ്ഥത ഉളവാക്കും. മറ്റുള്ളവരുടെ മുന്നിൽ അസ്വസ്ഥതയോ അഹങ്കാരമോ പ്രകടമാക്കുന്ന യാതൊരു ചേഷ്ടയും പ്രകടമാകാതിരിക്കാൻ പ്രത്യേകമായ ഒരു ശ്രദ്ധ വേണം. ക്ഷമാശീല മനോഭാവത്തോടൊപ്പം സഹാനുഭൂതിയോടെ ഇടപെടലുകളും നടത്തണം. ശ്വാസഗതി, കോട്ടുവായിടൽ, തലയാട്ടൽ തുടങ്ങിയവ മറ്റുള്ളവർക്ക് അസ്വസ്ഥ ഉളവാക്കുന്ന രീതിയിലാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രസന്നഭാവത്തോടെയുള്ള ഇടപെടലുകളും മുഖത്ത് പുഞ്ചിരി കൂടി ഉണ്ടായാൽ നിങ്ങളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് എക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. പുരസ്കാരം ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നതായി രാഷ്ട്രപതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ. പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച മലയാളി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് കോട്ടയത്ത് നടക്കും. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാര പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചന്ദു കുമാറിന് വെങ്കലം. വാർത്തകൾ വിശദമായി. പൊതുസേവനത്തിലെ മികവും വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിലെ സംഭാവനകളും പരിഗണിച്ച് റൊമാനിയയിലെ ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് എക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സൌഹൃദത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും പ്രതിഫലനമാണ് ബഹുമതിയെന്ന്. ഇത് ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കായി സമർപ്പിക്കുന്നുവെന്നും ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു. സമത്വമുള്ള സമൂഹം കെട്ടിപ്പടുക്കാൻ വിദ്യാഭ്യാസം അനിവാര്യമാണെന്നും ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു.
1: എഡ്യൂക്കേഷൻ ഈസ് നോട്ട് മിയർലി എ മീൻസ് ഓഫ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ് ബട്ട് ദ സ്യൂരിയസ്റ്റ് ഫൗണ്ടേഷൻ ഓഫ് എ ജസ്റ്റ് ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി. ടുഡേ ദ വേൾഡ് ഈസ് ബീങ് റീസെപ്റ്റ് ബൈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ ടെക്നോളജീസ് ആൻഡ് ഓദർ റാപ്പിഡ് സയന്റിഫിക് അഡ്വാൻസസ്. യൂണിവേഴ്സിറ്റീസ് ലൈക് ദിസ് has even greater responsibility to ensure that knowledge is guided by wisdom, ethics and compassion.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡയും ജിതേന്ദ്ര സിംഗും ഇന്നലെ ന്യൂഡൽഹിയിൽ സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. സി ജെ പി 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീ നഡ്ഡ മാധ്യമങ്ങളോട് പറഞ്ഞു. സി ജെ പി മുന്നോട്ടുവച്ച 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സി ജെ പി വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം ഒരു ചർച്ചയിലും പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പാർലമെന്റ് പരിസരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്ത് 3 രാസവസ്തു പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഭാരത് ഔദ്യോഗിക് വികാസ് യോജന രസായൻ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. കർണാടകയിലെയും ആന്ധ്രാപ്രദേശിലെയും ബല്ലാരി ഗുണ്ടക്കൽ സെക്ഷന്റെ 3-4 ലൈനുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്കും അംഗീകാരം നൽകിയതായി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
2: ആന്ധ്ര ഓർ കർണാടക ജോഡ്നെ വാലെ ബഹുത് ഏക് ഇമ്പോർട്ടന്റ് ഇക്കണോമിക് കോറിഡോർ മേ റെയിൽവേ കി തേർഡ് ഓർ ഫോർത്ത് ലൈൻ ഓർ ദൂസരാ ഹെ കെമിക്കൽ സെക്ടർ കോ ഏക് ടോട്ടലി നയ തരീക്കേ സേ ഭാരത് മേ ഡെവലപ് കർണെ കെ ലിയേ ഏക് നയി സ്കീം അപ്രൂവ് ഹുയി ഹൈ ഓർ കെമിക്കൽ ഭി സെമി കണ്ടക്ടർ കി തരഹ് ഏക് ഫൗണ്ടേഷണൽ ഇൻഡസ്ട്രി ഹൈ ഇസ്ലിയേ ബഹുത് ഇമ്പോർട്ടന്റ് ഥാ ഇസ് ഇൻഡസ്ട്രി കെ ലിയേ ഏക് നയ തരീക്കേ സേ സോച്നാ.
0: തന്റെ വീഡിയോയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും രാജ്യത്തെ യുവജനങ്ങൾക്ക് സമൂഹമാധ്യമത്തിലൂടെ നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏകദേശം 303 ദശലക്ഷത്തിലധികം പേരാണ് വീഡിയോ കണ്ടത്. 24 മണിക്കൂറിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ എന്ന റെക്കോർഡും വീഡിയോ സ്വന്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: റഷ്യൻ അതിർത്തിയിലെ കരിങ്കടൽ മേഖലയിൽ വാണിജ്യ കപ്പലായ MV ഒമോഫിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ചു ഇന്ത്യ. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും തയ്യാറാകണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇക്കഴിഞ്ഞ July 18 മൂന്ന് ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 ജീവനക്കാരുമായി പോയ കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ഇറാനിയൻ സമുദ്ര അതിർത്തിക്കുള്ളിൽ ദിശ എന്ന മൊസാംബിക് പതാക വഹിച്ച LPG ടാങ്കർ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ കപ്പലിലുണ്ടായിരുന്ന 28 ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ജീവനക്കാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനായി അധികൃതരുമായി ബന്ധപ്പെട്ട് വരികയാണെന്ന് എംബസി ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. അയൽ രാജ്യത്ത് ഇന്ത്യ മനഃപൂർവ്വം വെള്ളപ്പൊക്കമുണ്ടാക്കുകയാണെന്ന പാകിസ്ഥാന്റെ മാധ്യമ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നിഷേധിച്ചു. ജമ്മുവിലും സമീപ പ്രദേശങ്ങളിലുമുണ്ടായ ശക്തമായ മഴയുടെ അനന്തര ഫലമായാണ് ചെനാബ് നദിയിലെ ഒഴുക്ക് വർദ്ധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു.
4: यहाँ तक इंडस वाटर ट्रीटी की बात है, सिंधु जल संधि की समझौते की बात है, इस पर हमारा पक्ष साफ है और हम लोगों ने समय समय पर आपको याद भी दिलाया है कि भारत का ये मानना है कि ये सिंधु जल संधि तब तक स्थगित रहेगा जब तक पाकिस्तान सीमा पार आतंकवाद को अपना समर्थन देना बंद नहीं करेगा.
0: ചൈനയുടെ പരമാധികാരത്തെ ഇന്ത്യ ലംഘിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ശ്രീ ജയ്സ്വാൾ 1963 മുതൽ ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ ചൈന നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുകയാണെന്നും പറഞ്ഞു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് നടക്കും. കോട്ടയത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഉച്ചയ്ക്ക് 1:30 സംസ്കാരം. മൃതദേഹം ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ അറിയിച്ചിരുന്നു. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിലെത്തിക്കുന്നത്. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടു കുമാർ വെങ്കല മെഡൽ കരസ്ഥമാക്കി. രണ്ടാമത്തെ ശ്രമത്തിൽ 190 kg ഭാരം ഉയർത്തി 130.9 പോയിന്റോടെയാണ് സഞ്ജു കുമാർ മൂന്നാം സ്ഥാനം ഉറപ്പിച്ചത്. നേരത്തെ പുരുഷ വനിതാ ലൈറ്റ് വെയ്റ്റ് ഹെവി വിഭാഗങ്ങളിൽ ഇന്ത്യയ്ക്ക് മെഡലുകൾ നഷ്ടമായിരുന്നു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ നടക്കും. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. UPSC പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. ഏജൻസിയുടെ ഘടനാപരമായ പുനർനിർമ്മാണത്തിലുള്ള നിർണായക ചുവടുവയ്പ്പാണിതെന്ന് NTA പ്രസ്താവനയിൽ വ്യക്തമാക്കി. യാത്രക്കാരുടെ സുരക്ഷയും സംരക്ഷണവും ശക്തിപ്പെടുത്തുന്നതിനായി 3,215 റെയിൽവേ സ്റ്റേഷനുകളിലും 13,409 പാസഞ്ചർ കോച്ചുകളിലും CCTV നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ. 425 സ്റ്റേഷനുകളിൽ CCTV സംവിധാനം ഒരുക്കിയ ഉത്തര റെയിൽവേയാണ് മുന്നിൽ. അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ വികസ്വര രാജ്യങ്ങളെക്കൂടി പരിഗണിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആധുനികവും സുതാര്യവുമായ നിയമ സംവിധാനം ഒരുക്കുന്നതിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത കേന്ദ്രമന്ത്രി ആവർത്തിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. പുരസ്കാരം ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നതായി രാഷ്ട്രപതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: കേരളത്തിൽ ജലലഭ്യത അനുദിനം കുറഞ്ഞു വരും.

0: ശരിയാണ്. അതോടൊപ്പം തന്നെ ജലത്തിൻ്റെ ദുരുപയോഗം കൂടിയും വരികയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കായിരിക്കും കേരളം എത്തുക. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം ചർച്ച ചെയ്യുന്നത്. പ്രതിശീർഷ ജലലഭ്യത ദേശീയ ശരാശരിയേക്കാൾ 2 ഇരട്ടി കൂടുതലാണ് കേരളത്തിൽ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. ഇതിലൊക്കെ അഭിമാനിക്കുമ്പോഴും ആളോഹരി ജലലഭ്യതയിൽ നാം വളരെ പിന്നിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ദേശീയ ശരാശരിയേക്കാൾ ജലലഭ്യതയിൽ കുറവുള്ളതും ഇന്ത്യയിലെ ഏക മരുഭൂമി സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാൻ സംസ്ഥാനത്തേക്കാളും പിറകിലാണ് അക്കാര്യത്തിൽ കേരളം. രാജസ്ഥാനിൽ ഒരാൾക്ക് ജലലഭ്യത 780 ക്യുബിക് മീറ്റർ ആണെങ്കിൽ കേരളത്തിൽ ഇത് 550 ക്യുബിക് മീറ്റർ ആണ്. കേരളത്തിൽ പെയ്യുന്ന മഴ അതിവേഗം കുത്തിയൊലിച്ച് അറബിക്കടലിൽ ചെന്ന് ചേരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായി മലനാട്ടിൻ്റെ ചരിവാണ് ഇതിന് പ്രധാന കാരണം. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നതും മലനാട്ടിൽ നിന്നാണ്. വെള്ളത്തെ മണ്ണിലേക്ക് ഇറക്കുന്നതിൽ നാം കാണിച്ച അശ്രദ്ധയും ഇതിന് കാരണമാണ്. ശുദ്ധജലത്തിൻ്റെ ഉറവിടം മഴയാണല്ലോ. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന രാജ്യം ബ്രസീലാണ്. ശരാശരി പ്രതിവർഷം 2500 മില്ലിമീറ്റർ ആണ് ബ്രസീലിലെ മഴ. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ 3000 മില്ലിമീറ്റർ മഴ പ്രതിവർഷം കേരളത്തിൽ പെയ്യുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ പെയ്യുന്ന മഴ കെട്ടിനിർത്തുകയാണെങ്കിൽ 7 നില കെട്ടിടം മുങ്ങിപ്പോകുന്ന അത്രയും വരും നമുക്ക് ജലലഭ്യത. അയൽ സംസ്ഥാനമായ തമിഴ്നാട് കൊതിയോടെയാണ് കേരളത്തിൽ പ്രകൃതി കനിഞ്ഞു നൽകിയ സൗഭാഗ്യത്തെ കാണുന്നത്. പക്ഷെ നമ്മൾ ജനുവരി ആകുന്നതോടെ ജല ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. മഴക്കാലമുള്ള 6 മാസം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജലസമൃദ്ധി. ഇവിടെ മഴയിലൂടെ കിട്ടുന്ന ശുദ്ധജലം ഭൂമിയിലേക്ക് ഇറക്കാൻ കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലും ജലദാരിദ്ര്യം നാം അനുഭവിക്കേണ്ടി വരില്ല. മഴക്കുഴികളിലൂടെയും കിണർ റീചാർജിങ്ങിലൂടെയും ഇത് നമുക്ക് സാധ്യമാക്കാം. ജലസമൃദ്ധിയിൽ ഊറ്റം കൊണ്ട മലയാളി കിട്ടുന്ന ജലം സംരക്ഷിക്കാതിരിക്കുകയും ഉള്ളത് ദുരുപയോഗം ചെയ്യുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. മലയാളിയുടെ ജലകണക്ക് കേട്ടാൽ നാം അത്ഭുതപ്പെടും. സാക്ഷരതയിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ നാം മനുഷ്യജീവന്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായ ജലത്തിന്റെ കാര്യത്തിൽ ഇത്രയും നിരക്ഷരനായി പോയതിൽ പരിതപിക്കുകയേ നിവർത്തിയുള്ളൂ. പല്ല് തേക്കാൻ മാത്രം മലയാളി ഉപയോഗിക്കുന്നത് 40 ലിറ്റർ വെള്ളമാണ്. തുടർച്ചയായി 5 മിനിറ്റ് ടാപ്പ് തുറന്നിട്ടാൽ സംഭവിക്കുന്നതാണിത്. എന്നാൽ മഗ്ഗിൽ വെള്ളം ഉപയോഗിച്ചാൽ ഇതിന് 1.5 ലിറ്റർ വെള്ളമേ വേണ്ടി വരികയുള്ളൂ. കൈ കഴുകാൻ തുടർച്ചയായി 1 മിനിറ്റ് ടാപ്പ് തുറന്നിട്ടാൽ ചിലവാകുന്നത് 8 ലിറ്റർ വെള്ളമാണ്. എന്നാൽ ഒരു മഗ്ഗിൽ കൈ കഴുകിയാൽ 1 ലിറ്റർ വെള്ളം പോലും വേണ്ടി വരികയില്ല. അതുപോലെ തന്നെ കക്കൂസ് ഫ്ലഷ് ചെയ്യുവാൻ വേണ്ടി വരുന്നത് 10 ലിറ്റർ വെള്ളമാണ്. ടാപ്പ് തുറന്നിട്ടുകൊണ്ട് ഷവറിലെ കുളിക്ക് 90 ലിറ്റർ വെള്ളമാണ് നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ബക്കറ്റും മഗ്ഗും ഉപയോഗിച്ചാൽ ഇത് 15 ലിറ്ററിൽ കൂടുകയില്ല. നിത്യജീവിതത്തിൽ ഇങ്ങനെ ഓരോ പ്രവൃത്തിയിലും മലയാളി ഇന്ന് ഉപയോഗിക്കുന്നത് 100 ഇരട്ടിയിൽ അധികമായ ജലമാണ്. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ജലം നമ്മെ മാരകമായി തന്നെ മുറിവേൽപ്പിക്കും. കൊല്ലം ജില്ലയിലെ വനനിബിഡമായ ആര്യങ്കാവ് തെന്മല പോലുള്ള കിഴക്കുള്ള പഞ്ചായത്തുകൾ പോലും വെള്ളത്തിന് വേണ്ടി ഇപ്പോൾ കേഴുകയാണ്. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് 1 കിലോ അരി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് വേണ്ടത് 4000 ലിറ്റർ വെള്ളമാണ്. 1 കിലോ മാട്ടിറച്ചിക്ക് 16000 ലിറ്റർ വെള്ളം വേണം. ഇനി ഇത് പാചകം ചെയ്യണമെങ്കിലോ സാധാരണ അരി വേവിക്കാനും പച്ചക്കറി വേവിച്ച് കറി ഉണ്ടാക്കാനും എല്ലാം കൂടി 2000 ലിറ്റർ വെള്ളം മതി. എന്നാൽ 1 കിലോ ഇറച്ചി മാത്രം കഴുകി വൃത്തിയാക്കി വേവിച്ചെടുക്കാൻ 5000 ലിറ്റർ വെള്ളം വേണം. ഇനി വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചതുൾപ്പെടെയുള്ള പാത്രങ്ങൾ വൃത്തിയാക്കാൻ 500 ലിറ്റർ വെള്ളം മതി. എന്നാൽ മാംസാഹാരങ്ങൾ കഴിച്ച പാത്രങ്ങൾ വൃത്തിയാക്കാൻ മാത്രം ഒരു അണുകുടുംബത്തിന് 2000 ലിറ്റർ വെള്ളം വേണമെന്നുള്ളതാണ് അവസ്ഥ. ചുരുക്കത്തിൽ ജല ഉപയോഗം കുറയ്ക്കാൻ വെജിറ്റേറിയൻ ആവുകയാണ് ഏറ്റവും നല്ലത്. ജല ലഭ്യതയിൽ കേരളീയർ പലപ്പോഴും അഹങ്കരിക്കാറുണ്ട്. 44 നദികൾ, 150 പോഷക നദികൾ, 70 ലക്ഷത്തോളം കിണറുകൾ, അതുപോലെ തന്നെ 34 കായലുകൾ ഉൾപ്പെടെയുള്ള എണ്ണമറ്റ ജലാശയങ്ങൾ. പക്ഷേ ഈ പ്രധാന 44 നദികൾ ഉൾക്കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ ജലം ഗോദാവരി എന്ന ഒറ്റ നദി ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. കേരളത്തിലെ എല്ലാ നദികളുടെയും ആകെ വിസ്തൃതി 28,739 ചതുരശ്ര കിലോമീറ്റർ ആണ്. എന്നാൽ ഗോദാവരി എന്ന ഒറ്റ നദിയുടെ നീർത്തട വിസ്തൃതി മാത്രം 300,000 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിലെ 44 നദികളിൽ പകുതിയും 50 കിലോമീറ്ററിനുള്ളിൽ നീളമുള്ളതാണ്. ഇതിൽ തന്നെ 9 നദികൾ 30 കിലോമീറ്ററിനും താഴെ നീളമുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴയ്ക്ക് 16 കിലോമീറ്ററേ നീളമുള്ളൂ. മഹാനദികൾ കേരളത്തിലില്ല. 20,000 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ നീർവാഴ്ചയുള്ള പ്രദേശമുള്ള നദികളാണ് മഹാനദികളുടെ ഗണത്തിൽപ്പെടുന്നത്. കേരളത്തിലെ എല്ലാ നദികളിലൂടെയും കൂടി ആകെ ഒഴുകുന്ന ജലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗോദാവരി നദിയിലൂടെ ഒഴുകുന്ന വെള്ളത്തേക്കാൾ കുറവാണ്. ഇവിടത്തെ നദികളിലെ ജലത്തിന്റെ pH മൂല്യവും കുറവാണ്. അമ്ലവൽക്കരണം കൂടുതലാണ് നമ്മുടെ നദികളിൽ കണ്ടുവരുന്നത്. മാത്രമല്ല ഓക്സിജന്റെ അളവും തീരെ കുറവാണ്. കോഴിക്കോട് ജലവിഭവ പഠന കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. മനുഷ്യ മലത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ആയ ഈകോളിയുടെ അളവ് 1 മില്ലിമീറ്ററിൽ 20,000-ൽ അധികമാണ് നമ്മുടെ നാട്ടിലെ നദീജലത്തിൽ. അനുവദനീയമായതിൽ 2500 ആണെന്ന് ഓർക്കണം. പുണ്യനദി എന്ന് പറയുന്ന പമ്പയിൽ സീസൺ സമയത്ത് 500,000 ഈകോളിയുടെ അളവ്. ഈ നില തുടർന്നാൽ കേരളത്തിലെ നദികൾ 30 വർഷം വരെ എങ്കിലും നിലനിൽക്കുമോ എന്ന് വളരെ സംശയമാണ്. എന്നാൽ ചില നദികളൊക്കെ കൂടുതൽ വൃത്തിയാക്കി സൂക്ഷിക്കാനും പുനർനിർമ്മിക്കാനും അവയുടെ നീരൊഴുക്ക് കൂട്ടുവാനുമൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കുകയും അത് കുറേയൊക്കെ നടപ്പിലാക്കാനും കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് മലയാളത്തിന് കഴിഞ്ഞു എന്നുള്ളത് ശുഭോർഗമായ ഒരു വാർത്തയാണ്. പക്ഷേ അത് നാം ഉദ്ദേശിച്ച രീതിയിൽ ഇനിയും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് ദുഃഖകരവുമാണ്. കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന് വേണ്ടി ഡോക്ടർ PS ശശികുമാറിന്റെ നേതൃത്വത്തിൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പഠനത്തിന്റെ റിപ്പോർട്ട് പറയുന്നത് നദികളുടെ ഒഴുക്ക് കുറഞ്ഞ് മാലിന്യം സ്വയം സംസ്കരിക്കാനുള്ള ജൈവപരമായ നദികളുടെ കഴിവ് കുറഞ്ഞുവെന്നാണ്. കേരളത്തിലെ ഒരു നദിയിലെയും വെള്ളം കുടിക്കാൻ യോഗ്യമല്ല. ചുരുക്കത്തിൽ മാലിന്യം നിറഞ്ഞ നദികൾ മരണാസന്നയായി മാറിക്കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യവും ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊരു പഴയ റിപ്പോർട്ടാണ്. പക്ഷെ ഇതിൽ നിന്ന് ഇപ്പോൾ കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ ജനസംഖ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ 6 പേർക്ക് ഒരു കിണർ എന്ന തോതിലാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഈ കിണറുകളിലെ ബഹുഭൂരിപക്ഷത്തിലെയും ജലം ശുദ്ധമല്ല. ഈ കോളിയുടെ അളവ് കൂടുതലാണ് എന്നതാണ് കാരണം. തൊട്ടികൊണ്ട് ഇടിച്ച് ജലം കോരാതെ പമ്പ് ഉപയോഗിക്കുന്നതിനാൽ ജലത്തിലെ ഇളക്കം കുറയുന്നു. CH4 പോലുള്ള വിഷവാതകങ്ങൾ കിണറുകളിൽ നിറയുകയും ചെയ്യുന്നു. അത് കാരണം കേരളത്തിലെ 10,000 വരുന്ന കുളങ്ങളുടെ സ്ഥിതിയും ഇത് തന്നെയാണ്. പലതും മാലിന്യം നിറഞ്ഞിട്ടുണ്ട്. കേരള ജല അതോറിറ്റിയുടെ കണക്ക് പ്രകാരം 24 ലക്ഷം കുഴൽ കിണർ കേരളത്തിലുണ്ടെന്നാണ് ഒരു ഏകദേശ കണക്ക്. ഇവയുടെ സ്ഥിതി പരിതാപകരമാണ്. ഭൂമിയുടെ ഉൾഭാഗത്തെ ജലത്തോടൊപ്പം ആ ഭാഗങ്ങളിലുള്ള രാസപദാർത്ഥങ്ങളും നമ്മുടെ കുടിവെള്ളത്തിലെത്തും. കുഴൽക്കിണർ വെള്ളം ഉപയോഗിക്കുന്ന വീടുകളിലെ ക്ലോസറ്റുകൾ പരിശോധിച്ചാൽ ഇത് ബോധ്യമാകും. പലതും മഞ്ഞ നിറമോ നേരിയ ചുവപ്പ് നിറമോ ആയിത്തീരും. ചില സ്ഥലങ്ങളിൽ കുഴൽക്കിണറിലെ വെള്ളം ഉപയോഗിക്കുന്നത് മൂലം പല്ല് മുഴുവൻ നേർത്ത കറുപ്പായി മാറിയ അനുഭവവും ഉണ്ടായിട്ടുണ്ട്. അയണിന്റെ അംശം കൂടിയതാണ് ഇതിന് കാരണം. ചുരുക്കത്തിൽ കുഴൽക്കിണർ തികച്ചും ശുദ്ധമല്ല, പലപ്പോഴും അപകടകാരിയും ആകുന്നു. സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് നടത്തിയ പഠനത്തിൽ കേരള സംസ്ഥാനത്ത് 2021 കണക്ക് പ്രകാരം 1648 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളത്തിന്റെ കുറവ് നേരിടുമെന്ന് കണ്ടെത്തിയിരുന്നു. വ്യക്തിയുടെ കാര്യത്തിൽ ഒരാൾക്ക് 150 ലിറ്റർ വെള്ളം പ്രതിദിനം കണക്കാക്കിയാണ് പഠനത്തിനായി എടുത്തിരുന്നത്. ഇതനുസരിച്ച് 2021 ആകെ വേണ്ടി വരിക 48,600 മില്ലി ക്യൂബിക് മീറ്റർ വെള്ളമായിരിക്കുമെന്നും അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അന്നത്തെ ലഭ്യത 46,952 മാത്രമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. നദികളിലെ ഒഴുക്ക് കുറയുന്നത്, മഴയിലെ വ്യതിയാനം, മാലിന്യ പ്രശ്നം, വനനശീകരണം, ആഗോളതാപനം, ഇങ്ങനെ നിരവധി കാരണങ്ങൾ ജലലഭ്യതയുടെ കുറവിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു. വ്യക്തിക്ക് പ്രതിവർഷം സംഭവിക്കുന്ന വെള്ളത്തിന്റെ കുറവാണ് മേൽ പഠനം ചൂണ്ടിക്കാണിച്ചത്. കൃഷി, കന്നുകാലി വളർത്തൽ, വ്യവസായം, വാണിജ്യം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇവയ്ക്ക് ആവശ്യമായി വേണ്ടി വരുന്ന വെള്ളത്തിന് എന്ത് ചെയ്യുമെന്നത് ഒരു കീറാമൂട്ടി പ്രശ്നമായി നമ്മുടെ മുന്നിലുണ്ട്. ചുരുക്കത്തിൽ, കേരളത്തിൽ ജലലഭ്യത കുറഞ്ഞു വരികയും അതോടൊപ്പം ജല ദുരുപയോഗം കൂടുകയും ചെയ്യുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതൽ ജല നിയന്ത്രണം മലയാളി ശീലിച്ചില്ലെങ്കിൽ ഏറ്റവും അപകടകരമായ ഭാവിയെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ശരിയായ ഒരു ജലസാക്ഷരതാ യജ്ഞം നടത്തിക്കൊണ്ട് മാത്രമേ ഇതിനെ നമുക്ക് മറികടക്കാനാവൂ. കേരളത്തിൽ പ്രതിദിനം കുറഞ്ഞു വരുന്ന ജലലഭ്യതയും അതുപോലെ തന്നെ ജലത്തിൻ്റെ ദുരുപയോഗത്തെയും കുറിച്ചാണ് അറിവിൻ്റെ പാഠപുസ്തകത്തിൽ ഇവിടെ ചർച്ച ചെയ്തത്. അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
1: ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ റിപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
2: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. മാറ്റങ്ങളെ ഭയപ്പെടലും മറ്റുള്ളവരെ അമിതമായി നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇത് ഈഗോ എന്ന പരിപാടിയുടെ 4th ഭാഗമാണ്. ഈഗോയെക്കുറിച്ച് കഴിഞ്ഞ ഭാഗങ്ങളിൽ വിശദമായി സംസാരിച്ചു. എങ്ങനെ ഈഗോ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കും, അതുപോലെ മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളെക്കുറിച്ചും സംസാരിച്ചു. ഇവിടെയൊക്കെ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് തന്നെയാണ് ഈഗോ. കഴിഞ്ഞ ഭാഗത്ത് ഒരുതരം ഈഗോയെക്കുറിച്ച് ചർച്ച ചെയ്തുവെങ്കിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് കുറച്ചുകൂടി അപകടകരമായ, എന്നാൽ പലരും തിരിച്ചറിയാതെ പോകുന്ന ഒരു ഈഗോയെക്കുറിച്ചാണ്. മാറ്റങ്ങളെ ഭയപ്പെടലും മറ്റുള്ളവരെ അമിതമായി നിയന്ത്രിക്കുകയും ചെയ്യൽ. അതായത് മാറ്റങ്ങളെ ഭയപ്പെടലും അമിത നിയന്ത്രണവും. അതെങ്ങനെയാണെന്നാണല്ലോ നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്താണ് ബേസൽ ലെഫ്റ്റ് ഈഗോ? നമ്മുടെ തലച്ചോറിന്റെ പിൻ ഇടതുഭാഗമാണ് നിയമങ്ങൾ, കൃത്യനിഷ്ഠ, മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാനുകൾ എന്നിവ നിയന്ത്രിക്കുന്നത്. ഈ ഭാഗം അമിതമായി ഉപയോഗിക്കുന്നവരിൽ കാര്യങ്ങൾ എപ്പോഴും സ്വന്തം നിയന്ത്രണത്തിൽ തന്നെ ഇരിക്കണം എന്ന ശാഠ്യമുണ്ടാവും. ഇവിടെ ഈഗോ കടന്നുകൂടുമ്പോൾ അത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന അമിത നിയന്ത്രണമായി മാറുന്നു. ഇതൊക്കെ നിങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടാവും, പെട്ടെന്ന് ഓർക്കുന്നില്ല എന്ന് മാത്രം. ഇവർക്ക് മാറ്റങ്ങളോട് ഭയമുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ജീവിത രീതിയിലോ ചിട്ടകളിലോ ചെറിയൊരു മാറ്റം വരുന്നത് പോലും സഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവില്ലോ? ജീവിതം എപ്പോഴും തങ്ങൾ വരച്ച വരയിലൂടെ തന്നെ പോകണമെന്ന് അവർ വാശി പിടിക്കും. അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് ആകെ അസ്വസ്ഥതയും ദേഷ്യവും ഒക്കെ ഉണ്ടാകും. ഇത് കുടുംബത്തിലെ ഒരു ചെറിയ മൈക്രോ മാനേജ്മെന്റ് ഉദാഹരണത്തിലൂടെ ഞാനതൊന്ന് വ്യക്തമാക്കാം. വീട്ടിലെ കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ ഈ സ്വഭാവമുള്ള ആളാണെന്നൊന്ന് കരുതുക. വീട്ടു സാധനങ്ങൾ എവിടെ വെക്കണം, അടുക്കളയിൽ പാത്രങ്ങൾ എങ്ങനെ അടുക്കണം, മറ്റുള്ളവർ എപ്പോൾ ഉണരണം, എന്ത് വസ്ത്രം ധരിക്കണം തുടങ്ങിയ എല്ലാ കാര്യത്തിലും ഇവർ കടുപ്പമേറിയ നിയമങ്ങൾ ഉണ്ടാക്കും. കുട്ടികളുടെയോ പങ്കാളിയുടെയോ ചെറിയൊരു മാറ്റം പോലും ഇവരിൽ ദേഷ്യമുണ്ടാക്കിയേക്കാം. പങ്കാളിയിൽ ഉണ്ടാകുന്ന ഒരു ശ്വാസമുട്ടലുണ്ട്. ദാമ്പത്യ ബന്ധത്തിൽ ഈ നിയന്ത്രണ സ്വഭാവം പങ്കാളിക്കും വലിയ രീതിയിലുള്ള ശ്വാസമുട്ടൽ ഉണ്ടാക്കിയേക്കാം. എനിക്കെന്റെ പങ്കാളിയെ സ്നേഹമാണ്, അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് ഇവർ ന്യായീകരിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അത് സ്നേഹമല്ല, മറിച്ച് പങ്കാളിയുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കാനുള്ള ഈഗോയുടെ വിസമ്മതമാണ്. ഇപ്പോൾ മനസ്സിലായോ? നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാവും. തന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് പങ്കാളി ജീവിക്കണം എന്ന വാശി ബന്ധങ്ങളിൽ വലിയ അകൽച്ചയാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം മനസ്സിലാക്കണം. പല പല ദാമ്പത്യ ബന്ധങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഓഫീസ് ജോലികളിലെ ശ്വാസം മുട്ടിക്കുന്ന ബോസ്മാരുണ്ടല്ലോ, അതുകൂടി നമുക്കൊന്ന് പരാമർശിക്കാം. ജോലി സ്ഥലത്തും ഇത്തരക്കാരെ കാണാം. ജീവനക്കാർക്ക് ചെറിയ കാര്യത്തിൽ പോലും സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ ഇവർ അനുവാദം നൽകില്ല. ഓരോ ഫയലും ഓരോ ഇമെയിലും താൻ തന്നെ കണ്ടൊപ്പിടണമെന്ന് വാശി പിടിക്കുന്ന മാനേജർമാർ യഥാർത്ഥത്തിൽ ജീവനക്കാരുടെ ക്രിയേറ്റിവിറ്റിയെയും ആത്മവിശ്വാസത്തെയും കൊന്നുകളയാണ്. ഇനി ഇതിന് പിന്നിലെ മനഃശാസ്ത്ര തത്വം കൂടി ഒന്ന് സൂചിപ്പിക്കാം. മറ്റുള്ളവരെ അമിതമായി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവരുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ വലിയ ഒരു സുരക്ഷിതമില്ലായ്മയുണ്ട്. അത് ഒളിഞ്ഞു കിടക്കുകയായിരിക്കും. എവിടെയും എന്തെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോകുമോ, താൻ പരാജയപ്പെടുമോ എന്ന ഭയമാണ് ഇവരെ ക്രൂരമായി ഈ നിയമങ്ങൾ ഉണ്ടാക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ബന്ധങ്ങളിലെ വഴക്കുകൾക്ക് കാരണം തന്നെ നമുക്ക് നോക്കിയാലോ, സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് മാറാൻ ഇവർ തയ്യാറാകാത്തതാണ്. പല കുടുംബങ്ങളിലെയും പ്രധാന പ്രശ്നം മക്കൾ വളരുമ്പോൾ അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം വേണമെന്ന് മനസ്സിലാക്കാനോ, പ്രായമാകുമ്പോൾ പങ്കാളിയുടെ താല്പര്യങ്ങൾ വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാനോ ഈ ബേസൽ ലെഫിറ്റ് ഈഗോ അനുവദിക്കില്ല. മനസമാധാനം നഷ്ടപ്പെടുന്നു. എല്ലാം തന്റെ നിയന്ത്രണത്തിൽ നിൽക്കണമെന്ന് ചിന്തിക്കുന്നത് വലിയൊരു ഭാരമാണ്. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഇവർ ഉൾക്കൊള്ളാത്തതിനാൽ ഇവരെപ്പോഴും ഉത്കണ്ഠയ്ക്കും കടുത്ത മാനസിക സമ്മർദ്ദത്തിനും അടിപെട്ടേക്കാം. ഇനി എങ്ങനെ ഇതിൽ നിന്ന് മോചനം നേടാം, അതുകൂടി നമുക്കൊന്ന് ചിന്തിക്കണമല്ലോ. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിൽ ഒതുങ്ങുന്നതല്ല എന്ന് ആദ്യം സമ്മതിക്കണം. അതായത് ലോക്കസ് കൺട്രോൾ. മറ്റുള്ളവർക്ക് അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നൽകണം. നിയമങ്ങളെക്കാൾ പ്രധാനം മനുഷ്യരുടെ സന്തോഷമാണെന്ന് തിരിച്ചറിയണം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു പക്ഷിയെ നമ്മൾ സ്നേഹിക്കുന്നത് അതിനെ കൂട്ടിലിട്ട് അടച്ചിട്ടല്ല, മറിച്ച് അത് പറന്നുയരുമ്പോൾ കൂടെ സന്തോഷിച്ചുകൊണ്ടാണ്. ബന്ധങ്ങളും അങ്ങനെയാണ്. അമിതമായി നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അവ നിങ്ങളുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെടും. മാറ്റങ്ങളെ സ്വീകരിക്കാൻ പഠിക്കുമ്പോഴാണ് ജീവിതം കൂടുതൽ മനോഹരമാകുന്നത്. ഏതായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. തന്നിലെ ഈഗോയെ മാറ്റിയെടുക്കണ്ടേ? ഇനി വരുന്ന ഭാഗങ്ങൾ മുടങ്ങാതെ മനസ്സിലാക്കുക, നിങ്ങളുടെ സംശയങ്ങളും ഉന്നയിക്കുക. ഞാൻ നിങ്ങളുടെ ഖാൻകരി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിക്കർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. കാവനാട് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരത്തിന് ബാലസാഹിത്യ കൃതികൾ ക്ഷണിച്ചു. 2025-26 കാലയളവിൽ പ്രസിദ്ധീകരിച്ച കൊല്ലം ജില്ലക്കാരായ എഴുത്തുകാരുടെ കൃതികളാണ് പരിഗണിക്കുക. പുസ്തകങ്ങളുടെ 3 കോപ്പികൾ പ്രസിഡന്റ് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് കാവനാട് PO കൊല്ലം 3 എന്ന വിലാസത്തിൽ അയക്കണം. മെറിറ്റ് സ്പോർട്സ് കോട്ടകളിൽ പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കോമ്പിനേഷൻ മാറ്റത്തിനായുള്ള ട്രാൻസ്ഫർ അലോട്ട്മെന്റിനായി ഇന്ന് രാവിലെ 10 മുതൽ 27 ഉച്ചയ്ക്ക് 1 മണിവരെ അപേക്ഷിക്കാം. പ്രവേശന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബ്രേക്ക് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ജില്ലയിൽ ആരംഭിച്ച മെഡിക്കൽ ലാബോറട്ടറി സർവീസിന്റെ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക് ലാബോറട്ടറികളിലെ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പ്രോജക്ട് ഓഫീസർ, ലാബോറട്ടറി ടെക്നോളജിസ്റ്റ്, ഇന്റേൺ എന്നീ തസ്തികകളിലായാണ് താൽക്കാലിക നിയമനം. വെറ്റമുക്ക് തേവലക്കര ഓച്ചിറ റോഡിൽ ഡ്രൈവർ മുക്ക് AVHS ഭാഗത്ത് നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഓഗസ്റ്റ് 20 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി KRFB PMU എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. AVHSSൽ ഡ്രൈവർ ജംഗ്ഷനിലേക്ക് വരുന്ന AVHSൽ നിന്നും ഡ്രൈവർ ജംഗ്ഷനിലേക്ക് വരുന്ന വാഹനങ്ങൾ പുതിയകാവിലേക്ക് തിരിഞ്ഞ് കരുനാഗപ്പള്ളി വഴി പോകണം. അശരണരായ വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം അനുവദിക്കുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന അഭയകിരണം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അടുത്തുള്ള അംഗൻവാടികളിലും ശിശു വികസന പദ്ധതി ഓഫീസുകളിലും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം. സംസ്ഥാന സർക്കാർ നൈപുണ്യ വികസന വകുപ്പിന് കീഴിൽ കൊല്ലം ചവറയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിലെ വിവിധ തൊഴിൽ പരിശീലനങ്ങളിലേക്ക് ഓഗസ്റ്റ് 10 വരെ അപേക്ഷിക്കാം. റെഗുലർ പരിശീലനങ്ങളിൽ അപേക്ഷിക്കുന്നവർ വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷാ ഫീസ് 600 രൂപ. GIS, ഫുഡ് പ്രൊഡക്ഷൻ, ഹോസ്പിറ്റാലിറ്റി പരിശീലനങ്ങൾ ഒഴിച്ചുള്ള പരിശീലനാർത്ഥികൾ IIIC നടത്തുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് പാസ്സാവേണ്ടതാണ്. സർക്കാർ സ്പോൺസേർഡ് സൌജന്യ പരിശീലനങ്ങളിൽ അപേക്ഷിക്കുന്നവർ സ്ഥാപനത്തിൽ നേരിട്ട് ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ ഫീസില്ല. തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ പാലിക്കണം. 1 വർഷം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ, 6 മാസം ദൈർഘ്യമുള്ള അഡ്വാൻസ് ഡിപ്ലോമ പരിശീലനങ്ങൾ, 3 മാസം വരെ ദൈർഘ്യമുള്ള ടെക്നീഷ്യൻ പരിശീലനങ്ങൾ, സർക്കാർ സ്പോൺസർ പരിശീലനങ്ങൾ എന്നിവയിലേക്കാണ് അപേക്ഷ സമർപ്പിക്കാവുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8078980000. കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിൽ സെൽഫ് ഫിനാൻസിംഗ് ഡിപ്ലോമ കോഴ്സുകളിലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ, മെക്കാനിക്കൽ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ 1ാം ക്ലാസ് ഡിപ്ലോമയാണ് അടിസ്ഥാന യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8921283869. മറ്റൊരു നമ്പർ 8281335688. കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലം 1 വർഷത്തെ ഫുഡ് പ്രൊട്ടക്ഷൻ കോഴ്സിലേക്കും ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് കോഴ്സിലേക്കും സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. +2 വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. SC, ST, OEC വിഭാഗക്കാർക്ക് ഫീസ് പൂർണ്ണമായും സൗജന്യം. OBC, ജനറൽ കാറ്റഗറി, EW സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വരുമാന പരിധിക്ക് വിധേയമായി ഫീസ് ആനുകൂല്യവും ലഭിക്കും. ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് മികച്ച തൊഴിൽ നേടാൻ അവസരങ്ങൾ. ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കടപ്പാക്കട TKDM സ്കൂൾ ക്യാമ്പസ്, കൊല്ലം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474276635. മറ്റൊരു നമ്പർ 9072216937. ബിഷപ്പ് ബെൻസിയർ ഹോസ്പിറ്റൽ, മൗണ്ട് കാർമൽ റോഡ്, തങ്കശ്ശേരി സ്പെറൻസയിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഈവനിംഗ് OPD ലഭ്യമാണ്. ജനറൽ മെഡിസിൻ ഡോക്ടറുടെ പരിശോധന, സാധാരണ രോഗികളുടെ സമഗ്ര ചികിത്സ, ലാബ് പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം, ഫാർമസി സേവനം, രക്തസമ്മർദ്ദം, പ്രമേയം തുടങ്ങിയ ആരോഗ്യ പരിശോധനകൾ തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. രാവിലെ 7 മണി മുതൽ ലാബ് സാമ്പിൾ ശേഖരണ സൌകര്യവും വൈകുന്നേരം റിസൾട്ട് ഡോക്ടറെ കാണിക്കാനുള്ള സൌകര്യവും ലഭ്യമാണ്. ഹോം കെയർ സർവീസുകൾക്കായി വിളിക്കേണ്ട നമ്പർ 9495927700. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474278584. തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ ഹാളിൽ July 26 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, HbA1c, ECG, ബോൺ മിനറൽ ഡെൻസിറ്റി തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, പീഡിയാട്രിക്, ENT, ജനറൽ മെഡിസിൻ തുടങ്ങിയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0474275700.
ഇന്ന് സംസ്ഥാനത്ത് പലയിടത്തും മഴയ്ക്ക് സാധ്യത. കാന്റോൺമെന്റ് ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ താമരക്കുളം, ഇരുമ്പുപാലം എന്നിവിടങ്ങളിൽ ഇന്ന് രാവിലെ 11 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും. കടപ്പാക്കട ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ ആലയിൽ, കായൽവാരം, അഹനാസ്, ക്വാളിറ്റി ബ്രെഡ്, ഗാന്ധിനഗർ, ലക്ഷ്മണ നഗർ, ആലയിൽ എന്നിവിടങ്ങളിൽ 9 മുതൽ 5 മണിവരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിക്കുന്നു. അവശ്യ സാധനങ്ങളുടെ ചില്ലറ വില നിലവാരം: അരിമട്ട കിലോഗ്രാം 60 രൂപ, ചെറുപയർ കിലോഗ്രാം 135 രൂപ, മൺപയർ കിലോഗ്രാം 100 രൂപ, തുവരപ്പരിപ്പ് കിലോഗ്രാം 125 രൂപ, കടല വലുത് കിലോഗ്രാം 110 രൂപ, പഞ്ചസാര കിലോഗ്രാം 51 രൂപ, വൈറ്റ് ലഗോൺ കോഴിമുട്ട ഡസൺ 92 രൂപ, ലൂസ് വെളിച്ചെണ്ണ കിലോഗ്രാം 300 രൂപ, തേങ്ങ കിലോഗ്രാം 62 രൂപ, മല്ലി കിലോഗ്രാം 190 രൂപ, വറ്റൽ മുളക് കിലോഗ്രാം 295 രൂപ, ചെറിയ ഉള്ളി കിലോഗ്രാം 70 രൂപ, വെളുത്തുള്ളി 100 ഗ്രാം 28 രൂപ, ചേന കിലോഗ്രാം 50 രൂപ, മരിശീനി കിലോഗ്രാം 35 രൂപ, ഉരുളക്കിഴങ്ങ് കിലോഗ്രാം 35 രൂപ, ബീറ്റ്റൂട്ട് കിലോഗ്രാം 60 രൂപ, ക്യാരറ്റ് കിലോഗ്രാം 90 രൂപ, സവാള കിലോഗ്രാം 40 രൂപ, വഴുതനങ്ങ കിലോഗ്രാം 40 രൂപ, മത്തങ്ങ കിലോഗ്രാം 25 രൂപ, വെള്ളരിക്ക കിലോഗ്രാം 25 രൂപ, വെണ്ടയ്ക്ക കിലോഗ്രാം 50 രൂപ, ബീൻസ് കിലോഗ്രാം 80 രൂപ, കൊത്തവര കിലോഗ്രാം 45 രൂപ, വള്ളിപ്പയർ കിലോഗ്രാം 80 രൂപ, അച്ചിങ്ങപ്പയർ കിലോഗ്രാം 60 രൂപ, ക്യാബേജ് കിലോഗ്രാം 60 രൂപ, പാവയ്ക്ക കിലോഗ്രാം 60 രൂപ, കുമ്പളങ്ങ കിലോഗ്രാം 25 രൂപ, പടവലങ്ങ കിലോഗ്രാം 50 രൂപ, തക്കാളി കിലോഗ്രാം 35 രൂപ, പച്ചമുളക് 100 ഗ്രാം 7 രൂപ, ഏത്തയ്ക്ക കിലോഗ്രാം 60 രൂപ. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
1: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
0: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
1: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
0: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
1: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
0: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
1: ഓർത്തോപെഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയിറ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
0: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8182953001, 8129520477.
0: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.
2: സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥ പറയും നേരം.
5: സകല ശുഖകുല വിമലതിലകിത കളേബ.
4: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ RS രാജീവ്.

കഥ പറയുന്ന നേരം ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ പെൻസുകർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ RS രാജീവ്. ശ്രദ്ധേയനായ മലയാള ചെറുകഥാകൃത്തായ ടി പത്മനാഭൻ്റെ സാക്ഷി എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ അവതരിപ്പിക്കുന്നത്. വൈയക്തിക വിഷാദങ്ങളുടെ കഥാകാരനാണ് ടി പത്മനാഭൻ. ഒരെഴുത്തുകാരന് ഒരിക്കലും മോശമായ കഥ എഴുതാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ടി പത്മനാഭൻ്റെ കഥകളുടെ ഉദാത്തമായ ലാളിത്യമാണ് അവയെ ജനപ്രിയമാക്കുന്നത്. 1931 കണ്ണൂർ ജില്ലയിലെ പള്ളിക്കുന്നത്ത് ജനിച്ച ടി പത്മനാഭൻ്റെ കഥകൾ മിക്കവാറും എല്ലാ ഇന്ത്യൻ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്തിട്ടുണ്ട്. കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ് തുടങ്ങി മിക്കവാറും എല്ലാ പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഭാവാത്മകതയുടെ ഉന്നതാവസ്ഥയാണ് ടി പത്മനാഭൻ്റെ കഥകളിൽ കാണുന്നത്. വാക്കുകളുടെ സൂക്ഷ്മമായ പ്രയോഗത്തിലൂടെയും ഭാവം സൃഷ്ടിക്കാൻ പര്യാപ്തമായ ബിംബങ്ങളുടെ സന്നിവേശത്തിലൂടെയുമാണ് എഴുത്തുകാരൻ ഇത് സാധിക്കുന്നത്. മലർക്കെ തുറന്നിടുന്നതിലല്ല, അല്പമാത്രം തുറന്ന് ബാക്കിയൊക്കെ ഭംഗിയായി മറച്ചു വയ്ക്കുന്നതിലാണ്. മറച്ചു വെച്ചതിൻ്റെ പിന്നിലെന്തായിരിക്കാമെന്ന് അനുവാചകനെക്കൊണ്ട് ആലോചിപ്പിക്കുന്നതിലാണ് കലയുള്ളതെന്ന് ടി പത്മനാഭൻ വിശ്വസിക്കുന്നു. ടി പത്മനാഭൻ്റെ വായിച്ചിരിക്കേണ്ട 5 കഥകൾ. പ്രകാശം പരത്തുന്ന പെൺകുട്ടി, ശേഖൂട്ടി, ഗൗരി, മഖൻ സിംഗിൻ്റെ മരണം, കാലഭൈരവൻ. സാക്ഷി, ടി പത്മനാഭൻ. തടാകത്തിലേക്കും തടാകത്തിനപ്പുറത്തേക്കുമുള്ള കുന്നുകളിലേക്കും നോക്കിക്കൊണ്ട് വളരെ നേരം ഇരുന്നപ്പോൾ രൂപമില്ലാത്ത, കാണാൻ കഴിയാത്ത ആരോ ഒരാൾ തന്നെ അകലെ നിന്ന് വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. അയാൾ കണ്ണടച്ച് അനങ്ങാതെ ചെവിയോർത്തു നിന്നു. ഒരു ദിവസമായിരുന്നുവെങ്കിലും പണിക്കാർ പാറ പൊട്ടിക്കുന്ന ശബ്ദവും മണ്ണ് നീക്കുന്ന യന്ത്രങ്ങളുടെ മുഴക്കവും ലോറികളിൽ നിന്ന് ഇരുമ്പ് പാളങ്ങൾ തള്ളിയിടുമ്പോൾ ഉണ്ടാകുന്ന ഘോഷവും സിമെൻറ്റും കരിങ്കൽ ചീളുകളും വലിയ കടാഹങ്ങളിൽ, പക്ഷേ അതിൻ്റെയൊക്കെ മുകളിലായി അയാൾക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന ഒരു കൊച്ചുപക്ഷി ആയാസരഹിതമായി തടാകത്തിൻ്റെ മുകളിലൂടെ വെള്ളം തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ അയാളുടെ നേരെ പറന്നു വരുന്നത് പോലെയുള്ള നേരം ഉച്ചയാകാറായിരിക്കുന്നു. അടുക്കളയിൽ നിന്ന് വേലക്കാർ അമർത്തിപ്പിടിച്ച സ്വരത്തിൽ സംസാരിക്കുന്നത് വ്യക്തമായി കേൾക്കാം. മസാലയിൽ വേവുന്ന ഇറച്ചിയുടെ ഗന്ധം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു. അയാൾ അല്പനേരം എന്തോ ഓർത്തു നിന്ന ശേഷം വെളിയിലേക്കിറങ്ങി തടാകം ലക്ഷ്യമാക്കി നടന്നു. അയാളുടെ ഭാര്യ മുറിയിൽ സുഖമായി കിടന്നുറങ്ങുകയായിരുന്നു. വെയിലിന് നല്ല ചൂടുണ്ടായിരുന്നുവെങ്കിലും അല്പം മുമ്പ് മാത്രം തോർന്ന മഴയുടെ തുള്ളികൾ തെറിപ്പിച്ചുകൊണ്ട് മഞ്ഞക്കിളികൾ പറന്നുപോയി. അയാൾ പാത വിട്ട് ഊടുപിടിയിലൂടെ നടന്നു. തമിഴ്നാട്ടിൽ നിന്നും തെലുങ്ക് നാട്ടിൽ നിന്നും വന്ന പ്രാകൃതരായ ജോലിക്കാർ വലിയ പൊക്കണങ്ങളുമായി കലവലയിന്ന് സംസാരിച്ചുകൊണ്ട് അയാളെ കടന്നു പോകുന്നതോ, വേലിപ്പടർപ്പുകൾക്കപ്പുറത്തു നിന്ന് കറമ്പി പശുക്കൾ തല ഉയർത്തി നോക്കുന്നതോ അയാൾ കാണുന്നുണ്ടായിരുന്നില്ല. അയാളുടെ മുമ്പിൽ തടാകമായിരുന്നു. വർഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നതും ഇരുണ്ടതുമായ തടാകം. തടാകത്തിലെ ജലത്തിൽ കുന്നുകൾ പ്രതിഫലിച്ചു നിൽക്കുന്നു. മേഘങ്ങളെ കെട്ടിപ്പുണർന്നു നിൽക്കുന്ന കുന്നുകളുടെ അടിവാരത്തിലുള്ള ശ്യാമവും നിബിഡവുമായ കാടുകളിൽ അയാളോർത്തു, കാടുകളിൽ ചമ്പകപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ടാകും. അടഞ്ഞുകിടക്കുന്ന വാതിൽ തള്ളി തുറന്നുകൊണ്ട് ശീതക്കാറ്റ് മുറിയിലേക്ക് ആഞ്ഞടിക്കുന്നത് പോലെ മനസ്സിൽ പഴയ ഓർമ്മകൾ ഇരമ്പിക്കയറി. വർഷത്തിലെ മൂടിക്കെട്ടി നിൽക്കുന്ന സയം സന്ധികൾ, പുറത്ത് ഒരു താളക്രമത്തിനനുസരിച്ച് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന മഴയുടെ സംഗീതവും ശ്രദ്ധിച്ചുകൊണ്ട് രാത്രി ഉറങ്ങാതെ കിടക്കുന്ന ഒരു കുട്ടി, ഊടുവഴിയിൽ നിന്ന് അയാൾ തടാകത്തിൻ്റെ കരയിലേക്ക് പോകുന്ന പാതയിലേക്ക് ഇറങ്ങി. പണി പൂർത്തിയായിട്ടില്ലാത്ത പാതയിലൂടെ നടക്കുമ്പോൾ അയാൾ ആലോചിക്കുകയായിരുന്നു, എത്ര കൊല്ലമായി ഇവിടെ വന്നിട്ട്? 4 ആയോ? ഇല്ല,
നാല് തികയാൻ പോകുന്നു. ആദ്യം അകലെയുള്ള കമ്പനിയുടെ മാനേജർമാർ വന്നു. അവരുടെ കൂടെ വെള്ളക്കാരും നാട്ടുകാരുമായ എഞ്ചിനീയർമാരുണ്ടായിരുന്നു. അയാളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അന്നവിടെ തടാകമുണ്ടായിരുന്നില്ല. കുന്നുകൾക്കിടയിലായി നീണ്ടുകിടക്കുന്ന ഒരു താഴ്വര മാത്രമായിരുന്നു. താഴ്വരയിൽ ആളുകൾ തലമുറകളായി കൃഷി ചെയ്തു പോന്നു. പക്ഷേ അങ്ങനെ അധിക നാൾ കൃഷി ചെയ്തു പോരാൻ അവർക്ക് കഴിഞ്ഞില്ല. യന്ത്രങ്ങൾ ഞരങ്ങിക്കൊണ്ടുവന്നു. പാറ പൊളിക്കുന്ന യന്ത്രങ്ങൾ, മണ്ണ് നീക്കുന്ന യന്ത്രങ്ങൾ, കോൺക്രീറ്റ് കുഴിക്കുന്ന യന്ത്രങ്ങൾ. കാണക്കാണെ താഴ്വരയ്ക്ക് ഇതിലെങ്ങനെ കരിങ്കല്ല് കൊണ്ടുള്ള ഒരണക്കെട്ട് ഉയർന്നു വന്നു. അകലെയുള്ള നദിയിൽ നിന്ന് എഞ്ചിനീയർമാർ തോട് കീറി വെള്ളം താഴ്വരയിൽ എത്തിച്ചു. അതോടൊപ്പം കോപാകുലയായി അലറിപ്പാഞ്ഞു പോകുന്ന ഒരു ഉന്മാദിനിയെപ്പോലെ കാലവർഷവും വന്നു. പിന്നീട് അവിടെ താഴ്വര ഉണ്ടായിരുന്നില്ല. പഴയൊരു ജനപദം അയാൾ നോക്കി നിൽക്കെ മാഞ്ഞുപോയി. 24 മണിക്കൂറും കള്ളുഷാപ്പിൽ കഴിയുന്നവനെങ്കിലും നല്ലവനും ഉപകാരിയുമായത് ശങ്കർ, സർവസ്വവും കുടിച്ചു തുളച്ച കൃഷ്ണൻ നായർ, ഒരു ജീവിതകാലം മുഴുവൻ നാളത്തെ പൗരന്മാരെ വാർത്തെടുക്കാൻ വേണ്ടി അത്യധ്വാനം ചെയ്തതിന് ശേഷം ഒടുവിൽ ലാൻഡ് അക്വിസിഷൻ ഉദ്യോഗസ്ഥരുടെ വെട്ടിൽ വീണുപോയ പിള്ളസാർ, ആദ്യമായി അവിടെ റബ്ബർ തോട്ടം വെച്ച് പിടിപ്പിച്ച മത്തായി, പുറമ്പോക്ക് ഭൂമി കയ്യേറുന്നത് ഒരു കലയും ബിസിനസ്സുമാക്കി മാറ്റിയ മാത്യു, വഴി വിഴപ്പിക്കപ്പെട്ടു പോയ കുട്ടിയമ്മ, ഒടുവിലത്തെ വിപ്ലവത്തെക്കുറിച്ച് സങ്കല്പങ്ങൾ ചമയ്ക്കുന്ന പൊതുപ്രവർത്തകനായ പരമേശ്വരൻ നായർ, തന്നിലും എത്രയോ വയസ്സ് കുറഞ്ഞ ഒരു പയ്യൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ അമ്മയെക്കുറിച്ചുള്ള അപമാനഭാരത്താൽ വെന്തുരുകി നടന്ന അയ്യപ്പൻകുട്ടി, അങ്ങനെ എത്രയെത്ര മുഖങ്ങൾ. എല്ലാവരും പോയി. പഴയ ശ്മശാനങ്ങൾക്ക് മുകളിൽ പുതിയ ഫാക്ടറിയും ഒരു പുതിയ ജലപഥവും ഉയർന്നു വന്നു. കണ്ണൂരിൽ നിന്നും കല്ലടയിൽ നിന്നും വന്നവർ, ആന്ധ്രയിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നും, ഉത്തർപ്രദേശത്തു നിന്നും, ബീഹാറിൽ നിന്നും വന്നവർ, ചെറുപ്പക്കാർ, മധ്യവയസ്കർ, അയാൾ എല്ലാറ്റിനും സാക്ഷിയായിരുന്നു. ആരുമറിയാതെ ഈ മഹാനാടകത്തിൻ്റെ കൊച്ചു കുറിപ്പുകളെഴുതി ആത്മാവിൻ്റെ ആഘാതതലങ്ങളിൽ അയാൾ ഒളിപ്പിച്ചു വെച്ചു. ചിലപ്പോൾ പഴയ സുഹൃത്തുക്കളെ എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടിയാൽ അയാൾക്ക് സുഹൃത്തുക്കൾ കുറവായിരുന്നു. അവർ ചോദിക്കും, തനിക്കൊരു നോവൽ എഴുതരുതോ? അയാൾ ഒന്നും പറയില്ല. സുഹൃത്തുക്കൾ വീണ്ടും പറയും, എത്ര കാലമായി എന്തെങ്കിലും എഴുതിയിട്ട് നോക്കൂ, ആളുകൾ തന്നെ ഇപ്പോൾ ഓർക്കുന്നതേയില്ല. എഴുതൂ, എന്തെങ്കിലും എഴുതൂ. അയാൾ പുഞ്ചിരിക്കുക മാത്രം ചെയ്യും. പക്ഷേ പുഞ്ചിരി പുറത്തു മാത്രമായിരുന്നു, ഉള്ളിൽ ഉമിത്തിയായിരുന്നു. ആരോടും ഒന്നും പറഞ്ഞില്ല. പറഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവുകയുമില്ല. തീ സദാ ഉള്ളിലെരിഞ്ഞുകൊണ്ടിരുന്നു. അയാൾക്ക് എന്തെന്നില്ലാത്ത ഖേദമുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും അയാൾ എഴുതിയില്ല. രാത്രിയുടെ ഏകാന്ത നിശബ്ദതയിൽ അയാൾ എന്തിനെന്നില്ലാതെ ഞെട്ടിപ്പടഞ്ഞെഴുന്നേൽക്കുമ്പോൾ വാരിയല്ലുകൾക്കിടയിലൂടെ മൂർച്ചയേറിയ നാരായം പോലെ ആ ഓർമ്മ. കുട്ടിയെ അരികിലിരുത്തി ഒരമ്മ വെയിലത്ത് കരിങ്കൽ ചില്ലുകൾ അടിച്ചുലയ്ക്കുന്നുണ്ടായിരുന്നു. അവരുടെ വിയർത്തൊലിക്കുന്ന പുറവും ഒരേ ക്രമത്തിൽ പൊങ്ങുകയും താഴുകയും ചെയ്തുകൊണ്ടിരുന്ന കോലുപോലുള്ള കയ്യും മാത്രമേ അയാൾ ആദ്യം കണ്ടുള്ളൂ. പിന്നീട് ഒരു കുട്ടിയെയും കണ്ടു. കുട്ടി നിവർത്തിവെച്ച ഒരു കീറക്കുടയുടെ തണലിലിരുന്ന് ഒരു പഴയ ഇനാമൽ പിഞ്ഞാണത്തിൽ നിന്ന് ചോറ് വാരി തിന്നുകയായിരുന്നു. കുട്ടിയുടെ കുപ്പായം ചളിപുരണ്ടതും കീറിപ്പറിഞ്ഞതുമായിരുന്നു. കുട്ടി കുളിച്ചിട്ട് എത്രയോ ദിവസങ്ങളായിരുന്നു. എണ്ണ കാണാത്ത, മയമില്ലാത്ത ചെമ്പിച്ച മുടി കുട്ടിയുടെ തോളിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. കുട്ടി പിഞ്ഞാണത്തിലെ ചോറിൽ മുഴുകിയിരിക്കുകയായിരുന്നു. കുനിഞ്ഞിരുന്ന് ഓരോ പ്രാവശ്യവും ഏതാനും വറ്റുകൾ മാത്രം പെറുക്കിയെടുത്ത് തിന്നുകൊണ്ടിരുന്ന കുട്ടിയുടെ മുമ്പിൽ അയാൾ അനങ്ങാതെ നിന്നു. പെട്ടെന്ന് കുട്ടി തലയുയർത്തി നോക്കി. അപരിചിതനായ ഒരാൾ തന്നെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ കുട്ടിക്ക് പരിഭ്രമവും ഭയവും ഉണ്ടായി. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് കൈനീട്ടിയപ്പോൾ കുട്ടി പതുക്കെ ചുറ്റുപാത്രം പുറകിലേക്ക് ഒളിപ്പിച്ചു വെച്ചു. സംശയം നിഴലിക്കുന്ന വലിയ കണ്ണുകൾ കുട്ടി അയാളുടെ മുഖത്തു നിന്ന് എടുത്തതേയില്ല. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദുഃഖത്തിൻ കയത്തിൽ അയാൾ പതുക്കെ മുങ്ങിപ്പോയി. നിലാവുള്ള രാത്രികളിൽ ചാണകം മെഴുകി വൃത്തിയാക്കിയ മുറ്റത്ത് മണ്ണെണ്ണ വിളക്കിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് അമ്മ
ചോറ് വിളമ്പി തന്നിരുന്നത് അയാൾ ഓർത്തു. വീടിപ്പോഴില്ല, ചാണകം മെഴുകി വൃത്തിയാക്കിയ മുറ്റവുമില്ല, അത്ര സ്നേഹത്തോടെ ചോറ് വിളമ്പി തരുവാനും ആരുമില്ല. അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, പക്ഷെ അയാൾ അമ്മയിൽ നിന്ന് വളരെ അകലെയാണ്. ദൂരം കൊണ്ട് മാത്രമല്ല, പ്രായം കൊണ്ട് മാത്രമല്ല. വേദനയോടെ അയാൾ ഓർത്തു, എനിക്ക് കുട്ടികളുമില്ല. സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന ചിറകുകളോടുകൂടിയ ഒരു ശലഭം ആകാശത്തു നിന്ന് അടർന്നു വീണതുപോലെ വന്ന് അയാൾക്ക് ചുറ്റും പറക്കുവാൻ തുടങ്ങി. അയാൾ കൈനീട്ടിയപ്പോഴൊക്കെ അത് തെന്നിമാറി. കുട്ടി അത് കണ്ട് ചിരിക്കുവാൻ തുടങ്ങി. അപ്പോൾ അയാളും ചിരിച്ചു. തിളങ്ങുന്ന ചിറകുകളോടുകൂടിയ ആ ശലഭവും കുട്ടിയും അയാളും. കൊടുമുടിയിൽ കഴുകൻ വസിക്കട്ടി, കൊടുതാം സിംഹം ഗുഹയിലും വാഴട്ടി, വടിപോലും തങ്കക്കുന്നേ നിൻ പുത്തുരി നെടിയ കാടാർന്ന സാന്നിവിൽ മേവും ഞാൻ. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അയാൾ ആലോചിക്കുകയായിരുന്നു, ഈ തങ്കക്കുന്നിൻ്റെ നെടിയ കാടാർന്ന സാന്നിവിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ പൂക്കൾ കാണുകയില്ല. ഫാക്ടറിയിൽ നിന്ന് വമിക്കുന്ന ഗന്ധക പുകയേറ്റ് തളിരുകളും പൂക്കളും കരിഞ്ഞു പോകും. ഇവിടെ പക്ഷികളുണ്ടാവുകയില്ല, ശലഭങ്ങളുണ്ടാവുകയില്ല. ഈ കാടുപോലും ഒരോർമ്മ മാത്രമായി അവശേഷിക്കും. അയാൾ വീട്ടിലെത്തിയപ്പോൾ നേരം വൈകിയിരുന്നു. ഭാര്യ മുറിയിലിരുന്ന് വേഷമണിയുകയായിരുന്നു. ഭാര്യ പറഞ്ഞു, ഇന്ന് മിസസ് മുഖർജിയുടെ പാർട്ടിയാണ്, യു മസ്റ്റ് ഗെറ്റ് റെഡി സൂൺ. അയാൾ കണ്ണാടിയുടെ മുമ്പിലിരുന്ന് പകലുറക്കം കൊണ്ട് വീർത്ത കൺപോളകളിലും കവിളത്തും ചായം പുരട്ടുന്ന സ്ത്രീയെ നോക്കി അത്ഭുതപ്പെട്ടു. ആരാണിത്? എൻ്റെ ഭാര്യയോ? അയാൾക്ക് എന്തെന്നില്ലാത്ത മടുപ്പ് തോന്നി. അയാൾക്ക് ഒരു മുഖർജിയുടെ പാർട്ടിക്കും പോകണമെന്നുണ്ടായിരുന്നില്ല, ആരെയും കാണണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേ വയ്യ വയ്യ, അന്ത്യമയങ്ങുന്നതിന് മുമ്പായി ഭാര്യയും കൂട്ടി 18 നാഴികകലെയുള്ള തുറമുഖ പട്ടണത്തിലെ വലിയ ഹോട്ടലിലേക്ക് അയാൾ കാറോടിച്ചു പോയി. ഹോട്ടലിലെ രാത്രി, സിഗാറിൻ്റെയും വിസ്കിയുടെയും രൂക്ഷമായ ഗന്ധം, അരിച്ചരിച്ചു വരുന്ന നേർത്ത സംഗീതം, സംഗീതത്തെ അമർത്തിക്കളയുന്ന പൊള്ളച്ചിരികൾ, കുശുകുശുക്കലുകൾ, വീരവാദങ്ങൾ, സ്കാൻഡലുകൾ. ധ്യാനലീനായ ഒരു യോഗിയെപ്പോലെ അയാൾ ജനലരികിലിരിക്കുന്നു. മുമ്പിൽ മുക്കാലും തീരാറായ ഗ്ലാസ്, ഇരിഞ്ഞടങ്ങുന്ന സിഗാർ, ചുറ്റും ഡാക്രോൺ, ടെർലിൻ, ലിപ്സ്റ്റിക്, റൂഷ്, ഹേഴ്സ്പ്രേ. മിസ്സസ് മുഖർജി, ലെറ്റ് മീ ഹാവ് എ ലിറ്റിൽ മോർ. ഡാർലിംഗ്, യു മസ്റ്റ് നോട്ട്. മിസ്റ്റർ ശർമ്മ, ഡോണ്ട് ബി സില്ലി, ലെറ്റ് ഹാവ് ആഫ്റ്റർ ഓൾ. നാ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ. മിസ്സസ് പിള്ള, ഇവൻ്റെയൊക്കെ ഒരു കൂന്ത്രാണ്ടം, കുട്ടികളുടെ അച്ഛനും എനിക്കും മാസത്തിലൊരിക്കൽ ഗുരുവായൂർ പോയില്ലെങ്കിൽ. മിസ്സസ് ശർമ്മ, ഐ സേ, വാട്ട് ഈസ് റോങ് വിത്ത് യുവർ ഹസ്ബൻഡ്? മിസ്സസ് മുഖർജി, ഐ അണ്ടർസ്റ്റാൻഡ്, ഹീ ഈസ് എ പോയറ്റ്. വാട്ട് ഡസ് ഹീ റൈറ്റ്? അയാളുടെ ഭാര്യ, ഐ ഡോണ്ട് നോ. അകലെയുള്ള കപ്പലുകളിലെ വിളക്കുകൾ അയാളെ നോക്കി കണ്ണു ചിമ്മി. അയാൾ കുണ്ഠിതത്തോടെ നെടുവിറപ്പിട്ടു. ഗ്രീഷ്മത്തിലെ തെളിനീരുള്ള പുഴ, പുഴക്കരയിൽ അടി മുതൽ മുടി വരെ പൂത്തു നിൽക്കുന്ന നീർമരുതിൻ കൂട്ടങ്ങൾ, മുളങ്കാടുകൾ, കുളി കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോകുന്ന പ്രഭാതപുഷ്പം പോലെയുള്ള ഒരു പെൺകുട്ടി. അയാളുടെ ഭാര്യ അയാളെ കുലുക്കി വിളിച്ച് എന്തോ ചോദിച്ചു. അയാൾ പതുക്കെ പറഞ്ഞു, ഒന്നുമില്ല, ഒന്നുമില്ല. പ്രസിദ്ധ മലയാള ചെറുകഥാകൃത്തായ ടി പത്മനാഭൻ്റെ സാക്ഷി എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ പ്രക്ഷേപണം ചെയ്തത്. എല്ലാ റേഡിയോ പ്രവർത്തകർ ശ്രോതാക്കൾക്കും ആശംസകളോടെ, നന്ദിയോടെ, RS രാജീവ്.

0: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കട്ട്.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: Greetings time.
4: ഗുഡ് മോർണിംഗ്. ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനുള്ള സമയമാണ്. 9 മണിവരെ പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474-293-111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കുന്ന നമ്പർ 9800-9301-3311. ഓക്കെ, ശനിയാഴ്ചയാണ്, ജൂലൈ 25. പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്. ആദ്യത്തെ കോളിലേക്ക് പോവാണ്. ഹലോ, ഓക്കെ, ആർക്കാണ് ആശംസ?
5: രണ്ടു പേർക്കുണ്ട്.
4: പറഞ്ഞോ.
5: ഒന്ന് എന്റെ അനിയന്റെ മോള് അശ്വതി വീവി.
4: ഓക്കെ.
5: ഒന്ന് എന്റെ മോക്കളെ നാത്തു, അത് ആര്യ ആർ കൃഷ്ണൻ.
4: ആര്യ ആർ കൃഷ്ണൻ, അശ്വതി അല്ലേ? രണ്ടു പേർക്കും ആശംസ പറഞ്ഞു.
5: രണ്ടു പേർക്കും 1000 പിന്നെ ബർത്ത്ഡേ ആശംസകള്.
4: ഓക്കെ, ആര്യ ആർ കൃഷ്ണൻ, അശ്വതി,
5: ഫിലോമിന കുട്ടിക്കും കൂടെ ആശംസകൾ.
4: ഓക്കെ, അപ്പൊ എല്ലാവർക്കും കമന്റ് റെഡി പെൻസിന്റെ ജന്മദിന ആശംസകൾ. അടുത്ത കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ
6: ഹലോ മോളെ, ഗുഡ് മോർണിംഗ് ഉണ്ട്.
4: ഗുഡ് മോർണിംഗ് ഉണ്ട്.
6: എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയ അമ്മയായ നൂർ ജാൻ എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. എനിക്ക് പറയാൻ പറ്റിയില്ല. പിന്നെ എന്റെ മോളുടെ ബർത്ത്ഡേ ആശംസ പറഞ്ഞ എല്ലാവർക്കും എന്റെയും ചേട്ടന്റെയും 100 ആശംസകൾ അവർക്ക്.
4: പിന്നെ
6: എന്റെ മോക്ക് നല്ലൊരു ദിവസം.
4: സന്തോഷം സന്തോഷം വിളിച്ചതിൽ. വീണ്ടും നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ
7: ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്.
4: ഇത് ആരേ? ഇത്
7: കുഞ്ഞുണ്ണി.
4: കുഞ്ഞുണ്ണി, ഓക്കെ. കുഞ്ഞുണ്ണി, ആർക്കാ ആശംസ
7: പറയുന്നത്?
4: ആണോ? എന്താ ഫ്രണ്ടിന്റെ പേര്?
7: നിവിൻ.
4: നിവിൻ, അല്ല കുഞ്ഞുണ്ണി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? അല്ല, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? അപ്പൊ കുഞ്ഞുണ്ണി ആ സ്റ്റാൻഡേർഡിൽ അല്ലേ പഠിക്കുന്നേ? ഓ ശരി ശരി. അപ്പൊ നിങ്ങൾ അയൽവാസികളാണോ അതോ? ആണ്. ആ വീടിനടുത്തുള്ളയാണോ നിവിൻ? അടുത്താണ്. ഓക്കെ ശരി, എനിക്ക് കൂട്ടുകാരൻ അടിപൊളി ആശംസ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ കുഞ്ഞുണ്ണിയുടെ കൂട്ടുകാരനായ നിവിന് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിന്റെ 1000 ജന്മദിന ആശംസകൾ കേട്ടോ. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474-293-111 ഈ നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ചോളൂ കേട്ടോ. അതോടൊപ്പം തന്നെ മെസ്സേജ് അയക്കാനായിട്ട് 50 സമയമുണ്ട്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9800-9301-3311. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ നമ്പർ മെസ്സേജ് അയക്കാനുള്ളതാണ്, വിളിക്കാനുള്ള നമ്പർ അല്ല. അപ്പോൾ

നവ്യ സാഗർ, ദിവ്യ സാഗർ, ഓക്കെ, രണ്ടു പേർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെ ആശംസകൾ കേട്ടോ. സന്തോഷം വിളിച്ചതിൽ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. സമയം 8 മണി കഴിഞ്ഞ് 36 മിനിറ്റും 36 സെക്കൻഡും ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായിട്ട് ഫോൺ എടുത്ത് വിളിച്ചോളൂ കേട്ടോ. വിളിക്കേണ്ട നമ്പർ 0474-293-1111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ വിളിക്കുക, വിളിക്കാൻ 9 മണിയുടെ നമുക്ക് സമയമുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം.

0: ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ. വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
2: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
0: 0474-2931-1111.
2: വിളിക്കേണ്ട സമയം
0: ശനിയാഴ്ച 10:30 മുതൽ
2: 11:30 വരെ. വിഷയം
0: OCD.
2: അതിഥിയായി എത്തുന്നു
0: ഡോക്ടർ നീതു BS, സീനിയർ റെസിഡന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കൊല്ലം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്. തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111. കോളിലേക്ക് പോകുന്നു. ഹലോ
3: ഹലോ ഹലോ, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി.
0: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്? പറഞ്ഞു അമ്മ, ഇത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്, അപ്പൊ ആശംസ പറഞ്ഞോളൂ.
3: അനിയത്തിയുടെ മോന്റെ ബർത്ത്ഡേ മാധവൻ, അവൻ 1000 ആശംസകൾ പറയുന്നു. ശ്രീലക്ഷ്മി കൂടി പറയണേ.
0: പറയാലോ, മാധവൻ അല്ലേ?
3: മാധവൻ.
0: ശരി, മാധവന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെ 1000 ജന്മദിനാശംസകൾ. സന്തോഷം വിളിച്ചതിൽ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയം ഫോണിംഗ് പ്രോഗ്രാമാണ്. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുക, വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-293-1111. സമയം 8 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് സമയം കൊണ്ടുണ്ട് മെസ്സേജ് അയക്കാനായിട്ട്. മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-01311. ഈ നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം.

0: ഓക്കേ, കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ഡേയും തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. സമയം 8 മണി കഴിഞ്ഞിട്ട് 51 മിനിറ്റ് ആകാനായിട്ട് പോവുകയാണ്. എന്തായാലും മെസ്സേജ് അയക്കാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെസ്സേജ് ഒക്കെ വായിക്കാനുള്ള സമയമാണ്. അപ്പോൾ ഇനിയിപ്പോൾ വിളിക്കാനുള്ള സമയമാണ്, വിളിച്ചോളൂ കേട്ടോ. ഇനിയുള്ള ഒരു 10 മിനിറ്റ് നമുക്ക് വിളിച്ച ആശംസകളൊക്കെ പറയാം. അപ്പോൾ വിളിക്കാൻ നമ്പർ 0474293111. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മെസ്സേജിലേക്ക് പോവാണ്. ഹായ് മോളെ, ഞാൻ ഷീജ ചേച്ചിയാണ്, കാര്യവയൽത്തോട്ടിൽ നിന്നും വാളത്തുങ്കൽ. ഇന്ന് എൻ്റെ ചേട്ടൻ്റെ കൊച്ചുമോളുടെ ബർത്ത്ഡേ ആണ്. ഒരു ആശംസ പറയണേ. മോളുടെ പേര് ആഷിത മോൾ. മോൾക്ക് ഇന്ന് ഒരു വയസ്സാകുവാണ്. മോൾക്ക് അമ്മയുടെ 1000 ജന്മദിന ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ 1000 ആശംസകൾ നേരുന്നു. അതോടൊപ്പം റേഡിയോ ബെൻസിലെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും 1000 ആശംസകൾ നേരുന്നു എന്നാണ് ഷീജ ചേച്ചി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആഷിത മോൾക്ക് ഇന്ന് ഒരു വയസ്സെന്ന് പറഞ്ഞപ്പോൾ മോൾക്ക് കമ്മിൻ റേഡിയോ ബെൻസിൻ്റെ ആശംസകൾ. ഞാൻ ആദ്യത്തെ അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ
1: ഹലോ മോളെ, ഇത് ചിന്നക്കടങ്ങി ലതയാ.
0: ലത ചേച്ചി, പറയൂ ചേച്ചി.
1: ആ, എന്റെ ചേച്ചിയുടെ മകൻ സനുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു മോളെ, ജൂലൈ 20.
0: ഓ ഓ, ശരി ശരി,
1: പറയാം. അവന് വിശേഷം പറയാൻ വിട്ടുപോയി.
0: ആണോ, ശരി, ഇന്ന് പറഞ്ഞു.
1: ഇന്നിപ്പോ ഇന്നലെ വിളിച്ച എന്റെ അടുത്ത് പരാതി പറയും, ചേച്ചി എന്നെ വിശ്വസം ചെയ്തില്ലല്ലോന്ന്.
0: ശരി, പരാതി മാറട്ടെ അല്ലേ, നമുക്ക് നല്ല അടിപൊളി ആശംസ കൊടുക്കാം. ചേച്ചി പറഞ്ഞോളൂ. സനു അല്ലേ? ഒപ്പം റേഡിയോ ബെൻസിന്റെയും 1000 ജന്മദിന ആശംസകൾ സനുവിന് കേട്ടോ. ചേച്ചി, സന്തോഷം. അപ്പോ ഞാൻ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി, മഹേശ്വരി ആണ്. ചേച്ചിയുടെ മോന്റെ ബർത്ത്ഡേ ആണ്, പേര് ശരത്. ഓക്കെ, അപ്പോ ശരത്തിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെയും ജന്മദിന ആശംസകൾ. അടുത്ത മെസ്സേജ്, ഡിഷ്രി, ഹാവ് എ നൈസ് ഡേ. ഇന്നലെ എന്റെ ഹസ്ബൻഡിന് ബർത്ത്ഡേ വിഷസ് അറിയിച്ച നമ്മുടെ റേഡിയോയിലെ എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൽ ചാലിച്ച 1000 നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് മയ്യനാട് നിന്നും നമ്മുടെ നൂർജഹാൻ ചേച്ചിയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ എനിക്കാണ് കേട്ടോ, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ശ്രീകുട്ടിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. ഗ്രീറ്റിംഗ്സ് ടൈമാണ് കേട്ടോ. ഓക്കെ, സന്തോഷം ചേച്ചി, ആശംസകൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ. ഓക്കെ, അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു മെസ്സേജ് ഇന്ന് കുറവാണ്. അതെ, മെസ്സേജുകളെല്ലാം ഞാൻ വായിച്ച് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ, മെസ്സേജ് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആശംസകളൊക്കെ പറയാനുള്ള സമയമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആരും മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ ഇനിയിപ്പോൾ വിളിക്കുക, വിളിച്ച ആശംസകൾ പറയാം. അപ്പോൾ വിളിക്കാൻ നമ്പർ 0474293111. സമയം 8 മണി കഴിഞ്ഞ 53 മിനിറ്റ്. ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ, നമസ്കാരം, ഇതാരാണ്? പറയൂ മായച്ചേച്ചി, ആർക്കാണ് ആശംസ?
2: ഒരു ഡിലേറ്റ് ബർത്ത്ഡേ ആശംസകള്, നൂർജഹാന്റെ ഹസ്ബൻഡിന് എന്റെ കുടുംബത്തിന്റെ 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. അതുപോലെ ശരത്തിനും 1 വയസ്സുള്ള മോക്ക് ഇന്ന് വിളിച്ച എല്ലാവർക്കും എന്റെ ആശംസ. ശ്രീലക്ഷ്മിക്ക് നല്ലൊരു പുലരിയും നേരുന്നു.
0: താങ്ക് യു ചേച്ചി, അപ്പൊ സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ
3: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ് മോളെ, ഞാൻ സുശീല ചേച്ചിയാ.
0: പറയ ചേച്ചി, ഇന്ന് ആർക്കും ആശംസ?
3: എന്റെ മൂത്ത മരുമോള് ബർത്ത്ഡേ ആയത് ഇന്നലെ.
0: പേരെന്താ?
3: വീണ എന്ന് വിളിക്കുന്ന ശ്രുതി.
0: വീണ?
3: വീണേനാ വീട്ടിൽ വിളിക്കുന്നത്, ശ്രുതി എന്നാ പേര്.
0: ശരി, ആശംസ പറഞ്ഞോളൂ.
3: ഞാൻ വിളിച്ചു പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ വീണ മോളെ.
0: ഓക്കെ വീണ എന്ന ശ്രുതി, ഓക്കെ വീണ എന്ന ശ്രുതിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെയും ആശംസകൾ. സന്തോഷം കേട്ടോ വിളിച്ചതിൽ. അടുത്ത കോൾ. ഹലോ
4: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ആ ഗുഡ് മോർണിംഗ്, എന്റെ മോളുടെ ബർത്ത്ഡേ ആണ് നാളായി. എന്റെ മോളെ പേര് ആമിന. ഞാൻ ITന്ന് വിളിക്കുക. എന്റെ പേര് സബിതയാ.
0: ഓക്കെ ഓക്കെ.
4: പിന്നെ എന്റെ ആങ്ങളുടെ മോളെയും ബർത്ത്ഡേ ആണ്, അവന്റെ പേര് ആയിഷ എന്നാണ്.
0: ഓക്കെ, ആമിനയുടെ ആയിഷയുടെയും ബർത്ത്ഡേ ആണ്.
4: ആ
0: പറഞ്ഞു ആശംസ.
4: രണ്ടുപേർക്കും 1000 ജന്മദിനാശംസകൾ.
0: ഓക്കെ ആമിന, ആയിഷ രണ്ടുപേർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളുടെയും ജന്മദിനാശംസകൾ കേട്ടോ. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളുണ്ട്. ഹലോ
5: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്,
0: ഇതാരാണ്?
5: നിതിൻ കൊല്ലം, കരിക്കോട്.
0: പറയൂ പറയുന്ന പറയൂ പറയുന്ന ആർക്ക് ആശംസ?
5: ആശംസ എനിക്ക് തന്നെ.
0: ബർത്ത്ഡേ ആണോ?
5: എന്റെ ബർത്ത്ഡേ നാട്ടുകാരെല്ലാം അറിയിക്കണം.
0: ഓക്കെ, അപ്പൊ എന്തായാലും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ 1000 ജന്മദിന ആശംസകൾ കേട്ടോ. സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ
6: ഹലോ,
0: നമസ്കാരം.
6: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്,
6: ഞാൻ അജിതയാണ്.
0: പറയൂ ചേച്ചി.
6: എന്റെ ചേട്ടന്റെ മകൾ ധന്യയുടെ ബർത്ത്ഡേ ആണ്.
0: ഓക്കേ.
6: ഹലോ ധന്യമോളെ, കുഞ്ഞമ്മയുടെ 1000 ജന്മദിനാശംസകൾ.
0: ഓക്കേ, അപ്പോ ധന്യക്ക് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിന്റെ 1000 ജന്മദിനാശംസകൾ. ഓക്കെ, വിളിച്ചതിന് സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്, തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഈ നമ്പറിലേക്ക് പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായിട്ട്.

0: ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ
1: ഹലോ ഹലോ, ഞാൻ സുലോചന പട്ടത്തനത്ത്.
0: പറയൂ, ഇന്ന് ആർക്കാണ് ആശംസ?
1: ഇന്നലെ ഫിലോബിനയുടെ ബർത്ത്ഡേ അല്ലായിരുന്നു? ആർജെ ഫിലോബിനയുടെ.
0: അതെ അതെ.
1: ബർത്ത്ഡേ ആശംസകൾ ഒന്ന് പറഞ്ഞേക്കണേ.
0: പറഞ്ഞേക്കാലോ. ഓക്കെ, നമ്മുടെ ഫിലോമിനിക്കാണ് കേട്ടോ ചേച്ചി ആശംസ അറിയിച്ചത്. സന്തോഷം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗ്രീറ്റിംഗ്സ് ടൈം ഇവിടെ സനിക്കാണ്. അപ്പൊ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെഞ്ച് കണ്ടേ ജന്മദിന ആശംസകൾ.

0: ഇപ്പോൾ സമയം 9 മണി.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
2: ജനറൽ പിക്ചേഴ്സിന്റെ സ്വന്തം നാട്, അതെ, കൊല്ലത്തിനെ അങ്ങനെയും വിശേഷിപ്പിക്കാം. വളർത്ത് മൃഗങ്ങളിൽ നിന്നായിരുന്നു മഞ്ഞിലേക്ക് ജനറൽ പിക്ചേഴ്സ് വന്നത്. അച്ചാണി രവി എന്ന് കൊല്ലത്തുകാർ ആദരവോടെ വിളിക്കുന്ന കെ രവീന്ദ്രനാഥൻ നായർ ജനറൽ പിക്ചേഴ്സിന്റെ ബാനറിൽ നിർമ്മിച്ച 11-ാമത്തെ ചിത്രമായിരുന്നു MTയുടെ മഞ്ഞ്. അതൃപ്തിയുടെ ശീതകാലം അപ്രത്യക്ഷമാകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ബോർഡിംഗ് സ്കൂൾ അധ്യാപിക വിമലാദേവിയുടെ കഥ പറയുന്ന മഞ്ഞ് എന്ന നോവലിനെ കാച്ചിക്കുറുക്കിയ കവിത എന്നാണ് നിരൂപകർ വിശേഷിപ്പിക്കുന്നത്. ആ കവിതയ്ക്ക് ചലച്ചിത്ര ഭാഷ്യം ചമച്ചതും MT തന്നെയാണ്. MTയുടെ വളർത്തുമൃഗങ്ങൾ P ഭാസ്കരന്റെ സംവിധാനത്തിൽ ചലച്ചിത്രമാക്കാനായിരുന്നു രവീന്ദ്രനാഥൻ നായർ ആഗ്രഹിച്ചത്. MTയുമായി അതിന് കരാറുമുണ്ടാക്കി. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ഷൂട്ടിംഗ് തുടങ്ങാനായില്ല. പല കാരണങ്ങളാൽ നീണ്ടുപോയി. ഒടുവിൽ മറ്റൊരു നിർമ്മാതാവിന് കഥ നൽകണമെന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്രനാഥൻ നായർ സമ്മതിച്ചു. മഞ്ഞ് സിനിമയാക്കാൻ തീരുമാനിച്ചത് അതിനുശേഷമാണ്. ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ MT തന്നെ സംവിധാനം ചെയ്യാമെന്ന് ഉറപ്പും നൽകി. മലയാളത്തിൽ മാത്രമല്ല, ശരത് സന്ധ്യ എന്ന പേരിൽ ഹിന്ദിയിലും ചലച്ചിത്ര ഭാഷ്യം ഒരുക്കി. പൂർണമായും നൈനിറ്റാളിലായിരുന്നു ഷൂട്ടിംഗ്. സംഗീത നായിക് നന്ദിത ബോസ്, ശങ്കർ മോഹൻ, ദേശ് മഹേശ്വരി തുടങ്ങിയ താരനിര. ഉൾസാറിന്റെ വരികളിൽ MB ശ്രീനിവാസൻ ഈണം പകർന്ന ഗാനങ്ങളെല്ലാം ഹിന്ദിയിൽ. രവീന്ദ്രനാഥൻ നായരുടെ ഭാര്യ ഉഷ രവിയും മഞ്ഞിൽ ഗാനം ആലപിച്ചിട്ടുണ്ട്. ഷൂട്ടിംഗ് കഴിഞ്ഞ് 4 മാസത്തോളം ചെന്നൈയിൽ താമസിച്ച് പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും പൂർത്തിയാക്കിയ ശേഷമാണ് MT മടങ്ങിയത്. 1982 ജനറൽ പിക്ചേഴ്സ് 3 സിനിമകളാണ് നിർമ്മിച്ചത്. അടൂർ ഗോപാലകൃഷ്ണൻ സാക്ഷാത്കാരം നടത്തിയ എലിപ്പത്തായവും ജി അരവിന്ദൻ സംവിധാനം ചെയ്ത പോക്കുവെയിലുമായിരുന്നു മറ്റ് 2 ചിത്രങ്ങൾ. ജനറൽ പിക്ചേഴ്സ് നിർമ്മിച്ചതിൽ പുരസ്കാരം ലഭിക്കാത്ത ഏക ചിത്രം മഞ്ഞായിരുന്നു. എങ്കിലും ചലച്ചിത്ര ആസ്വാദകരുടെ മനസ്സിൽ ഒരു തണുപ്പായി മഞ്ഞ് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത.
3: കിട്ടി പോയാ പോയി, ചോദിക്കാം പറയാം അറിവ് നേടാം. കിട്ടിയാ കിട്ടി പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-111. കിട്ടിയാ കിട്ടി പോയാ പോയി.

0: റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: hairline. Hairline.
1: Hairline is spelled as H A I R L I N E.
2: This is a noun. It means 1. The edge of a person's hair, especially on the forehead. 2. Very thin or fine. മലയാളത്തിൽ നേരിയ വര, നേരിയ വിടവ് എന്നൊക്കെ പറയാം.
1: Thank you all.

0: ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ, കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ്ണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
2: 2026 ന്യൂ കിയ സിറോസ്.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: റോട്ടറി ക്ലബ് ഓഫ് കൊല്ലത്തിന്റെ റോട്ടറി എഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന സാമൂഹിക ബോധവൽക്കരണ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രത്യേക പരിപാടി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു റവന്യൂ ഡിസ്ട്രിക്ട് ഡയറക്ടർ ഡോക്ടർ മാനുവൽ പേരിസ്. ശബ്ദമിശ്രണം ശിവപ്രിയ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യം. ഞാൻ ഡോക്ടർ മാനുവൽ പേരിസ്, റിട്ടയർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസറും നിലവിൽ റോട്ടറി ഡിസ്ട്രിക്ട് 3211 റവന്യൂ ഡിസ്ട്രിക്ട് ഡയറക്ടറുമാണ്. സമൂഹത്തെ മയക്കുമരുന്നിന്റെ വിപത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ റോട്ടറി ക്ലബ് ഓഫ് കൊയിലോൺ റോട്ടറി എഗൻസ്റ്റ് ഡ്രഗ്സ് എന്ന ബാനറിന് കീഴിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മയക്കുമരുന്ന് വിമുക്ത സമൂഹം എന്ന ബൃഹത്തായ ജനകീയ ബോധവൽക്കരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും രാജ്യത്തിന്റെ ഭാവിയെയും ഒരുപോലെ ബാധിക്കുന്ന അതീവ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ് യുവാക്കളിലെ മയക്കുമരുന്ന് അടിമ. ഇത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, കുടുംബത്തിന്റെ വേദനയും ഒരു സമൂഹത്തിന്റെ നഷ്ടവും ഒരു രാജ്യത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന വലിയ വെല്ലുവിളിയുമാണ്. മയക്കുമരുന്ന് അടിമത്വം എന്താണ്? ഒരു വ്യക്തി മയക്കുമരുന്ന് ഉപയോഗിക്കാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് മയക്കുമരുന്ന് അടിമത്വം. അതിന്റെ ദോഷങ്ങൾ അറിയാമെങ്കിലും വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കുവാൻ തോന്നുന്ന അവസ്ഥ. പലരും പറയുന്നത് ഒരു തവണ മാത്രം പരീക്ഷിക്കാം, എന്നാൽ ആ ഒരു തവണ പിന്നീട് ഒരു ശീലമായും പിന്നീട് ജീവിതം തകർക്കുന്ന അടിമത്തമായും മാറുന്നു. എന്തുകൊണ്ടാണ് യുവാക്കൾ വളരെ കൂടുതലായി ഇരയാകുന്നത്? യുവത്വം എന്ന് പറയുന്നത് സ്വപ്നങ്ങളുടെ കാലം, എന്നാൽ അതോടൊപ്പം അപകട സാധ്യതകളും കൂടുതലാണ്. അതിന്റെ പ്രധാന കാരണങ്ങൾ കൂട്ടുകാരുടെ സമ്മർദ്ദം, കൗതുകത്തിന് പഠന സമ്മർദ്ദം, തൊഴിലില്ലായ്മ, കുടുംബ പ്രശ്നങ്ങൾ, മാനസിക വിഷാദം, സോഷ്യൽ മീഡിയയുടെ സ്വാധീനം, മയക്കുമരുന്നിന്റെ എളുപ്പത്തിലുള്ള ലഭ്യത. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആരും ആദ്യ ദിവസം തന്നെ അടിമയാകുന്നില്ല. ചെറിയൊരു തെറ്റായ തീരുമാനമാണ് പിന്നീട് വലിയ ദുരന്തമായി മാറുന്നത്. മയക്കുമരുന്നിന്റെ ദോഷങ്ങൾ പരിശോധിക്കാം. ശാരീരികമായി തലച്ചോറിന്റെ പ്രവർത്തനം തകരുന്നു, ഹൃദയം, കരൾ, ശ്വാസകോശം എന്നിവയ്ക്ക് ഗുരുതരമായ നാശം സംഭവിക്കുന്നു, രോഗപ്രതിരോധ ശക്തി കുറയുന്നു, മരണ സാധ്യത വർദ്ധിക്കുന്നു, മാനസികമായി വിഷാദം, ഉത്കണ്ഠ, ഓർമ്മശക്തി കുറയുന്നു, കോപവും അക്രമ സ്വഭാവവും ആത്മഹത്യ പ്രവണത വരെ ഉണ്ടാകും. സാമൂഹികമായി പഠനം മുടങ്ങുന്നു, ജോലി നഷ്ടമാകുന്നു, കുടുംബ ബന്ധങ്ങൾ തകരുന്നു, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു, കുറ്റകൃത്യങ്ങളിലേക്കും അക്രമത്തിലേക്കും വഴിമാറും. ഒരു വ്യക്തി മാത്രമല്ല, ഒരു കുടുംബം മുഴുവനും ദുരിതത്തിലാകും. എന്താണ് മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ? മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സ്വഭാവത്തിൽ പെട്ടെന്നുള്ള മാറ്റം, പഠനത്തിൽ താല്പര്യം കുറയുക, കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കുക, കൂടുതൽ പണം ആവശ്യപ്പെടുക, കണ്ണുകൾ ചുവക്കുക, ഉറക്കത്തിലും ഭക്ഷണത്തിലും മാറ്റം സംഭവിക്കുക, വ്യക്തി ശുചിത്വം കുറയുക. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ശാസിക്കുന്നതിനേക്കാൾ സ്നേഹത്തോടെ സംസാരിക്കുകയും വിദഗ്ധരുടെ സഹായം തേടുകയും ചെയ്യണം. നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? പ്രതിരോധമാണ് ഏറ്റവും നല്ല ചികിത്സ. യുവാക്കളിൽ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക. തെറ്റായ ക്ഷണങ്ങൾക്ക് ധൈര്യത്തോടെ ഇല്ല, നോ എന്ന് പറയുക. കായികം, കല, വായന, സാമൂഹ്യ സേവനം എന്നിവയിൽ സജീവമാകുക. പ്രശ്നങ്ങൾ മാതാപിതാക്കളുമായോ അധ്യാപകരുമായോ പങ്കുവയ്ക്കുക. ജീവിതത്തിന് വ്യക്തമായ ലക്ഷ്യം നിശ്ചയിക്കുക. മാതാപിതാക്കൾ ചെയ്യേണ്ടത് കുട്ടികളുമായി ദിവസവും സംസാരിക്കുക, അവരുടെ സുഹൃത്തുക്കളെ അറിയുക. ശിക്ഷിക്കുന്നതിനേക്കാൾ കേൾക്കാനും മനസ്സിലാക്കുവാനും ശ്രമിക്കുക. നല്ല മാതൃകയാകുക. എന്താണ് ചികിത്സയും പുനരധിവാസവും? മയക്കുമരുന്ന് അടിമത്തം ചികിത്സിക്കാൻ കഴിയുന്ന ഒരു രോഗം തന്നെയാണ്. ഡോക്ടർമാരുടെ ചികിത്സ, കൗൺസിലിംഗ്, ഡി അഡിക്ഷൻ സെന്ററുകൾ, കുടുംബത്തിന്റെ പിന്തുണ, സമൂഹത്തിന്റെ കരുതൽ, ഇവയിലൂടെ ആയിരക്കണക്കിന് ആളുകൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. സമൂഹത്തിന്റെ ഉത്തരവാദിത്തം നോക്കാം. ഈ പോരാട്ടം ഒരാളുടേതല്ല. കുടുംബം ജാഗ്രത പാലിക്കണം. സ്കൂളുകളും കോളേജുകളും ബോധവൽക്കരണം നടത്തണം. യുവജന സംഘടനകൾ മുന്നോട്ട് വരണം. മത സാമൂഹിക സംഘടനകൾ പങ്കാളികളാകണം. നിയമപാലകരും പൊതുജനങ്ങളും മയക്കുമരുന്നിനെതിരെ ഒരുമിച്ച് പ്രവർത്തിക്കണം. യുവാക്കളോടുള്ള സന്ദേശം, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതം വിലപ്പെട്ടതാണ്. നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നമാണ് നിങ്ങൾ. ഒരു നിമിഷത്തെ കൗതുകം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നഷ്ടപ്പെടുത്തുന്നതാണ്. യഥാർത്ഥ ധൈര്യം മയക്കുമരുന്ന് പരീക്ഷിക്കുന്നതിലല്ല, ഇല്ല എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതം തിരഞ്ഞെടുക്കൂ, ആരോഗ്യം തിരഞ്ഞെടുക്കൂ, സ്വപ്നങ്ങൾ തിരഞ്ഞെടുക്കൂ. മയക്കുമരുന്ന് എന്ന സാമൂഹിക വിപത്തിനെ നേരിടാൻ സർക്കാർ സംവിധാനം മാത്രം പോരാ, സന്നദ്ധ സംഘടനകൾ പൊതുസമൂഹവും കൈകോർക്കണം. അത്തരത്തിൽ ലോകമെമ്പാടുമുള്ള ഏറ്റവും വലിയ സേവന സംഘടനകളിൽ ഒന്നാണ് റോട്ടറി ഇന്റർനാഷണൽ. റോട്ടറിയുടെ അടിസ്ഥാന ലക്ഷ്യം സമൂഹത്തെ

0: മുഖത്തെ രക്ഷിക്കുന്നതുമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും റോട്ടറിയോടൊപ്പം ചേർന്ന് ഒരു ലഹരിമുക്ത കേരളവും ലഹരിമുക്ത ഇന്ത്യയും സൃഷ്ടിക്കാൻ പ്രതിജ്ഞയെടുക്കാം. ലഹരിയല്ല ജീവിതമാണ്. എല്ലാവർക്കും നന്ദി.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് റോട്ടറി ക്ലബ് ഓഫ് കൊല്ലത്തിന്റെ റോട്ടറി എഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന സാമൂഹിക ബോധവൽക്കരണ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രത്യേക പരിപാടി. അവതരിപ്പിച്ചത് റവന്യൂ ഡിസ്ട്രിക്ട് ഡയറക്ടർ ഡോക്ടർ മാനുവൽ പേരിസ്. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. വാട്സ്ആപ്പ് മെലഡിയിലേക്ക് സ്വാഗതം. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ഓപ്പൺ സീറോ 107.8. ഇനി ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഇഷ്ട ഗാനങ്ങളാണ് കേട്ടോ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് എന്താ ചെയ്യേണ്ടത്? പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുന്ന നമ്പർ 9800131311. ഓക്കെ, പെട്ടെന്ന് അയച്ചു കേട്ടോ. ഇനി ഒരു അരമണിക്കൂറേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വാട്സ്ആപ്പ് മെലഡി. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ ഉടനെ തന്നെ മെസ്സേജൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ, ആദ്യം തന്നെ അടിപൊളി ഗാനമാണല്ലോ ആവശ്യപ്പെട്ടിരിക്കുന്ന, നല്ല മനോഹരമായ ഗാനം കേട്ടോ. ഓക്കെ, നമുക്ക് ആ ഒരു ഗാനം കേൾക്കാം. അഞ്ചുക്ഷരങ്ങളും പോരാതെ മന്മഥൻ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനമാണ്. ഷാരോൺ ഉളിയക്കോവിൽ നിന്നാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടിപൊളി ഗാനമല്ലേ? പരിണയം എന്ന് പറയുന്ന ചിത്രത്തിലെ ഗാനമാണ്. ഗാനം നമുക്ക് കേൾക്കാം ആദ്യം വാട്സ്ആപ്പ് മെലഡിയിൽ.

ഓക്കേ, എത്ര മനോഹരമായ ഗാനം അല്ലേ. പരിണയം എന്ന് പറഞ്ഞ ചിത്രത്തില് ബോംബെ രവി സംഗീതം നൽകി യൂസഫ് അലി കിച്ചറുടെ വരികളായിരുന്നു. ദാസേട്ടനാണ് ഗാനം ആലപിച്ചത്. മനോഹരമായ ഗാനമാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്തത് കേൾക്കാൻ പോകുന്നതും അതിമനോഹരമായ ഒരു ഗാനമാണ്, ജാനകി അമ്മ ആലപിച്ച മനോഹരമായ ഗാനം. പപ്പയുടെ സ്വന്തം അപ്പൂസ് 1992 പുറത്തിറങ്ങിയ ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രത്തിലെ ഗാനമാണ്. ഇളയരാജയാണ് സംഗീതം, ബിച്ചു തിരുമലയാണ് ഇതിന്റെ വരികൾ. അപ്പോൾ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ആശ ചേച്ചിയാണ് കേട്ടോ, പനയത്ത് നിന്നും. അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം.

ഓക്കേ, എന്നെ അതിമനോഹരമായൊരു ഗാനമാണ് നമ്മൾ കേട്ടത്. വാട്സപ്പ് മെലഡിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 9:56. മെസ്സേജ് അയക്കാനുള്ള നമ്പർ പറയാത്തത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് 10:15 വരെയാണ് സമയമുള്ളത്. പക്ഷെ അതിന് അത്രയും വായിക്കാനുള്ള മെസ്സേജുകൾ ഇവിടെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഗാനങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുപോകാം കേട്ടോ. അപ്പോൾ അതായത് ഇനിയിപ്പോൾ മെസ്സേജ് അയച്ചാലും എനിക്ക് ആ മെസ്സേജുകൾ വായിക്കാൻ സാധിക്കില്ല. അപ്പോൾ കുറച്ച് മെസ്സേജുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. സർഗം മൂവിയിലെ കൃഷ്ണകൃപാസാഗരം സോങ് പ്ലേ ചെയ്യാമോ? അഞ്ജു പട്ടത്താനത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും മറ്റൊരു മനോഹരമായൊരു ഗാനമാണ് സർഗം എന്ന ചിത്രത്തിലെ ദാസേട്ടൻ ആലപിച്ച ഗാനം നമുക്ക് കേൾക്കാം.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെലഡിയാണ്. സമയം 10 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുന്നു കേട്ടോ. ഓക്കെ, അടുത്ത മെസ്സേജിലേക്കുമാണ്. ശരിക്കും ഈ മെസ്സേജ് ഞാനിങ്ങനെ വായിച്ചിട്ട് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ മെസ്സേജ് ഞാൻ വായിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. വെള്ളാനകളുടെ നാട് എന്ന മൂവിയിലെ ഒരു ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആരാണെന്ന് പറഞ്ഞാൽ ഉമയനല്ലൂർ പാർക്ക് ജംഗ്ഷനിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് പറഞ്ഞിരിക്കുന്ന ഗാനം ഈ എന്താണ് നമ്മുടെ വെള്ളാനകളുടെ നാട് എന്ന് പറയുന്ന മൂവി നമുക്ക് എല്ലാവർക്കും അറിയാം. CP നമ്മുടെ മോഹൻലാൽ വളരെയധികം അനശ്വരമാക്കിയൊരു കഥാപാത്രമാണ് CP എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ റോഡിന്റെ ഒക്കെ അവസ്ഥ അവിടുത്തെ, അതായത് അവിടുത്തെ റോഡിന്റെ അവസ്ഥ അതിനും ഒക്കെ അപ്പുറം കിടക്കുക എന്ന് പറഞ്ഞാണ് ഈ മെസ്സേജ് എനിക്ക് അയച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു CP അങ്ങോട്ട് വിടാല്ലേ, അവിടുത്തെ റോഡിന്റെ അവസ്ഥയൊക്കെ റെഡിയാകാനായിട്ട്. ഓക്കെ, എന്തായാലും ആവശ്യപ്പെട്ടിരിക്കുന്നു അല്ലേ വെള്ളാനകളുടെ നാട് എന്ന് പറയുന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം.

ഓക്കെ, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സ്ആപ്പ് മെലഡിയാണ്. നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. ഗുഡ് മോർണിംഗ് ശ്രീ, ഞാൻ ഉഷ പെരുമ്പള്ളിത്തൊടി. ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ചു, വായിച്ചില്ല, ഇന്നെങ്കിലും വായിക്കണേ. ഈറ്റ സിനിമയിൽ മുറുക്കി ചുവന്നതോ മാലൻ ചുവപ്പിച്ചതോ ഓക്കെ ഈ പാട്ട് വെച്ച് തരണേന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഉറപ്പായിട്ടും ഈറ്റ എന്ന് പറയുന്ന ചിത്രത്തിൽ നിന്നുള്ള ഈ ഗാനം നമുക്ക് കേൾക്കാം. വാട്സപ്പ് മെലഡി.

ഓക്കേ, അപ്പോ ഇന്നത്തെ നമ്മുടെ വാട്സാപ്പ് മൾട്ടിയുടെ സമാപിക്കാൻ സമയമാവുകയാണ്. കാരണം ഇനി അങ്ങോട്ട് നമുക്ക് റേഡിയോ പെൻസിലിൽ ഒരുപാട് പരിപാടികളൊക്കെ വരാനിരിക്കുന്നു, പരിപാടികളിലേക്ക് പോകേണ്ട സമയമാകുന്നു. അതിന് മുമ്പ് ഒരു മെസ്സേജ് കൂടി ഞാൻ വായിക്കണം. നമ്മുടെ ലാസ്റ്റ് മെസ്സേജാണ്, ഉഷയമ്മയുടെ മെസ്സേജാണ്. നമസ്കാരം മോളെ, ഈ മാസം രാമായണ മാസമാണല്ലോ, എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? ലളിത ഗാനമാണ്, രാമായണ കിളി ശാരിക പൈങ്കിളി. ഇതെല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു മനോഹരമായ ഗാനത്തോടൊപ്പം ഇന്നത്തെ വാട്സാപ്പ് മെലഡിയിൽ നിന്നും സ്നേഹത്തോടെ ഏറ്റേറ്റ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്.

0: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
1: 0474-2931-1111.
0: വിളിക്കേണ്ട സമയം
1: ശനിയാഴ്ച 10:30 മുതൽ
0: 11:30 വരെ. വിഷയം
1: OCD.
0: അതിഥിയായി എത്തുന്നു
1: ഡോക്ടർ നീതു BS, സീനിയർ റെസിഡന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കൊല്ലം.
2: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
3: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്, ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ പറയാതെ വയ്യ. വയോജനക്ഷേമ വകുപ്പ് വയോജനങ്ങളുടെ ഉന്നതിക്ക് ഉപകരിക്കുമോ? തയ്യാറാക്കിയത് മങ്ങാട് സുബിൻ നാരായണൻ. അവതരണം ശ്രീലക്ഷ്മി

0: പിത ഗുരു ദൈവം എന്നതാണ് ഭാരതത്തിന്റെ ദാർശനിക ആപ്തവാക്യം. പക്ഷേ ഈ ഗോഡ്സ് ഓൺ കൺട്രിയിൽ ഓരോ ദിവസവും വൃദ്ധസദനങ്ങളും വൃദ്ധമന്ദിരങ്ങളും കൂടി വരുന്ന കാലഘട്ടമാണിത്. ഇന്നത്തെ ന്യൂജൻ കാലത്തെ മക്കളിൽ മിക്കവരും ബന്ധങ്ങൾക്കും സ്വന്തങ്ങൾക്കും വലിയ വില കൽപ്പിക്കുന്നില്ല. പലരും താനും ഭാര്യയും തന്റെ മക്കളുമെന്ന അണുകുടുംബ ചിന്താഗതിയിലേക്ക് സ്വാർത്ഥരായി മാറിയിരിക്കുന്നു. ഇക്കൂട്ടരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് കഴിഞ്ഞ സർക്കാർ വയോജന കമ്മീഷൻ തന്നെ രൂപീകരിച്ചത്. രാജ്യത്ത് ആദ്യമായാണ് ഒരു സർക്കാർ മുതിർന്ന പൌരന്മാർക്കായി വകുപ്പ് രൂപീകരിക്കുന്നതെന്ന സവിശേഷത ഇതിനുണ്ട്. ജനസംഖ്യാപരമായി വയോജനങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. നിലവിൽ കേരളത്തിലെ ജനസംഖ്യയിൽ ഏകദേശം 16.5 മുതൽ 18.7 ശതമാനം വരെയുള്ളവർ 60 വയസ്സിന് മുകളിലുള്ളവരാണ്. ദേശീയ ശരാശരി 9 മുതൽ 10 ശതമാനം മാത്രമാണ്. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന്റെ അവസ്ഥ വളരെ കൂടുതലാണ്. 1961 5.1 ശതമാനമായിരുന്ന സംസ്ഥാനത്തെ വയോജന സംഖ്യ 2001 10.5 ശതമാനമായും 2011 12.6 ശതമാനമായും 2021 ഏകദേശം 16.5 ശതമാനമായും 2021 ഏകദേശം 16.5 ശതമാനമായും 2021 ഏകദേശം 16.5 ശതമാനമായും ഉയർന്നു. 2031 ഈ നിരക്ക് 20 ശതമാനം കടക്കുമെന്നും അടുത്ത ദശകത്തിൽ ഓരോ 4 കേരളീയരിലും ഒരാൾ മുതിർന്ന പൌരനായി മാറുമെന്നുമാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യമുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ഒപ്പം സ്ത്രീകളുടെ ആയുർദൈർഘ്യം പുരുഷന്മാരെക്കാൾ കൂടുതലാണെന്നത് മറ്റൊരു സവിശേഷതയാണ്. കൊല്ലം DCC പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് പറയുന്നത് കേൾക്കാം.
1: ഇന്ത്യയിൽ ആദ്യമായി വയോജന വകുപ്പുണ്ടാക്കിയത് കേരളത്തിലാണ്, KVD സതീശന്റെ അടുത്തുള്ള സർക്കാർ. ഇന്ത്യൻ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യത്തിൽ, പ്രായാധിക്യമെത്തുന്ന രക്ഷകർത്താക്കൾ മക്കളുടെ പരിരക്ഷയില്ലാതെ നോക്കാനാളില്ലാതെ കഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് വയോജനങ്ങൾ, അവർക്ക് ആശ്വാസമാണ് ഈ തീരുമാനം. വയോജന വകുപ്പ് ഉണ്ടാകുന്നതിലൂടെ ഇന്നലകളിൽ കഷ്ടപ്പെട്ട കേരളത്തിലെ അനേകായിരം വയോജനങ്ങൾക്ക്, പ്രായമുള്ളവർക്ക്, രക്ഷകർത്താക്കൾക്ക്, അച്ഛനമ്മമാർക്ക് ഒരു അത്താണിയായി തീരും ഈ വകുപ്പ് എന്നതിൽ യാതൊരു സംശയവുമില്ല.
0: വിധവകളായും ഏകാന്തമായും കഴിയുന്ന സ്ത്രീകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നു. ഉയർന്ന ആയുർദൈർഘ്യം, കുറഞ്ഞ ജനന നിരക്ക്, കാര്യക്ഷമമായ ആരോഗ്യ പരിപാലനം, യുവജനങ്ങളുടെ ആഗോള കുടിയേറ്റം തുടങ്ങിയ സാമൂഹിക ഘടകങ്ങളുടെ സംയുക്ത ഫലമാണ് കേരളം ഇന്ന് വാർദ്ധക്യ സമൂഹമെന്ന അവസ്ഥയിലേക്ക് പരിണമിച്ചത്. കേരളത്തിലെ ഉയർന്ന വയോജന നിരക്ക് ആരോഗ്യ സംരക്ഷണം, പെൻഷൻ, പൊതുധനകാര്യങ്ങൾ, പരിചരണ സംവിധാനങ്ങൾ എന്നീ മേഖലകളിൽ ഭീമമായ സമ്മർദ്ദം സൃഷ്ടിക്കുന്നുവെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പുണ്ട്. അതിനാൽ കേരളം ഇന്ത്യയുടെ ജനസംഖ്യാ ഭാവിയുടെ പരീക്ഷണശാലയായി മാറുകയാണ്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനസിന്റെ അഭിപ്രായം കേൾക്കാം.
2: നമസ്കാരം, ഞാൻ നൌഷാദ് യൂനസ്. ഒരു ജപ്പാൻ മോഡൽ വയോജന സംരക്ഷണ രീതി ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളതാണ്. പക്ഷെ അത് ആ സാങ്കേതിക സംവിധാനങ്ങൾ കേരളത്തിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ കഴിഞ്ഞ June 19 അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഏകദേശം 10 കോടി രൂപയാണ് വയോജന സംരക്ഷണത്തിന് വേണ്ടി, അവരുടെ വെൽഫെയറിന് വേണ്ടി ഈ ഗവൺമെന്റ് മാറ്റിവെച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിലും നമുക്ക് ചുറ്റും നമുക്ക് കണ്ടുപിടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രായമായവരുടെ അവസ്ഥ എന്താണ് എന്ന്. നമ്മളെപ്പോഴും പരിഭവിക്കാറുണ്ട്, പറയാറുണ്ട്, വലിയ എഴുത്തുകാരും ബുദ്ധിജീവികളും കവികളും ഒക്കെ വിമർശിക്കാറുണ്ട്, പ്രായമായവരെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് തള്ളുന്നത് ശരിയല്ല, വീടുകളിൽ സംരക്ഷിക്കണം. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാല്, ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള മെച്ചപ്പെടലും അതിനുവേണ്ടിയുള്ള അഭിവൃദ്ധി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഓട്ടത്തിലുമായിരിക്കുമല്ലോ എല്ലാവരും. അപ്പൊ ആ ഓട്ടത്തിനിടയിൽ പലപ്പോഴും വീട് വിട്ടു പോകേണ്ടി വരുന്ന മക്കൾ, കൊച്ചുമക്കൾ, മരുമക്കൾ, അങ്ങനെ പോകുമ്പോൾ ഒരു കാലത്ത് ഇതുപോലെ ഓടിയിരുന്നവർ ഇപ്പോൾ ഓടാൻ പറ്റാതെ വീട്ടിൽ ഇരിക്കുമ്പോൾ, അവരെ സംരക്ഷിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ മറ്റെന്ത് മാർഗമാണുള്ളത്? അവിടെയാണ് ഗവൺമെന്റിന്റെ പുതിയ നയപരിപാടികൾ വരാൻ പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വീട്ടിലിരിക്കുന്ന വൃദ്ധജനങ്ങൾക്ക് അവരുടെ ക്ഷേമവും അവരുടെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതിയാണ്. മറ്റൊരു സജഷൻ എനിക്കുള്ളത്, ഈ ഓൾഡ് ഏജ് ഹോം എന്നുള്ളത് അതൊരു സങ്കല്പം അവിടെ നിൽക്കട്ടെ. ഓരോ ജില്ലയിലും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും ഗവൺമെന്റിന്റെ അധീനതയിൽ തന്നെ ഒരു ഗെറ്റ് ടുഗദർ സെന്ററുകൾ ഉണ്ടാവണം. അത് വളരെ ഹൈജീനിക്കും വളരെ ക്വാളിറ്റിയുമുള്ള, വളരെ പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു സെന്റർ ആയിരിക്കട്ടെ. ഒന്ന് കാറ്റഗറൈസ് ചെയ്യേണ്ടി വരും. മെന്റലി പ്രോബ്ലം ഉള്ളവരെ പ്രത്യേകം തരത്ത് തന്നെയാണ് അവർ ട്രീറ്റ് ചെയ്യേണ്ടത്. വല്ലാത്ത ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്കും അതും പ്രത്യേകം തന്നെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അതല്ലാത്ത ഹെൽത്തിയായി ഇരിക്കുന്നവർക്ക്, ഈ ടെൻഷൻ ഉള്ളവര്, അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന് ഒരു സ്ഥലത്ത് ഏരിയ കണ്ടെത്തുക. അവിടെ അവർക്ക് വന്ന് ഇരിക്കാനും സമപ്രായവരോടൊപ്പം, പ്രായക്കാരോടൊപ്പം സംസാരിക്കാനും അവരുടെ മെന്റൽ ഹെൽത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയകളിൽ ഏർപ്പെടുന്നതിനും അവരുടെ മനസ്സമാധാനം കിട്ടുന്നതിനും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടാകട്ടെ. സമ്പത്ത് കൊടുക്കാൻ, എത്ര വേണമെങ്കിലും കൊടുക്കാൻ, എന്റെ അമ്മയെ നോക്കാൻ, എന്റെ അച്ഛനെ നോക്കാൻ ഞാൻ എത്ര രൂപ വേണമെങ്കിലും തരാം എന്ന് പറയുന്ന ഒരു വിഭാഗം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, മറുഭാഗത്ത് ആരുമില്ല നോക്കിക്കാണാൻ, ആരുമില്ലാതെ ഇവൻ മക്കൾ പോലും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വിഭാഗം ഇപ്പുറത്ത് നിൽക്കുമ്പോൾ, ഇവരെല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടട്ടെ, ഇതിനുണ്ടാകുന്ന ചെലവുകൾ പലരും സ്പോൺസർ ചെയ്യും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല.
0: ഇവിടുത്തെ വയോജനങ്ങൾ പൊതുവെ അഭിമുഖീകരിക്കുന്ന ഏകാന്തത, വിഷാദം, മറവി രോഗം, ദീർഘകാല പരിചരണത്തിന്റെ അഭാവം, കുടുംബത്തിൽ നിന്നുള്ള സംരക്ഷണ സംവിധാനങ്ങളുടെ അപര്യാപ്തത തുടങ്ങിയ പ്രശ്നങ്ങൾ അടുത്ത ദശകങ്ങളിൽ ഇന്ത്യ മുഴുവൻ നേരിടേണ്ടി വരും. വയോജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി പ്രായ വിവേചനമാണ്. വയോജനങ്ങളുടെ പ്രധാന പ്രശ്നം രോഗമോ ദാരിദ്ര്യമോ അല്ല, മറിച്ച് സ്നേഹബന്ധങ്ങളുടെ അഭാവം, മാനസിക സുരക്ഷിതത്വക്കുറവ്, സാമൂഹിക അംഗീകാരമില്ലായ്മ എന്നിവയാണെന്ന് കേരളത്തിൽ ഈയിടെ നടത്തിയിട്ടുള്ള വിവിധ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. സീനിയർ സിറ്റിസൺ കൌൺസിൽ മുൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ വെള്ളിമൺ നെൽസൺ പറയുന്നത് കേൾക്കാം.
3: ഞാൻ പ്രൊഫസർ ഡോക്ടർ വെള്ളിമൺ നെൽസൺ. പ്രിയ ശ്രോതാക്കളെ, നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, നമ്മുടെ നാട് ഇന്നൊരു വയോജന സൗഹൃദ നാട് അല്ലെന്നതാണ്. രോഗബാധയേക്കാൾ കൂടുതൽ അവരെ അലോസരപ്പെടുത്തുന്നത് തങ്ങളെ ആർക്കും വേണ്ട എന്ന അവസ്ഥയാണ്. മക്കളെല്ലാം വിദേശത്തായാലും സ്വദേശത്തായാലും അവർ മാതാപിതാക്കൾക്ക് യാതൊരു പരിഗണനയും കൊടുക്കുന്നില്ല. ആരോഗ്യമുള്ള കാലത്ത് കുടുംബത്തിന് വേണ്ടി ചോര നീരാക്കി അധ്വാനിച്ചവർ വാർദ്ധക്യത്തിലേക്ക് വഴുതി വീഴുമ്പോൾ അവരെ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണുള്ളത്. എങ്ങനെയും അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കാനാണ് മക്കൾ ശ്രമിക്കുന്നത്. മറ്റ് സ്വത്തുവകകളും എല്ലാം മക്കളുടെ പേരിൽ എഴുതി കൊടുത്തവരുടെ കാര്യമാണ് ഏറെ പരിതാപകരം. വൃദ്ധ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് മക്കളുടെ കടമയാണെന്ന നിയമമുണ്ടെങ്കിലും ഇവിടെ ഒരു നിയമവും കാര്യക്ഷമമായി നടപ്പാകുന്നില്ല. സംരക്ഷിച്ചില്ലെങ്കിൽ അവർ എഴുതിക്കൊടുത്ത സ്വത്തുവകകൾ തിരിച്ചെടുക്കാൻ ഇന്ന് നിയമമുണ്ടെങ്കിലും അതും പ്രായോഗികമാകുന്നില്ല. ബന്ധുക്കളാൽ പരിത്യജിക്കപ്പെടുന്നവരും വൃദ്ധസദനങ്ങളിൽ ദിവസങ്ങൾ എണ്ണിക്കഴിയുന്നവരും അനുഭവിക്കുന്ന മനോവേദന ആർക്കും അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നതല്ല. നമുക്ക് ആവശ്യം സ്വയം രൂപപ്പെട്ട ഒരു വയോജന സംരക്ഷണ സംസ്കാരമാണ്. എല്ലാ അർത്ഥത്തിലും വാർദ്ധക്യം സംരക്ഷിക്കപ്പെടേണ്ടതും ആദരിക്കപ്പെടേണ്ടതുമാണെന്ന് എല്ലാവരും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം.
0: കുടിവെള്ളം, ആഹാരം, ശൌചാലയം തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾ പോലുമില്ലാതെ കടുത്ത ദുരിതത്തിൽ കഴിയുന്ന നിരവധി വയോജനങ്ങളുമുണ്ട്. എന്നിരുന്നാലും ഭൂരിഭാഗം വയോജനങ്ങളും സ്വന്തം വീടും നാടും വിട്ട് വൃദ്ധസദനങ്ങൾ പോലുള്ള സ്ഥാപന പരിചരണ കേന്ദ്രങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം വാർദ്ധക്യകാലത്ത് അവർ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത് തങ്ങളുടെ പരിചിതമായ സാമൂഹിക ബന്ധങ്ങളും ആത്മബന്ധങ്ങളും പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യവുമാണ്. ചവറ ബേബി ജോൺ സ്മാരക ഗവൺമെന്റ് കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജയരാജിന്റെ അഭിപ്രായം കേൾക്കാം.
4: ഞാൻ ഡോക്ടർ ജയരാജ്. 2026 മെയ് മാസം 20-ാം തീയതി ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും കേരള സംസ്ഥാനത്ത് വയോജന ക്ഷേമ വകുപ്പ് നിലവിൽ വന്നിരിക്കുന്നു. നൂതനമായ ഒരു ആശയം, വയോജന പോപ്പുലേഷൻ വളരെ നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വകുപ്പിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഈ വയോജനങ്ങൾക്ക് അവരുടെ പെൻഷനായാലും ചികിത്സയ്ക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ, എവിടെയൊക്കെ സേവനങ്ങൾ ലഭിക്കും എന്നതായാലും, അവർക്കെതിരെ ഉണ്ടാകുന്ന എന്തെങ്കിലും അതിക്രമങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം ഏകചാലക ഒരു ഒറ്റ ഓഫീസിൽ പലയിടത്തായിട്ട് പോയി പരാതികളോ ഇതിനെ ക്യൂ നിൽക്കാതെ ഏക ഓഫീസിൽ വന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു വിമർശനം ഈ കാര്യത്തിലുള്ളത്, നമുക്കറിയാം ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് പൊതുവെ അനാരോഗ്യങ്ങളുടെ മാത്രം ഒരു കേന്ദ്രീകരിക്കുന്ന ഒരു സ്വഭാവമാണ് അതിനുള്ളത്. മനുഷ്യന്റെ മാനസിക സാമൂഹിക ആവശ്യങ്ങളുണ്ട്, ഇതിനെ പലപ്പോഴും അത് സ്പർശിക്കുന്നില്ല എന്ന് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായം എനിക്കുണ്ട്. അത് വയോജനങ്ങളുടെ കാര്യത്തിലും അത് ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോഴും നമ്മൾ ചികിത്സ എന്ന് പറയുന്നതിനേക്കാളുപരി അവർക്ക് സാമൂഹികമായും മാനസികമായിട്ടും ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇത് മീറ്റ് ചെയ്യാൻ കൂടി ഈ വകുപ്പിന് സാധിച്ചാൽ വളരെ നല്ലതായിരിക്കും.
0: വയോജന പരിചരണം ഒരു വകുപ്പിന്റെ മാത്രം ഉത്തരവാദിത്തമാകരുത്, മറിച്ചത് കുടുംബം, സമൂഹം, സർക്കാർ, സന്നദ്ധ സംഘടനകൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ, വയോജനങ്ങൾ തന്നെയും ഉൾപ്പെടുന്ന ഒരു സംയുക്ത ഉത്തരവാദിത്തമാകണം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്ന രാജ്യങ്ങളിലൊന്നായ ജപ്പാൻ വയോജന പരിചരണത്തിൽ സമഗ്രവും സാങ്കേതിക പിന്തുണയുമുള്ളതുമായ സമൂഹ കേന്ദ്രിത മാതൃക വികസിപ്പിച്ചിട്ടുണ്ട്. 2000 ജപ്പാൻ നടപ്പിലാക്കിയ ദീർഘകാല പരിചരണ ഇൻഷുറൻസ് സംവിധാനം തദ്ദേശ സ്ഥാപനങ്ങളും കുടുംബങ്ങളും സമൂഹവും സ്വകാര്യ മേഖലയുമൊക്കെ ചേർന്ന് വയോജന പരിചരണത്തിന്റെ ഉത്തരവാദിത്തം പങ്കിടുന്ന മാതൃകയാണ്. ഹോം കെയർ, ഡിമെൻഷ്യ പരിചരണം, ഡേ കെയർ സെന്ററുകൾ, പുനരധിവാസം, സമൂഹ കേന്ദ്രീകൃത പിന്തുണ എന്നിവയ്ക്ക് സ്ഥാപനപരമായ സഹായം ഇത് ഉറപ്പാക്കുന്നു. സാങ്കേതിക വിദ്യകളെയും ജപ്പാൻ വലിയ രീതിയിൽ ഇതിനായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ടെലിമെഡിസിൻ, റോബോട്ടിക്സ്, അടിയന്തര പ്രതികരണ സംവിധാനങ്ങൾ, സ്മാർട്ട് ഹൌസിംഗ്, വയോജന സൌഹൃദ നഗരാസൂത്രണം എന്നിവ അതിന്റെ ഭാഗമാണ്. കേരള കോൺഗ്രസ് ജോസഫ് സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം നയാബ് മുഹമ്മദ് പറയുന്നത് കേൾക്കാം.
5: ഞാൻ ഈച്ചം വീട്ടിൽ നയാസ് മുഹമ്മദ്. ഒരു പ്രായപരിധി കഴിഞ്ഞു അവർ വയോജനങ്ങളായി കഴിഞ്ഞാൽ അവരെ എല്ലാ മേഖലകളിൽ നിന്നും മാറ്റപ്പെട്ടു നിർത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശാരീരികമായ അസ്വസ്ഥതയോ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായാൽ അവരെ സംരക്ഷിക്കുവാനോ അവരുടെ ദൈനംദിന കാര്യങ്ങൾക്കോ ഇന്ന് സ്വന്തം കുടുംബത്തിലുള്ളവർ പോലും അവരെ സഹായിക്കുന്ന ഒരവസ്ഥയിലല്ല ഉടനല്ല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റ് മുൻകൈയെടുത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നാണ്. ഇതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നലകളിലെ യുവത്വമാണ് ഇന്നത്തെ വയോധികരാകുന്നത്, ഇന്നത്തെ ചെറുപ്പക്കാരാണ് നാളെ വീണ്ടും വയോധികരായി മാറുന്നത്. അവരുടെ അറിവിന്റെ അവർ ഈ വയോധികരെന്ന് പറഞ്ഞാൽ അവര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളുടെയും ഒരു അറിവിന്റെ സാഗരമാണ്. അവരുടെ ഇതുവരെയുള്ള ജീവിതത്തിലുള്ള എക്സ്പീരിയൻസും അവരുടെ അറിവുകൾ നമുക്കൊരു പുസ്തകം നോക്കി മറിച്ചെടുത്ത് പഠിക്കാൻ ഒക്കുന്ന ഒരു ഇതല്ല. അവരുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു വന്ന് അതിന്റെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായി എല്ലാ കാര്യങ്ങളും നേരിട്ട് മനസ്സിലാക്കുന്ന ഒരു വലിയൊരു പുസ്തകമാണ് വയോധികർ എന്ന് പറഞ്ഞാൽ. അവർക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം.
0: 70 കഴിഞ്ഞവരുടെ ചികിത്സയ്ക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ആയുഷ്മാൻ ഭാരത് പദ്ധതി സംസ്ഥാനത്ത് കാര്യക്ഷമമാക്കേണ്ടിയിരിക്കുന്നു. ഇതേസമയം സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും പ്രത്യേക ജെറിയാട്രിക് വകുപ്പ് രൂപീകരിക്കണമെന്ന് മുതിർന്ന പൌരന്മാർ ആവശ്യപ്പെടുന്നു. അതുപോലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമേറിയവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ജപ്പാൻ മാതൃകയിൽ ടെക്നോളജി ഉപയോഗപ്പെടുത്തണം. മാത്രമല്ല പ്രായമായവരുടെ വാഹനങ്ങളിൽ സ്റ്റിക്കർ പതിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് അനുമതി നൽകണമെന്നും ഇക്കൂട്ടർ അഭ്യർത്ഥിക്കുന്നു. ഇതോടൊപ്പം സംസ്ഥാനത്ത് ഒരു സമഗ്ര വയോജന സർവേ നടത്തിയാൽ മുതിർന്ന പൌരന്മാർ ഇവിടെ എത്രയെന്ന് കണക്കാക്കാൻ സാധിക്കും. വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വാർഡ് തലത്തിൽ അദാലത്തുകൾ നടത്തണം. ഇവർക്കായി സൌജന്യ നിയമസഹായ സെല്ലുകൾ തുടങ്ങണം. സാമൂഹ്യ നീതി വകുപ്പിന് ജില്ലാ ഓഫീസുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് കീഴിൽ കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ബ്ലോക്ക് പഞ്ചായത്തുകളും വയോജന നീതി എക്സ്റ്റൻഷൻ ഓഫീസർമാരെ നിയമിക്കണം. വയോജനങ്ങളെ സൌജന്യമായി താമസിപ്പിക്കാൻ എല്ലാ ജില്ലകളിലും കേന്ദ്രങ്ങൾ തുറക്കാൻ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കണമെന്നും മുതിർന്ന പൌരന്മാർ അഭ്യർത്ഥിക്കുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് പറയാതെ വയ്യ. വയോജന ക്ഷേമ വകുപ്പ് വയോജനങ്ങളുടെ ഉന്നതിക്ക് ഉപകരിക്കുമോ? തയ്യാറാക്കിയത് മങ്ങാട് സുബിൻ നാരായണൻ. അവതരണം ശ്രീലക്ഷ്മി MS.
6: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റിവാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റിവാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
7: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
0: 0474-2931-111.
7: വിളിക്കേണ്ട സമയം
0: ശനിയാഴ്ച 10:30 മുതൽ
7: 11:30 വരെ. വിഷയം
0: OCD.
7: അതിഥിയായി എത്തുന്നു
0: ഡോക്ടർ നീതു BS, സീനിയർ റെസിഡന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കൊല്ലം.
8: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, മൈൻഡ് ടോക്സിലേക്ക് സ്വാഗതം. മൈൻഡ് ടോക്സിൽ ഇന്ന് നമ്മോടൊപ്പം കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ നീതു മാമാണ്. പരിപാടിയിലേക്ക് സ്വാഗതം മാം.
9: താങ്ക് യു, താങ്ക് യു.
8: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീകരും സംയുക്തമായിട്ട് അവതരിപ്പിക്കുന്ന പരിപാടിയാണ് മൈൻഡ് ടോക്സ്. നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആകുലതകൾ അല്ലെങ്കിൽ വിഷമങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെൻഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു സൈക്യാട്രിസ്റ്റിനടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പരിപാടിയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ വിളിച്ച് നിങ്ങളുടെ പേര് പോലും വെളിപ്പെടുത്തണമെന്നില്ല, ഡോക്ടറിനോട് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ മാം, ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് OCD, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, ഇതാണല്ലോ മാം. അപ്പം പൊതുവേ ഇപ്പം നമ്മുടെ കൂട്ടുകാരെയൊക്കെ കളിയാക്കുമ്പോൾ തന്നെ പറയുന്ന ഒരു ഡേം നിനക്ക് OCD ആണ്. അങ്ങനെ ഒരു ആ ഒരു കാലഘട്ടത്തിലാണ്, വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഇതിനെ കുറിച്ച് അറിയാം എന്നുള്ള ധാരണയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. മാം, ഇപ്പം എന്താണ് OCD യെ കുറിച്ച് പറയാനുള്ളത്?
9: വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് OCD. ഇപ്പോഴത്തെ സമൂഹത്തിലെ ഒരു കുറച്ച് തെറ്റിദ്ധാരണകൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് OCD. പറഞ്ഞതുപോലെ പൊതുവായിട്ട് ഇച്ചിരി വൃത്തി കൂടുതൽ, ഒരടുക്കും ചിട്ടയും വേണം, എല്ലാത്തിനും ഒരു കൃത്യത വേണം, ഇത്തരം ആൾക്കാരെയൊക്കെ OCD എന്ന് ലേബൽ ചെയ്യുന്ന അല്ലെങ്കിൽ OCD എന്ന് വിളിച്ച് പരിഹസിക്കുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന പ്രവണത നമ്മളിപ്പോൾ കാണുന്നു. പക്ഷേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അഥവാ OCD എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിനകത്ത് ഒബ്സഷൻ ആൻഡ് കമ്പൾഷൻ രണ്ട് കമ്പോണൻസ് ആണ് ഇതിനകത്ത് ഉള്ളത്. അപ്പം ഇതിൽ ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഒബ്സഷൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരു വ്യക്തിക്ക് അവരുടെ കൺട്രോളിലില്ലാതെ അല്ലെങ്കിൽ അവരുടെ ഒരു നിയന്ത്രണത്തിലല്ലാതെ വളരെയധികം ആവർത്തിതമായി ഇങ്ങനെ മനസ്സിലേക്ക് ഇടിച്ചു കയറി വരുന്ന അവരുടെ തന്നെ ചിന്തകളായിട്ടുള്ള കാര്യങ്ങൾ, ചിന്തകളാകാം അല്ലെങ്കിൽ ചിത്രങ്ങളാകാം അല്ലെന്നുണ്ടെങ്കിൽ ത്വരകളാകാം, ചെയ്യാനുള്ള അർജസ് ആകാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവരുടെ കൺട്രോളിലില്ലാതെ മനസ്സിലേക്ക് ഇടിച്ചു കയറി നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു തരം കണ്ടീഷനാണ് ഈ ഒബ്സഷൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ, നമ്മളുടെ കൺട്രോളില്ലാതെ പലതരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ഒരു യുക്തിയില്ലാത്ത ചിന്തകൾ ഇങ്ങനെ ഇടിച്ചു കയറി വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടായിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടാക്കുന്നത്. അപ്പം അത്തരം ചിന്തകൾ അല്ലെങ്കിൽ അത്തരം രൂപങ്ങൾ അല്ലെങ്കിൽ അത്തരം ത്വരകൾ വളരെയധികം ഉത്കണ്ഠയുണ്ടാക്കും ഈ പറയുന്ന ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന വ്യക്തിയിൽ. അങ്ങേയറ്റം ഉത്കണ്ഠയും ഭയവും ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് ഈ ഒബ്സഷൻസ് ഇവരെ എത്തിക്കും. ഈ ഒബ്സഷൻസിൻ്റെ ഉത്കണ്ഠയെ സാധൂകരിക്കാൻ, അത് ന്യൂട്രലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു രക്ഷ നേടാൻ വേണ്ടി ഈ ആളുകൾ, ഈ പറയുന്ന വ്യക്തികൾ ഒരുതരം മാനസികമോ അല്ലെങ്കിൽ ശാരീരികമോ ആയുള്ള പ്രവൃത്തി ആവർത്തിച്ചാവർത്തിച്ച് ചെയ്യും. ഈ ഉത്കണ്ഠയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവർ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഈ ഉത്കണ്ഠ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി അവർ ചെയ്യുന്ന ഈ തരം പ്രവൃത്തികളെയാണ് നമ്മൾ കമ്പൾഷൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കണമെങ്കിൽ ഇത് എത്രത്തോളം ഉണ്ട്, ഈ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് വെച്ചിട്ടാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഡയഗ്നോസിന് വേണ്ടി പറഞ്ഞു വരുന്നത് ഒരു ദിവസത്തിൽ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ ഒരു മണിക്കൂറിൽ കൂടുതൽ ഇത്തരം ചിന്തകളും ഇത് കാരണം ഉണ്ടാകുന്ന പ്രവൃത്തികളും കാരണം ഇയാൾക്ക് മാറ്റിവെക്കേണ്ടി വരുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഉള്ള ചിന്തകളും പ്രവൃത്തികളും കാരണം വലിയ രീതിയിലുള്ള ഇമ്പയർമെന്റ് അവർക്ക് സംഭവിക്കുന്നു. അത് ജോലിക്ക് പോകാൻ പറ്റാത്തതാവാം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റാത്തതാകാം, അല്ലെങ്കിൽ കുടുംബത്തിൽ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ ടൈം ബാക്കി കിട്ടാത്തതാകാം. അപ്പൊ പല രീതിയിൽ ഇവർ ഇത്രയും ആഴത്തിൽ ബാധിക്കുന്ന ഒരു തരം അസുഖമാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. അതായത് ഒബ്സസീവ് എലമെന്റും ഉണ്ട്, കമ്പൾഷന്റെ എലമെന്റും ഉണ്ട്. അപ്പം ഇത് രണ്ടും ചേർന്ന് വരുന്ന ഈ OCD എന്ന് പറയുന്ന അസുഖം സാധാരണഗതിയിലൊരു എല്ലാത്തിനും ഒരു വൃത്തി വേണം അല്ലെങ്കിൽ ഒരു ചിട്ടയും അടുക്കും വേണം എന്നുള്ളത് അവർ സ്വയം ആഗ്രഹപ്രകാരം ചെയ്യുന്ന ഇത്തരം അടുക്കും ചിട്ടയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ OCD എന്ന് പറയുന്ന അസുഖം. ഇതിൽ രോഗി അവരുടെ താല്പര്യപ്രകാരമല്ല ഇത്തരം കമ്പൾഷൻസ് ചെയ്യുന്നത്. ഈ പറയുന്ന ഉത്കണ്ഠ ഒഴിവാക്കാൻ വേണ്ടി വേണ്ട ആഗ്രഹം ഇല്ലാഞ്ഞിട്ട് പോലും വേണ്ട വേണ്ട എന്ന് വെച്ചിട്ട് പോലും ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഒ സി ഡി. അപ്പം ഇത് തമ്മിൽ വലിയ അന്തരമുണ്ട്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഒ സി ഡി എന്ന് ലേബൽ ചെയ്യുന്നതിനേക്കാളും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തരം മാനസിക രോഗമാണ് ഒ സി ഡി അഥവാ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്.
10: മാം പറഞ്ഞൊരു ഒബ്സഷൻ ഉണ്ടാകും, അതിനെ ഒന്ന് മാറ്റാനായിട്ടുള്ള കമ്പൽഷനും ഉണ്ടാകും എന്ന് പറഞ്ഞു. മാം അതൊരു ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഒന്ന് പറയാതെ എങ്ങനെയായിരിക്കും എന്നുള്ളത്?
9: തീർച്ചയായും. അതായത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിലെ ഒബ്സഷൻസും കമ്പൽഷൻസും രണ്ട് കമ്പണൻറ്റും പല രീതിയിലായിരിക്കാം വരുന്നത്. അതായത് പല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം, അത് നമുക്ക് ഇന്നതാണ് ഇന്നതാണെന്ന് പ്രത്യേകം പറയാൻ പറ്റില്ല. പക്ഷെ പൊതുവായി കണ്ടുവരുന്ന കുറച്ച് ഒബ്സഷൻസും അതിൽ നിന്നും ഉണ്ടാകുന്ന രീതിയിലുള്ള കമ്പൽഷൻസും നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് ഒ സി ഡി ഉണ്ടെങ്കിൽ അവർക്ക് ഒരു തരത്തിലുള്ള ഒബ്സഷനും അതിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള കമ്പൽഷൻസും മാത്രം തന്നെ ആയിരിക്കണമെന്നില്ല. ഒരു വ്യക്തിക്ക് തന്നെ അവരുടെ ഡിസീസ് അല്ലെങ്കിൽ ഈ പറയുന്ന അസുഖത്തിന്റെ കാലാവധിയിൽ ഒന്നു മാറി പല ഒബ്സഷൻസും ഫേസ് ചെയ്തിട്ടുണ്ടാവാം, പല കമ്പൽഷൻസിലേക്കും അത് നയിച്ചിട്ടുണ്ടാവാം. അതുപോലെ ഒരു വ്യക്തിക്ക് ഒരേ സമയം തന്നെ പല ഒബ്സഷൻസും കമ്പൽഷൻസും ഉണ്ടാകാം. ഇനി നമുക്ക് ഓരോന്നിലായിട്ട് വരാം. ഓരോ ഒബ്സഷൻസും ഓരോ തരത്തിലുള്ള ഒബ്സഷൻസും അതിൻ്റെ കമ്പൽഷൻസും ഞാൻ കണ്ടിട്ടുള്ള രോഗികളുടെ അല്ലെങ്കിൽ ക്ലയൻസിൻ്റെ എക്സ്പീരിയൻസസ് അവരുടെ പേര് വെളിപ്പെടുത്താതെയും കൂടെ ചർച്ച ചെയ്യാം. അപ്പം ആദ്യമായി പൊതുവായി കണ്ടുവരുന്ന ഒരു തരം ഒബ്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാമിനേഷൻ ഒബ്സഷനാണ്. അതായത് അവരുടെ നിയന്ത്രണത്തിലല്ലാതെ ശരിയല്ല എന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് പോലും മനസ്സിലേക്ക് ഇടിച്ചു കയറി വരുന്ന അനിയന്ത്രിതമായിട്ടുള്ള ചിന്തകൾ. ഈ കണ്ടാമിനേഷൻ ചിന്തകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് തോന്നുന്നത് വൃത്തിയായിട്ടില്ല അല്ലെന്നുണ്ടെങ്കിൽ അണുക്കളുണ്ട് എന്നുള്ളത്. അതൊരു സ്ഥലത്ത് തൊട്ടിട്ടാകാം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് വന്നിട്ടാകാം, എന്തെങ്കിലും നമ്മുടെ ശരീരത്ത് പറ്റിയിട്ടാകാം അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്താകാം. ഇതിങ്ങനെ മനസ്സിൽ തികട്ടി തികട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്, വൃത്തിയായിട്ടില്ല, അണുക്കൾ ഇപ്പോഴും ഉണ്ട്, ഞാൻ കാരണം അണുക്കൾ എനിക്ക് അസുഖം ഉണ്ടാക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കാരണം മറ്റുള്ളവർക്ക് അസുഖം ഉണ്ടാവും എന്നുള്ള

0: മുക്കാൽ മണിക്കൂറോ നിരന്തരമായി ഒരുപാട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകുക, അല്ലെങ്കിൽ മണിക്കൂറുകൾ എടുത്ത് കുളിക്കുക. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന പേഷ്യൻസിലൊക്കെ 2-3 മണിക്കൂർ എടുത്ത് കുളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതിന്റെ കുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു കമ്പൾഷൻ, അവരുടെ ഒരു പാറ്റേൺ, ഒരു റിച്വൽ ഉണ്ടായിരിക്കും. അതായത് ആദ്യം കയറിയിട്ട്, ചിലപ്പം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല, ആദ്യം കയറി ആദ്യം കുളിമുറി ഒന്ന് മൊത്തത്തിൽ കഴുകിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് മഗ്ഗും ബക്കറ്റും കഴുകണം, സോപ്പും മറ്റൊരു സോപ്പ് ഉപയോഗിച്ച് കഴുകണം, ടാപ്പ് കഴുകണം, എന്നാലേ അതിൽ തൊടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഈ ശരീരഭാഗങ്ങളെല്ലാം പലതായിട്ട് തിരിച്ചിട്ട് ഓരോ സ്ഥലം വലത്തോട്ട് 10 തവണ, ഇടത്തോട്ട് 10 തവണ കഴുകണം. അപ്പം ഇതെല്ലാം ചെയ്തു വരുമ്പോൾ ഒരു വ്യക്തി കുളിച്ച് കഴിയാനായിട്ട് 2-3 മണിക്കൂറുകൾ എടുക്കുക, അല്ലെങ്കിൽ ടാങ്കിലെ വെള്ളം തീരുന്നത് വരെ കുളിക്കുക, സോപ്പ് തീരുന്നത് വരെ കുളിക്കുക. അപ്പം ഇത് നമുക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും സമയം ഒരു വ്യക്തി കൈ കഴുകുന്നതിനോ കുളിക്കുന്നതിനോ ഒക്കെ മാറ്റിവെക്കുമ്പോൾ അവർക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ എത്രത്തോളം സമയം കുറഞ്ഞു വരുന്നു, അതായത് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഒരു ഉദാഹരണത്തിന്, ഞാൻ കണ്ട ഒരു ക്ലയന്റിൽ ഒരു 35 വയസ്സുള്ള ഒരു പുരുഷനാണ്. അദ്ദേഹം ഒരു 12 വർഷമായി ജോലിക്ക് പോയിട്ടില്ല. കാരണം അന്വേഷിച്ചു വരുമ്പോൾ നമുക്ക് ഈ തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇദ്ദേഹം രാവിലെ 12 മണി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 12 മണി ആകുമ്പോഴേ എഴുന്നേൽക്കുള്ളൂ. അതാകുമ്പോൾ മറ്റുള്ളവരൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കിച്ചണി ഇദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് കിട്ടും. കിച്ചണിൽ കയറിക്കഴിഞ്ഞാൽ ഇദ്ദേഹം ആദ്യം എല്ലാം ചൂടുവെള്ളം വെച്ച് കഴുകിക്കഴിഞ്ഞ് ഇദ്ദേഹത്തിനുള്ള ഭക്ഷണങ്ങൾ ഇദ്ദേഹം തന്നെ പാചകം ചെയ്യും. പാചകം ചെയ്ത് കഴിച്ച് അതിനുശേഷം ഈ 2-3 മണിക്കൂറുള്ള കുളി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം അദ്ദേഹം ഒന്നും കഴിക്കില്ല. ഇനി കുളി കഴിഞ്ഞ് വീണ്ടും ഇനി അണുക്കൾ പറ്റിക്കഴിഞ്ഞ് വീണ്ടും കുളിക്കാനുള്ള സമയമില്ല. ഇത്തരം സമയമെടുത്ത് കുളിക്കുന്ന ഇദ്ദേഹത്തിന് ശരീരത്തിൽ ഈർപ്പം നിന്നിട്ട് ഫംഗസ് ഇൻഫെക്ഷൻസ് വന്ന് തൊലിയിലൊക്കെ ഇൻഫെക്ഷൻസ് ആയി തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം അതും ഭയം, അദ്ദേഹം കാരണം അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇനി അസുഖം വരുമോ എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഫംഗസിൻ്റെ പൗഡറും മറ്റും ഒരുപാട് വരി ഇടുക, കിടക്കുന്ന സ്ഥലത്ത് മൊത്തം പൗഡർ ഇട്ടതിന് ശേഷം മാത്രമേ ഇദ്ദേഹത്തിന് കിടക്കാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഇത്തരം ഈ അനിയന്ത്രിതമല്ലാത്ത രീതിയിൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത് കാരണം, ഇദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠ കാരണം, ഇത്തരം ചെയ്തികൾ ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ സമയമില്ല. ആ രീതിയിലാണ് ഈ അസുഖമുള്ളവരിൽ പലരിലും കണ്ടുവരുന്ന ഇമ്പയർമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് ഈ കണ്ടാമിനേഷൻ്റെ ഒബ്സഷനും കമ്പൾഷൻ, എക്സസീവായിട്ട് കൈ കഴുകുക അല്ലെങ്കിൽ കുളിക്കാൻ ഒരുപാട് സമയമെടുക്കുക എന്നുള്ളത്. മറ്റ് ചിലരിൽ കണ്ടുവരുന്നത് ഒരു ആശങ്ക, ഡൗട്ട്. നമ്മളൊരു ഡോറ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഒരു തവണയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വന്നേക്കാം ഉറപ്പിക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഓക്കെ ആവും, ഓക്കെ അടച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായല്ലോ. പക്ഷേ ഇവരിൽ അടച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണെങ്കിൽ പോലും ഈ നിയന്ത്രിതമല്ലാതെ ഈ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അടച്ചിട്ടുണ്ട്, അതെ, അതായത് അടച്ചിട്ടില്ല, അടച്ചിട്ടുണ്ടോ, ഇനിയിപ്പം അടച്ചില്ലെങ്കിൽ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ, വീട്ടിലേക്ക് ആരെങ്കിലും കയറുമോ എന്ന് ഈ നിയന്ത്രിതമല്ലാത്ത രീതിയിൽ ഈ പറയുന്ന ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചിന്തയാണെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇത്തരം ചിന്തകൾ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് നോർമലായിട്ട് പോകാൻ പറ്റുക?
1: ഇങ്ങനെയുള്ള തോട്ടുകളൊക്കെ ഏത് ഏജിലായിരിക്കും അവർ പ്രകടമാക്കുന്നത്?
0: അപ്പം ഇത്തരം ചിന്തകൾ അല്ലെങ്കിൽ OCD ലക്ഷണങ്ങൾ ഏതൊരു ഏജ് ഗ്രൂപ്പിലും വരാമെങ്കിലും പൊതുവായിട്ട് കണ്ടുവരുന്നത് ഒരു 10 മുതൽ 20 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കൂടുതലായിട്ടും ഈ OCD ലക്ഷണങ്ങൾ ആദ്യം പ്രകടമാവുന്നത്. അതിനർത്ഥം മറ്റു പ്രായക്കാരിൽ വരില്ല എന്നുള്ളതല്ല. ഈ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളിലും ഇത് കാണുന്നുണ്ട്. 20 വയസ്സിനും അല്ലെങ്കിൽ 30 വയസ്സിലും 40 വയസ്സിലും ഏത് പ്രായക്കാരിലും ഇത്തരം ലക്ഷണങ്ങൾ കണ്ടുവരാം. പക്ഷെ പൊതുവായി കണ്ടുവരുന്നത് 10-നും 20-നും ഇടയ്ക്കുള്ള പ്രായക്കാരിലാണ്. അതിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ ലക്ഷണങ്ങൾ ഏകദേശം ഒരേ തോതിൽ തന്നെയാണ് പ്രകടമായി കാണുന്നത്.
1: പറഞ്ഞു കണ്ടാമിനേഷന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ലോക്ക് ചെയ്തു എന്നൊരു ഡൗട്ട്. അപ്പം ഇങ്ങനെയുള്ള ടൈപ്പ് അല്ലാതെ വേറെ ഇനി ടൈപ്പ് OCDs ഉണ്ടോ, ഈ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ടോ?
0: അതെ അതെ, ഇതൊക്കെ പൊതുവായി കണ്ടുവരുന്ന ലക്ഷണങ്ങളാണെങ്കിലും ഇതിനപ്പുറത്തേക്ക് പല രീതിയിലും OCD ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഒബ്സഷൻസ് അല്ലെങ്കിൽ കമ്പൾഷൻസ് പ്രകടമാവാം. ഒരു ഉദാഹരണത്തിന്, നമ്മൾ ഓൾറെഡി പറഞ്ഞത് കണ്ടാമിനേഷനും ഡൗട്ടുമാണ്. ഡൗട്ട് മാറാൻ വേണ്ടി നിരന്തരം ചെക്ക് ചെയ്യുക, അതായത് വീട് പൂട്ടിയിറങ്ങി പകുതി ദൂരം എത്തുമ്പം തിരിച്ചു വന്ന് വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. അതിൽ നിൽക്കുന്നില്ല, വീണ്ടും കുറേ ദൂരം യാത്ര ചെയ്തതിന് ശേഷം ഉറപ്പാണ്, മറ്റുള്ളവർ അഷ്വർ ചെയ്യുന്നുണ്ട് അത് അടച്ചിട്ടുണ്ട് ഉറപ്പാണ് എന്നുള്ളത്, എന്നിട്ടും തിരിച്ചു വന്ന് വീണ്ടും ചെക്ക് ചെയ്യുക. അപ്പം അങ്ങനെ നിരന്തരം 4-ഓ 5-ഓ 10-ഓ തവണ തിരിച്ചു വന്ന് ചെക്ക് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ OCD കാണാറുണ്ട്. അതുപോലെ ചില ആളുകൾക്ക് ഒരു സിമെട്രി, ഒരു ഓർഡർലിനെസ് വേണം അല്ലെങ്കിൽ ഒരു കൃത്യത വേണം എന്നുള്ള രീതിയിൽ ചിന്തകൾ തികട്ടി തികട്ടി വരാറുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ മത്സര പരീക്ഷകളൊക്കെ എഴുതുമ്പോഴത്തേക്കും നമ്മൾക്ക് ബബിള് കറുപ്പിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾക്ക് ആ ഉത്തരക്കടലാസ് കിട്ടുന്നത്. അപ്പം ബബിളിൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ കൃത്യമായിട്ട് കറുപ്പിച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ചെക്ക്.

ചെയ്യുന്നു. അതൊരു ഡൗട്ടിൻ്റെ പേരിലാകാം, അല്ലെങ്കിൽ സിമെട്രിയുടെ പേരിലാകാം, അതെല്ലാം കൃത്യമായിട്ടാണോ കറുപ്പിച്ചത് എന്നുള്ളത്, അല്ലെങ്കിൽ പുസ്തകങ്ങൾ അടുക്കി വെക്കുമ്പോൾ രണ്ടും ഒരേ നിരയിലല്ല വന്നിരിക്കുന്നതെങ്കിൽ ഇവരുടെ മനസ്സിൽ വല്ലാത്തൊരു ഉത്കണ്ഠ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ പലതവണ മാറ്റിയും തിരിച്ചും വെച്ച് ഇത് കൃത്യമായി ഈ പറയുന്ന രീതിയിൽ ലെവലിലാണോ വന്നിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നത് വരെയുള്ള കമ്പൽഷൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കമ്പൽഷൻസ് എപ്പോഴും ഒരു ഫിസിക്കൽ ആക്ട് തന്നെ ആയിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ ശാരീരികമായി ചെയ്യുന്ന ഒരു പ്രവൃത്തി തന്നെ ആയിരിക്കണം എന്നില്ല. ഉദാഹരണത്തിന് കുളിക്കുക, കൈ കഴുകുക, കാൽ ഒരുപാട് സമയം എടുത്ത് കഴുകുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ വീണ്ടും പോയി ചെക്ക് ചെയ്യുക, ഇതെല്ലാം ഫിസിക്കൽ ആക്റ്റാണ്, അതല്ലെങ്കിൽ ശാരീരികമായി നോക്കുന്ന കാര്യങ്ങളാണ്. ഇല്ല, മാനസികമായി ചെയ്യുന്ന ചില പ്രവൃത്തികളും കമ്പൽഷൻസിൽ വരാം. ഉദാഹരണത്തിന് മനസ്സിൽ എണ്ണുക, മനസ്സിൽ മന്ത്രങ്ങൾ ഉരുവിടുക, അതിനൊരു എണ്ണം കാണും, ഒരു 20 തവണ ഈ മന്ത്രം തെറ്റാതെ ഉരുവിട്ട് കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ ഈ ഉത്കണ്ഠ മാറുകയുള്ളൂ എന്നുള്ളൊരു ഇത്. അപ്പം രണ്ട് രീതിയിലും കമ്പൽഷൻസ് വരാം. അത് ഞാൻ പറയാൻ കാരണമെന്ന് പറയുന്നത് മറ്റൊരു തരം ഒബ്സെഷനാണ് ഈ ബ്ലാസ്ഫീമസ് ഒബ്സെഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വളരെയധികം ദൈവവിശ്വാസിയായിട്ടുള്ള ഒരാൾ ഒരു ദേവാലയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ ഒക്കെ ഫ്രണ്ടിൽ പോയി നിന്ന് ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രൂപം കാണുമ്പോഴോ ഫോട്ടോ കാണുമ്പോഴോ അവരുടെ മനസ്സിൽ അവർ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ മോശം വാക്കുകൾ വരിക, അല്ലെങ്കിൽ തെറിവാക്കുകൾ വരിക മുതലായ പ്രവണതകൾ കാണാറുണ്ട് ചില ഒബ്സെഷൻസ് ഉള്ള ആളുകളിൽ. അതിനെയാണ് ഈ ബ്ലാസ്ഫീമസ് തോട്ട്സ് എന്ന് പറയുന്നത്. ദൈവവിശ്വാസിയാണ്, അവർ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും, പക്ഷെ ഇവരുടെ നിയന്ത്രണത്തിലല്ലാതെ ഈ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും.

0: ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. നമ്മൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൊരു വിശ്വാസിയായ ഒരാൾക്ക് ദൈവത്തിനെ കാണുമ്പം ഇത്തരം ചിന്തകളൊക്കെ വരുന്നതൊക്കെ. അപ്പം അത് അവരെ വളരെയധികം ബാധിക്കുന്നു എന്നുള്ളതിന് ഇതൊക്കെ ചെയ്യുന്ന സമയം നമുക്ക് നഷ്ടമാവുകയാണ്. അപ്പം ജോലിക്ക് പോകാൻ പറ്റാത്തവരുണ്ട്, വ്യക്തമായി പഠിക്കാൻ പറ്റാത്തവരുണ്ട്, സ്കൂളിൽ പോകാൻ പറ്റാത്ത കുട്ടികളുണ്ട്, അതുപോലെ ഈ പേടി കാരണം അല്ലെങ്കിൽ പുറത്തോട്ടിറങ്ങാൻ ഭയക്കുന്ന ആൾക്കാരുണ്ട്, പുറത്തിറങ്ങി ഇതെല്ലാം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിക്കുന്നവർ. അപ്പം ഈ ആളുകൾക്ക് ദൈനംദിന ജീവിതത്തിൽ ഇത്തരം ലക്ഷണങ്ങൾ വളരെയധികം ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കൈ കഴുകുന്നത് എത്രയോ സമയമെടുത്ത് കൈ കഴുകിയാൽ മാത്രമേ ഇവർക്ക് പൂർണ്ണത തോന്നുകയുള്ളൂ, അല്ലെങ്കിൽ ആ ചടങ്ങിൽ പിന്നെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോവും അവരുടെ ഉത്കണ്ഠ കാരണം. അപ്പം ആ ഒരു പൊതുജനങ്ങൾ ഇത് കാണേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായതുകൊണ്ട് പലപ്പോഴും ഇത്തരം ലക്ഷണങ്ങൾ ഇവരെ വളരെയധികം ഒതുങ്ങിക്കൂടേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർക്കും.
1: ഓക്കെ, അവർക്ക് സോഷ്യലൈസ് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ?
0: ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. പ്രത്യേകിച്ച് ഇതിനെ ഒരു നിയന്ത്രിതമായി കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ വീട്ടിന് പുറത്തിറങ്ങാൻ വരെ ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്.
1: ഓക്കെ ഓക്കെ. അപ്പം മെയിൻ ആയിട്ട് ഈ ഒരു പാറ്റേണിലായിരിക്കും ഇവർക്കുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നത്, അതോ ഇത് വേറെ തരത്തിലും ഇത് പ്രകടമാകാമോ?
0: പ്രധാനമായിട്ടും ഇതിന്റെ ഒരു അടിസ്ഥാന ലക്ഷണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിയന്ത്രിതമല്ലാത്ത രീതിയിൽ അവരുടെ കൺട്രോളിലല്ലാതെ ഇടിച്ചു കയറി വരുന്ന അനാവശ്യം അല്ലെങ്കിൽ യുക്തിയില്ലാത്ത ചിന്തകൾ, യുക്തിയില്ല എന്നുള്ളത് ഇവർക്ക് അറിയാമെങ്കിൽ പോലും ഇവർക്ക് അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇതാണ്
1: പേഷ്യന്റിന് ഒരു ഇൻസൈറ്റ് ഉണ്ടാകും, പക്ഷേ അത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല.
0: അതെ, ഈ യുക്തിയില്ല, അനാവശ്യമാണ്, കൈ വൃത്തിയായി എന്നുള്ള ഒരു സൈഡിൽ അവർക്കത് അറിയാം, പക്ഷെ ഈ ചിന്തകൾ കാരണം ഉണ്ടാകുന്ന ഉത്കണ്ഠ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് ഇത് ചെയ്യേണ്ടി വരും. ഇതാണ് ഇതിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും OCD എന്ന് പറയുന്ന അസുഖത്തിന് നമ്മൾ തരംതിരിക്കുമ്പം മൂന്നായി തരംതിരിക്കാറുണ്ട്. അതായത് OCD വിത്ത് ഗുഡ് ഓർ ഫെയർ ഇൻസൈറ്റ്, അതായത് അവബോധം, നല്ല അവബോധമുള്ള ആൾക്കാർ. പുവർ ഇൻസൈറ്റ് അല്ലെങ്കിൽ അവബോധം കുറച്ചൊന്നും കുറവുള്ള ആൾക്കാർ. ആബ്സെന്റ് ഇൻസൈറ്റ്, അതായത് തീരെ അവബോധം ഇല്ലാത്ത ആൾക്കാർ.
1: അത് കാലക്രമേണ അങ്ങനെ ആകുന്നതാണോ അതോ?
0: അതെ, അപ്പോൾ തുടക്കത്തിലേ തന്നെ ആബ്സെന്റ് ഇൻസൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുമുണ്ട്. അത് കാലക്രമേണ ആബ്സെന്റ് ഇൻസൈറ്റ് ആവുന്നതാണെന്ന് നമുക്ക് പറയാനൊക്കില്ല. എന്നിരുന്നാലും കൂടുതലും, അതായത് ഭൂരിഭാഗം ആളുകളിലും നല്ല അവബോധമുള്ള ആൾക്കാരാണ്. അതായത് ഈ ചിന്തകൾ അനാവശ്യമാണ്, യുക്തിയില്ലാത്തതാണ് എന്നുള്ള ബോധമുള്ള ആൾക്കാർ തന്നെയാണ് ഭൂരിഭാഗം OCD ഉള്ള ക്ലയൻസ്. പക്ഷേ വളരെ വിരളമായിട്ട് ഇതിന് ആബ്സെന്റ് ഇൻസൈറ്റിലേക്കൊക്കെ വരാം. ചിന്തകൾ ശരിയാണ്, എനിക്കിത് ചെയ്തേ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു അത്തരത്തിൽ ആ യുക്തിയെക്കുറിച്ചുള്ള ഒരു ബോധം നഷ്ടപ്പെട്ടിട്ടുള്ള വളരെ കുറച്ച് പേഷ്യൻസിനെ നമുക്ക് കാണാൻ കഴിയാറുണ്ട്.
1: ഓക്കെ മാം, ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും?
0: അതെ, അപ്പം OCD സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടുന്ന കാര്യം, OCD ചികിത്സ എടുത്താൽ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് കിട്ടുന്ന ഒരു അസുഖം തന്നെയാണ്.
1: കംപ്ലീറ്റ് ആയിട്ട് ക്യൂറബിൾ ആവും
0: വളരെ, അതായത് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ചികിത്സയ്ക്കും അതേപോലെ മരുന്ന് ചികിത്സയ്ക്കും സൈക്കോതെറാപ്പിയും ഒക്കെ കൃത്യമായിട്ട് എടുക്കുന്ന ആളുകളിൽ ഒരുവിധം പൂർണ്ണമായിട്ടും ക്യൂർ കിട്ടുന്ന കണ്ടീഷൻ, അതായത് സിറ്റുവേഷൻസ് വരെ നമുക്ക് നല്ലൊരു 10% ആളുകളിലും കാണുന്നുണ്ട്. പിന്നെ കുറേ ആളുകളിൽ നമുക്ക് ആ ലക്ഷണങ്ങൾ കൺട്രോൾ ചെയ്ത് അവർക്ക് സാധാരണമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനും പറ്റാറുണ്ട്. അപ്പം തിരിച്ചു വരാൻ നമുക്ക് ചികിത്സയിലോട്ട്. ഇപ്പം ചികിത്സ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, തീർച്ചയായും ചികിത്സിക്കാൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. എന്താണ് ഇതിൻ്റെ ചികിത്സാ രീതി എന്നുള്ളത്? അപ്പം ചികിത്സ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന്, സൈക്കോ തെറാപ്പീസ്, മരുന്ന് ചികിത്സ അല്ലാത്ത തെറാപ്പി സെഷൻസ് എടുക്കുക. 2, ഫാർമക്കോ തെറാപ്പി, അതായത് മരുന്നുകൾ കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റുക. 3, കുറച്ചും കൂടെ വിപുലമായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സാ രീതികളും ഉണ്ട് ഇതിന്. അപ്പം രോഗത്തിൻ്റെ കാഠിന്യം, രോഗം എത്ര നാളായി ഉണ്ട്, മറ്റ് രോഗങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടോ, സപ്പോർട്ട് എങ്ങനെയാണ്, സപ്പോർട്ട് സിസ്റ്റം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അനുസരിച്ച് നമുക്ക് ഏത് ചികിത്സ തുടങ്ങണം എന്നുള്ളത് തീരുമാനിക്കാം. ഇപ്പം ഉദാഹരണത്തിന്, വളരെ ലഘുവായിട്ടുള്ള ലക്ഷണങ്ങളാണ് ഉള്ളത്, വളരെ കുറച്ച് നാളേ ആയിട്ടുള്ളൂ, അയാൾക്ക് ചികിത്സ ഫാർമക്കോ തെറാപ്പി അല്ല, സൈക്കോ തെറാപ്പി ആണ് പ്രിഫർ ചെയ്യുന്നത്, അതായത് മരുന്നല്ലാത്ത തെറാപ്പി സെഷൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത്, തെറാപ്പി സെഷൻസിന് വരാനുള്ള സൗകര്യമുണ്ട്, അതിന് തയ്യാറാണ് മുതലായ സാഹചര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് ചെറിയ ലക്ഷണങ്ങളാണെങ്കിൽ തുടക്കത്തിൽ തന്നെ സൈക്കോ തെറാപ്പി മാത്രം പരീക്ഷിക്കാവുന്നതാണ്.
1: അപ്പൊ തുടക്കത്തിൽ തന്നെ മെഡിസിൻ ഇല്ലാതെ തെറാപ്പിയിലൂടെ തന്നെ ക്യൂറബിൾ ആണ് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ.
0: അതെ, ക്യൂറബിൾ ആണ് എന്നുള്ളതിനകത്തുള്ള ഒരു ചെറിയ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ തെറാപ്പി സെഷൻസ്

0: കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ, അത് ആ തെറപ്പിയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഓരോ തവണയും ഇത്തരം ചിന്തകൾ വരുമ്പോൾ നമ്മൾ അത് ഫോളോ ചെയ്യുന്നുണ്ടോ, അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളതനുസരിച്ച് ഇരിക്കും. ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ സൈക്കോ തെറാപ്പി മാത്രം കൊണ്ട് ചികിത്സ പൂർത്തിയായിന്ന് വരില്ല. പക്ഷെ അപ്പോഴും നമുക്ക് സൈക്കോ തെറാപ്പി ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഇതിനകത്തുള്ളത് ഒരു ബൗദ്ധിക പെരുമാറ്റ ചികിത്സ എന്ന് നമ്മൾ പറയുന്ന കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. ഇതിൻ്റെ കൂടെ എക്സ്പോഷർ റെസ്പോൺസ് പ്രിവെൻഷൻ എന്ന് പറയും. എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ, ഈ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ അസുഖമുള്ള ഒരാളുടെ പ്രയാസം എന്ന് പറയുന്നത് ഒരു അഴുക്ക്, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അഴുക്കുള്ള ഒരു ഡോർ നോബിൽ തൊട്ടു, ഡോറിൻ്റെ പിടിയിൽ തൊട്ടു, അവരുടെ മനസ്സിൽ അനിയന്ത്രിതമായ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അഴുക്കാണ്, അഴുക്ക് പറ്റി, അഴുക്ക് പറ്റി, അത് വല്ലാത്തൊരു ഉത്കണ്ഠ, രോഗം പറ്റും, അണുക്കൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അത് കാരണം കൈ കഴുകാൻ പോകുന്നു. അപ്പം ഈ ഡോറിൽ തൊട്ട് അഴുക്ക് പറ്റി എന്നുള്ളതാണ് എക്സ്പോഷർ എന്ന് പറയുന്ന കമ്പോണൻറ്റ്. ഈ പോയി കൈ കഴുകുന്നു, അമിതമായി കൈ കഴുകുന്നു, 30 മിനിറ്റോളം കൈ കഴുകുന്നു എന്നുള്ളതാണ് റെസ്പോൺസ് അഥവാ കമ്പൽഷൻ. അപ്പം ഈ തരത്തിലുള്ള സൈക്കോ തെറാപ്പിയിൽ നമ്മൾ ചെയ്യുന്നത് എക്സ്പോഷർ കൊടുക്കുന്നു, നമ്മൾ തന്നെ രോഗിയെ കൊണ്ട് എക്സ്പോസ് ചെയ്യിപ്പിക്കുകയാണ്, അതായത് ഡോർ നോബിൽ പിടിക്കുന്നു. അപ്പം അവരുടെ മനസ്സിൽ വല്ലാത്തൊരു ഉത്കണ്ഠ ഡെവലപ്പ് ചെയ്യും, കൈ കഴുകണം കഴുകണം എന്നുള്ളൊരു ത്വര അങ്ങ് വരും. അപ്പം ഈ പറയുന്ന കൈ കഴുകാതിരുന്നു കഴിഞ്ഞാൽ എന്തോ മാരകമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ള അമിതമായിട്ടുള്ള ഉത്കണ്ഠ വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഇത്തരം ഉത്കണ്ഠ വരുന്നു, പക്ഷേ ഇവരെ നമ്മൾ കൈ കഴുകാൻ അനുവദിക്കുന്നില്ല. ഒരു 30 മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ, അത് ചികിത്സാ രീതിക്ക് അനുസരിച്ച് മാറാം, പക്ഷേ ഈ കൈ കഴുകുന്നതിൽ നിന്നും നമ്മൾ അവരെ തടയുകയാണ്. അപ്പോൾ ഇവർക്ക് ഈ ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ ഇങ്ങനെ അമിതമായിക്കൊണ്ടേയിരിക്കും, പക്ഷേ കൈ കഴുകുന്നത് അനുവദനീയവുമല്ല. അപ്പം നമുക്കിതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് ഈ തെറാപ്പി എടുക്കുമ്പോൾ പയ്യെ പയ്യെ അല്ലെങ്കിൽ പതുക്കെ പതുക്കെ ഈ പറയുന്ന ഉത്കണ്ഠ കുറയുന്നതായിട്ട് കാണാം. അതായത് ഈ കൈ കഴുകിയില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധം പതുക്കെ ഈ രോഗികളിൽ ഡെവലപ്പ് ചെയ്തു തുടങ്ങും.
1: വളരെ സ്ലോ പ്രോസസ് ആയിരിക്കും.
0: അതെ അതെ, റിപ്പീറ്റഡ് ആയിട്ടുള്ള സെഷൻസിൽ കൂടെയാണ് നമ്മളിത് ചെയ്യുന്നത്. അതുപോലെ ഈ 30 മിനിറ്റ്സോളം കൈ കഴുകാതിരിക്കുമ്പോൾ തന്നെ ആ ഉത്കണ്ഠയുടെ ലെവൽ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരും. മനസ്സിലായില്ലേ? പെട്ടെന്ന് ഈ പോയി ചെയ്യുന്ന പ്രവണത ഒഴിവാക്കുമ്പോൾ തന്നെ ആ ഉത്കണ്ഠ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം ഇതിനകത്ത് രോഗി നന്നായിട്ട് സഹകരിക്കണം. ഉത്കണ്ഠ വരുമ്പോൾ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ചിലപ്പോൾ പോയി കൈ കഴുകിയേക്കാം, പക്ഷെ നമ്മളത് പിടിച്ചു നിന്ന് ആ ഒരു ഉത്കണ്ഠ കുറയുന്നത് നമ്മൾ സ്വയം മനസ്സിലാക്കുകയാണ്. അത് ബ്രെയിനകത്ത് തന്നെ മാറ്റങ്ങൾ സംഭവിക്കും. ബ്രെയിൻ തന്നെ മനസ്സിലാക്കും ഈ ഉത്കണ്ഠ വന്നു കഴിഞ്ഞാൽ പോയി കൈ കഴുകാതെയും ഇത് കുറഞ്ഞോളും എന്നുള്ളത്. അപ്പൊ അതൊരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന സൈക്കോതെറാപ്പിയിലെ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ തെറാപ്പി ചെയ്യുന്നത്. ഇതിൽ പല രീതിയിലുള്ള സൈക്കോതെറാപ്പീസ് ഉണ്ട്. പിന്നെ രണ്ട്, മരുന്ന് ചികിത്സ. മരുന്ന് ചികിത്സ പല വളരെയധികം മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിന് രോഗിയുടെ ജനറലായിട്ടുള്ള കണ്ടീഷൻസും പ്രിഫറൻസും അവൈലബിലിറ്റിയും ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഏത് മരുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതും തീരുമാനിക്കും. പൊതുവായിട്ട് ഏറ്റവും നല്ല റിസൾട്ട് കണ്ടുവരുന്നത് ഏതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരുന്ന് ചികിത്സയും സൈക്കോ തെറാപ്പിയും രണ്ടും സംയോജിപ്പിച്ച് ഒരുമിച്ച് എടുത്ത് അത് കൃത്യമായി അതിനെ ഫോളോ ചെയ്യുന്ന രോഗികളിലാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കണ്ടുവരുന്നത്.
1: ഓക്കെ. അപ്പം ഈ ഒരു പ്രശ്നം, അതായത് OCD എന്ന് പറയുന്ന ഈ പ്രശ്നം, വളരെയധികം കോമൺ ആയിട്ട് ആളുകൾ കാണുന്നൊരു പ്രശ്നമാണോ?
0: തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ പഠനങ്ങൾ അനുസരിച്ച് 2 മുതൽ 3% വരെയാണ് സമൂഹത്തിൽ OCDയുടെ ഒരു എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രവലൻസ് എന്ന് പറയുന്നത്. അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 100 ആൾക്കാരിലും 2 മുതൽ 3 ആൾക്കാർക്ക് വരെ OCD എന്ന് പറയുന്ന അസുഖം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രയാസം എന്ന് പറയുന്നത് ഇത്തരം രോഗലക്ഷണങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കാലതാമസം, സ്വയം ഇതൊരു അസുഖമാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കാലതാമസം, അതുപോലെ ചികിത്സ എടുത്താൽ മാറുമോ എന്നുള്ളൊരു സംശയം കാരണം ചികിത്സ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ സമൂഹം എന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഈ രോഗലക്ഷണം ഉണ്ടെങ്കിൽ എന്നെ എങ്ങനെ ലേബൽ ചെയ്യും എന്നുള്ളൊരു ഒരു വൈഷമ്യം, അതെല്ലാം കാരണം ഇത്തരം രോഗികൾ ചികിത്സ എടുക്കാൻ വരുന്നത് വളരെ കുറവാണെങ്കിലും സമൂഹത്തിൽ 2 മുതൽ 3% ആളുകളിൽ ഈ പറയുന്ന രോഗം കാണുന്നു എന്നാണ് നിലവിലെ പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുപോലെ പലപ്പോഴും ഈ അസുഖങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല ഉള്ളത്. ഈ രോഗമുള്ളവർക്ക് അതിൻ്റെ കൂടെ വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാറുണ്ട്. അതുപോലെ ഈ ലഹരി ഉപയോഗം ഇത്തരം ആളുകളിൽ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. മറ്റു ഉത്കണ്ഠാരോഗങ്ങൾ, അതായത് ജനറലൈസ്ഡ് ആങ്സൈറ്റി, പാനിക് അറ്റാക്ക്, ഫോബിയാസ്, മറ്റു ഉത്കണ്ഠ രോഗങ്ങൾ ഇത്തരം ആളുകളിൽ പൊതുവായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇവരിൽ ആത്മഹത്യാ പ്രവണത കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഈ നിരാശയും ഈ പറയുന്ന വൈഷമ്യവും കാരണം ആത്മഹത്യാ പ്രവണത കൂടുതലായി കണ്ടുവരുന്നുണ്ട്. അപ്പം മറ്റു രോഗലക്ഷണങ്ങളും ഒക്കെ ഈ ഒ സി ഡി ഉള്ള രോഗികളിൽ കാണാറുണ്ട്. ചിലപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ കാരണമായിരിക്കും നമ്മളുടെ മുന്നിലേക്ക് രോഗി എത്തുന്നത്. നമ്മൾ കൂടുതൽ വിശദമായിട്ട് ചർച്ച ചെയ്യുമ്പോഴായിരിക്കും ഒബ്സസീവ് കമ്പൽസീവ് സിംറ്റംസ് ഇദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയർ നിങ്ങൾ കേൾക്കുന്നത് മൈൻഡ് ടോക്സ് ആണ്. ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നമ്പർ ഒരിക്കൽ കൂടി 0474293111. 0474293111 എന്ന നമ്പറിലേക്കാണ്. മാം, ഈ ഒരു ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉണ്ടാകാനായിട്ട് എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കാരണങ്ങളുണ്ടോ?
0: അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഈ ഒ സി ഡി ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ച് ഇപ്പം ബയോളജിക്കലായിട്ട്, അതായത് നമ്മൾ കുറേ പഠനങ്ങൾ നടത്തി അതിൽ നിന്നും തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള റീസൺസ് ആണ് നമ്മൾ പറയുന്നത് എങ്കിൽ ബയോളജിക്കൽ റീസൺസ്, അതായത് നമ്മുടെ തലച്ചോറിനകത്തുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഒ സി ഡി എന്ന് പറയുന്ന അസുഖത്തിലേക്ക് നയിക്കുന്നത് എന്നാണ് ഇപ്പോൾ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ തലച്ചോറിനകത്ത് ഒരുപാട് സർക്യൂട്ട്സ് ഉണ്ട്. അതിലൊരു സർക്യൂട്ടാണ് സി എസ് ടി സി സർക്യൂട്ട് എന്ന് പറയുന്നത്. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, പക്ഷേ ഈ സർക്യൂട്ട് നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞ് അത് എത്രത്തോളം ചെയ്യണം, അതിനെപ്പോൾ ബ്രേക്ക് ഇടണം എന്ന് തീരുമാനിക്കുന്ന ഒരു സർക്യൂട്ടാണ് സി എസ് ടി സി സർക്യൂട്ട് എന്ന് പറയുന്നത്. അത് ചിന്തകളെ ആകാം, ചിന്തകൾക്കൊക്കെ എപ്പോഴും ബ്രേക്ക് ഇടണം എന്ന് തീരുമാനിക്കുന്നത് ഈ സി എസ് ടി സി സർക്യൂട്ടാണ്. ഈ സർക്യൂട്ടിൽ വരുന്ന കേടുപാടുകളാണ് ഇതിനെ ഒരു ബ്രേക്ക് ഇല്ലാത്ത രീതിയിൽ ചിന്തകളിലേക്ക് നയിക്കുന്നത്. സാധാരണഗതിയിൽ ഒരാൾ ഒരു സംശയമോ ഒരു ഉള്ളിലേക്ക് വരുന്ന ചിന്തകളെയൊക്കെ സ്വയം കൺട്രോൾ ചെയ്യാൻ ഈ തലച്ചോറിന് സാധിക്കും. നമ്മൾ പോലും അറിയാതെ ഇതിൽ ബ്രേക്ക് ഇടുന്നുണ്ടാവും. പക്ഷേ ഈ രോഗമുള്ളവരിൽ ഈ ബ്രേക്ക് സിസ്റ്റം നഷ്ടമാവുകയോ അല്ലെങ്കിൽ അതിന് കേടാവുകയോ ചെയ്യുമ്പോൾ ഇതിനൊരു ബ്രേക്ക് ഇടാൻ പറ്റാതെ ചിന്തകൾ അനിയന്ത്രിതമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് പ്രധാനമായിട്ടും സംഭവിക്കുന്നത്.
1: ഓക്കെ മാം, നമുക്ക് അതിലേക്ക് വരുന്നതിന് മുൻപ് ഒരു ശ്രോതാവ് നമ്മൾ ചേരുന്നുണ്ട്. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഡോക്ടറിനോട് ചോദിച്ചോളൂ.
0: ഹലോ, പറഞ്ഞോളൂ.
1: ഹലോ, കേൾക്കുന്നുണ്ടോ? സംസാരിച്ചോളൂ.
2: ഹലോ ഡോക്ടറെ, പിന്നെ എനിക്ക് ആരോട് എന്ത് സംസാരിച്ചാലും സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇനി ഇരുന്ന് ഞാൻ വിചാരിക്കും അയ്യോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അവർക്ക് വിഷമിക്കുന്നതോ ഇപ്പൊ മോശമായിട്ടുള്ളതോ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു. ആരോടെ ആയാലും എന്റെ ഭർത്താവിന്റെ കൂടെ ആയാലും മക്കളോടെ ആയാലും പുറത്തുനിന്ന് വരുന്ന എന്തോ അങ്ങനെ ഒരു തോന്നൽ എനിക്ക് ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടാവുന്നുണ്ട്. 62
0: ഓ, എത്ര നാളായി അമ്മയ്ക്ക് ബുദ്ധിമുട്ടുകളുണ്ട്? എത്ര നാളായി ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ട്?
2: ഹലോ,
0: എത്ര നാളായി അമ്മ ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ട്?
2: എന്തോ,
0: എത്ര നാളായിട്ടാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ കണ്ടു തുടങ്ങിയത്?
2: 2 കൊല്ലമാവും.
0: 2 കൊല്ലം. എന്തെങ്കിലും
2: എനിക്ക് കുറച്ച് സങ്കടങ്ങൾ ഉണ്ട് എന്റെ ഫാമിലിയില്. പിന്നെ അതുകൊണ്ടാണോ എന്തോ എന്നറിയത്തില്ല. എനിക്കങ്ങനെ ആരോട് സംശയം, എന്റെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ആയാലും എനിക്ക് ഇനി ഞാൻ പറഞ്ഞതവർക്ക് വിഷമം ആയോ നല്ലത് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇരുന്ന് ഞാൻ തന്നെ അത് റിവൈൻഡ് ചെയ്യും എന്റെ മനസ്സിൽ. കാരണം ഞാൻ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു, അപ്പൊ അവർക്ക് വിഷമം തോന്നത്തില്ലല്ലോ എന്നിങ്ങനെ അങ്ങ് സമാധാനിക്കും. ആദ്യം എനിക്ക് കുറച്ച് നേരത്തേക്ക് ഒരു പാടാനുണ്ട് ഡോക്ടർ. ആരോട് സംസാരിച്ചാലും
0: എന്ത് തരം കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇത്തരം സംശയങ്ങൾ വരുന്നത്?
2: എന്തായാലും ഇപ്പൊ തന്നെ ഒരു രോഗിയെടുത്താണ് സംസാരിക്കുന്നെങ്കിൽ മോളെ അത് നല്ല രീതിയില് എല്ലാം നല്ല രീതിയിലായാലോ മോളെ. അപ്പം പിന്നെ ഇനി സമാധാനമായിട്ട് ഇരിക്കുക, ടെൻഷനൊന്നും എടുക്കാതെ സമാധാനമായിട്ട് ഇരിക്കണം കേട്ടോ. ടെൻഷനൊന്നും എടുക്കരുത്, അതിന് പ്രാർത്ഥിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇത് ഇത്രയും പറഞ്ഞിട്ട് എന്നെ വച്ച് കഴിയുമ്പോഴേക്ക് അതിന് വിഷമം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞായിരുന്നോ?
0: എത്ര തവണ അമ്മ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്തെങ്കിലും തെറ്റു പറഞ്ഞോ എന്നൊക്കെ എത്ര തവണ ചിന്തിക്കാറുണ്ട്?
2: ഒരു 2-3 വട്ടം ചിന്തിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അത് എന്റെ മനസ്സിലിട്ട് റീവെൻഡ് ചെയ്യും. റീവെൻഡ് ചെയ്തിട്ട് ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നു, പക്ഷെ എനിക്ക് കുറച്ചു നേരത്തേക്ക് ആരോട് സംസാരിച്ചാലും ഒരു വിഷമമാണ്. കാരണം എനിക്ക് ഒരുപാട് ഞാൻ ഫാമിലി കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ പിന്നെ ഒരുപാട് എന്ത് പറഞ്ഞാലും ഹസ്ബൻഡിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തല് കേൾക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് വന്ന ഒരു ഇതാണെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്.
0: ഈ ചിന്തകളെയൊക്കെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് അമ്മ എന്തെങ്കിലും ചെയ്യാറോ ചിന്തിക്കാറോ ഉണ്ടോ പ്രത്യേക തരത്തില്?
2: ഞാൻ ഈ റേഡിയോ ഫിക്സർ എന്റെ വീട്ടില് എണീറ്റ ഉടനെ റേഡിയോ ഇട്ട് അതിലെ എല്ലാ സംഭവങ്ങളും ഞാൻ കേൾക്കുന്നുണ്ട് വർഷങ്ങളായിട്ട്. ഏതാണ്ട് റേഡിയോ ബെൻസിൽ തുടങ്ങിയ നാളെ തൊട്ടേ അത് ഉപയോഗിക്കുകയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട്.
0: ഓക്കെ, അമ്മാമ്മയുടെ ലക്ഷണങ്ങള് കുറച്ചും കൂടെ വിശദമായിട്ട് അറിയേണ്ടതുണ്ട്. അപ്പോ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയം കൂടെ ആണെന്ന് തോന്നുന്നു അമ്മ പറഞ്ഞത് വെച്ചിട്ട്. മാനസികമായിട്ടും കുറച്ച് പ്രയാസങ്ങളുള്ള സമയമാണോ എന്നൊരു സംശയം. അപ്പം കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഒന്ന് നേരിട്ട് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്ന് തോന്നുന്നു. അപ്പം ഇത് ഒരു OCDയുടെ ലക്ഷണം തന്നെയാണ് എന്ന് പറയുന്ന രീതിയിലൊരു ക്ലിയർ കട്ടായിട്ടൊരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഒന്നോ നേരിട്ടൊന്നോ ഒരു സൈക്യാട്രിസ്റ്റിനെയോ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ കണ്ട് അമ്മയുടെ പ്രയാസങ്ങൾ എന്താണെന്നുള്ളത് കുറച്ചും കൂടെ ഒന്ന് വിശദമായിട്ട് അറിയേണ്ടി വരും. അമ്മ ഞാന് കൊല്ലം മെഡിക്കൽ കോളേജിലാണ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കൊല്ലത്താണ്. അതെ അതെ, ശരി അമ്മ, നന്ദി നന്ദി, താങ്ക് യു.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. വീണ്ടും നമ്മോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നു. ഹലോ
3: ഹലോ
1: ഹലോ, നമസ്കാരം. ഡോക്ടറിനോട് ചോദിച്ചോളൂ.
0: ഹലോ,
3: പിന്നെ ഉറങ്ങാൻ നേരത്ത് ഉറക്കം പെട്ടെന്ന് വരത്തില്ല. പിന്നെ ഞാൻ റേഡിയോ വയ്ക്കും, റേഡിയോ വെച്ച് സൗണ്ട് കൂട്ടിപ്പിക്കാൻ സൗണ്ട് കുറയ്ക്കും. വിചാരിക്കും എക്സെറ്റ് എടുത്ത് വ്യത്യാസം അങ്ങനെ തന്നെ, എക്സെറ്റ് എടുത്ത് ചെയ്യുമ്പോൾ സൗണ്ട് കുറച്ച് അന്നാലേ ഉറക്കം വരുത്തുള്ളൂ. പിന്നെ ഞാൻ നല്ല ഉറക്കം വരുമ്പോ ഞാൻ പോലും അറിയാതെ ചിലപ്പോ
0: മാറ്റും
3: ഉറങ്ങും. പിന്നെ ഇടയ്ക്ക് വെച്ചൊരു 3:30-2:30 ചിലപ്പോ എഴുന്നേക്കും ബാത്റൂമിൽ പോവാനെ, അന്നേരം ഉറക്കം വരത്തില്ല. പഴയ നമ്മുടെ ഓരോ ചിന്തകളുണ്ടല്ലോ, പഴയ നമ്മുടെ വിഷമം അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോഴേ എടുത്ത് ചെവി വെക്കും
0: അമ്മയ്ക്ക്. കുറച്ചും കൂടെ ഉറക്കത്തിന്റെ പ്രയാസങ്ങളാണ് പ്രധാനമായിട്ട് അലട്ടുന്നതെന്ന് തോന്നുന്നു. ശരി, അപ്പം ഈ ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ കാരണം ഉണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ശ്വസനത്തിന്റെ പ്രശ്നങ്ങൾ കാരണം, അല്ലെങ്കിൽ മാനസിക പ്രയാസങ്ങളോ ഉത്കണ്ഠയോ വിഷാദമോ ഒക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ ഉറക്കത്തിന്റെ പ്രയാസങ്ങൾ ഉണ്ടാകാം. അതിലേതാണ് നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വിശദമായിട്ട് നേരിട്ട് കണ്ട് ചിലപ്പോൾ പരിശോധനകളൊക്കെ ചെയ്തിട്ടൊക്കെ മനസ്സിലാക്കാം. ഹെഡ്സെറ്റ് കൂടുതലായിട്ട് ഈ പറയുന്ന രീതിയിലുള്ള കാഴ്ച, അതായത് TV കാണുക, അല്ലെങ്കിൽ ഫോണ് കാണുക, ഒരുപാട് സൗണ്ട് കേട്ടുകൊണ്ട് കിടക്കുക മുതലായ കാര്യങ്ങൾ, ചിലരില് ഉറക്കത്തിന്റെ, ചിലരില് ഈ പറയുന്ന ഇൻപുട്ട്, അതായത് സെൻസറി ഇൻപുട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് തന്നെയാണോ കാരണമെന്നുള്ളത് നമുക്ക് ഇത്തരം വിവരങ്ങൾ വെച്ചിട്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അമ്മ ഒന്ന് നേരിട്ട് കണ്ട്. ഓക്കെ ഓക്കെ, അപ്പം ഇതിൽ ഏതാണെന്നുള്ളതൊന്ന് നോക്കാം.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. വീണ്ടും നമ്മോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നു, ആരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ
1: ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിച്ചോളൂ.
0: ഹലോ, പറഞ്ഞോളൂ.
4: അതായത് ഈ നമ്മൾക്കൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചാണോ ഈ തലച്ചോറ് നിർദ്ദേശം നൽകുന്നത്?
0: നമ്മള്
4: അത് ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. അപ്പൊ ഈ വീട്ടിലൊക്കെ നിൽക്കുമ്പം നമ്മൾ എപ്പോഴും സൗകര്യമായിട്ട് യൂറിൻ പാസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മള് പലവട്ടം പോകുന്നുണ്ട്. പക്ഷെ ഒരു ഫംഗ്ഷനിലോ അല്ലെ മറ്റൊരിടത്തോ പോകുമ്പോ നമ്മള് അങ്ങനൊരു തോന്നൽ വരുത്തില്ല. അപ്പൊ ഇതൊരു മാനസികമായ ഒരു ഇതല്ലേ? അതിന് മരുന്നോ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഇല്ല. പിന്നെ രാത്രിയിലും ചിന്തിക്കുമ്പോണ്ട് ഓരോന്ന് കിടക്കുമ്പോഴാ ഇത് യൂറിൻ പാസ് ചെയ്യണമെന്ന്.
0: അതായത് മൂത്ര തടസ്സം നേരിടുന്നു എന്നുള്ളതാണോ, അതോ പുറത്തു പോകുമ്പോ സാധാരണഗതിയിൽ
4: ഫംഗ്ഷന് പോയ 2-3 മണിക്കൂർ നമ്മൾ ആ ഫംഗ്ഷനിൽ ചെന്നിരിക്കുമ്പോ ഒന്നുമില്ല.
0: ഓക്കെ,
4: പക്ഷെ വീട്ടിൽ ചുമ്മാതിരിക്കുമ്പം എപ്പോഴും ഒന്ന് യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നും. അങ്ങനെ അങ്ങനെയുള്ള ഒരു ചിന്തയാണ് മനസ്സിന് വരുന്നത്. അതാ ഞാൻ ചോദിച്ചത്, ചിന്തക്കനുസരിച്ചാണോ
0: നമ്മൾ കുറെയൊക്കെ
4: പ്രവർത്തിക്കുന്നത്?
0: അതെ, കുറെയൊക്കെ നമുക്ക് ബ്രെയിനിന് മനസ്സിലാവും നമ്മൾ എവിടെയാണ് ഉള്ളത്. അതൊക്കെ നമുക്ക് ബ്ലാഡർ കൺട്രോൾ ഒക്കെ ആയതാണല്ലോ. നമ്മളൊരു പ്രായം കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മൾ എവിടെയാണ്, എത്ര നേരം കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും മുതലായ കാര്യങ്ങളൊക്കെ. അപ്പം തലച്ചോറിന് അറിയാമായിരിക്കും നമ്മൾ പുറത്താണ് എന്നുള്ളത്. അപ്പം പുറത്തുള്ള ബാത്റൂം യൂസ് ചെയ്യുന്നതിനുള്ള വൈഷമ്യമോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും തലച്ചോറിന് കുറച്ചുകൂടെ ബ്ലാഡറിൻ്റെ ടൈം തരുന്നതാവാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പം ഇതൊരു മാനസിക അസുഖമാണെന്നുള്ള രീതിയിൽ തോന്നുന്നില്ല.
4: ഇല്ല, അപ്പൊ ഈ നമ്മുടെ ചിന്തയ്ക്ക് അനുസരിച്ചായിരിക്കും ഈ തലച്ചോറ് പ്രവർത്തിക്കുന്നത്.
0: ചിന്തകളെയും തലച്ചോറ് തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം തലച്ചോറിന്റെ തന്നെ എന്താണ് കൺട്രോൾ തന്നെയാണ്. ചിന്തകളും പ്രവൃത്തികളും ഒക്കെ തലച്ചോറിന്റെ കൺട്രോളിലാണ് സാധാരണഗതിയിൽ. അതെ, എല്ലാത്തിന്റെയും ശരീരത്തിന്റെ എല്ലാ പ്രവൃത്തിയുടെയും മാസ്റ്റർ എന്ന് പറയുന്നത് തലച്ചോറാണ്.
4: ഇപ്പൊ ഒരു തനുമായിട്ട് ദേഷ്യം കൂടുമ്പം അതും ഇതുമായിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിന് തലച്ചോറ് കൊടുക്കുന്ന നിർദ്ദേശമായിരിക്കും. അവനെ അടിക്കാൻ അല്ലെ, അവനെ കുത്തിക്കൊല്ലാൻ, ഇങ്ങനെയൊക്കെ. അത് തലച്ചോറിന്റെ പ്രവർത്തനത്തിൽ അതിന് പങ്കുണ്ടോ? നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ചെയ്യുന്നില്ലേ?
0: അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കൺട്രോൾ സിസ്റ്റം ആണ് നമ്മുടെ തലച്ചോറ്. ഇത്തരം പ്രവണതകളും ഇത്തരം ചെയ്തികളും ചെയ്യരുത് എന്ന് കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ തന്നെയാണ്, തലച്ചോറ് തന്നെയാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കണ നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111 എന്ന നമ്പറിലേക്കാണ്. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം പരിപാടി തുടർന്ന് കേൾക്കാം.
5: കിട്ടിയാ കിട്ടി, പോയാ പോയി, ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.

0: തിരികെ എത്തിയിരിക്കുകയാണ് മൈൻഡ് ടോക്സിലേക്ക്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. കൂടെയുള്ളത് ഷബ്നയാണ്. നമ്മോടൊപ്പം ഉള്ളത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ നീതു മാം. നമുക്ക് പരിപാടിയിലേക്ക് വീണ്ടും ഒരു കോൾ വന്നിരിക്കുകയാണ്. കോളിലേക്ക് പോകുന്നതിന് മുൻപായി വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111 എന്ന നമ്പറിലേക്കാണ്. നോക്കാം ഇനി ആരാണെന്ന്. ഹലോ, ഹലോ, ആ ഹലോ, നമസ്കാരം.
1: ഹലോ,
0: കേൾക്കുന്നുണ്ടോ? ഡോക്ടറിനോട് ചോദിച്ചോളൂ.
2: ഹലോ, പറഞ്ഞോളൂ.
1: ഹലോ,
2: ഹലോ, പറഞ്ഞോളൂ.
1: ഇടയ്ക്കിടയ്ക്ക് തല ചുറ്റുന്നത് പോലെ ഇരിക്കുന്നതുമെല്ലാം കറങ്ങുന്ന പെരയുമെല്ലാം കറങ്ങുന്നത് പോലെ തോന്നുന്നു. അതെന്താണ്?
2: ചുറ്റുമുള്ള എല്ലാം അമ്മയ്ക്ക് കറങ്ങുന്നത് പോലെ തോന്നുന്നു എന്നുള്ളതാണോ പ്രയാസം? ചെവി വേദനയോ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പം പല കാരണങ്ങൾ കൊണ്ടും തലകറക്കം അല്ലെങ്കിൽ ചുറ്റുമുള്ളത് കറങ്ങുന്നത് പോലെയൊക്കെ തോന്നാം. അത് ലക്ഷണങ്ങൾ കേട്ടിട്ട് കുറച്ച് ചെവിയുമായി സംബന്ധിച്ച് എന്തെങ്കിലും ബാലൻസിന്റെ പ്രശ്നം കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. വേർട്ടൈഗോ എന്നുള്ള ഒരു അവസ്ഥയാണോ എന്നൊരു സംശയം. വ്യക്തമായിട്ട് ഇതിനെ കുറിച്ച് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു ENT ഡോക്ടറിനെ ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും. അമ്മ,
1: ശരി,
0: വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 0474-293-1111 എന്ന നമ്പറിലേക്കാണ്. ഓക്കെ മാം, നമുക്ക് മറ്റൊരു കോൾ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. കോളിലേക്ക് കൂടി പോകാം. ഹലോ, ഹലോ, ഹലോ, ഹലോ, ഹലോ,
3: ഹലോ മാഡം, ഞാൻ ജിജയാണ്, സത്യകുടയും വിളിക്കുകയാണ്.
2: പറഞ്ഞോളൂ.
3: ഈ കിടന്നുകൊണ്ട് എഴുന്നേക്കുമ്പോഴേ തല കറങ്ങി.
2: ഓക്കേ, മറ്റെന്തെങ്കിലും ലക്ഷണങ്ങളുണ്ട്?
3: ചെവിന് കടിയുണ്ട്, ചെറുതായിട്ട് പഴുപ്പും വരുന്നുണ്ട്.
2: ഓ, അപ്പം ചെവി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കേൾവി പ്രയാസം മാത്രമല്ല, തലകറക്കം, ചുറ്റുമുള്ളതെല്ലാം കറങ്ങുന്നത് പോലെ ഒരു പ്രയാസമൊക്കെ
3: കണ്ടുവരുന്നു.
2: ശരി, ഏറ്റവും നല്ലത് ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ നേരിട്ട് കാണിച്ച് ചെവിയൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് തന്നെയായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് മെച്ചപ്പെടുമ്പോൾ ഈ തലകറക്കവും മാറി വന്നോളൂ.
0: ഓക്കെ, വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കണ നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111 എന്ന നമ്പറിലേക്കാണ്. നോക്കാം, വീണ്ടും ഒരു ശ്രോതാവുണ്ട്. ഹലോ,
4: ഹലോ, നമസ്കാരം മാം. നേരത്തെ OTD ബന്ധപ്പെട്ട് നമ്മൾ 10 വയസ്സ് തൊട്ട് 20 വയസ്സുള്ള പിള്ളേരിലാണ് കാണുന്നതെന്ന് പറഞ്ഞല്ലോ.
2: കൂടുതലായിട്ട്
4: അപ്പം കുഞ്ഞിലെ നമുക്ക് ഒരു 10th തൊട്ട് ഒരു ഹൈസ്കൂൾ തൊട്ട് ഒരു ഡിഗ്രി അല്ലെങ്കിൽ സമയം വരെ നമുക്ക് എക്സാം ടൈമിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് കറക്റ്റ് നമ്പർ കിട്ടിയിട്ടുണ്ടോ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ അതുപോലുള്ള കുറെ ഹോൾ ടിക്കറ്റിന്റെ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ കുറെ കംപ്ലൈന്റുകൾ ഉണ്ടായിരുന്ന ഒരു പേഷ്യന്റാണ് ഞാൻ.
2: പേഷ്യന്റ്
4: ആണെന്ന് തോന്നുന്നു, പക്ഷെ അതിനൊന്നും ഞാൻ ചികിത്സ എടുത്തിട്ടില്ല. പിന്നെ അതിനുശേഷം കുറെ നാൾ ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
2: പക്ഷെ
4: അമ്മയ്ക്ക് അമ്മ ഒരു സിവിയർ പേഷ്യന്റ് ആയിട്ട് പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഈ ഹൈജീനിക് പ്രോബ്ലം, ഈ എത്ര കഴുകിയാലും പാത്രങ്ങളൊക്കെ വൃത്തിയാവുന്നില്ല എന്നൊരു തോന്നല്. പിന്നെ മറ്റുള്ളവരെ നമുക്ക് വിസിറ്റേഴ്സിനെ അനുവദിക്കാൻ ഞാൻ അനുവദിക്കത്തില്ലായിരുന്നു.
2: അപ്പം
4: കോവിഡിന്റെ ടൈം ഒക്കെ ആയിരുന്നു. പക്ഷെ അതും അമ്മയുടെ മരണത്തിന് ശേഷം കുറെ നേരം കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് അത് മാറിയതാണ്. മാറിയെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനൊരു കണ്ടിന്യൂസ് ചെയ്യലൊന്നും ഇല്ലായിരുന്നു. ഈ അടുത്തിടയ്ക്കായിട്ട് നമ്മൾ കൂടെ താമസിക്കുന്ന പുള്ളിയുടെ ഹൈജീനിക് പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ട് അസുഖങ്ങൾ വല്ലതും വരുമോ എന്നുള്ളൊരു, ഞാൻ ഓൾറെഡി കുറെ അസുഖങ്ങൾ ഉള്ളൊരു പേഷ്യന്റ് ആണ്. ഞാൻ ഡിപ്രഷന് കുറച്ച് മെഡിസിൻ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു ഒരു 1.5 ഇയർ.
2: അത്
4: കഴിഞ്ഞു. അപ്പം ഈ OCD ഞാൻ, എന്റെ സംശയം എന്ന് പറയുന്നത് ക്രോണിക് ആയിട്ടൊരു അവസ്ഥയാണോ അതോ ഈ നമ്മുടെ സിറ്റുവേഷൻസ്, നമ്മുടെ ജീവിത സാഹചര്യം മാറുമ്പോൾ ഇത് വീണ്ടും വീണ്ടും വരുമോ, ട്രീറ്റ്മെന്റ് എടുക്കണോ എന്നതാണ് എന്റെ ഒരു
2: സംശയം. ഇതിനകത്ത് എനിക്ക് ഒന്ന് രണ്ട് സംശയങ്ങളുള്ളത്, പൊതുവേ ഒരു ഉത്കണ്ഠയുള്ള ആളാണോ, എല്ലാ കാര്യത്തിനും കുറച്ച് ടെൻഷൻ ഉള്ള ആൾ തന്നെ? പരീക്ഷയുടെ സമയത്തൊക്കെ പണ്ടത്തെ കാര്യം പറയുമ്പോ പരീക്ഷയിൽ എത്ര തവണയൊക്കെ ചെക്ക് ചെയ്യാനുള്ള പ്രവണത ഉണ്ടാവാറുണ്ട്? നമ്മൾ പൊതുവേ ഒരു
4: ഞാൻ എക്സാം പ്രാക്ടിക്കൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ രണ്ടാമത് ചെന്ന് പ്രാക്ടിക്കൽ ഹാളിൽ നമ്പർ ഇട്ടില്ല, നമ്പർ ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ളത് അല്ല, ഞാൻ എനിക്ക് വന്ന ക്വസ്റ്റ്യന്റെ നമ്പർ അല്ല ഞാൻ ഇട്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ മിസ്സുമാരോടൊക്കെ ചെന്ന് വീണ്ടും വീണ്ടും ഞാൻ ചോദിച്ച്, അന്നേരം അവർക്കതൊന്നും എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും എന്റെ ടെൻഷൻ ഞാൻ അവിടെ ചെല്ലുമായിരുന്നു. പിന്നെ അവിടെ ജോലി ചെയ്യുന്ന നമുക്കൊരു നമ്മുടെ റിലേറ്റീവ് ഉണ്ടായിരുന്നുണ്ട്, ഈ ഫീസ് അടയ്ക്കുന്ന കേസുകളിൽ പോലും ഞാൻ അങ്ങനെയുള്ള ടെൻഷൻ, ചില സമയത്ത് ഇങ്ങനെ വീട് കൂട്ടുന്നതും അതൊക്കെ ഉണ്ട്. ഇപ്പോഴും ഇടയ്ക്കൊക്കെ
2: ഓഫാണോ
4: എന്നൊക്കെ ചിന്തിക്കും, രാത്രി ഉറങ്ങുമ്പോ ഓഫാണോ ഓണാണോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്.
2: കുറച്ച് ഉത്കണ്ഠയുള്ള ആളുകളിൽ ഇത്തരം കാര്യങ്ങളിൽ ഇതുപോലത്തെ ഇടയ്ക്ക് ചിന്തിച്ച് ഒന്നും കൂടെ ഒന്ന് ഉറപ്പ് വരുത്തുന്ന പ്രവണത കാണാറുണ്ട്. ഒന്നോ രണ്ടോ തവണ ചെക്ക് ചെയ്യുമ്പോഴേക്കും അതിനകത്തൊരു ഉറപ്പ് വരികയും സമാധാനത്തോടു കൂടി കിടക്കാനും സാധിക്കാറുണ്ടോ?
4: പിന്നെ ഉറങ്ങും, പിന്നെ എന്തെങ്കിലും ഒരു ടെൻഷൻ എന്തെങ്കിലും വന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഉണരുവാണെങ്കിൽ അങ്ങനെ ഉറക്കത്തിനങ്ങനെ വിഘാതം വരാറില്ല. പക്ഷെ ആ ഉണരുകയാണെങ്കിൽ എന്തെങ്കിലും ചിന്ത വരും, എന്തെങ്കിലും ഞാൻ ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടോ എന്നുള്ളൊരു,
2: ചെയ്യാൻ മറന്നുപോയോ അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ആക്കിയോ കഥ കടച്ചോ എന്നൊക്കെ ഉള്ളത് ഒന്നോ രണ്ടോ തവണയൊക്കെ പോയി ചെക്ക് ചെയ്യുമ്പോഴ് ആ ഒരു സംശയം മാറാറുണ്ടോ?
4: ആ മാറാറുണ്ട്, പക്ഷെ എനിക്ക് മറവി സംഭവിക്കാറുമുണ്ട്. ഞാൻ ഗ്യാസ് കുക്കറൊക്കെ വെച്ചിട്ട് മറന്നു പോകുന്ന ഒരു ഇതുണ്ട്. എനിക്ക് പിന്നെ ഈ ട്രീറ്റ്മെന്റിന്റെ കൂടെ തന്നെ നമുക്ക് അഡ്മിന്റാന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് പ്രിസ്ക്രൈബ് ചെയ്തിരുന്നു എനിക്ക്. അപ്പം അത് അൽഷിമേസ് ആ കംപ്ലൈന്റ് ഉള്ളവരിലാണോ അതോ അത് കംപ്ലൈന്റ് ഉണ്ടായിരിക്കുമോ അതൊക്കെ എനിക്ക്.
2: അതെ, നമുക്ക് കുറച്ച് കേട്ടിട്ട് നമുക്ക് വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു, അതിന് ചികിത്സ എടുത്തിട്ടുണ്ട്. പൊതുവേ ഒരു ഉത്കണ്ഠയുള്ള ആങ്സൈറ്റിയും ടെൻഷനും ഒക്കെ കൂടുതലായിട്ടുള്ള ആൾക്കാരിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസമോ സ്ട്രെസ്സോ വരുന്ന സമയത്ത് ഈ ഉത്കണ്ഠകൾ കൂടാൻ സാധ്യതയുണ്ട്. അതായത് പരീക്ഷ, വേണ്ടപ്പെട്ടവരുടെ അസുഖം, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, നമുക്ക് എന്തെങ്കിലും ശാരീരിക പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഈ പറയുന്ന ആങ്സൈറ്റിയും ഉത്കണ്ഠ ലക്ഷണങ്ങളും കൂടുതലാവുന്നതായിട്ട് കാണാറുണ്ട്. പൊതുവേ ഉത്കണ്ഠയുള്ള ആളുകളിൽ ടെൻഷൻ കൂടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം അത്തരം ഒരു പ്രയാസം മാത്രമാണോ ഇത്, അതോ OCD എന്നുള്ള അസുഖത്തിന് ഡയഗ്നോസിസ് കൊടുക്കുന്ന രീതിയിൽ ഈ ലക്ഷണമുണ്ടോ എന്നൊക്കെ അറിയാൻ ഒന്നും കൂടെ വിശദമായിട്ട് വ്യക്തിപരമായിട്ടൊക്കെ കണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാലേ അറിയാൻ കഴിയുള്ളൂ. അപ്പം അതിന് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള സൈക്യാട്രിസ്റ്റിനെയോ മറ്റേതെങ്കിലും സൈക്യാട്രിസ്റ്റിനെയോ കണ്ട് ഇത് OCD ആണോ എന്ന് ഉള്ളത് കുറച്ചും കൂടെ വിശദമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. കൂടുതലും ഒരു ഉത്കണ്ഠയുടെ ലക്ഷണം അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു ആങ്സൈറ്റി, ജനറലൈസ്ഡ് ആങ്സൈറ്റി പോലെയാണ് ഇതുവരെ കേട്ടിട്ട് തോന്നുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു ആവർത്തനതയൊക്കെ എത്ര തവണ ഉണ്ട് എന്നൊക്കെ ഉള്ളത് വെച്ചിട്ടായിരിക്കും നമുക്ക് ഡയഗ്നോസിസ് മാറുന്നത്. അപ്പം അതൊന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഉചിതം.
0: ഓക്കെ, വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ്. വീണ്ടും നമ്മോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നു. ഹലോ
5: ഹലോ, കുട്ടുണിയ ഡോക്ടർ?
2: ആ ഹലോ, പറഞ്ഞോളൂ.
5: എനിക്ക് 70 വയസ്സുണ്ട്, എനിക്ക് ഷുഗറും BP ഉണ്ട്.
2: ഇപ്പോഴാണ്
5: എനിക്ക് എന്റെ ഇടത്തെ കൈയും ഒരു കാലിനും അതിഭയങ്കര വേദന. അങ്ങനെ ഇരിക്കുമ്പോ ചെടിക്ക് ചെറുതായിട്ടൊരു ചെറിയ വേദനയുണ്ട് കണ്ണ് രണ്ടിന് ചോർച്ചില്. മരുന്ന് കഴിക്കുന്നുണ്ട് ഞാൻ ഇതിന്, ഇതുവരെ അതിനൊരു ഇത് വരുന്നില്ല. അതിന് എന്തോ മാർഗമെന്ന് ഡോക്ടർ പറയണം.
2: അമ്മയുടെ ഓൾറെഡി അമ്മയ്ക്ക് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള ആളാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണോ ഈ കൈതരിപ്പ് കാലുതരിപ്പ് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സാധാരണഗതിയിൽ ഷുഗർ ഉള്ളവർക്ക് ഇതുപോലെ വരാറുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അമ്മ പറഞ്ഞ ഈ ലക്ഷണങ്ങളെല്ലാം പലരിലും കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വിശദമായിട്ട് ബാക്കി പരിശോധനകളിലും നേരിട്ട് കണ്ട് മനസ്സിലാക്കി എക്സാമിനേഷനൊക്കെ ചെയ്ത് ബ്ലഡ് ടെസ്റ്റോ മറ്റു കാര്യങ്ങളോ വേണമെങ്കിൽ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ എന്തുകൊണ്ടാണ് ഇത്തരം ലക്ഷണങ്ങൾ എന്നുള്ളത് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കുകയുള്ളൂ. അമ്മ എത്രയും പെട്ടെന്ന് ഒരു ഫിസിഷ്യനെ കാണിക്കുന്നത് നല്ലതായിരിക്കും.
0: ഓക്കെ, വിളിച്ചതിന് നന്ദി. വീണ്ടും നമ്മോടൊപ്പം ശ്രോതാവ് ചേരുന്നു, ആരാണ് നോക്കാം. ഹലോ
6: ഹലോ
0: ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിച്ചോളൂ, റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കണേ.
6: ഓക്കെ
0: ഓക്കെ, ചോദിച്ചോളൂ.
2: ഹലോ, പറഞ്ഞോളൂ.
6: എനിക്ക് ഡയബറ്റിക് ഉണ്ട്, 93 വന്നതാണ് എനിക്ക് ഡയബറ്റിക്. ഇപ്പൊ എനിക്ക് 66 വയസ്സുണ്ട്.
2: ഓക്കെ.
6: ഞാൻ ഈ പിന്നെ ഡയബറ്റിക്കിന്റെ മരുന്നും ഇൻസുലിനും ഒക്കെ നമ്മൾ കഴിക്കുന്നുണ്ട് ഡോക്ടറെ. നമ്മളിത് ഡൗൺ ആകുമ്പോഴാണോ ഡോക്ടറെ, എന്റെ സംശയമാണ്, നമുക്ക് ഡയബറ്റിക് ഡൗൺ ആകുമ്പോഴാണോ നമ്മുടെ ശരീരം തളർന്ന് ഭക്ഷണം കഴിക്കാനുള്ള മോഹം ഉണ്ടാവുന്നത്?
2: പല കാരണങ്ങളും കൊണ്ട് നമുക്ക് ഡൗൺ ആവാം, അല്ലെങ്കിൽ ക്ഷീണം വരാം. ഈ പറയുന്ന ശരീരം കുഴഞ്ഞു പോകുന്നത് പോലെയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ശരീരമൊക്കെ വേർത്ത് വല്ലാത്തൊരവസ്ഥയിലേക്കും പോകാറുണ്ട്. ബി പി കുറയുമ്പം, സോഡിയത്തിന്റെ അളവ് കുറയുമ്പോൾ, ഷുഗർ കുറയുമ്പോൾ, അങ്ങനെ പല കാരണങ്ങളും കൊണ്ടും ഇതുപോലെ നമുക്ക് ശരീരമൊക്കെ ഡൗൺ ആയി പോകുന്നതും വിശപ്പ് തോന്നുന്നതുമായിട്ടുള്ള അവസ്ഥയിലേക്ക് വരാം. താങ്കളിപ്പോൾ ഓൾറെഡി ഡയബറ്റീസിന്റെ മരുന്നൊക്കെ എടുക്കുന്നത് കൊണ്ട് ഇത്തരം ക്ഷീണത്തിലേക്ക് പോകുന്നത് ഒരു പക്ഷേ ഷുഗർ കുറഞ്ഞു പോകുമ്പോഴായിരിക്കാം. അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറിൻ്റെ തന്നെ മനസ്സിലാക്കേണ്ടുന്നതാണ്. എന്തായാലും അത്തരം പ്രയാസങ്ങൾ ശരീരത്തിന് അനുഭവപ്പെടുമ്പോൾ ഏറ്റവും അടുത്തുള്ള ഒരു ആശുപത്രിയിൽ പോയി ഷുഗറും ബി പിയും മറ്റു കാര്യങ്ങളൊക്കെ ഉടനടി തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് ഇതിലേതാണ് വ്യതിയാനം വന്നിരുന്നതെന്നുള്ളത് മനസ്സിലാക്കേണ്ടി വരും. ഷുഗർ കുറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ സജസ്റ്റ് ചെയ്യുന്നത് മധുരമുള്ള എന്തെങ്കിലും, മുട്ടായോ എന്തെങ്കിലും പെട്ടെന്ന് തന്നെ വായിലിട്ട് നുണയുക എന്നുള്ളതാണ്.
6: ഇതിലൊന്നും നിൽക്കത്തില്ല ഡോക്ടറെ, ഞാൻ ഭക്ഷണം എല്ലാം നോക്കിയാ കഴിക്കും, ഞാൻ തരിച്ച് താമസിക്കാം.
2: പല കാരണങ്ങളും പല കാരണങ്ങളിൽ
6: നമുക്ക് ഇങ്ങനെ
2: പറഞ്ഞോളൂ.
6: നമുക്ക് പല ദിവസങ്ങളിൽ മിക്കവാറും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം എങ്കിലും നമ്മുടെ ശരീരം തളർന്ന് വിയർത്ത് നമ്മുടെ കണ്ണിരുളിച്ച് അങ്ങ് വെപ്രാളം വന്നിട്ട് ഭക്ഷണത്തിനോടാണ് പിന്നെ താല്പര്യം. ഭക്ഷണം കഴിക്കാതെ നിറച്ച് ഭക്ഷണം കഴിച്ച് നല്ലോണം വെള്ളം കുടിച്ച് ഒരു ഏത്തക്കയും കഴിച്ചെങ്കിലും എന്റെ വിറയില് നിൽക്കും.
2: ഓ മനസ്സിലായി. അപ്പം ഷുഗറിന്റെ കൺട്രോളിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം ഈ മരുന്നിന്റെയൊക്കെ ഡോസിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടുന്നതുണ്ടോ, ഭക്ഷണത്തിൽ ഇനിയും ക്രമീകരണങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഷുഗറിന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറിനെ കണ്ട് അതിനെന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലത്.
0: ഓക്കെ, വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി 0474293111 എന്ന നമ്പറിലേക്കാണ്. മാം, അപ്പം നമ്മൾ പറഞ്ഞു വന്നിരുന്നത് നമ്മുടെ ചെറിയ ചെറിയ സർക്യൂട്ട്സുകളെ കുറിച്ചായിരുന്നു. CSTC എന്ന സർക്യൂട്ടിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
2: അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഈ CSTC സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചിന്ത അല്ലെങ്കിൽ പ്രവൃത്തി എത്ര തവണ ചെയ്യണം അല്ലെങ്കിൽ എപ്പോൾ കൺട്രോൾ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് CSTC സർക്യൂട്ടാണ്. ഈ സർക്യൂട്ടിന്റെ ബ്രേക്ക് മെക്കാനിസത്തിൽ തകരാറ് വരുമ്പോഴാണ് ചിന്തകൾ കൺട്രോൾ ഇല്ലാതെ ഇതുപോലെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന് തകരാറെന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിനകത്തുള്ള രാസവസ്തുക്കൾ, അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ന്യൂറോൺസിൽ, അതായത് നമ്മളുടെ നെർവ്സിൽ ഇതുപോലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ വ്യതിയാനം അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ കാരണമാണ് ഈ ബ്രേക്ക് സപ്ലൈ അല്ലെങ്കിൽ ഈ ബ്രേക്ക് സിസ്റ്റത്തിന് തകരാറ് വരുന്നതെന്നാണ് നമ്മൾ ഇതുവരെ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ പലതരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. പ്രധാനമായിട്ടും സെറട്ടോണിൻ്റെ അമിതമായിട്ടുള്ള പ്രവർത്തനം, ഇല്ലെന്നുണ്ടെങ്കിൽ ഡോപ്പമിനിലെ വ്യതിയാനം, ഗ്ലൂട്ടാമേറ്റിലെ വ്യതിയാനം മുതലായ കാര്യങ്ങളാണ് ഈ CSTC സർക്യൂട്ടിൽ തകരാറ് വരുന്നത്.
0: ഓക്കെ, നമുക്കൊരു കോൾ കൂടി ഉണ്ട്. ഹലോ,
7: ഹലോ, ഹലോ,
0: നമസ്കാരം. ഡോക്ടറോട് ചോദിച്ചോളൂ,
2: പറഞ്ഞോളൂ.
7: നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം, പറഞ്ഞോ
7: ഡോക്ടർ. എനിക്ക് ഈ ആരെങ്കിലും ഒന്ന് ദേഷിച്ച് സംസാരിക്കുകയോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്കൊരു കിളിവിടുപ്പ് പോലെ ഉണ്ടാവും. പെട്ടെന്ന്
2: ടെൻഷൻ പോലെ
7: കുറച്ചാളൊന്നുണ്ട്.
2: നമുക്ക് എത്ര വയസ്സായി?
7: എനിക്കൊരു 72 വയസ്സുണ്ട്.
2: മറ്റെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ?
7: മനസ്സിന് സ്വാഭാവികമായിട്ടൊക്കെ ഉണ്ട്, എന്നാലും അത് കാര്യമാക്കത്തില്ല.
2: കുറച്ച് ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്ന സമയമാണോ ഇപ്പോ? കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള സമയമാണോ ഇപ്പം? എന്തെങ്കിലും തരത്തിലുള്ള
7: വേറെ ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല. അതൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല.
2: ഓക്കെ, ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ടോ? ഉറങ്ങാനൊക്കെ
7: ഉറക്കമുണ്ട്. ഉറക്കമുണ്ട്,
2: ഉറക്കമൊക്കെ ഉണ്ട്.
7: ഈ മനസ്സിനുള്ള
2: മറ്റെന്തെങ്കിലും അസുഖങ്ങളുള്ള ആളാണോ? ഷുഗറോ പ്രഷറോ തൈറോയിഡിന്റെ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും? ഒരു രീതിയിലുള്ള അസുഖങ്ങളൊന്നുമില്ല. ശരി, ഈ ഉത്കണ്ഠ നമ്മളെ, അതായത് ഈ ടെൻഷൻ നമ്മളെ ഒരുപാട് ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? അതോ കുറച്ച് വളരെ കുറച്ച് സമയം നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരു സൈക്യാട്രിസ്റ്റിനെ ഒന്ന് കാണിച്ച് ഇത് എന്തുകൊണ്ടാണ്, ഇതിന്റെ അളവ് എത്രയാണ്, ഇത് നമ്മൾ മറ്റെന്തെങ്കിലും രോഗലക്ഷണത്തിന്റെ കൂടെ വരുന്നതാണോ ഇത് എന്നൊക്കെ ഉള്ളത് വിശദമായിട്ട് അറിയേണ്ടി വരും. പല കാരണങ്ങൾ കൊണ്ടും ഈ ടെൻഷൻസ് വരാം. തൈറോയിഡിന്റെ വ്യതിയാനം ഉണ്ടെങ്കിൽ വരാം, അല്ലെന്നുണ്ടെങ്കിൽ ഉത്കണ്ഠ രോഗം ഉണ്ടെങ്കിൽ വരാം, മറ്റെന്തെങ്കിലും പേടി ഒക്കെ ഉള്ള സമയമാണെങ്കിൽ ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ വരാം. അപ്പം ഇതെല്ലാം വിശദമായിട്ട് നമുക്ക് ഇതിൽ ഓരോ അസുഖത്തിന്റെയും ലക്ഷണങ്ങൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ മറ്റേ തൈറോയിഡിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ഇത്തിരി നെഞ്ചിടിപ്പും വെപ്രാളമൊക്കെ കൂടുതലായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഒന്ന് നേരിട്ട് കണ്ട് ഇവാലുവേറ്റ് ചെയ്ത് ചിലപ്പം ചികിത്സ വേണ്ടതെന്താ മരുന്നൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സൈക്കോതെറാപ്പിയിൽ കൂടെ തന്നെ നമുക്ക് ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.
0: വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. മാം, അപ്പൊ സി എസ് ടി സി സർക്യൂട്ടിൽ വരുന്ന തകരാറിന്റെ റീസൺസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്.
2: പിന്നെ അപ്പം നമ്മൾ പറഞ്ഞു ഇതുപോലെ കെമിക്കൽ, അതായത് ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ വ്യതിയാനം കാരണമാണ് ഈ ബ്രേക്ക് സിസ്റ്റത്തിൽ വ്യത്യാസങ്ങൾ വരുന്നത്. ചില കുട്ടികളിൽ തൊണ്ടവേദനയൊക്കെ വന്നതിന് ശേഷം, നിരന്തരമായിട്ടുള്ള തൊണ്ടവേദന, സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ എന്ന് പറയും, അതിനുശേഷം ഈ ലക്ഷണങ്ങൾ ആദ്യമായി കണ്ടു തുടങ്ങാറുണ്ട്, ഈ പറയുന്ന ഒ സി ഡിയുടെ ലക്ഷണങ്ങൾ ചെറിയ കുട്ടികളിൽ. അതുപോലെ ചില ആളുകളിൽ ഈ ഒ സി ഡി ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ആളുകളിൽ ആദ്യമായിട്ട് ഈ ലക്ഷണം പ്രകടമാവുന്നത് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ഇവന്റിന് ശേഷമായിരിക്കും. ഉദാഹരണത്തിന് പരീക്ഷ, ആ പരീക്ഷയുടെ ടെൻഷൻ ഏറ്റവും ഏറി നിൽക്കുന്ന സ്ഥലം സമയത്തായിരിക്കാം ചില കുട്ടികളിൽ ഇത്തരം ലക്ഷണങ്ങൾ ആദ്യമായി പ്രകടമാവുന്നത്. അതിനർത്ഥം ഈ സ്ട്രെസ് കാരണമാണ് ഒ സി ഡി ഉണ്ടായത് എന്നുള്ളതല്ല, പക്ഷേ ഒ സി ഡി പ്രകടമായത് ഈ ഒരു സാഹചര്യം കൂടെ വന്നപ്പോഴായിരിക്കും. പിന്നെ ചില സ്ത്രീകളിൽ ഈ പറയുന്ന ഡെലിവറിയുടെ സമയത്ത്, ഡെലിവറിക്ക് ശേഷം പ്രഗ്നൻസിയുടെ സമയത്ത് മുതലായ സമയത്തൊക്കെ ഈ പറയുന്ന ലക്ഷണങ്ങൾ ആദ്യമായി പ്രകടമാവാറുണ്ട്. അപ്പം ഇതെല്ലാത്തിൻ്റെയും ഒരു ബേസിക് സംഭവം തലച്ചോറിനകത്തുള്ള ഈ സർക്യൂട്ടിലുള്ള വ്യതിയാനമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്.
0: ഓക്കെ മാം, നമുക്ക് വീണ്ടും ഒരു ശ്രോതാവുണ്ട്.
2: ഓക്കെ,
0: ഹലോ.
8: നമസ്കാരം മേഡം, എന്റെ പേര് രഞ്ജിനി.
2: മേഡം,
8: എനിക്ക് ഇഷ്ട സംശയം മാത്രമേ ഉള്ളൂ. ഞാൻ എവിടെങ്കിലും ഇരിക്കുമ്പോ എന്റെ വീട് താഴ്ന്നു പോകണമെന്ന് തോന്നുന്നുണ്ട്. അതെന്താ മേഡം അങ്ങനെ?
2: എത്ര നാളായി ഇത്തരം പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട്?
8: ഇതൊന്നും പ്രശ്നമല്ല, ഇത് എപ്പോഴും തോന്നാറില്ല, അത് വല്ലപ്പോഴാ.
2: വല്ലപ്പോഴാണ്? ആവർത്തിച്ച് ആവർത്തിച്ച് ഇതേ ചിന്ത നമ്മുടെ കൺട്രോളിൽ അല്ലാതെ വരാറുണ്ടോ? അങ്ങനെ വരാറില്ല. ഈ തോന്നുമ്പോ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇതുപോലെ ഈ വീട് താണു പോകുന്ന പോലെ തോന്നുമ്പോഴ്? ഓക്കെ, അപ്പം മറ്റെന്തെങ്കിലും പ്രയാസങ്ങളോ മനസ്സിന്റെ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കാറുണ്ടോ?
8: ഇല്ല, അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് എപ്പോഴും തോന്നാറില്ല, വർഷത്തിലായിരിക്കും അങ്ങനെ അങ്ങനെയൊക്കെ തോന്നാറുള്ളൂ.
2: ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ട്? വേറെ പ്രയാസങ്ങളൊന്നും തോന്നുന്നില്ല. ഇത് കാര്യമായിട്ടുള്ള ഒരു രോഗലക്ഷണമായിട്ട് തോന്നുന്നില്ല. നമുക്ക് അത് വളരെ വിരളമായി തോന്നുന്ന ഇത്തരം ചിന്ത അത് ഒരു സാധാരണ ചിന്തയായി മാത്രം എടുത്താൽ മതി. അതിന് കൂടുതലായിട്ട് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് ഇതിന് ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. താങ്ക് യു.
0: വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. വീണ്ടും ഒരു ശ്രോതാവ് ഉണ്ട്. ഹലോ.
9: ഹലോ,
0: നമസ്കാരം. ഡോക്ടറോട് ചോദിച്ചോളൂ.
9: ആ നമസ്കാരം ഡോക്ടർ.
2: ഹലോ, പറഞ്ഞോളൂ.
9: എനിക്ക് ഇപ്പം ഈ നമ്മൾ ഈ രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ ഫോണിൽ നമ്മുടെ ഈ റീൽസ് ഒക്കെ നോക്കുന്ന ഒരു ഇതുണ്ട് കേട്ടോ.
2: അപ്പൊ
9: നമ്മൾ ഈ വേണ്ടാന്ന് വെച്ചാലും ആ സമയമാകുമ്പോ നമുക്ക് ആ നോക്കുന്നുള്ള പാറ്റേൺസ് ആ ടൈമിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ വരുവാണ്.
2: ഓക്കെ, അത് നമ്മളുടെ കൺട്രോൾ ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന എന്നാണോ ഉദ്ദേശിക്കുന്നത്?
9: അതെ അതെ അതെ, നമ്മളിപ്പോ വേണ്ടാന്ന് നമ്മൾ വെച്ചാലും ആ രാത്രി നമ്മള് കിടക്കാനായിട്ട് കഴിക്കുമ്പോഴത്തേക്ക് വീണ്ടും അത് നോക്കണോന്നുള്ള തോട്ട് ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമുക്കത് ഓട്ടോമാറ്റിക്കലി നമ്മൾ പിന്നെ അത് നോക്കിപ്പോകും. അടുത്ത ദിവസവും സെയിം നമ്മളിത് വേണ്ടാന്ന് വെച്ചാലും ആ ടൈം ആകുമ്പോഴത്തേക്ക് വീണ്ടും ഈ തോട്ട്സ് ഇങ്ങനെ വരും.
2: ഈ തോട്ട്സ് ഓക്കെ, നമ്മുടെ കൺട്രോളിൽ ഇല്ലാതെ ഈ ചിന്തകൾ വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്?
9: നമുക്ക് അറിയാം, പക്ഷേ എന്നാലും ഇത് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യിപ്പിക്കുകയാണ് ഈ തോട്ട്സ്.
2: ഓക്കെ, ഈ തോട്ട്സ് വരുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ അനുഭവപ്പെടുന്നുണ്ടോ?
9: ടെൻഷൻ ആയിട്ടൊന്നും ഇല്ല, നമ്മളെ അതിലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി നമ്മളിലോട്ട് ഉണ്ടാക്കുന്നുണ്ട്.
2: ഓക്കെ, ഇതിനകത്ത് കുറച്ചും കൂടെ വിശദമായിട്ട് തിരക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും കുറച്ച് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ, ഒരേ സമയത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള പൊതുപ്രവണത നമുക്കുണ്ടാവും. അപ്പം നമ്മൾ റീല് കാണുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്നതാണെങ്കിലും ഒരു സീരിയൽ കാണുന്നതാണെന്നുണ്ടെങ്കിലും മുതലായ കാര്യങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേണിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുമ്പോഴത്തേക്കും ബ്രെയിൻ അത് വീണ്ടും ചെയ്യണം, അത് തന്നെ ചെയ്യണം, അതുപോലെ തന്നെ ചെയ്യണം എന്നുള്ളൊരു ഒരു നമ്മുടെ ഒരു ബ്രെയിനിൻ്റെ ഒരു തരം ശീലമാണത്. ശീലമായി പോകുന്നതിൻ്റെ പ്രശ്നമാണത്. അതാണെന്നാണ് അതാണോ അതോ ഒ സി ഡി പോലത്തെ ആ അവനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ എന്നാലും അത് നമുക്ക് ഉറപ്പ് പറയാനൊക്കത്തില്ല. നേരിട്ട് കണ്ട് മറ്റെന്തെങ്കിലും ഒബ്സെഷൻസ് ഉണ്ടോ, ഇതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്, അത് ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ ഫോൺ എടുക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും, ഈ ആങ്സ് മനസ്സിലായി. അപ്പം അത് കുറച്ചും കൂടെ ഒരു ശീലമായി പോയതിൻ്റെ ഒരു വീണ്ടും ചെയ്യാനുള്ള പ്രവണത പോലെയാണ് തോന്നുന്നത്. എന്നിരുന്നാലും നമ്മളുടെ ഉറക്കത്തിനെയും മറ്റു കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന രീതിയിൽ ഇത്തരം പ്രവണത കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനെ മാറ്റാൻ എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കണ്ട് പതുക്കെ ഈ ശീലം ഒന്ന് കുറയ്ക്കുന്നതിനെ കുറിച്ച് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്.
0: ഓക്കെ, വ്യക്തമായെന്ന് കരുതുന്നു. ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. നമ്മുടെ പരിപാടി ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും നമ്മുടെ ശ്രോതാക്കൾക്ക് നൽകാനുള്ള മെസ്സേജ്?
2: ഉറപ്പായിട്ട്. അപ്പം നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞു വരുന്നത് വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചാണെങ്കിൽ ഒ സി ഡി അങ്ങനെ റെയറായിട്ടുള്ളൊരു അസുഖം അല്ല, വളരെ കോമൺ ആണ്. നമ്മളിപ്പോഴത്തെ കണക്കനുസരിച്ച് 100-ൽ 2-ോ 3-ോ വ്യക്തികൾക്ക് ഇത് വരാവുന്നതാണ്. അപ്പം പൊതുവായിട്ട് കുട്ടികളിലാണിത് കണ്ടു തുടങ്ങുന്നത് എങ്കിലും കുട്ടികളിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒബ്സെഷൻസ് എന്താണെന്ന് വ്യക്തമായി മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനോ, ഇത് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ്, ഉത്കണ്ഠ കൊണ്ടാണ് ഞാൻ അമിതമായിട്ട് കൈ കഴുകുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനോ ഉള്ള ഒരു ഏജ് ഗ്രൂപ്പ് ആയിരിക്കില്ല. പലപ്പോഴും ഈ അമിത വൃത്തിയൊക്കെ ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്തായിരിക്കും ആദ്യം നമ്മൾ കാണുന്നത്. തുടർന്ന് ഈ രോഗം ആദ്യമായി രോഗനിർണയം നടത്താനും ആദ്യമായി ചികിത്സ എടുക്കാനും വളരെയധികം വൈകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അതായത് ഒരു 10-15 വർഷത്തിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഒരു രോഗി ഇത്തരം ലക്ഷണങ്ങൾക്ക് ശേഷം ആദ്യമായി ഒരു സൈക്യാട്രിസ്റ്റിന്റെ മുന്നിൽ എത്തുന്നത് തന്നെ.
0: രോഗിയെക്കാട്ടിലും കൂടുതൽ നന്നായിട്ട് കൂടെ ഉള്ളവർക്കാണോ മനസ്സിലാകുന്നത് ഇവരുടെ ഈ ഒരു കണ്ടീഷൻ?
2: ഈ കമ്പൽഷൻസ്, ഈ പറയുന്ന ശാരീരികമായി ചെയ്യുന്ന പ്രവർത്തികൾ കൂടുതലും മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ളതും, എന്നാൽ ഉള്ളിലുള്ള ചിന്തകളും അത് കാരണം ഉണ്ടാവുന്ന ഉത്കണ്ഠ രോഗിക്കുമായിരിക്കും കൂടുതലായിട്ടും മനസ്സിലാവുന്നത്. അപ്പൊ കൂടുതലും
0: രോഗിക്കും കമ്പൽഷൻസ് പുറത്തുള്ളവർക്കും,
2: അതെ കമ്പൽഷൻസ് രോഗിക്കും അറിയാം, എന്നാലും കമ്പൽഷൻസ് ആയിരിക്കും പുറത്തുള്ളവർക്ക് കൂടുതലായിട്ട് കാണാനും ശ്രദ്ധിക്കാനും മനസ്സിലാവും. അപ്പൊ ഇതെന്ത് തന്നെയാണെങ്കിലും ഈ ഇതൊരു രോഗാവസ്ഥയാണെന്ന് ഉള്ള ഒരു തിരിച്ചറിവ്, അതിന് ചികിത്സയുണ്ട് എന്നുള്ളൊരു അറിവ്, ചികിത്സിച്ചാൽ നല്ല രീതിയിലുള്ള റിസൾട്ട്, അതായത് നമ്മൾ മരുന്ന് ചികിത്സയും അതുപോലെ തന്നെ സൈക്കോതെറാപ്പി സെഷൻസും തുടങ്ങി ഒരു 3 മാസത്തിന് ശേഷം തന്നെ ഈ പറയുന്ന ലക്ഷണങ്ങളിൽ കുറവുള്ളതായിട്ട് കാണുകയും ഒരു തുടർച്ചയായിട്ട് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് ലക്ഷണങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ ഒരു മുന്നോട്ടൊരു ജീവിതം നയിക്കാനും പറ്റുന്നൊരു അസുഖമാണ് ഒ സി ഡി. അപ്പം എന്തെങ്കിലും രീതിയിലുള്ള ലക്ഷണങ്ങൾ സ്വയം തോന്നുകയോ നമ്മളുടെ കൂടെയുള്ള ആൾക്കാർക്കോ കുട്ടികൾക്കോ ഇത് കണ്ടിട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എത്രയും വൈകിക്കാതെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം എന്നുള്ളതാണ് ഇതിലൂടെ എനിക്ക് തരാനുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്.
0: താങ്ക് യു മാം. മാമിന്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ആയ ഡോക്ടർ നീതു മാമാണ്. മൈൻഡ് ടോക്സ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. റേഡിയോ ബെൻസിഗർ 107.8.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ ഏറ്റവും വലിയ കടമ അവതരണം സുനിൽ കുരുവിള ഇൻസൈറ്റ് മിഷൻ.
1: പൊതുവെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, കുട്ടികൾ ഈ തലമുറ അവരെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വരുന്നില്ല, അല്ലെങ്കിൽ ഈ തലമുറയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ജെൻസി അങ്ങനെയാണ്, ജെൻസി ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് പറയാൻ ശ്രമിക്കുമ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ഇത്രയും കാലം ഉണ്ടായ കുട്ടികളെല്ലാം ഒരുപോലെ തന്നെ ഉണ്ടായവരാണ്. മാറുന്ന ഇവിടുത്തെ സാഹചര്യങ്ങളാണ്, മാറുന്നത് നമ്മളുടെ ആക്ഷൻസ് ആണ്. ആക്ഷൻസ് മാറുന്നതിനനുസരിച്ച് അവരുടെ റിയാക്ഷൻസ് മാറുന്നു. അപ്പോൾ കുറേ ആക്ഷൻസിൽ നമുക്ക് കുറച്ചു കൂടെ ആലോചനയോടെ, അല്ലെ, മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് അവർക്ക് കിട്ടുന്ന ആക്ഷൻസിനെ മോഡിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ അവരുടെ റിയാക്ഷൻസും ഒരുപാട് നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അതിനുള്ള തടസ്സം പ്രധാനമായിട്ട് എന്താണ്? ഒന്നാമത് വ്യക്തി താല്പര്യങ്ങളാണ്. പൊതുവെ വ്യക്തികൾക്കെല്ലാം അവരുടേതായ താല്പര്യങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടികൾക്കായിട്ടുള്ളൊരു പ്രോഗ്രാം നടക്കുകയാണ്. അതിനെ റിസോഴ്സ് പേഴ്സണായിട്ട് വിളിച്ചിരിക്കുന്നത് ആ ആളിൻ്റെ ഒരു ബന്ധുവിനെയാണ്. ഒരു കോമ്പീറ്റൻസി ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഒരു കോമ്പീറ്റൻസി ഇല്ലെങ്കിലും കുട്ടികൾക്കായതുകൊണ്ട് എൻ്റെ ബന്ധുവിനെ ഇവിടെ അവതരിപ്പിക്കാം, തിരിച്ച് ബന്ധു തിരിച്ചെന്തെങ്കിലും നമുക്ക് ഇങ്ങോട്ട് തരുന്നു, നീ എൻ്റെ പുറം ചൊറി, ഞാൻ നിൻ്റെ പുറം ചൊറിയാം എന്ന് പറയുന്ന പരിപാടികളാണ് പലയിടത്തും നടക്കുന്നത്. ഒരു കോളേജിൽ ഒരു പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞത്, സാറേ എനിക്ക് പിന്നെ നല്ലൊരു പരിപാടി നടത്തണമെന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ചുമതലയിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അവർക്ക് വേറെ വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് നല്ല കാര്യങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ കുട്ടികൾ അതിനനുസരിച്ച് വി ഡോണ്ട് റെസ്പെക്ട് ദം, അവരിൽ നിന്ന് നമുക്കൊരു റെസ്പെക്ട് കിട്ടാനുള്ള ചാൻസ് ഇല്ല. അവർക്ക് നല്ലത് കൊടുത്തില്ലെങ്കിൽ അവരിൽ നിന്ന് നല്ലതൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഈ വ്യക്തി താല്പര്യങ്ങൾ ഒരു തലമുറയോടുള്ള നമ്മുടെ ഒരു ഒബ്ലിഗേഷനും നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉയർന്നു നിൽക്കണം. വ്യക്തി താല്പര്യത്തിന് മുകളിൽ അത് നിൽക്കണം, എല്ലാവരും അത് പാലിക്കാൻ തയ്യാറാവണം. ഈവൻ മാതാപിതാക്കൾ പോലും വ്യക്തി താല്പര്യങ്ങൾ മുൻനിർത്തി പലപ്പോഴും കുട്ടികളെ കുറച്ച് കളയാൻ ശ്രമിക്കാറുണ്ട്. അത് വളരെ അപകടകരമായ കാര്യമാണ്. അടുത്ത തലമുറയ്ക്ക് നമ്മൾ എന്താ കൊടുക്കുന്നത്? അതുപോലെ തന്നെയാണ് ഈ ലാഭക്കൊതി. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഒരുപാട് ലാഭക്കൊതി മൂത്തിട്ട് പലതും വിറ്റഴിക്കാനുള്ള താല്പര്യം കൊണ്ട് അടുത്ത തലമുറയുടെ ഒരു ഡെവലപ്മെന്റിനെ കുറിച്ചോ അവരുടെ ഒരു സന്തോഷകരമായ ടേൺ അറൗണ്ടിനെ കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്കില്ല, കച്ചവടം നടത്തേണ്ട സാധനങ്ങളെല്ലാം നടത്തി വരുമ്പോൾ കുട്ടികൾ മാർക്കറ്റിൽ ചന്തയിൽ വീണു പോകും. അപ്പോൾ ചിന്ത കൊണ്ട് ഉയർന്നു നിൽക്കണം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ. സ്ഥാപിത താല്പര്യങ്ങൾ, എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെ വളർത്താനായിട്ട് അതിനുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ താല്പര്യങ്ങളെ മുൻനിർത്തി, ചില വർഗങ്ങളുടെ താല്പര്യങ്ങളെ മുൻനിർത്തിയൊക്കെ കുട്ടികളെ കുറച്ച് കളയുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു പുരോഹിതൻ എന്നോട് പറയുന്നത്, സാറേ പിന്നെ കുട്ടികളാരും വരുന്നില്ല. കുട്ടികൾ എങ്ങനെയാണ് വരുന്നത്? കുട്ടികൾ വരണമെങ്കിൽ കുട്ടികൾക്ക് പ്രയോജനമുണ്ടെന്ന് കുട്ടികൾക്ക് തോന്നണം, കുട്ടികളെ അഡ്രസ്സ് ചെയ്യുന്നുവെന്ന് അവർക്ക് തോന്നണം, കുട്ടികൾക്ക് സന്തോഷവും നന്മയും കൊടുത്താൽ തീർച്ചയായിട്ടും കുട്ടികളിൽ നിന്ന് അതിൻ്റെ പ്രതിഫലനങ്ങൾ ഈ ലോകത്ത് ലഭിക്കും. അത് വളരെ അനുഗ്രഹകരമായൊരു കാര്യമാണ്. നമുക്ക് കുട്ടികൾക്ക് എന്ത് നമ്മൾ കൊടുക്കുന്നു അതാണ് കുട്ടികൾ ലോകത്തിലേക്ക് കൊടുക്കുന്നത്. ഇതിനൊരു പെയ്ഡ് ഫോർവേഡ് ഫിലോസഫി ഉണ്ട്. നമ്മൾ അവർക്ക് കൊടുത്തത് അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? സന്തോഷത്തിൻ്റെയും നന്മയുടെയും ഒരു എക്കോ സിസ്റ്റം തന്നെ നമ്മൾ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. അത് അത്തരം ഒരു ശൃംഖല സൃഷ്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അത് അത് നമ്മൾ വളരെ മൈൻഡ്ഫുള്ളായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. കുട്ടികൾക്ക് കൊടുക്കുന്ന, കുട്ടികളുമായി ഇടപെടുന്ന എല്ലായിടത്തും കൂടുതൽ സന്തോഷവും കൂടുതൽ പിന്നെ നന്മയും കൊടുക്കാൻ, നന്മ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ വലിയ വ്യത്യാസം നമുക്ക് സമൂഹത്തിൽ കാണാം. ഇത് ഒരു പ്രാക്ടീസായിട്ട് എടുക്കണം. ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. ചില രാജ്യങ്ങളൊക്കെ കുട്ടികളെ വലിയ രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ ചില രാജ്യങ്ങളെ പറ്റിയൊക്കെ, അവിടെ സ്കൂൾ ബസ് നിർത്തുമ്പോൾ രണ്ട് സൈഡും വാഹനങ്ങളെല്ലാം നിർത്തുന്നു. കുട്ടികളെ അവർ വലിയ രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നു. കുട്ടികളെ സ്കൂളുകളിലൊക്കെ വലിയ രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നു. കുട്ടികളെ സമൂഹത്തിൽ എല്ലായിടത്തും അവരെ വളരെയധികം ഫോക്കസ് ചെയ്യുന്നു, അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു. പൊതുവേ നമ്മുടെ സമൂഹത്തിൽ കുട്ടികളോടുള്ള റെസ്പെക്റ്റ് വളരെ കുറവാണ്. കുട്ടികളെ എന്തിനാണ് റെസ്പെക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന അധ്യാപകർ പോലും ഉണ്ട്. അപ്പം ഇത്തരത്തിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. ഒരു ഒരു സന്തോഷത്തിൻ്റെയും നന്മയുടെയും ഒരു എക്കോസിസ്റ്റം സൃഷ്ടിക്കുന്നത് പ്രധാനമായും നാല് കാര്യങ്ങൾ കൂടെയാണ്. ഒന്ന് പ്രചോദനമാണ്. ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് കാര്യങ്ങളെ ചെയ്യുക. എന്ത് ചെയ്യുമ്പോഴും അത് ഇൻസ്പയർ ചെയ്യുന്നതാണോ കുട്ടികളെ ആവേശത്തിലേക്കും സന്തോഷത്തിലേക്കും പിന്നെ ഒരു കാഴ്ചപ്പാടിലേക്കൊക്കെ ഉയർത്തുന്നതാണോ? നമ്മൾ സ്കൂളുകളിലൊക്കെ ഒരുപാട് പരിപാടികൾ ചെയ്യുന്നു, നമ്മൾ തന്നെ വീട്ടിലൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നു. കുട്ടികളെ കുറെ കൂടി എക്സൈറ്റ് ചെയ്യിക്കുന്ന, കുട്ടികളെ കുറെ കൂടെ ഒന്ന് ആക്ഷനിലേക്ക് കൊണ്ടുവരുന്ന, കുട്ടികളെ കുറച്ചുകൂടെ ഒന്ന് ചലിപ്പിക്കുന്ന കാര്യങ്ങളാണോ നമ്മൾ ചെയ്യുന്നത്? പലപ്പോഴും പേഴ്സൺ ഈസ് മൂഡ് വെൻ ഈസ് ഇമോഷൻ ഈസ് മൂഡ്. പലപ്പോഴും ഒരു മനുഷ്യനെ നീക്കണമെങ്കിൽ അവൻ്റെ വികാരത്തെ നീക്കണം, അല്ലെങ്കിൽ അവനെ വൈകാരികമായി സ്വാധീനിക്കണം. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഇപ്പൊ ഒരു ഒരു പഠനം തന്നെ, ഒരു വിഷയം പഠിക്കണമെങ്കിൽ, ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കണമെങ്കിൽ, എന്ത് പഠിക്കണമെങ്കിൽ അവരെ നമ്മൾ ഇൻസ്പയർ ചെയ്യണം. ഇൻസ്പയർ ചെയ്യുമ്പോഴാണ് അവരിൽ അതിൻ്റെ ഒരു ആവേശം ഉണ്ടാകുന്നത്, ഒരുപാട് ഒരു ഡ്രൈവ് സ്പിരിറ്റും ഒക്കെ ഉണ്ടാകുന്ന ആ സമയത്താണ്. ഇപ്പോൾ പ്രചോദനങ്ങൾ ആവശ്യമാണ്. പ്രചോദിപ്പിക്കാൻ എല്ലാവർക്കും കഴിയില്ലെങ്കിൽ പ്രചോദിപ്പിക്കുന്നവരെ നമ്മൾ കൂടുതൽ ഉപയോഗപ്പെടുത്തണം. ലോകത്തെ പ്രചോദിപ്പിക്കുന്നവരെ പറ്റിയൊക്കെ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം. ഇപ്പം തന്നെ ഈ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ചില പ്ലെയേഴ്സൊക്കെ വലിയ ഇൻസ്പിറേഷനാണ്, അവരുടെ സ്റ്റോറീസൊക്കെ വലിയ ഇൻസ്പിറേഷനാണ്. അവരെ പറ്റി മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ധാരാളം ശ്രമങ്ങൾ നടക്കുന്നു. അപ്പം അവരെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം, നമുക്കും അത്ര ഐക്കൺസിനെ ഒക്കെ ഉപയോഗപ്പെടുത്താം. ലോകത്ത് നടക്കുന്ന ഏത് കുട്ടികളെ പ്രചോദിപ്പിക്കുന്ന, ചെറുപ്പക്കാരെ പ്രചോദിപ്പിക്കുന്ന ഏത് കാര്യങ്ങളിൽ നിന്നും അതിൻ്റെ ഒരു കാഴ്ചകളിൽ മാത്രം അത് നിന്ന് പോകാതെ അതിൻ്റെ ഒരു സബ്സ്റ്റൻസിലേക്ക്, അതിൻ്റെ ഒരു കണ്ടന്റിലേക്ക്, അതിൻ്റെ ഒരു നന്മയിലേക്കൊക്കെ നമുക്ക് കൂടുതൽ അവരെ കൊണ്ടുപോകാം. ഓരോരുത്തരും എങ്ങനെയാണ് ലോകത്തെ കാണുന്നത്, എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ കാണുന്നത്, എങ്ങനെയാണ് അവർ കളിയോടുള്ള അവരുടെ പ്രൊഫഷണലിസം, എങ്ങനെയാണ് അവരുടെ ഫാമിലിയെ കണക്ട് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ സ്റ്റോറീസ് ആയിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കുട്ടികളുമായിട്ടൊക്കെ പങ്കുവയ്ക്കാൻ, അവരെ ഇൻസ്പയർ ചെയ്യാൻ ധാരാളമായിട്ട് ശ്രമിക്കുക. നന്മയുടെ ഒരു ചെയിൻ സൃഷ്ടിക്കാനായിട്ട്, ഒരു എക്കോസിസ്റ്റം സൃഷ്ടിക്കാനായിട്ട്, സന്തോഷത്തിൻ്റെ ഒരു എക്കോസിസ്റ്റം സൃഷ്ടിക്കാനായിട്ട് നമുക്ക് കുട്ടികളെ കൂടുതലായിട്ട് പ്രചോദിപ്പിക്കാൻ കഴിയുന്ന, ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ കൂടുതലായിട്ടുണ്ടാവണം. കുട്ടികൾക്ക്

അല്ലെങ്കിൽ അവർ വേറൊരു ലെവലിലേക്ക് പോകുന്നു. പിന്നെ നമുക്കൊരു അവരുമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ ജീവിത രീതിയിലും നമ്മുടെ മൂല്യങ്ങളിലും ഒക്കെ അവരെ നിർത്തണമെന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് അവരെ ബോധിപ്പിക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ ഉണ്ടാവും. രണ്ടാമതായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ധാരാളമായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളെയും ചെറുപ്പക്കാരെയും ഒക്കെ ധാരാളമായിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു അത്തരത്തിലുള്ളൊരു എക്കോസിസ്റ്റം നമുക്ക് ആവശ്യമാണ്. അവർക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും തടസ്സങ്ങളും സൃഷ്ടിക്കാതിരിക്കുക, അവരുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു അക്ഷരത്തെറ്റിനെ കുറിച്ച് എന്തോ ഒരു പിന്നെ ഒരു രാഷ്ട്രീയ നേതാവ് പറയുകയോ എന്തോ ചെയ്തു, അതിനെപ്പറ്റിയൊക്കെ വിവാദങ്ങൾ. അത്തരം കാര്യങ്ങളൊക്കെ ഒന്നോ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ കുട്ടികളെയൊക്കെ തിരുത്തണം, അതിനൊന്നും കുഴപ്പമില്ല. ആ തിരുത്തലും ഒരു സഹായമാണ്, അത് തിരുത്തേണ്ടതായ രീതിയിലായിരിക്കണം. അവരെ ഇൻസ്പയർ ചെയ്യണം. അവർക്ക് പലതരത്തിലുള്ള കുറവുകൾ തടസ്സങ്ങൾ ഒക്കെയുണ്ട്, അത് മാറ്റിക്കൊടുക്കാൻ. ഇപ്പൊ പഠനപരമായിട്ടുള്ള ഇപ്പൊ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് വലിയൊരു ഹെൽപ്പാണ്. ഒരുപാട് കുട്ടികൾ അടുത്ത് എന്ത് പഠിക്കണമെന്ന് അവർക്കറിയില്ല, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയത്തില്ല, നല്ല സ്റ്റഡി ഹാബിറ്റ്സ് അറിയാൻ വയ്യാത്ത ധാരാളം കുട്ടികളുണ്ട്. അവർക്ക് ഇമോഷണലായിട്ടുള്ള ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്, അതിൻ്റെ തടസ്സങ്ങളുണ്ട്. മെന്റൽ ഹെൽത്തിലെ തടസ്സങ്ങളുണ്ട്, ശാരീരികമായ ആരോഗ്യത്തിലെ തടസ്സങ്ങളുണ്ട്. പല കുട്ടികൾക്കും കുടുംബത്തിനുള്ളിൽ നിന്ന് അവർക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. സ്കൂൾ തലത്തിൽ കോളേജ് തലത്തിലൊക്കെ പല ബുദ്ധിമുട്ടുകളും അവരനുഭവിക്കുന്നുണ്ട്. ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ അവർക്ക് സഹായങ്ങൾ ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സുരക്ഷിതത്വം അവർ സേഫാണെന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഇത്തരം തടസ്സങ്ങളൊക്കെ മാറ്റാൻ എന്തുകൊണ്ടാണ് നമുക്ക് സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, ആത്മീയ രംഗത്ത്, രാഷ്ട്രീയ രംഗത്തൊക്കെ ഉള്ളവർ അത്തരം തടസ്സങ്ങളൊക്കെ നീക്കിക്കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതൊക്കെയാണ് ഈ ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ കുറേ കൂടെ മെച്ചപ്പെടുത്താൻ, അവരെ കുറേ കൂടെ പിന്നെ ഉയർന്ന നിലയിലേക്ക് ചിന്തിക്കാൻ, അവർക്ക് അവരുടെ ജീവിതത്തെ ഡെവലപ്പ് ചെയ്യാൻ, അവരുടെ റിസോഴ്സസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ അവരെ എങ്ങനെ നമുക്ക് സഹായിക്കാം. ഈ സഹായങ്ങൾ ധാരാളമായിട്ട് കുട്ടികളുടെ, ഇപ്പോൾ ഒരു ചേച്ചി തന്നെ എന്നോട് പറഞ്ഞു, സുനിൽ സാറേ ഞങ്ങൾക്ക് 36 കുട്ടികളാണ് ഒരു ടീനേജിലുള്ളത്. ആ 36 കുട്ടികളെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അത്ര ഒരു ആ ഒരു ചോദ്യം പോലും എന്നെ പ്രചോദിപ്പിച്ചു. കാരണം അങ്ങനെയൊന്ന് ചിന്തിക്കാൻ, ആ 36 കുട്ടികളെ കണ്ടുപിടിച്ചു, ആ 36 കുട്ടികളെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അവരൊരു 3 കൊല്ലം കഴിയുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തെ നല്ല ഡെവലപ്മെന്റ്. ഇതാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. അല്ലാതെ എത്ര വെടിക്കെട്ട് നടത്തി, എത്ര പിന്നെ നാസിക് ഡോൾ അടിച്ചു, ഇതൊന്നും അല്ല. കുറെ മരാമത്ത് പണി നടത്തുക, ശവക്കല്ലറയിൽ വരെ കൊണ്ടുപോയിട്ട് അയിലിടുക, ഇതൊന്നും അല്ല ഇപ്പം നമുക്ക് ആവശ്യം. അതൊക്കെ വേണ്ടാന്നല്ല, അതിനേക്കാളും പ്രാധാന്യം അറിയിക്കുന്നുണ്ട് കുട്ടികളുടെ ജീവിതത്തിൽ വരുത്തേണ്ട ഡെവലപ്മെന്റുകൾ. അവർക്ക് തോന്നണം അവർ കെയർഡാണ്, അവർ വോണ്ടഡാണ്, അവരെ നമ്മൾ അന്വേഷിക്കുന്നുണ്ടെന്ന് അവർക്ക് ഫീൽ ചെയ്യണം. ആ ഫീലിങ്ങിലാണ് അവർ നമ്മളുമായിട്ട് കണക്ട് ആകുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് ആക്ഷൻസ് വേണം, ധാരാളം പ്രവർത്തനങ്ങൾ വേണം. സമൂഹത്തിൽ ഒത്തിരി പ്രവർത്തനങ്ങളുടെ കുറവുണ്ട്. ഇപ്പം തന്നെ മെന്റൽ ഹെൽത്ത് രംഗത്ത് യാതൊരു പ്രവർത്തനങ്ങളും ഇല്ല. മെന്റൽ ഹെൽത്ത് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ വരണം. നല്ല ശുഭകരമായ കാര്യങ്ങളൊക്കെ ലോകം കേൾക്കണം, നല്ല വാർത്തകളൊക്കെ കൂടുതൽ പ്രചരിപ്പിക്കണം. ഈ അസുഖകരമായ വാർത്തകൾ, അസുഖകരമായ ഈ പിന്നെ പീഡനം, ഒളിച്ചോട്ടം ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും അവിഹിതം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പ്രചോദിപ്പിക്കുന്ന നമ്മുടെ ആ വിരലുകളുണ്ടല്ലോ, അതിനെയൊക്കെ അങ്ങോട്ട് പിന്നെ ഫോർവേഡ് ചെയ്ത് വിടുന്ന, അതൊക്കെ ഷെയർ ചെയ്ത് വിടുന്ന അത്തരം വിരലുകൾക്കൊക്കെ വലിയ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട് ഈ കാലഘട്ടത്തിൽ. ഒരു നന്മയുള്ള ഒരു കാര്യം നമ്മൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യത്തില്ല. എന്താ കാര്യം, നമ്മുടെ ഉള്ളിൽ നന്മയുണ്ടെങ്കിലും നന്മ ഷെയർ ചെയ്യാൻ തോന്നത്തുള്ളൂ. ഒരു നല്ല വാർത്ത, ഒരിടയ്ക്ക് നല്ല വാർത്ത എന്നും പറഞ്ഞ് മാതൃഭൂമിയിൽ ഒരു വാർത്ത ഉണ്ടായി, എനിക്കൊന്നും അത് കേൾക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ തോന്നിമാസ വാർത്തയിലേക്ക് ഇവരൊക്കെ പോയത്. നല്ല വാർത്ത കേൾക്കാൻ ആരുമില്ല. നല്ല കാര്യങ്ങളെ കൂടുതൽ പ്രചരിപ്പിക്കുകയും, ഇപ്പം തന്നെ പിന്നെ അബ്ദുൽ കലാമിൻ്റെ മനോഹരമായ ഒരു ആർട്ടിക്കിളുണ്ട്, അത് ഇപ്പം ഈ ഒരു പത്രമാധ്യമത്തിൽ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് പത്രമാധ്യമങ്ങൾ എങ്ങനെ പെരുമാറണമെന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പം ഏതൊരു വലിയ യുദ്ധം നടക്കുന്ന സമയത്ത്, ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ആ യുദ്ധത്തിൻ്റെ വാർത്തകളെ പുറകിലത്തെ പേജിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു മരുഭൂമിയിൽ ഒരു കൃഷിയിടം സൃഷ്ടിച്ച ഒരു കർഷകൻ്റെ വിജയമാണ് അന്നത്തെ മെയിൻ വാർത്തയായിട്ട് കൊടുത്തത്. ഒരു ഒരു ഒരു വലിയ ചിന്തയാണ്. ഇതൊക്കെ നമ്മൾ എന്തിനെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, എന്തിനെയാണ് കൂടുതൽ പ്രചരിപ്പിക്കേണ്ടത്? നല്ല വാർത്തകളും നല്ല കഥകളും സന്തോഷകരമായ കാര്യങ്ങളൊക്കെ കൂടുതൽ കേൾക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ മാനസികാരോഗ്യത്തിനും അവൻ്റെ ഉള്ളിലെ സന്തോഷത്തിനും അവൻ്റെ ഒരു പിന്നെ പ്രത്യാശയ്ക്കുമൊക്കെ ആക്കം കൂടും. ഇത്
ഇതൊന്നുമില്ല നല്ലത് കേൾക്കാൻ. രാവിലെ പത്രം എടുക്കുമ്പോൾ മുതൽ, അല്ലെ ടി വി വെച്ചാൽ ആ ടി വി മുതൽ, അല്ലെങ്കിൽ നമ്മൾ സാമൂഹ്യ മാധ്യമം ഓൺ ചെയ്താൽ

0: എല്ലായിടത്തും കാണുന്ന കുറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇതിങ്ങനെ ആഘോഷിക്കുന്ന ഒരു സിസ്റ്റത്തിൽ, ആ എക്കോ സിസ്റ്റത്തെ നമ്മൾ തിരിച്ച് ഒരു നന്മയുടെ കൂടുതൽ നന്മയും സന്തോഷവും ഒക്കെ സൃഷ്ടിക്കുന്നതിലേക്ക് നമ്മൾ ശ്രമിക്കണം. നാലാമതായിട്ട് ഇതിനൊരു കണ്ടിന്യൂവേഷനാണ് ഞാൻ കാണുന്ന ഒരു കാര്യം. ഈ കുട്ടികളെ വേണ്ടിയുള്ള പല പ്രവർത്തനങ്ങൾക്കും ഒരു കണ്ടിന്യൂവേഷനില്ല. ഞാൻ പല ഓർഗനൈസേഷനോടും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് യൂത്തിന് വേണ്ടിയുള്ള എന്ത് ബഡ്ജറ്റാണുള്ളത്? ലോകത്തിലെ ഏറ്റവും വലിയ ഒരു യുവജന സംഘടന എന്ന് പറയുന്ന ഒരു സംഘടനയിൽ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു പരിപാടിയില്ല. അവര് വലിയ വൈയൊക്കെ അവരുടെ വൈ യൂത്ത് എന്നൊക്കെ അവരുടെ പേരിലുണ്ട്, ഒരു പരിപാടിയില്ല. കുറെ കിളവന്മാർക്ക് വേണ്ടിയുള്ള പരിപാടികളാണ് നടക്കുന്നത്, അതിന് വേറെ ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ. പ്രായമുള്ളവർക്ക് വേണ്ടിയൊക്കെ നടത്താൻ വേറെ ഉണ്ടോ? യൂത്തിന് വേണ്ടി നിങ്ങൾ, വാട്ട് ഈസ് യുവർ ബഡ്ജറ്റ് ഫോർ ഡെവലപ്പിംഗ് യങ്സ്റ്റേഴ്സ്? വാട്ട് ഈസ് യുവർ ആക്ഷൻസ് ഫോർ ഡെവലപ്പിംഗ് യങ്സ്റ്റേഴ്സ്? ആക്ഷൻസ് കണ്ടിന്യൂ ചെയ്യാനുള്ള എന്ത് പദ്ധതികളുണ്ട്, എന്ത് പ്രോഗ്രാംസ് ഉണ്ട്, അതിനുവേണ്ടിയുള്ള ബഡ്ജറ്റ് എന്തുണ്ട്? ഒന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അയാളുടെ മതം എന്താ, അല്ലെ അവൻ്റെ രാഷ്ട്രീയം എന്താ, എൻ്റെ രാഷ്ട്രീയവും മതവും ഒന്നും ആരും അന്വേഷിച്ചു നടന്നിട്ട് കാര്യമില്ല. ഇതൊക്കെ വലിയ വളരെ ബാലിശമാണ് ഈ ആധുനിക കാലത്ത്. പറയുന്ന കാര്യങ്ങളിലുള്ള എതിർപ്പുകളോ അതിനുവേണ്ട ചർച്ചകളോ അതുമായിട്ട് ബന്ധപ്പെട്ട ക്രിറ്റിസിസംസോ ഉണ്ടാവട്ടെ, ഐ എം ഓൾവേസ് ഹാപ്പി ടു റിസീവ് ഇറ്റ്. അവിടെയേ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. കൂടുതൽ നന്മ ഉൽപ്പാദിപ്പിക്കണം. നമ്മളൊരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര നന്മ ഉൽപ്പാദിപ്പിച്ചു, നമ്മളിങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഇടപെട്ട മനുഷ്യരിൽ, അത് ഒരു തൊഴിലിടത്തിലായിക്കോട്ടെ എവിടെയും ആയിക്കോട്ടെ, ഞാൻ ഇടപെട്ടത് ഇപ്പോൾ അധ്യാപകർ തന്നെ. ഇന്ന് ഞാൻ ഒരു സ്കൂളിൻ്റെ ഹെഡ്മാസ്റ്ററോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വളരെ ഒരു ഒരു സർക്കാർ ജീവനക്കാരൻ്റെ ഒരു മാനസികാവസ്ഥയിൽ ആണ് അധ്യാപകർ. അധ്യാപകർക്കൊരു വ്യത്യസ്തമായ മാനസികാവസ്ഥ ആണ്. രാവിലെ വന്നിട്ട് അവിടെ ഇരുന്ന് പിന്നെ മൊബൈലും തോണ്ടിക്കൊണ്ടിരിക്കേണ്ട ജോലിയല്ല, അല്ലെങ്കിൽ പൊതുജനങ്ങളുമായിട്ട് പ്രായമുള്ളവരുമായിട്ട് ഇടപെടുന്ന പോലെ അല്ല നമ്മൾ കുട്ടികളുമായിട്ട് ഇടപെടുന്നത്. മറ്റേത് തൊഴിലിനേക്കാളും വളരെയധികം റെസ്പെക്റ്റോടുകൂടിയും വളരെ ഡിഗ്നിറ്റിയോടും കൂടി പെരുമാറേണ്ട ആൾക്കാരാണ് അധ്യാപകർ. ഒരു ഹെഡ്മാസ്റ്റർ വളരെ ദുഃഖത്തോട് പറയാണ്, ആ ഒരു മൈൻഡ് ആർക്കും ഇല്ല. വാട്ട് യു കോൺട്രിബ്യൂട്ട് ടു യുവർ ജോബ്, ദാറ്റ് ഈസ്, അതാണ് നന്മയെന്ന് പറയുന്നത്. എന്ത് കിട്ടി എന്നുള്ളതല്ല, അത് സാലറി എത്ര കിട്ടുന്നു, എല്ലാവരും നമ്മൾ സാലറി, ഞാൻ ഭയങ്കര ജോലി വലിയ ആളാണ്. വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ, നമ്മൾ ചെയ്യുന്ന ആ തൊഴിലിൽ നമ്മുടേതായ എന്ത് കോൺട്രിബ്യൂഷൻ എക്സ്ട്രാ കിട്ടി? പലരും ചോദിക്കാറുണ്ട്, ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ആ സാധനത്തിന്റെ വിലയാണോ ഓർക്കേണ്ടത്, ആ സാധനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ മൂല്യമാണോ ഓർക്കേണ്ടത്? വലിയൊരു ചിന്തയാണ്. ഞാൻ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ പലരും ചോദിക്കും, ഞാൻ തന്നെ ചോദിക്കാറുണ്ട്, ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും, നിങ്ങൾ എനിക്ക് തന്ന ഫീസാണോ ഞാൻ തന്ന മൂല്യമാണോ ഓർക്കുന്നത്? അത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു ഫീഡ്ബാക്കാണ്. നമ്മൾ കൊടുക്കുന്ന മൂല്യം, അത് ഒരു എക്സ്ട്രാ എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിയണം. നമ്മൾ പ്രതീക്ഷിക്കാത്ത അണ്ടർ പ്രോമിസ് ആൻഡ് ഓവർ ഡെലിവർ, സെയിൽസിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അണ്ടർ പ്രോമിസ് ആൻഡ് ഓവർ ഡെലിവർ. നമ്മൾ പറഞ്ഞതിനേക്കാളും ഒരു എക്സ്ട്രാ കൊടുക്കാൻ നമുക്ക് കഴിയണം, അപ്പോഴാണ് സന്തോഷം സൃഷ്ടിക്കപ്പെടുന്നത്. ഇതാണ് കുട്ടികളിലൊക്കെ നമുക്ക് കൊണ്ടുവരാവുന്ന ഒരു വലിയ നന്മ. ചേതൻ ഭഗത് പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് അവരെല്ലാം നല്ലവരാകണം, പക്ഷെ കണ്ടുപിടിക്കാനൊന്നുമില്ല, അനുഭവിക്കാനൊന്നുമില്ല. നല്ലതൊന്നും കാണാനോ അനുഭവിക്കാനോ ഇല്ലാതെ അവരെങ്ങനെയാണ് നല്ലവരാകുന്നത്? അവിടെയല്ലേ പ്രശ്നം കിടക്കുന്നത്? അപ്പം പലപ്പോഴും നമുക്കതിനുള്ള സാഹചര്യങ്ങളൊന്നും സൃഷ്ടിക്കാനായിട്ട് കഴിയുന്നില്ല. സെൻസിറ്റീവ് ആയിരിക്കണം ഭരണാധികാരികൾ, ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിരിക്കണം ആത്മീയ രംഗത്തുള്ളവർ, വിദ്യാഭ്യാസ രംഗത്തുള്ളവർ. ഓരോ രംഗത്തും നമ്മൾ കൊടുക്കേണ്ട ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, അതിനൊക്കെ ഉണ്ടാകേണ്ട പ്രത്യേകമായ ചില ട്രെയ്റ്റ്സ് ഉണ്ട്. ഇതെല്ലാ രംഗത്തും ഉണ്ടാകേണ്ടതാണ്. കളികൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കളിക്കുന്നു, ഒരു രാജ്യം തോക്കും ഒരു രാജ്യം ജയിക്കും, പക്ഷെ അത് ആ കളി കഴിയുമ്പോൾ അവർ തമ്മിൽ എത്ര സ്നേഹത്തോടുകൂടി പിരിയും. ഇതൊക്കെയാണ് കുട്ടികൾ അവർക്ക് കൊടുക്കുന്ന, അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന മാതൃകകൾ എന്തൊക്കെയാണ്. ഇത് ഹസ്തദാനം കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നടക്കുക, ഇതൊക്കെ നല്ലതാണ്, പൊളിറ്റിക്കലി നല്ലതാണ്. പക്ഷെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന മൂല്യങ്ങളിൽ അതൊക്കെ വലിയ ദോഷം ചെയ്യും. എത്രയും ചേർത്ത് പിടിക്കാനും എല്ലാവരും തമ്മിൽ സഹകരിക്കാനും സ്നേഹിക്കാനും ഒക്കെ നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കണം. പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയുള്ള ഡിഫറൻസും സ്ട്രാറ്റജിക്കായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഡിഫറൻസ്, അതൊക്കെ വേറെയാണ്. അത് രണ്ടും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുമ്പോൾ വലിയ അപകടങ്ങളുണ്ട്. എന്താണ് അടുത്ത തലമുറ കണ്ടു വളരുന്നത്? വളരെ മോശമായ ചില മാതൃകകളായിരിക്കും. ക്ലാസ്സുകൾ നമ്മൾ വേർതിരിക്കുന്നു, വലിയ അപകടകരമാണ്, തീരെ നന്മയില്ലാത്ത പ്രവർത്തനമാണ്. ഇൻക്ലൂസീവായിട്ടുള്ള ക്ലാസ് റൂംസ് ഉണ്ടാകുന്നില്ല. റിലിജിയൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിമുറിക്കാനാണ് ശ്രമിക്കുന്നത്. എല്ലാം അപകടകരമായിട്ടാണ് പോകുന്നത്. അപ്പൊ വളരെ മോശമായിട്ട് പോകുന്ന ഒരു സമൂഹത്തിൽ നിന്ന് കുട്ടികളിൽ നന്മയും സന്തോഷവും ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് തീരെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രവർത്തനത്തിലൊക്കെ എല്ലാ രംഗത്തും, രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, സർക്കാരുകള്, ഇങ്ങനെ താഴെ നമ്മുടെ വീടുകളിൽ, വീടുകൾ ഇൻക്ലൂസീവ് ആക്കുക, എല്ലാ കുഞ്ഞുങ്ങളെയും ഒരുപോലെ കരുതുകയും സ്നേഹിക്കുകയും കുറവുള്ള കുഞ്ഞിനെ കൂടുതൽ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും. കുട്ടികൾക്ക് വേണ്ടി ഒന്ന് ചിലപ്പോൾ ഒന്ന് തോറ്റു കൊടുക്കുകയോ ഒന്ന് താന്നു കൊടുക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ മെച്ചപ്പെടുത്തിയെടുക്കുന്നത്. അവരിൽ സന്തോഷം, സുരക്ഷിതത്വം, കൂടുതൽ നന്മ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കുമ്പോൾ മോശപ്പെട്ട കാര്യങ്ങളിലൊക്കെ കുട്ടികൾ പോകുന്നത് പലപ്പോഴും അവരിലൊരു മൂല്യബോധം കൊടുക്കാനോ, അവരിൽ നന്മ കൊടുക്കാനോ, അവരിൽ സന്തോഷം കൊടുക്കാനോ ഒക്കെ കഴിയാതെ പോയപ്പോഴാണ് അവർ മോശപ്പെട്ടതിനെയൊക്കെ അന്വേഷിച്ചു പോയിട്ടുള്ളത്. നമ്മൾ ഈ ഡ്രഗ് അഡിക്ഷനിലേക്കൊക്കെ വരുന്ന കുട്ടികളെയൊക്കെ നോക്കിയാൽ സന്തോഷമില്ലാത്ത കുട്ടികളാണ്, നന്മ അനുഭവിക്കാത്ത കുട്ടികളാണ്. എനിക്ക് ആരാണ് കാരണക്കാർ? നമ്മളെ ഓരോരുത്തരും അതിന് കാരണക്കാരാണ്. വിദേശ രാജ്യത്തൊക്കെ ധാരാളം സംഘടനകൾ, മലയാളി സംഘടനകളുണ്ട്. എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങളൊക്കെ ചെയ്യേണ്ടത് നിങ്ങൾ ഈ ചുമ്മാതെ ഇവിടുന്ന് ഓരോ പ്രാഞ്ചി ഏട്ടന്മാരെ കൊണ്ടുപോയി ആദരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ച് നന്മയുള്ള പ്രവർത്തനങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. ആരാണ് കൂടുതൽ നന്മയും സന്തോഷവും ഉൽപ്പാദിപ്പിക്കുന്നത്, അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെയൊക്കെ അംഗീകരിക്കുക, അവരെയൊക്കെ ചേർത്ത് പിടിക്കുക. നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്യുക, പറ്റുന്നില്ലെങ്കിൽ അത് ചെയ്യുന്ന ആൾക്കാരെങ്കിലും പ്രോത്സാഹിപ്പിക്കുക, അവരോടൊക്കെ ഒരു വിളിച്ചൊരു നല്ല വാക്ക് പറയുക. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. സമൂഹത്തിൽ നന്മയുടെ അംശം കൂടാതെ നല്ലത് കാണിച്ചു കൊടുക്കാൻ കഴിയാതെ ഒരിക്കലും ഒരു യുവതലമുറയെ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് പറ്റില്ല. ഇഫ് വി ഡോണ്ട് ഹാവ് ക്വാളിറ്റി ചിൽഡ്രൻ ടുഡേ, വി ആർ നോട്ട് ഗോയിങ് ടു ഹാവ് എനി ക്വാളിറ്റി ഫ്യൂച്ചർ ടുമോറോ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതിൽ നിന്നാണ് അവർ നാളെ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് അവരുടെ അനുഭവങ്ങളെ കൂടുതൽ എൻട്രിച്ചിങ് ആക്കാൻ, കൂടുതൽ സന്തോഷമുള്ളതാക്കാൻ, കൂടുതൽ നന്മയുള്ളതാക്കാൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയ മനുഷ്യർ ഈ ലോകത്തുണ്ട്. ഒരു മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഫോർച്ചുനേറ്റ്ലി എൻ്റെ ജീവിതത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ സംഭവിച്ചു, എനിക്ക് ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇല്ല, സോ ഐ വോണ്ട് ടു ഡു സംതിങ് ഗുഡ് ടു ദ സൊസൈറ്റി. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇതാണ് ഒരു ഗ്രേറ്റ്ഫുൾ ആർട്ട് എന്ന് പറയുന്നത്. ഈ ഗ്രേറ്റ്ഫുൾനെസ് തന്നെ നമുക്കില്ലാതെ പോയതുകൊണ്ടാണ് അടുത്ത തലമുറ ഇന്നും മെറ്റീരിയലിസത്തിൽ കിടക്കുന്നത്. ഇന്ന് ലാഭം ഉണ്ടാക്കാനും പിന്നെ നേട്ടം ഉണ്ടാക്കാനും മാത്രം ഓടുന്നതിൻ്റെ കാരണം ആ ഗ്രേറ്റ്ഫുൾനെസ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. നമുക്ക് കുറേ അനുഗ്രഹം. ആരാണ് യഥാർത്ഥത്തിൽ റിച്ചായിട്ടുള്ള മനുഷ്യൻ? വൺ ഹു ഈസ് ഹാവിങ് ഫ്യുവർ വോൺസ്. അമിതമായ ആഗ്രഹങ്ങളില്ലാത്ത ഒരാളാണ് ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ. അല്ലാതെ ഏറ്റവും വലിയ കൂടിയ കാറിൽ നടക്കുന്ന ആളോ ഒന്നുമല്ല. നമ്മുടെ ആ അമിതമായ ആർത്തിയൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടി സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ യു ആർ ഡെഫിനറ്റ്ലി എ റിച്ച് പേഴ്സൺ. നമുക്ക് കൂടുതൽ നന്മ സമൂഹത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം, അത് ചെയ്യുന്ന ആൾക്കാരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാം, അത് ചെയ്യാത്ത ആൾക്കാരെ കർശനമായി നമ്മൾ തിരുത്തണം. ഒരുപാട് ഉടായിപ്പ് പരിപാടികൾ, വ്യക്തി താല്പര്യത്തിന് വേണ്ടിയൊക്കെ, പോപ്പുലാരിറ്റിക്ക് വേണ്ടിയൊക്കെ ഒരുപാട് ഉടായിപ്പ് പരിപാടികൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതൊക്കെ ചോദ്യം ചെയ്യണം, അതിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യിക്കണം. പല സംഘടനകളും വഴിതെറ്റിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ കറക്ഷൻ വരണം. അതിന് വലിയ മുന്നേറ്റങ്ങളുണ്ടാകണം. കാരണം തലമുറയില്ലെങ്കിൽ എല്ലാം പോയി. തലമുറയെപ്പറ്റി കരുതലില്ലാതെ ഇന്നത്തെ പിന്നെ പുട്ടടിയുമായിട്ട് മാത്രം ഇരിക്കുന്ന ആൾക്കാർക്ക് വലിയ ദുരന്തമായിരിക്കും നാളെ സംഭവിക്കുക, ഒരു സംശയമില്ല. അത്തരം ലാഭക്കൊതി മൂത്ത് വരുന്ന ആൾക്കാരെ നിയന്ത്രിക്കണം. കച്ചവടക്കാരെ, ചന്തയെ ഒക്കെ നമ്മൾ നിയന്ത്രിക്കണം. ചിന്ത കൊണ്ട് സമൂഹം ഉയർന്നു നിൽക്കട്ടെ. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഹാപ്പി ലിവിംഗ്.
1: ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
2: തീർച്ചയായും.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
4: ഇപ്പോൾ കൂടെയുണ്ട് ഞാൻ സഖി. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
5: നമസ്കാരം. പൂനെ ഡിജൻസക്കിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗീതു. 40 വയസ്സ് കഴിയുമ്പോഴേക്കും സ്ത്രീകളുടെ ആഹാര കാര്യത്തിലും ആരോഗ്യ കാര്യത്തിലുമൊക്കെ പ്രത്യേക ഒരു ശ്രദ്ധ വേണം അല്ലെ? അപ്പോൾ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള ഒരു സമയമാണിത്. അപ്പോൾ ഈ ഒരു ആഹാര കാര്യത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ കൂടിയുടെ ജനസംഖ്യയിൽ പറയുന്നത്. എപ്പോഴും അയൺ കൂടുതലുള്ളതും കൊഴുപ്പ് കുറഞ്ഞതുമായ ഭക്ഷണമാണ് കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ഉണക്ക മുന്തിരി, എള്ള്, ചീരവർഗ്ഗങ്ങൾ, മുരിങ്ങയില, ബീറ്റ്റൂട്ട്, മാതളം എന്നിവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അയണിന്റെ ആഗിരണത്തിന് വൈറ്റമിൻ സി കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി അടങ്ങിയ ബ്ലാക്ക്ബെറി, ഓറഞ്ച്, സ്ട്രോബെറി, പപ്പായ, നാരങ്ങ, കിവി, പേരയ്ക്ക, നെല്ലിക്ക പോലുള്ളവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. കാൽഷ്യം, വൈറ്റമിൻ ഡി. ഈ പ്രായത്തിൽ കാൽഷ്യം ആഗിരണം കുറയും. അതായത് ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് കുറയുന്നതാണ് കാരണം. കാൽഷ്യം കുറഞ്ഞാൽ തേയ്മാനം, സന്ധിവേദന, നടുവേദന തുടങ്ങി പല പ്രശ്നങ്ങളും പിന്നാലെ എത്തും. പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ, ചിയ സീഡ്സ്, എള്ള്, ചെറുമത്സ്യങ്ങൾ എന്നിവയെല്ലാം മടിയില്ലാതെ കഴിക്കാം. കാൽഷ്യത്തിന്റെ ആഗിരണം പിന്തുണയ്ക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി കുറഞ്ഞാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല. അപ്പോൾ ദിവസേന 10-15 മിനിറ്റ് വെയിൽ കൊള്ളുന്നത് ഒരു ശീലമാക്കണം. അതുപോലെ സാൽമൺ, മത്തി, അയല, സ്രാവ് എന്നീ മീനുകളും കൂൺ, മുട്ടയുടെ മഞ്ഞക്കരു തുടങ്ങിയവയും വൈറ്റമിൻ ഡി നമുക്ക് തരുന്നതാണ്. അത് ഒക്കെ നമ്മുടെ ഭക്ഷണത്തിന്റെ ശീലമാക്കുക. അസ്ഥി സാന്ദ്രത നിലനിർത്താനും നമ്മുടെ ആ ഒരു മാനസികമായിട്ടുള്ള പിരിമുറുക്കം കുറയ്ക്കാനും ഒക്കെ ഒമേഗ 3 അടങ്ങിയ മീൻ, വാൾനട്ട്, സീഡ്സ്, കോഡ് ലിവർ ഓയിൽ എന്നിവ സഹായിക്കും. ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഈസ്ട്രജൻ ഹോർമോണിന്റെ അപര്യാപ്തത മറികടക്കാൻ സഹായിക്കുന്നതാണ് ഫൈറ്റോ ഈസ്ട്രജൻ. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പ്രതിരോധിക്കാനും ഒപ്പം എല്ലുകളുടെ തീമാനം തടയാനും ഒക്കെ ഇത് വേണം. അപ്പോൾ ഈ ഒരു ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയിട്ടുള്ളത് സോയ ഉൽപ്പന്നങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. എള്ള്, വാൾനട്ട്, ബദാം, ഫ്ലാക്സീഡ്, ആപ്പിൾ, ബെറീസ് എന്നിവ കഴിച്ചാലും നമുക്ക് ഫൈറ്റോ ഈസ്ട്രജൻ ലഭിക്കും. ഫൈറ്റോ ഈസ്ട്രജൻ അമിതമായാലും പ്രശ്നമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സന്തുലിതമായ ഭക്ഷണത്തിലൂടെ നമുക്ക് ഈ ഒരു വൈറ്റമിൻസ് എല്ലാം നമ്മുടെ ശരീരത്തിൽ എത്തിക്കാം. അതായത് ഈസ്ട്രജൻ സപ്ലിമെന്റുകളിൽ ചിലപ്പോൾ ഉയർന്ന ശതമാനം ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഇത് ഓവറായിട്ട് ചെല്ലുന്നതിലുപരി സന്തുലിതമായ ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. പേശിക്ഷയം കുറയ്ക്കാൻ നമുക്ക് എപ്പോഴും പ്രോട്ടീൻ അത്യാവശ്യമാണ്. ചിക്കൻ, മീൻ, തൈര്, യോഗർട്ട്, മോര്, മുട്ട ഇവയെല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാത്തവർക്ക് മുട്ടയുടെ മഞ്ഞ ഉൾപ്പെടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പച്ചക്കറികളും പഴങ്ങളുമാണ് നമ്മുടെ പ്ലേറ്റിന്റെ പകുതിയോളം വേണ്ടത്. നമ്മുടെ ഒരു പ്ലേറ്റിന്റെ മറുപകുതിയിൽ വേണ്ടത് ധാന്യങ്ങളും മാംസാഹാരവും പയർവർഗ്ഗങ്ങളും വേണം. മഗ്നീഷ്യം ധാരാളമുള്ള ഇലക്കറികളും തവിടോടുകൂടിയ ധാന്യങ്ങളും നമ്മൾ കഴിക്കാൻ മറക്കരുത്. ഉറക്കക്കുറവ് പരിഹരിക്കാൻ എപ്പോഴാണെങ്കിലും മഗ്നീഷ്യം സഹായിക്കും. അപ്പോൾ ഓരോ സ്ത്രീകൾക്കും ഓരോ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. ഓരോരുത്തരുടെയും ശരീരത്തിനിണങ്ങിയ ഭക്ഷണക്രമം ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെ സഹായത്തോടെ നമുക്ക് ക്രമപ്പെടുത്താം. അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് അലട്ടുകയാണെങ്കിൽ നമുക്ക് എപ്പോഴാണെങ്കിലും ഒരു ഡോക്ടറെ സമീപിക്കാനും മടിക്കരുത്. അപ്പോൾ ഇന്നത്തെ കൂടിയുണ്ട് ജനസഖ്യയിലെ ടിപ്സ് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത കൂടിയുണ്ട് ജനസഖ്യയിൽ പുതിയ ടിപ്സുമായി വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗീതു.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കൂടെയുണ്ട് ഞാൻ സഖി. അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശിവപ്രിയൻ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിക്കർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. കാവനാട് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരത്തിന് ബാലസാഹിത്യ കൃതികൾ ക്ഷണിച്ചു. 2025-26 കാലയളവിൽ പ്രസിദ്ധീകരിച്ച കൊല്ലം ജില്ലക്കാരായ എഴുത്തുകാരുടെ കൃതികളാണ് പരിഗണിക്കുക. പുസ്തകങ്ങളുടെ 3 കോപ്പികൾ പ്രസിഡന്റ് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് കാവനാട് PO കൊല്ലം 3 എന്ന വിലാസത്തിൽ അയക്കണം. മെറിറ്റ് സ്പോർട്സ് കോട്ടകളിൽ പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കോമ്പിനേഷൻ മാറ്റത്തിനായുള്ള ട്രാൻസ്ഫർ അലോട്ട്മെന്റിനായി 27-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിവരെ അപേക്ഷിക്കാം. പ്രവേശന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബ്രിക് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോ ടെക്നോളജി ജില്ലയിൽ ആരംഭിച്ച മെഡിക്കൽ ലാബോറട്ടറി സർവീസിന്റെ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക് ലാബോറട്ടറികളിലെ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പ്രോജക്ട് ഓഫീസർ, ലാബോറട്ടറി ടെക്നോളജിസ്റ്റ്, ഇന്റേൺ എന്നീ തസ്തികകളിലായാണ് താൽക്കാലിക നിയമനം. വെറ്റമുക്ക് തേവലക്കര ഓച്ചിറ റോഡിൽ ഡ്രൈവർ മുക്ക് AVHS ഭാഗത്ത് നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഓഗസ്റ്റ് 20 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി KRFB PMU എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. AVHSSൽ ഡ്രൈവർ ജംഗ്ഷനിലേക്ക് വരുന്ന AVHSൽ നിന്നും ഡ്രൈവർ ജംഗ്ഷനിലേക്ക് വരുന്ന വാഹനങ്ങൾ പുതിയകാവിലേക്ക് തിരിഞ്ഞ് കരുനാഗപ്പള്ളി വഴി പോകണം. അശരണരായ വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം അനുവദിക്കുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന അഭയകിരണം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അടുത്തുള്ള അംഗൻവാടികളിലും ശിശുവികസന പദ്ധതി ഓഫീസുകളിലും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം. സംസ്ഥാന സർക്കാർ നൈപുണ്യ വികസന വകുപ്പിന് കീഴിൽ കൊല്ലം ചവറയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിലെ വിവിധ തൊഴിൽ പരിശീലനങ്ങളിലേക്ക് ഓഗസ്റ്റ് 10 വരെ അപേക്ഷിക്കാം. റെഗുലർ പരിശീലനങ്ങളിൽ അപേക്ഷിക്കുന്നവർ വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷാ ഫീസ് 600 രൂപ. GIS, ഫുഡ് പ്രൊഡക്ഷൻ, ഹോസ്പിറ്റാലിറ്റി പരിശീലനങ്ങൾ ഒഴിച്ചുള്ള പരിശീലനാർത്ഥികൾ IIIC നടത്തുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് പാസ്സാവേണ്ടതാണ്. സർക്കാർ സ്പോൺസേർഡ് സൌജന്യ പരിശീലനങ്ങളിൽ അപേക്ഷിക്കുന്നവർ സ്ഥാപനത്തിൽ നേരിട്ട് ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ ഫീസില്ല. തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ പാലിക്കണം. 1 വർഷം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ, 6 മാസം ദൈർഘ്യമുള്ള അഡ്വാൻസ് ഡിപ്ലോമ പരിശീലനങ്ങൾ, 3 മാസം വരെ ദൈർഘ്യമുള്ള ടെക്നീഷ്യൻ പരിശീലനങ്ങൾ, സർക്കാർ സ്പോൺസർ പരിശീലനങ്ങൾ എന്നിവയിലേക്കാണ് അപേക്ഷ സമർപ്പിക്കാവുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8078980000. കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിൽ സെൽഫ് ഫിനാൻസിംഗ് ഡിപ്ലോമ കോഴ്സുകളിലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ, മെക്കാനിക്കൽ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ 1-ാം ക്ലാസ് ഡിപ്ലോമയാണ് അടിസ്ഥാന യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8921283869. മറ്റൊരു നമ്പർ 8281335688. കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലം 1 വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ കോഴ്സിലേക്കും ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് കോഴ്സിലേക്കും സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. SC ST OEC വിഭാഗക്കാർക്ക് ഫീസ് പൂർണ്ണമായും സൗജന്യം. OBC ജനറൽ കാറ്റഗറി EW സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വരുമാന പരിധിക്ക് വിധേയമായി ഫീസ് ആനുകൂല്യവും ലഭിക്കും. ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് മികച്ച തൊഴിൽ നേടാൻ അവസരങ്ങൾ. ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കടപ്പാക്കട TKDM സ്കൂൾ ക്യാമ്പസ്, കൊല്ലം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474276635. മറ്റൊരു നമ്പർ 9072216937. ബിഷപ്പ് ബെൻസിയർ ഹോസ്പിറ്റൽ, മൗണ്ട് കാർമൽ റോഡ്, തങ്കശ്ശേരി സ്പെറൻസയിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഈവനിംഗ് OPD ലഭ്യമാണ്. ജനറൽ മെഡിസിൻ ഡോക്ടറുടെ പരിശോധന, സാധാരണ രോഗികളുടെ സമഗ്ര ചികിത്സ, ലാബ് പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം, ഫാർമസി സേവനം, രക്തസമ്മർദ്ദം, പ്രമേയം തുടങ്ങിയ ആരോഗ്യ പരിശോധനകൾ തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. രാവിലെ 7 മണി മുതൽ ലാബ് സാമ്പിൾ ശേഖരണ സൌകര്യവും വൈകുന്നേരം റിസൾട്ട് ഡോക്ടറെ കാണിക്കാനുള്ള സൌകര്യവും ലഭ്യമാണ്. ഹോം കെയർ സർവീസുകൾക്കായി വിളിക്കേണ്ട നമ്പർ 9495927700. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474278548. തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ ഹാളിൽ ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, HbA1c, ECG, ബോൺ മിനറൽ ഡെൻസിറ്റി തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, പീഡിയാട്രിക്, ENT, ജനറൽ മെഡിസിൻ തുടങ്ങിയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0474275700. ഇന്ന്
സംസ്ഥാനത്ത് പലയിടത്തും മഴയ്ക്ക് സാധ്യത. അവശ്യ സാധനങ്ങളുടെ ചില്ലറ വില നിലവാരം: അരിമട്ട കിലോഗ്രാം 60 രൂപ, ചെറുപയർ കിലോഗ്രാം 135 രൂപ, മൺപയർ കിലോഗ്രാം 100 രൂപ, തുവരപ്പരിപ്പ് കിലോഗ്രാം 125 രൂപ, കടല വലുത് കിലോഗ്രാം 110 രൂപ, പഞ്ചസാര കിലോഗ്രാം 51 രൂപ, വൈറ്റ് ലഗോൺ കോഴിമുട്ട ഡസൺ 92 രൂപ, ലൂസ് വെളിച്ചെണ്ണ കിലോഗ്രാം 300 രൂപ, തേങ്ങ കിലോഗ്രാം 62 രൂപ, മല്ലി കിലോഗ്രാം 190 രൂപ, വറ്റൽ മുളക് കിലോഗ്രാം 295 രൂപ, ചെറിയ ഉള്ളി കിലോഗ്രാം 70 രൂപ, വെളുത്തുള്ളി 100 ഗ്രാം 28 രൂപ, ചേന കിലോഗ്രാം 50 രൂപ, മരിശീനി കിലോഗ്രാം 35 രൂപ, ഉരുളക്കിഴങ്ങ് കിലോഗ്രാം 35 രൂപ, ബീറ്റ്റൂട്ട് കിലോഗ്രാം 60 രൂപ, ക്യാരറ്റ് കിലോഗ്രാം 90 രൂപ, സവാള കിലോഗ്രാം 40 രൂപ, വഴുതനങ്ങ കിലോഗ്രാം 40 രൂപ, മത്തങ്ങ കിലോഗ്രാം 25 രൂപ, വെള്ളരിക്ക കിലോഗ്രാം 25 രൂപ, വെണ്ടയ്ക്ക കിലോഗ്രാം 50 രൂപ, ബീൻസ് കിലോഗ്രാം 80 രൂപ, കൊത്തവര കിലോഗ്രാം 45 രൂപ, വള്ളിപ്പയർ കിലോഗ്രാം 80 രൂപ, അച്ചിങ്ങപ്പയർ കിലോഗ്രാം 60 രൂപ, ക്യാബേജ് കിലോഗ്രാം 60 രൂപ, പാവയ്ക്ക കിലോഗ്രാം 60 രൂപ, കുമ്പളങ്ങ കിലോഗ്രാം 25 രൂപ, പടവലങ്ങ കിലോഗ്രാം 50 രൂപ, തക്കാളി കിലോഗ്രാം 35 രൂപ, പച്ചമുളക് 100 ഗ്രാം 7 രൂപ, ഏത്തയ്ക്ക കിലോഗ്രാം 60 രൂപ. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
2: നമസ്കാരം. കാതോട് കാതോരത്തിന്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാനൊരു കെറ്റ് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യമൊന്ന് പറയുകയാണ്. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ വരുമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ് അല്ലേ, എന്നിട്ട് വന്നില്ല. അപ്പോൾ അത് പലരുമൊക്കെ എന്നോട് തന്നെ, എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നവരൊക്കെ എനിക്ക് മെസ്സേജ് ആയി ചോദിച്ചിരുന്നു എന്ത് പറ്റി, ഞങ്ങളെ പറ്റിച്ചോ എന്നൊക്കെ ചോദിച്ചു. ചില ഒഴിവാക്കണം, ഞാൻ ഒരു മണിയോടുകൂടിയെങ്കിലും എത്താമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ഒഴിവാക്കാനാകാത്ത ചില കാരണങ്ങളൊക്കെ കൊണ്ട് എനിക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു വിഷമം കൂടെ തീർത്തുകൊണ്ട് നമുക്ക് ഇന്ന് അടിച്ചു പൊളിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഫോണിൻ്റെ കാര്യമൊന്നും മറക്കണ്ട, നിങ്ങളെ മെസ്സേജ് അയക്കുന്ന കാര്യം മറക്കണ്ട. 9809031331 എന്ന് പറഞ്ഞ നമ്പറിലേക്ക്, ആ നമ്പറിലേക്ക് വിളിക്കരുത്. വിളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, നമുക്കിവിടെ കോൺടാക്ട് അല്ലെങ്കിൽ കോൾ എടുക്കാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ നിങ്ങളുടെ മെസ്സേജുകൾ എന്ത് തന്നെയാണെങ്കിലും അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ ആ ഒരു മെസ്സേജ് അയക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളിൽ, അപ്പോൾ എന്താണ്, ദേ വന്നു തുടങ്ങി കേട്ടോ, മെസ്സേജ് തന്നെ വന്നു തുടങ്ങി, എന്താണ് ഇന്നത്തെ എന്നുള്ളത്. ദേ ആദ്യത്തെ കോളറിലേക്ക് പോയിട്ട് നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് പറയാം. നമ്മുടെ കൂടെ ആദ്യം തന്നെ ഒരാൾ ജോയിൻ ചെയ്യുകയാണ്. ഹലോ, നമസ്കാരം.
3: ഹലോ,
2: നമസ്കാരം. ആരാണ് ഇന്നത്തെ ആദ്യത്തെ വ്യക്തി?
3: കൊല്ലത്ത് ആരിഫ.
2: ഓക്കെ, കൊല്ലത്ത് എവിടെയാണ്?
3: കണ്ടോമെന്റ്.
2: ഓക്കെ ഓക്കെ, സന്തോഷം.
3: ആണോ?
2: ആദ്യമായിട്ട് വിളിച്ചു, ഇന്ന് ആദ്യമായിട്ടും കിട്ടി അല്ലേ, ഇന്നത്തെ ദിവസത്തിൽ ആദ്യമായിട്ട് ആദ്യത്തെ കൊള്ളറായിട്ടും കിട്ടി. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ? എങ്ങനുണ്ട് മഴയൊക്കെ മാറി? എല്ലാരും ഒക്കെ പറയുന്നു മഴക്കാലമാണോ ഇത്, എന്തൊരു വെയിലാണ് എന്നാ ചോദിക്കുന്നത്.
3: അല്ല, ഉടനെ മഴ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലേ.
2: ഉണ്ടല്ലേ, അല്ല ഈ ഒരു
3: വെയിലായിരിക്കും.
2: മഴയൊന്നും വന്നിട്ട് വേണം നമുക്ക് പറയാം എന്തൊരു മഴയാന്നല്ലേ. ഓക്കെ, എന്തായാലും വലിയ ചൂടില്ല അല്ലേ, വെയിലുണ്ട്. വെയിലിന് ചൂടുണ്ടെങ്കിലും ആ നമുക്ക് സഹിക്കാം, വീട്ടിലൊക്കെ അകത്തൊക്കെ ഇരിക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ആ അപ്പൊ പിന്നെ ഇന്ന് പാട്ടൊക്കെ
3: പറഞ്ഞിട്ടുണ്ടോ?
2: ഓക്കെ, അപ്പൊ എന്തായാലും ദാ നമ്മുടെ കൺട്രോൾമെന്റിൽ നിന്നും ആരിഫാണ് നമുക്ക് മെസ്സേജ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കോള് ഫസ്റ്റ് ഇന്ന് വന്നിരിക്കുന്ന ഒരു പാട്ട് ചോദിച്ചിരിക്കുകയാണ്. ആ പാട്ടിലേക്ക് നമ്മൾ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നു. ഞാനെടുക്കട്ടെ, സന്തോഷമാണ് നിങ്ങളോടൊപ്പം കാതോട് കാതോരത്തിൽ.

0: നമ്മളടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്, എന്നോട് വന്ന് ഇപ്പം മൊബൈലിൽ വന്ന ഒരു ചോദ്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ സബ്ജക്റ്റ് എന്താണ് പറയാത്തത് എന്ന് ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് ഒരു ചോദ്യം ചോദിക്കുന്നത്, നമ്മുടെ മലയാള സിനിമ, മലയാള സിനിമയിൽ ഒരുപാട് സിനിമാ പേരുകൾ ഇംഗ്ലീഷിൽ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഞാനിന്ന് ചോദിക്കുന്നത്, ഇംഗ്ലീഷിൽ വരുന്ന ആ സിനിമാ പേരുകൾ പറയണം. അത് മാത്രമല്ല, അതിനകത്ത് മറ്റൊരു കാര്യം കൂടെയുണ്ട്, അതിൻ്റെ മലയാളം പരിഭാഷയും കൂടെ നിങ്ങളൊന്ന് അയച്ചു തരണം. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട്, ഒരെണ്ണം മാത്രം, ഒരു സിനിമാ പേര് മാത്രമേ പറയൂ, കാരണം എല്ലാവർക്കും പറയാനുള്ള അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരെണ്ണം മാത്രം, എന്നിട്ട് മറ്റൊരു കണ്ടീഷൻ കൂടെ അവിടെ പറയുന്നുണ്ട് കേട്ടോ, അതായത് രണ്ടരയ്ക്ക് ശേഷം, രണ്ടര വരെ പറയാത്ത, ആരും പറയാത്തുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും പെട്ടെന്ന് മൊബൈൽ എടുക്കുക. മൊബൈൽ എടുത്തിട്ട് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആ ഒരു മെസ്സേജ്, നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആ സിനിമ പേര് ഏതാണ് എന്നുള്ളതെന്ന് പറയാം. ഒരു ഉദാഹരണം പറയാം കേട്ടോ, മനുവങ്കിളം എന്ന് പറഞ്ഞൊരു സിനിമ ഓർമ്മയുണ്ടോ? മമ്മൂട്ടി അഭിനയിച്ച ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സിനിമയായിരുന്നു മനുവങ്കിളം എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ അതങ്ങനെ മലയാളത്തിലോട്ട് മാറ്റിയാൽ എങ്ങനെയായിരിക്കും? മനു മാമനെന്നോ അല്ലെങ്കിൽ മനു അമ്മാവനെന്നോ മനു മാമ എന്നോ എങ്ങനെയായിരിക്കും നിങ്ങളതിനെ ഒന്ന് മാറ്റുന്നത്? അപ്പം അതുപോലെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന സിനിമാ പേരുകളൊക്കെ പെട്ടെന്നൊന്ന് പറയാൻ നോക്കൊരു കോൾ വരുന്നുണ്ട്, നമുക്ക് നോക്കാം ആരാണ് എന്നുള്ളത്. ഹലോ നമസ്കാരം.
1: ഹലോ നമസ്കാരം.
0: നമസ്കാരം, ആരാണ്, പേരൊന്ന് പറയാമോ? പരവൂരിൽ നിന്നാണ്. എന്തൊക്കെയുണ്ട്? ഉണ്ട്, ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. പരവൂരിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഓക്കെ, പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ ഇപ്പൊ പറഞ്ഞ, ഇപ്പൊ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ആ ചോദ്യം ഓർമ്മ കേട്ടായിരുന്നോ? ഇംഗ്ലീഷ് സിനിമ പേര്, മലയാള സിനിമയിലെ ഇംഗ്ലീഷ് വാക്കുകൾ വരുന്ന സിനിമാ പേര് ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ഓക്കെ, സാരമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, നമ്മള് പാട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടില് പറഞ്ഞോളൂ. ആ, ജാനകിയമ്മയുടെ പാട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആ പാട്ടിലേക്ക് പോവാണ്. ഒരു കാര്യം കേട്ടുകൊണ്ടിരിക്കുക, അപ്പൊ ആൾക്കാര് ഓരോരുത്തരായിട്ട് ഈ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും, ഓ ഇതെന്റെ മനസ്സിലുണ്ടായിരുന്നല്ലോ എന്ന് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നുണ്ട്. നമുക്ക് പാട്ടിലേക്ക് പോകാം.
2: ഈ ഓണം മാറ്റിവെക്കേണ്ട, കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
3: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
2: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ, കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
3: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
2: ട്രോളി ബാഗുകൾ,
3: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
2: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ്ണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
3: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ
2: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9847198471.

0: ആദ്യത്തെ മെസ്സേജ് തന്നെ എനിക്ക് വന്നത് കേട്ടോ സാദിയുടേതാണ് കേട്ടോ. സതി ബാംഗ്ലൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ്. പക്ഷെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ആദ്യമായിട്ട് പറഞ്ഞത് ശൈലജൻ നീണ്ടകരയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരെണ്ണം മാത്രമേ ഒരാൾ അയക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അയച്ചിരിക്കുന്നത് 20 20 എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ഓർമ്മയുണ്ടോ ഏതാണ് സിനിമ എന്നുള്ളത്? ഇംഗ്ലീഷ് അയച്ചിട്ടുണ്ട് കേട്ടോ. 2020 എന്ന് പറഞ്ഞ സിനിമ 20 20 എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഇംഗ്ലീഷ് പദങ്ങൾ വരുന്ന സിനിമ പേര് ഉപയോഗിക്കാൻ ഞാൻ മനുവങ്കളെന്ന് പറഞ്ഞത് ഉപയോഗിച്ചു. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതും ഉപയോഗിക്കാം. ഇംഗ്ലീഷ് ഏതെങ്കിലും ഒരു പദം അതിനകത്ത് വരണമെന്നേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ മലയാളം പരിഭാഷ കൂടി അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് വേറെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അത് മെസ്സേജ് അയച്ച ആളിൻ്റെ പേരില്ല. 639 അവസാനിക്കുന്ന നമ്പറാണ് അയച്ചിരിക്കുന്നത്. അദ്ദേഹം രണ്ട് സിനിമാ പേര് അയച്ചിട്ടുണ്ട്. രണ്ടെണ്ണം വേണ്ട, ഒരെണ്ണം അതിൻ്റെ മലയാളം കൂടെ എനിക്ക് വേണം കേട്ടോ. എങ്കിൽ മാത്രമേ അത് നമുക്കിവിടെ പരിഗണിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ എന്തായാലും അത് അതിനെ തുടർന്ന് ബാക്കിയുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആരാണ്, പേരൊന്ന് പറയാമോ?
1: എന്റെ പേര് കൃഷ്ണേന്ദു.
0: കൃഷ്ണേന്ദു, കൃഷ്ണേന്ദു സ്ഥിരമായിട്ട് കൃഷ്ണേന്ദുന്റെ മെസ്സേജ് വന്നോ? ഞാൻ നോക്കില്ല കേട്ടോ.
1: അയച്ചില്ല, ഉടനെ അയക്കാൻ പറ്റത്തോളം പറഞ്ഞു ഞാൻ വിളിച്ചു.
0: അത് ശരി, അത് പറ്റത്തില്ല അല്ലേ, നമുക്ക് പറ്റത്തില്ല. ശരിയായിത്ര അല്ല, മെസ്സേജ് അയക്കാൻ പറ്റത്തില്ല അതില്ലയോ. അതാ ഞാൻ പറഞ്ഞു ഒരെണ്ണമായിട്ട് പറ്റത്തില്ല. ഞാനൊരു 10 എണ്ണമെങ്കിലും ആണെങ്കിലും അയക്കത്തുള്ളല്ലേ. അത് അല്ല, അത് സ്റ്റോക്ക് വെച്ചേക്കണം കേട്ടോ, അത് കളയരുത്. എന്നിട്ട് ഇതുവരെ ആരും പറയാത്തതുണ്ടെങ്കിൽ 2.5 ശേഷം പറയാം. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ വെച്ചെന്നറിയാം? പലർക്കും ഒരു പരാതി, എല്ലാവരും പറയുന്നത് ഞങ്ങൾ പറയാനായിട്ട് എവിടെന്നെങ്കിലും ഒക്കെ ഒന്നോ രണ്ടോ തപ്പിയെടുത്ത് വെക്കുമ്പോൾ ചിലർ വന്നിട്ട് കുറേ അങ്ങ് പറയാം, അപ്പം ഞങ്ങൾക്കത് പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് കിട്ടാത്തത് നമുക്ക് 2.5 ശേഷം പറയാം. ഇപ്പൊ പറഞ്ഞോ, ഒരെണ്ണം പറ. മലയാളം ഓക്കെ. ഒരു ഇച്ചിരി തെറ്റുണ്ട് കേട്ടോ, നിനക്ക് എത്ര വയസ്സായി എന്നുള്ളത് കൂടെ പറയണം. അല്ലെങ്കിൽ നിങ്ങൾക്കെത്ര യുണ്ട് മൊത്തത്തിൽ. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ വേണം അല്ലേ. ഓക്കെ, അല്ലെ നിങ്ങൾക്ക് എത്ര വയസ്സായി, അപ്പൊ അങ്ങനെ പറയാം. ഓക്കെ, അപ്പൊ ഇനി എത്ര എണ്ണം കയ്യിൽ കിട്ടി അതുകൂടെ പറ. മൂന്നാലൊന്നും അല്ല, ഇപ്പൊ തന്നെ എനിക്ക് വന്നു, എത്രയോ വന്നു കഴിഞ്ഞു. അപ്പൊ ഒരു കാര്യം ചെയ്യ്, അവിടെ ഇരുന്ന് ആലോചിക്കുന്നതിന് വേറെ പണിയൊന്നുമില്ലല്ലോ. ഇല്ല, അപ്പൊ അല്ലെങ്കിൽ തന്നെ കാതോട് കാതോടുത്തുന്ന സമയത്ത് നമുക്ക് എന്ത് പണിയാ അല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, അവിടെ ഇരുന്ന് ആലോചിച്ചാലോചിച്ചിട്ട് ഈ ആൾക്കാർ പറയുന്നതൊക്കെ അങ്ങ് വെട്ടിക്കളയണം. എന്നിട്ട് ലാസ്റ്റ് വരുന്നത് 2:30 ആകുമ്പോ ഇങ്ങോട്ട് അയക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ ദേ കൃഷ്ണേന്ദു ആണ് നമുക്ക് വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നമ്മുടെ ഒരു ലിസണറാണ്. ശരിക്കും നമുക്ക് നമ്മളെ മെസ്സേജ് ഒക്കെ അയക്കാൻ പറയുന്ന സമയത്തെല്ലാം കൂടെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 എണ്ണം അയക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഞാനത് ഒരുപാട് കിട്ടി, ഒന്ന് അയക്കണോ എന്നുള്ള പറഞ്ഞപ്പോൾ ഒരു വിഷമമുണ്ടോ എന്ന് പറഞ്ഞു. എന്തായാലും ദേ കൃഷ്ണേന്ദു പറഞ്ഞിരിക്കുന്ന പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. പാട്ട് കേട്ട് തിരിച്ചു വരാം ഞാനൊരു കേട്ട്. സന്തോഷമാണ് നിങ്ങളോടൊപ്പം കാതോടുക്കാത്തൊരുത്തിൽ.

ഒരുപാട് പേര് ഉത്തരങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ, ഞാൻ പറഞ്ഞു ഒരെണ്ണം അയക്കാമെന്ന് പറഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ രസകരമായിട്ട് തോന്നുന്നത് വേണം വീണ്ടും അയക്കാൻ കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ വേണം അയക്കാനുള്ളത്. രണ്ടരയ്ക്ക് ശേഷം ഞാൻ ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും, അതുവരെ ആരും പറയാത്തതൊക്കെ കുറെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതും കൂടെ ചോദിക്കും. ഇപ്പൊ നമുക്ക് ഒന്ന് രണ്ട് മെസ്സേജുകൾ വായിച്ചുകൊണ്ട് നമുക്ക് ഒരു വാർത്തകളുടെ ഇടവേളകളിലേക്കൊക്കെ പോകണം. സുജിത്ത് മൈനാട് അയച്ചിരിക്കുന്നതാണ്, ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ബാംഗ്ലൂർ ദിനങ്ങൾ എന്ന് മലയാളത്തിലും കൂടെ അതിന്റെ കൂടെ ഉണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടി സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലൂസിഫർ, അത്രമാത്രമേ ഉള്ളൂ, അതിന്റെ മലയാളം സാത്താൻ. അതുകൊണ്ട് ഹരികുമാർ അയച്ചിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് ദ കിങ് ആണ് സിംഹം. അപ്പൊ എല്ലാവരും ഒറ്റ വേർഡ് ഉള്ള സിനിമ പേരുകളാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇനിയും ഒരുപാട് മെസ്സേജുകൾ ഇതിനകം തന്നെ വന്നിട്ടുണ്ട്, ഇനിയും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, റിപ്പീറ്റ് ചെയ്ത് അയക്കുന്നത് നമ്മൾ രണ്ടരയ്ക്ക് ശേഷം മാത്രം എന്നൂടെ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകണം. അപ്പൊ ബ്രേക്കൊക്കെ കഴിഞ്ഞ് വാർത്തകളൊക്കെ കേട്ടിട്ട് കൃത്യം ഒരു മണിക്ക് നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും കുറേ ഗാനങ്ങളൊക്കെ, ഇഷ്ടപ്പെട്ട ഗാനങ്ങളുമായിട്ട് ഞാൻ കൂടെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഞാനൊരു സന്തോഷമാണ് നിങ്ങളോടൊപ്പം കാതോർ കാതോരത്തിൽ.

0: ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11:00. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസ് അനുമതി. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി അടുത്ത മാസം 18-ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2:00. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഹരാരയിൽ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവർ ഇന്നലെ CJP കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ദേശീയ തലസ്ഥാനത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ 18 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. അതേസമയം രാജീവ് ചൌക്ക്, മാണ്ഡി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മെട്രോ ലൈനുകൾ മാറിക്കയറാനുള്ള സൌകര്യം ലഭ്യമായിരിക്കുമെന്ന് DMRC അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11:00. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസിന്റെ അനുമതി. ഇത് സംബന്ധിച്ച ഉത്തരവ് കസ്റ്റംസ് പുറത്തിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: വിഴിഞ്ഞം ഇതുവരെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം മാത്രമായിരുന്നെങ്കിൽ ഇനി കരവഴിയും ചരക്ക് നീക്കം സാധ്യമാകുന്ന തുറമുഖമാകും. അടുത്ത മാസം 18 മുതലാണ് വിഴിഞ്ഞത്ത് റോഡ് വഴി ചരക്ക് നീക്കം തുടങ്ങുക. ദേശീയപാത വഴി കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിന് ദേശീയപാത അതോറിറ്റിയും നേരത്തെ അനുമതി നൽകിയിരുന്നു. അടുത്ത മാസം 18 ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് ഇതോടെ തുടക്കമാകും. നിലവിൽ വിഴിഞ്ഞത്തിറക്കുന്ന കണ്ടെയ്നറുകൾ കപ്പലുകളിൽ നിന്ന് കപ്പലുകളിലേക്ക് മാറ്റി മറ്റ് തുറമുഖങ്ങൾ എത്തിച്ചാണ് ചരക്ക് നീക്കം നടക്കുന്നത്.
1: സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് നോർക്ക ഏർപ്പെടുത്തിയ ആംബുലൻസിൽ റോഡ് മാർഗമാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2:00 സംസ്കാരം. പമ്പ സാഹിത്യോത്സവത്തിന് പത്തനംതിട്ടയിലെ ചെങ്ങന്നൂരിൽ തുടക്കമായി. പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ എഴുത്തുകാരെയും ചലച്ചിത്ര നാടക പ്രവർത്തകരെയും കലാകാരന്മാരെയും ഒരേ വേദിയിൽ ഒരുമിപ്പിക്കുന്ന സാഹിത്യോത്സവം ഈ മാസം 27 സമാപിക്കും. ഖാദി വസ്ത്രങ്ങളുടെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിനും മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമത്തിനും കൂടുതൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഓണം ഖാദിമേളയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാർ സ്ഥാപനങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഖാദി ഓണം മേളയുടെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സണ്ണി ജോസഫ് നിർവഹിച്ചു. അടുത്ത മാസം 25 വരെ നീളുന്ന മേളയിൽ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് 30% റിബേറ്റും സർക്കാർ അർദ്ധസർക്കാർ ബാങ്ക് ജീവനക്കാർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൌകര്യവും നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം പേപ്പാറ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ. പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായാണ് ഷട്ടർ തുറക്കുമെന്ന് അറിയിച്ചത്. അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ പതിവ് വൈദ്യുതി ഉൽപാദനത്തിലൂടെ പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ നടക്കും. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടുകുമാർ വെങ്കല മെഡൽ കരസ്ഥമാക്കി. മെഡൽ നേട്ടത്തിൽ ചന്തുകുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമാണിതെന്നും നേട്ടം രാജ്യത്തിനാകെ പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. പാലക്കാട് നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള KSRTC സിറ്റി ബസ് സർവീസിന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: KSRTCയുടെ പ്രിയദർശിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കിയാണ് സിറ്റി ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ബസ് രോഗികൾക്കും ഏറെ ആശ്വാസകരമാണ്. നഗരത്തിലെ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും സിവിൽ സ്റ്റേഷൻ, ജില്ലാ ആശുപത്രി, രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രി, ബിഗ് ബസാർ സ്കൂൾ എന്നിവിടങ്ങളിലെല്ലാം സിറ്റി ബസ് സർവീസ് നടത്തും. പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിത്തുടങ്ങിയ സിറ്റി ബസിന്റെ സ്ഥിരം റൂട്ടും സമയക്രമവും വരും ദിവസങ്ങളിൽ നിശ്ചയിക്കും.
1: സ്വർണവില കൂടി. പവന് 440 രൂപ വർദ്ധിച്ച് 1,06,280 രൂപയും ഗ്രാമിന് 13,285 രൂപയുമാണ് ഇന്നത്തെ വില. 27th കാർഗിൽ വിജയ് ദിവസിന്റെ ആഘോഷങ്ങൾക്ക് ഇന്ന് ജമ്മുകശ്മീരിൽ തുടക്കമാകും. നാളെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. രാജ്യത്തിന്റെ ധീര രക്തസാക്ഷികൾക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. നാളെയാണ് കാർഗിൽ വിജയ് ദിവസ്. ശബരിമല സ്വർണ അപഹരണ കേസിൽ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി കെ മുരളീധരൻ. കേസുമായി ബന്ധപ്പെട്ട് SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ട് സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സർക്കാർ കോടതിയിൽ കൃത്യമായ നിലപാട് അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വഖഫ് വിഷയത്തിൽ താൻ വർഗീയത പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. താൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വഖഫ് വിഷയത്തിൽ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നതെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വഖഫ് വിഷയത്തിലെ UDF നിലപാട് BJP യുടേതിന് സമാനമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കാസർഗോഡ് EVM കോഴ ആരോപണത്തിൽ കോൺഗ്രസ് നേതാവിനെതിരെ ഉള്ള പരാതി KPCCക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രിയും KPCC അധ്യക്ഷനുമായ സണ്ണി ജോസഫ്. പരാതി ലഭിച്ചാൽ ഉചിതമായ നടപടി

എസ് എസ് സ്കൂളിൽ കായിക അധ്യാപകൻ കുട്ടികളെ മർദ്ദിച്ചെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി. സംഭവത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുമായി നേരിട്ട് സംസാരിച്ചതായും അധ്യാപകന് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ അംഗങ്ങൾ അറിയിച്ചു. വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി എറണാകുളം മട്ടാഞ്ചേരിയിലെ പരദേശി സിനഗോഗ് താൽക്കാലികമായി അടച്ചിടുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11-ന്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസ് അനുമതി. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി അടുത്ത മാസം 18-ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2-ന്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഹരാരയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം അടുത്ത ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും CJP പ്രതിനിധികളുമായുള്ള മൂന്നാംഘട്ട ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ. 27 കാർഗിൽ വിജയദിന ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കം. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. സിക്കിമിലെ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് സംഘത്തിന് മികച്ച തുടക്കം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ പുതിയ നിയമം കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സംബന്ധിച്ച് പുറത്തുവിട്ട വീഡിയോയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾക്കും ക്രിയാത്മക നിർദ്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു.

0: മികച്ച പ്രതികരണങ്ങൾക്കും ക്രിയാത്മക നിർദ്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടു. അന്വേഷണം തുടരുകയാണെന്നും കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് മന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷം ഒരു ചർച്ചയിലും പങ്കെടുക്കില്ലെന്ന് ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി UPSSC പ്രതിഭാസേതു പോർട്ടൽ വഴി തുടക്കം. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. ചോദ്യപേപ്പർ ചോർച്ചയും മറ്റ് പരീക്ഷ സംബന്ധമായ കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നതിനായി ഡൽഹി പോലീസ് പ്രത്യേക കർമ്മസേന രൂപീകരിച്ചു. 2024 പൊതുപരീക്ഷകളിലെ അന്യായമായ അവസരം ഇന്ന്. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ച റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ IBPC ഉറപ്പാക്കാൻ പുതിയ നിയമം കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സംബന്ധിച്ച് പുറത്തു. ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള മികച്ച പ്രതികരണങ്ങൾക്കും ക്രിയാത്മക നിർദ്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദിയാൽ. ദേശീയ തലസ്ഥാനത്ത് നിർദ്ദേശിച്ചെതിരെ ശക്തമായ നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് വീഡിയോ സഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക് ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ ആദ്യ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മൈ ഭാരത് ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ശബരിമല സ്വർണ അപഹരണ കേസിൽ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി കെ മുരളീധരൻ. കേസുമായി ബന്ധപ്പെട്ട് SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ട് സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സർക്കാർ കോടതിയിൽ കൃത്യമായ നിലപാട് അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് പേപ്പാറ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായാണ് ഷട്ടർ തുറക്കുന്നത്. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സിക്കിമിൽ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് അനീഷ് മോഹന്റെ മൃതദേഹം പാമ്പാടി പത്താഴക്കുഴി കൂരോത്തുപറമ്പിൽ വീട്ടിൽ എത്തിച്ചു. പൊതുദർശനത്തിനുശേഷം ഉച്ചയ്ക്ക് 2 സംസ്കാരം നടത്തും. ഗുജറാത്തിൽ കനത്ത മഴയെ തുടർന്ന് രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്തെ 265 താലൂക്കുകളിൽ മഴ ലഭിച്ചു. മഴക്കെടുതിയിൽ 5 മരണം സ്ഥിരീകരിച്ചു. ഇതുവരെ 40,000-ൽ അധികം പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. അതേസമയം അസമിലും വെള്ളപ്പൊക്ക സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 115,000-ൽ അധികം ആളുകൾ അഭയം തേടി. 27-ാമത് കാർഗിൽ വിജയദിനത്തിന്റെ ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകം തയ്യാറായി. 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികളോടെയാണ് 2 ദിവസത്തെ അനുസ്മരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകുന്നത്.
2: കാർഗിൽ യുദ്ധത്തിലെ ഇന്ത്യയുടെ ചരിത്രപരമായ വിജയത്തെയും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിച്ചതിന്റെയും സ്മരണ പുതുക്കുന്നതാണ് കാർഗിൽ വിജയ് ദിവസ്. ലഡാക്കിൽ ഓപ്പറേഷൻ വിജയിലെ ധീരജവാന്മാരുടെ ത്യാഗത്തെയും അചഞ്ചലമായ ദൃഢനിശ്ചയത്തെയും ഈ ദിനം ആചരിക്കും. ലാമുചെൻ വ്യൂ പോയിന്റ്, വിശ്വനാഥൻ സ്റ്റേഡിയം, കാർഗിൽ യുദ്ധസ്മാരകം എന്നിവിടങ്ങളിൽ ഇന്ന് നടക്കുന്ന വിവിധ അനുസ്മരണ പരിപാടികളിൽ സൈനികർ, രക്തസാക്ഷികളുടെ അടുത്ത ബന്ധുക്കൾ, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ, വിശിഷ്ട വ്യക്തികൾ എന്നിവർ പങ്കെടുക്കും. നാളെ ശ്രദ്ധാഞ്ജലി സമാരോഹിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന അദ്ദേഹം വെർച്വൽ വാക്ക് ത്രൂ പോർട്ടൽ ഉദ്ഘാടനം ചെയ്ത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ സിംബാബ്വെ പുരുഷ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ നടക്കും. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലൌലീന ബൊർഗോഹൈൻ നേരിട്ട് സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് ഒരു മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജതുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി ആദ്യ മെഡൽ നേടിയ ചണ്ടുകുമാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുരുഷന്മാരുടെ ഹെവിവെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ ചണ്ടുകുമാർ വെങ്കല മെഡലാണ് കരസ്ഥമാക്കിയത്. അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെയും അച്ചടക്കത്തോടെയുള്ള പരിശ്രമത്തിന്റെയും ശക്തമായ പ്രതിഫലനമാണ് ചണ്ടുകുമാറിന്റെ ഈ നേട്ടമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിലെത്തി ഇന്ത്യയുടെ അനാഹത് സിംഗ്. ടൂർണമെന്റിന്റെ ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഈ 18-കാരി. കാനഡയിൽ നടന്ന സെമിഫൈനലിൽ ഈജിപ്തിന്റെ ബാർബ് സമീഹിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ചരിത്ര നേട്ടം. ഫൈനലിൽ ഈജിപ്തിന്റെ റുഖയ്യ സലൈമിനെ അനാഹത് നേരിടും. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് താൻ നടത്തിയ പരാമർശങ്ങൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വ്യാജ വീഡിയോയായി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ചാണക്യപുരി പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തതായും ശ്രീ ഗോയൽ പറഞ്ഞു. വ്യാജ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും CJP പ്രതിനിധികളുമായുള്ള മൂന്നാംഘട്ട ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയദിന ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കം. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. സിക്കിമിലെ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് സംഘത്തിന് മികച്ച തുടക്കം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. കൊച്ചുകുട്ടികൾക്കായുള്ള കാതോട് കാതോരം.
4: അങ്ങനെ ഒരു ബ്രേക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബ്രേക്കിനകത്ത് ഞാനിവിടെ കുറേ മെസ്സേജുകൾ വായിച്ചിട്ടുണ്ട്, ഒരുപാട് മെസ്സേജുകൾ. അപ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മളീ വായിക്കുന്ന മെസ്സേജുകൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും കൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ തിരികെ കാതോട് കാതോടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ എടുക്കേറ്റ് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. അപ്പോൾ എന്തായാലും ഒരു മെസ്സേജുകളൊന്ന് വായിക്കാം. റാണി ആശ്രാമമാണ് ഇരിക്കുന്നത്. അതിനകത്ത് റാണി ഒരു സിനിമയുടെ പേര് അയച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ മലയാളം അയച്ചിട്ടില്ല റാണി. അതുകൊണ്ട് ഞാൻ ഒരവസരം കൊടുത്തിരുകയാണ് കേട്ടോ. ആ ഒരു സിനിമയുടെ പേര് അയച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ മലയാളം അയച്ചിട്ടില്ല. അതുകൊണ്ട് റാണി ആശ്രാമത്തിന് ഒരു അവസരം കൂടി കൊടുത്തുകൊണ്ട് ഞാൻ അടുത്തൊരു കോളിലേക്ക് പോവുകയാണ്. നമുക്ക് നോക്കാം ആരാണ് ജോയിൻ ചെയ്യുന്നുള്ളത്. ഹലോ, നമസ്കാരം. ഹലോ ഹലോ നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് എവിടെയോ പോയി അല്ലേ. ഓക്കെ, എന്താ പേരെന്താണ്, പറഞ്ഞോളൂ. എന്താണ് കേട്ടില്ല.
5: എന്റെ കൊച്ചുമോളുടെ ബർത്ത്ഡേ ആഗസ്റ്റ് 1st.
4: എനിക്ക് പേര് കിട്ടിയില്ല ആളിന്റെ പേര്. ഹലോ,
5: ആഗസ്റ്റ് 1st.
4: ഹലോ, ആ പറഞ്ഞോളൂ.
5: ഓക്കെ,
4: അല്ല ഈ മോളുടെ കൊച്ചുമോളുടെ ബർത്ത്ഡേ ആണോ അതോ മോളുടെ?
5: അതെ അതെ അതെ, കൊച്ചുമോളുടെ.
4: കൊച്ചുമോളുടെ പേരെന്താണ്? അപർണ. ഓക്കെ, അപ്പൊ എന്തായാലും അപർണ മോൾക്ക് ഒരു ബർത്ത്ഡേ വിഷസ് റേഡിയോ ബെൻസികറിന്റെ നൽകുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് തുമ്പോലാർച്ച സിനിമയിൽ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആ ഒരു പാട്ടിലേക്ക് തന്നെ നേരിട്ട് പോവുകയാണ്. പാട്ട് കേട്ട് തിരിച്ചു വരാം. ഇനിയും എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വായിക്കാനുണ്ട്. ഞാൻ എടുക്കട്ടെ. സന്തോഷമാണ് നിങ്ങളോടൊപ്പം കാതോട് കാതോരത്തിൽ.

0: പത്തനാപുരത്ത് നിന്നും അഞ്ജനയുടെ ഒരു മെസ്സേജാണ് കേട്ടോ. അതിനകത്ത് സിനിമ പേര് പറഞ്ഞിരിക്കുന്നത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ജീവിതം മനോഹരമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഏതെങ്കിലുമൊക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴേ കഴിയുമെങ്കിൽ അത് കുറച്ച് ഫണ്ണി ആയിട്ട് രസകരമായിട്ടൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറെ കൂടെ രസമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനിത് പറയാൻ കാരണമുണ്ട്, മായ വള്ളിക്കീഴുന്നുണ്ട്, മായ അയച്ചിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ മലയാളം അയച്ചിട്ടില്ല. മിസ്റ്റർ ബട്ട്ലറാണ്, ഇതിൻ്റെ മലയാളം എന്താണ് ഒന്ന് ആലോചിച്ച് നോക്ക്. മിസ്റ്റർ ബട്ട്ലർ, അത് ഒന്ന് മലയാളം വേണമെങ്കിൽ ഇത് വേറെ ആർക്കെങ്കിലും കൂടെ ഇതൊന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് ഇത്തിരി കുഴപ്പം പിടിച്ചായതുകൊണ്ടാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റ് ഒരെണ്ണമുണ്ട്, ദ മണികണ്ഠൻ പോളയത്തോടെ അയച്ചിരിക്കുന്നുണ്ട്. ഇതും കുഴപ്പിക്കുന്ന ഒരു സംഗതിയാണ്, സിനിമയുടെ പേര് ABCD. ഇതിനെയൊക്കെ എങ്ങനെ നമ്മൾ മലയാളത്തിലാക്കുക? പക്ഷേ എനിക്ക് മലയാളം കിട്ടിയേ തീരൂ മണികണ്ഠൻ ചേട്ടോ, ഒരു രക്ഷയില്ല, എനിക്കിതിൻ്റെ മലയാളം കിട്ടിയേ തീരൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കോളുണ്ട്. നമ്മുടെ കോളിൽ ആരാണ് ഇപ്പൊ ജോയിൻ ചെയ്യുന്നത് നോക്കാം. ഹലോ, നമസ്കാരം.
1: നമസ്കാരം ഷാജഹാൻ.
0: ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം ഇങ്ങനെ പോകുന്നു. മഴയില്ല, എല്ലാം വെയിലിൽ പോവുകയാണ്.
0: വെയില് അടിക്കട്ടെ എന്ന്. വെയില്, മഴ പെയ്തപ്പോ നമ്മളെല്ലാം എന്തോ പറഞ്ഞത്, ഓ എന്തൊരു മഴയെന്നല്ലേ.
1: ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല.
0: ഇനി അങ്ങോട്ട്
1: പറയേണ്ട കാര്യമില്ല. മഴയില്ല, അവിടെ ജനം വെള്ളമില്ല.
0: വെള്ളമില്ല, ഇപ്പഴേ വെള്ളമില്ല. അതാദ്യത്തെ സംഭവം അതാ പറഞ്ഞത്. ജൂലൈ മാസത്തില് വെള്ളമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഡിസംബർ ജനുവരി ഫെബ്രുവരിയിലൊക്കെ എന്ത് ചെയ്യും അല്ലേ? എന്ത് ചെയ്യും?
1: കാലവർഷം പെയ്തില്ല.
0: പെയ്തില്ല കാലവർഷം പിണങ്ങി നിക്കാണ്. അറിയത്തില്ല. ഓക്കേ, പിന്നെ എന്താണ് പാട്ട്, ഏത് പാട്ടാണ് ചോദിച്ചത്?
1: ഇന്ന് മനത്തേ

ഓക്കെ, മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ കൂടെ മൂളിപ്പോകുന്ന ഒരു പാട്ട് തന്നെയാണ്. നമുക്ക് ആ ഒരു പാട്ടിലേക്ക് തന്നെ പോകാം. ഞാൻ എടുക്കട്ടെ, സന്തോഷമാണ് നിങ്ങളോടൊപ്പം കാതൂർ കാതോരത്തിൽ.

0: പ്രിയപ്പെട്ടവൾ പ്രിയപ്പെട്ടവൾ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടോ? അങ്ങനത്തെ സിനിമയുണ്ട് കേട്ടോ. ദിലീപിന്റെ തന്നെ ഒരു സിനിമയാണ് അത്. ജയ പട്ടത്തനാണ് അയച്ചിരിക്കുന്നത്. ഡാർലിംഗ് ഡാർലിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന സിനിമയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ആ ഒരു പേരിൽ തന്നെ ഒരു പാട്ടുമൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ എനിക്ക് അത് ചിരി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേകത തോന്നും. അതുപോലെ തന്നെയാണ് നമുക്ക് ദാതുമൊക്കെ പവിത്രൻ പവിത്രൻ കടവൂര് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു. പക്ഷെ അദ്ദേഹം അയച്ചിരിക്കുന്നതിനകത്ത് ട്രാൻസ്ലേഷൻ ഇല്ല കേട്ടോ. സുരേഷ് ഗോപിയുടെ FIR ആണ്. അപ്പൊ FIR എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്, പ്രഥമ വിവര റിപ്പോർട്ടിന് എന്തോ ചെയ്യും. നമ്മൾ റിപ്പോർട്ടെന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ പ്രഥമ വിവര റിപ്പോർട്ടിന് മലയാളം ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് അയക്കണം കേട്ടോ. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ നമസ്കാരം.
1: ഹലോ നമസ്കാരം സന്തോഷ് സാറ്.
0: ആരാണ്, പേരൊന്ന് പറയാമോ?
1: ഞാൻ കൃഷ്ണമുണ്ടെങ്കിൽ.
0: എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട്? അപ്പോ നമ്മൾ കൃഷ്ണൻ മുണ്ടക്കലിന് വേണ്ടിയിട്ട് ഈ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഏതെങ്കിലും ഇംഗ്ലീഷ് വരുന്ന ഒരു സിനിമാ പേര് പറയണം, മലയാളമോ തമിഴോ എന്ത് പറഞ്ഞാലും മതി. അതിന്റെ പക്ഷെ തന്നെ മലയാളം കൂടെ പറഞ്ഞുതരണം.
1: മലയാളം രഹസ്യ അന്വേഷണ
0: എന്ത് കഷ്ടപ്പാടാലു. രഹസ്യാന്വേഷണ നസീർ, രഹസ്യ അല്ലെ കുറ്റാന്വേഷണ നസീർ. അതെ അതെ അതെ അതെ രഹസ്യാന്വേഷണം. ആ ശരിയാണ്. അപ്പൊ ഇതുകൂടെ ഒന്ന് പറഞ്ഞ ഇപ്പൊ പറഞ്ഞ FIR ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് പ്രഥമ വിവര റിപ്പോർട്ടാണ്. പക്ഷെ അതിന് റിപ്പോർട്ടിന് മലയാളം പറ കൊഴഞ്ഞുപോയി.
1: ഞാനൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, ആ രണ്ടുപേരും പാടാ ഞാൻ.
0: ഓക്കെ പാടിക്കോളൂ.
1: മേലെ പൂമല താഴെ തേനല കാറ്റേവാലും കണ്ണിക്ക് പളന്ന് കോർക്കും നിലാവിൻ മഞ്ചലിൽ
0: കാറ്റേവാടി
1: കളിയോടം തുഴഞ്ഞു നീ അരികിൽ വാ വെള്ളിപ്പട്ടു വേണ്ടേ തലമിളമ്പണ്ടേ വേണ്ടേ സൂര്യകാന്തി മരത്താലി വേണ്ടേ കൺമണി പാടു പാടു നീ ചിനതമേ ദിവാ ദിവാ മേലെ പൂമല താഴെ തേനല കാറ്റേവാ പാലപ്പൂം കണ്ണേക്ക് പളന്നു കോർക്കും നിലാവിൻ മഞ്ചലിൽ.
0: ഈ പാട്ട് തന്നെയാണോ ആവശ്യപ്പെട്ടിരിക്കുന്നത്?
1: അതെ.
0: അപ്പൊ ഇനിയിപ്പോ അത് പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ, അത് മൊത്തം പാടിയല്ലോ. അത് ശരി. ഓക്കെ, അപ്പൊ എന്തായാലും മനോഹരമായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൃഷ്ണൻ മുണ്ടക്കൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനത്തിലേക്ക് പോവുകയാണ് ഞാൻ. എടുക്കട്ടെ സന്തോഷ്, നിങ്ങളോടൊപ്പം കാതോടുക്കാ തരത്തിൽ.
2: ഈ ഓണം മാറ്റിവെക്കേണ്ട, കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
3: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
2: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ, കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
3: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
2: ട്രോളി ബാഗുകൾ,
3: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
2: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
3: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ
2: സാരഥി ഓട്ടോ കാർസ് പള്ളിമുക്ക് കൊല്ലം.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9847198471.

0: ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച, അതായത് ആദ്യം പറഞ്ഞ സമയത്ത് ഞാൻ തന്നെ ഒന്നുകൂടെ ഒന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് റാണി ആശ്രാമത്തിന് ഒന്നുകൂടെ ചോദിച്ചതായിരുന്നു, അതിന്റെ മലയാളം കൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അത് ഡാഡി കൂളാണ് കേട്ടോ. അതിന് പലതരത്തിലുള്ള ട്രാൻസ്ലേഷനാണ് ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്നത്. അതിനകത്ത് ശാന്തനായ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് വളരെ മര്യാദയ്ക്കുള്ള ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഡാഡി കൂൾ, തണുത്ത അച്ഛൻ. ഇതിനകത്ത് ഏതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പറഞ്ഞു കുറച്ചുകൂടി രസകരമായിട്ടുള്ള ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തണുത്ത അച്ഛനാണ് അത് കേൾക്കുന്ന സമയത്ത് അതിനകത്തൊരു ഒരു രസം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് ഇതേ കുറേ മെസ്സേജുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ആ മെസ്സേജുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഉഷാ ശിവൻ അയച്ചിരിക്കുന്നുണ്ട്, അങ്കിൾ ബൺ തടിയൻ മാമൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പേരാണ് അതിനകത്ത് അങ്കിൾ ബണ്ണെ ഒന്ന് മാറ്റിവെച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൻ്റെ നമ്പർ എല്ലാവർക്കും അറിയാം, 9809011 എന്ന് പറഞ്ഞ നമ്പറാണ്. ഇതിലേക്ക് വിളിക്കരുത്, നമുക്ക് വിളിക്കേണ്ടുന്ന നമ്പർ 0474 2931111 എന്ന് പറഞ്ഞ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇപ്പം നമുക്ക് ഒരു കോൾ വന്നിട്ടുണ്ട്, നോക്കാൻ വരാണെന്നുള്ളത്. ഹലോ, നമസ്കാരം.
1: ഹലോ സാറേ, ഞാൻ ശ്രീദേവിയെ, ഐടി കമ്പനി.
0: അത്രയും
1: നാളാ ഞങ്ങൾ കമ്പനി ഇരുന്ന് വിളിക്കും, ഇപ്പൊ ഞങ്ങൾക്ക് ജോലി ഇല്ലല്ലേ.
0: അല്ല, ആ ചിരി തീരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ആ ചിരി കഴിയാൻ വേണ്ടി ഞാൻ കാത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു.
1: ഞങ്ങള് പത്തേന്ന് വിളിക്കും കമ്പനി ഇരുന്ന്, അന്നേരം ഒന്ന് കിട്ടും. വിളിച്ച ഉടനെ ഞാൻ വിളിച്ച എപ്പോ വിളിച്ചാലും, ഇപ്പൊ ഞങ്ങൾക്ക് ജോലി ഇല്ലല്ലോ സാറേ.
0: അതുകൊണ്ട് വിളിച്ചാ കിട്ടും.
1: അന്നേരം ഇന്ന് രാവിലെ എന്റെ ചേട്ടത്തി വിളിച്ചു പറഞ്ഞില്ലേ, ഏതോ വിളിച്ചു പറഞ്ഞു വട്ടക്കാട്ട് കമ്പനി ജോലി ചെയ്യുക, ഒരു പാട്ട് പറയണേന്ന്.
0: ഓക്കേ, അവിടെ കേൾക്കുന്നുണ്ടോ അവര്?
1: ആ, എന്റെ ചേട്ടത്തി കേട്ടോണ്ടിരിക്കും, ഞാൻ വീട്ടിലല്ലേ സാറേ.
0: ആ, അപ്പൊ ദാ ചേട്ടത്തി ഹായ് ഹുയ് കേൾക്കുന്നുണ്ടല്ലോ.
1: ഞാൻ
0: കൊടുത്തു കഴിഞ്ഞു, ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഏത് പാട്ടാണ്? എല്ലാവർക്കും ഉണ്ട് വലിയ ഹായ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമേ ഹായ് ഉള്ളൂ. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഏത് പാട്ടാണ് പറഞ്ഞേക്കുന്നത്? അത് പറ ആദ്യം.
1: ഞങ്ങ അവള് എന്റെ ചേട്ടത്തി പറയും, ലൈലാണ പാട്ട് പറയാൻ, ഞാനത് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കേ ഓക്കേ ഓക്കേ. അപ്പൊ ഇപ്പൊ അവിടെ നോക്കി റേഡിയോയില് നോക്കി ഇങ്ങനെ അവര് വീശി കാണിക്കുന്നുണ്ട്, കൈ വീശി കാണിക്കുന്നുണ്ട്. അവിടെ ഒന്നുണ്ട് ലൈല, എന്താ ലൈലയുടെ പാട്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അവരെല്ലാവരും ഒരുമിച്ചിരുന്ന്, നമ്മളോടൊപ്പം തന്നെ ഒരുമിച്ചിരുന്ന് ഈ ഒരു ഗാനങ്ങൾ എല്ലാവരും കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ആ ഒരു പാട്ടിലേക്ക് പോവുകയാണ്. പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാനൊരു സന്തോഷമാണ് നിങ്ങളോടൊപ്പം കാതോടുകാത്തോരത്തിൽ.

0: ചന്ദ്രിക ചേച്ചി ആദ്യം അയച്ചത് അങ്ങ് മാറ്റി കേട്ടോ. ചന്ദ്രിക ചേച്ചി ആദ്യം എനിക്ക് അയച്ചത് ഡേഞ്ചർ ബിസ്ക്കറ്റ് ആണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ മലയാളം കൂടെ വേണമെന്ന്. അപ്പൊ ഇങ്ങനെ ചന്ദ്രിക ചേച്ചി ഇങ്ങനെ ആലോചിച്ച് നോക്കി, ഡേഞ്ചർ ബിസ്ക്കറ്റിന്റെ മലയാളം, ഡേഞ്ചർ കിട്ടിയ അപകടം, ബിസ്ക്കറ്റിന്റെ മലയാളം കിട്ടിയില്ല, അവ എല്ലാം അയച്ചു കളഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പേരയച്ചു, നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു സിനിമ അയച്ചു. അപ്പൊ അതാകുമ്പോഴത്തേക്ക് രാത്രി ജോലി എന്ന് പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്യാമല്ലോ. ചന്ദ്രിക ചേച്ചി കൊള്ളാം കേട്ടാ, നല്ല പരിപാടി. ഓക്കെ, അപ്പൊ എന്തായാലും അതുപോലെ തന്നെ നമുക്ക് രാജം മുഖത്തല ഒരു സിനിമയുടെ പേരയച്ചിരിക്കുന്നത് ഹണിബി ആണ് തേനീച്ച എന്ന് പറഞ്ഞുകൊണ്ട് അവർ മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഏതായാലും ഇത്തരത്തില് രസകരമായിട്ടുള്ളതൊക്കെ വരുന്നുണ്ട്. ഉണ്ണി വെള്ളിമൺ എനിക്ക് അയച്ച സിനിമയുടെ പേര് പിടികിട്ടില്ല, മലയാളം മാത്രമേ പിടികിട്ടിയുള്ളൂ കേട്ടോ. അതൊന്ന് ഒന്ന് കൺഫേം ചെയ്തേക്കണേ, അതൊന്ന് ഒന്ന് ക്ലാരിറ്റി വരുത്തേക്കണം. എന്തായാലും അപ്പോഴത്തേക്ക് നമുക്ക് അടുത്തൊരു കോളിലേക്ക് ഉടന്ന് പോകാം. ഹലോ, നമസ്കാരം. ആ പറഞ്ഞോളൂ. ജോക്കറിന്റെ മലയാളം വേണം.
1: തമാശക്കാരനല്ലയോ?
0: തമാശക്കാരൻ, കോമാളി അല്ലേ?
1: അറിയുന്നുണ്ടോ? അപ്പൊ കേക്കുന്നുണ്ടല്ലേ തമാശക്കാരൻ?
0: തീർച്ചയായിട്ടും. നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ തമാശകൾ കേൾക്കാനാണ് അല്ലേ? മറ്റുള്ളവരുടെ വിഷമം കേൾക്കുന്നതിനേക്കാൾ നമുക്ക് സന്തോഷം രസകരമായ കാര്യങ്ങൾ കേൾക്കാനല്ലേ? അല്ലേ?
1: അതുണ്ട്, വിഷമം കേൾക്കണം, രണ്ടും കാര്യങ്ങളും ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
0: അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ അതല്ല. നമ്മളെങ്കിലും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇപ്പൊ നമ്മുടെ ചുറ്റിനും നിൽക്കുന്ന എല്ലാവരും വിഷമങ്ങൾ വിഷമങ്ങൾ വിഷമങ്ങൾ, അതാ അവർക്കുള്ള സന്തോഷങ്ങൾ കേൾക്കാനാണോ നമുക്ക് ആഗ്രഹം? അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, പക്ഷെ ജീവിതത്തിൽ അത് എപ്പോഴും സാധ്യമാകില്ല എങ്കിൽ പോലും. പിന്നെ എന്തൊക്കെയുണ്ട് പാലക്കാട് വിശേഷങ്ങൾ?
1: നല്ല വെയില്, സുഖസുന്ദരമായ വെയില്.
0: വെയില്? ആ,
1: വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത കണ്ടീഷൻ. അപ്പൊ
0: പുറത്തോട്ടൊന്ന് ഇറങ്ങി എന്നാ ഉണക്കിയെടുക്കാം.
1: ഉണക്കേ സംഗതി, കൃഷി അവതാളത്തിലായിരിക്കാണ് ഇപ്പോ.
0: ഓ, അത് ശരിയാണ്.
1: 25,000 രൂപ മുടക്കിട്ട് ഒരു രക്ഷയില്ലാണ്ട് കിടക്കുക.
0: സത്യം പറഞ്ഞാൽ ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ കൊരിച്ചെരിയുന്ന അല്ലേ?
1: ആ, ശരിക്കും ഒരു ഒരു മണിക്കൂർ മഴ പെയ്താൽ ഞമ്മള് രക്ഷപ്പെടും. ഒറ്റ മണിക്കൂർ.
0: ആ, ഒന്ന് വിളിച്ചു പറയണോ?
1: ഇല്ല, വരുന്നുണ്ട്, ഇരുണ്ട കുത്തി വരുന്നുണ്ട്. അത് കഴിഞ്ഞാ വന്ന അതെ ഒരു തുള്ളി ഇട്ടു സ്ഥലം വിട്ടു.
0: നേരെ തമിഴ്നാട്ടിലേക്കാണോ പോകുന്നത്? അപ്പുറത്തോട്ട് പോവാണോ?
1: നാളെ പോണം, നാളെ പോണം.
0: അതല്ലേ
1: ശനിയാഴ്ച വിളിച്ചത്?
0: മഴമേഘം നേരെ അങ്ങ് തമിഴ്നാട്ടിലോട്ട് പോവുകയാണെന്ന്.
1: പോയി അവിടെയും പെയ്യുന്നില്ലെന്നേ. ആ, ബോർഡർ എത്തി, അതങ്ങനെ തിരിഞ്ഞ് പിന്നെ അങ്ങോട്ട് വരികയാണ്, വടക്കോട്ട് പോവുക.
0: അതെ, ശരിക്കും പണ്ട് പറഞ്ഞിരുന്നത് നമ്മുടെ നെല്ലിയാമ്പതി ഹിൽസിലുള്ള മരങ്ങളൊക്കെയാണ് ഇതിനെ പിടിച്ചു നിർത്തുന്നതെന്നാ പറഞ്ഞത്. അതൊക്കെ വെട്ടി വെളുപ്പിച്ചു അല്ലേ?
1: അതും പോയി, സൈലന്റ് പോയി. ഞങ്ങളുടെ അവിടെ തന്നെ ഉള്ള മരങ്ങൾ പോയി, മലകളടക്കം ഇല്ലാണ്ടായല്ലോ.
0: ഇല്ല, അതും എല്ലാം കുത്തി ഇടിച്ചു പൊളിച്ചു.
1: ആ, ഇടിച്ചു പൊളിച്ച പാറയും കഷ്ണങ്ങളായി.
0: അതെ അതെ.
1: എനിക്ക് ഇപ്പൊ ഇനി ഒരു കാര്യം ചെയ്താലോ നോക്ക, ഇവിടുന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് സ്ഥലം മാറിപ്പോയാലോ നോക്കട്ടെ.
0: അവിടെ പോയി ഇനി അവിടെ ഉള്ള മഴയും കൂടി ഇല്ലാതാക്കാനാണോ?
1: അല്ല, അവിടെ ആവുമ്പോ അഴിമതിയില്ല, ഒന്നുമില്ല, സുഖസുന്ദരമായിട്ട് ജീവിക്കാനുള്ള ഇതുണ്ടാവുമല്ലോ.
0: ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങോട്ടേക്കൊക്കെ പോയി അവിടുത്തെ മഴയും കൂടെ എന്തായാലും ഇല്ലാതാക്കണ്ട. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒരു ചോദ്യത്തിന്റെ ഉത്തരം, ജോക്കർ എന്ന് പറഞ്ഞിട്ട് സിനിമയിലെ ആ ഒരു പേര്, സിനിമ പേരും ഒക്കെ ആയിട്ടാണ് വന്നത്. നമുക്കിതാ നമ്മുടെ കുട്ടി സാർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനത്തിലേക്ക് പോകാം. പാട്ട് കേട്ട് തിരിച്ചു വരാം. ഞാനൊരു കേട്ട് സന്തോഷം നിങ്ങളോടൊപ്പം.

0: റാംജിറാവ് സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് ബിജു തമ്പനാണ് കേട്ടോ. ബിജു കുറേ അയച്ചിട്ടുണ്ട്, എനിക്ക് മൂന്നാലെണ്ണം അയച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞതനുസരിച്ച് ആദ്യം അയച്ചത് തന്നെ ഞാൻ വായിക്കുകയാണ്, റാംജിറാവ് സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് സജി കോയിവിള അയച്ചിരിക്കുന്ന തേനീച്ചയാണ് നമുക്ക് നേരത്തെ വന്ന മെസ്സേജാണ്. പക്ഷേ അതിനൊക്കെ മുന്നെയാണ്, ഞാനത് വായിക്കുന്നതിനൊക്കെ മുന്നെയാണ് എനിക്ക് ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. അതിനകത്ത് സിന്ധു കടവൂർ അയച്ചിരിക്കുന്നതാണ്, വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞ ആ ഒരു സിനിമയുടേതാണ്, അതായത് സെൻട്രൽ ജയിലിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ. സൂര്യ ചെങ്ങന്നൂർ എന്ത് പറ്റി, കുറേ മെസ്സേജ് അയച്ചിട്ട് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. ഞാൻ വായിക്കാത്തത് കൊണ്ടാണോ, കുറേ നേരത്തെ അയച്ചാണ്, 12:28 അയച്ചിരിക്കുന്ന മെസ്സേജാണ്. ഇപ്പോൾ സമയം നോക്കി കഴിഞ്ഞാൽ 1:36, ഒരു മണിക്കൂറിലധികം ആയതുകൊണ്ട് ആ ഒരു ദേഷ്യം പിടിച്ചിട്ട്, എന്നോടുള്ള ദേഷ്യം പിടിച്ചിട്ട് ഡിലീറ്റ് ചെയ്തതാണോ, നമ്മളിങ്ങനെ ഓർഡറിൽ ഇങ്ങനെ വായിച്ചു വരികയാണ് കേട്ടോ. ഇനിയും ഒരുപാട് മെസ്സേജുകൾ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ദേ ഒരു കോളുണ്ട്, ആ ഒരു കോളിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഹലോ, നമസ്കാരം.
1: ഹലോ, ഞാൻ എന്റെ പേര് ശശീനാണ്, കൊല്ലത്ത് നിന്ന് വിളിക്കുന്നത്.
0: കൊല്ലത്ത് എവിടെയാണ്?
1: കൊല്ലം മാടനട.
0: മാടനട, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, പറഞ്ഞോളൂ.
1: എന്റെ പേര് ശശീനാണ്. ഞാൻ ഒരു പാട്ട് പറഞ്ഞിട്ടില്ല, ഇപ്പൊ പറയാണ്.
0: പറഞ്ഞോളൂ.
1: നയാ പൈസയില്ല എന്റെ കയ്യിൽ, നയാ പൈസയില്ല, ലഞ്ച് വാങ്ങി തിന്നാൻ ഒരു നയാ പൈസയില്ല.
0: അത് സത്യമാണോ? പൈസ ഒന്നും ഇല്ലേ? അല്ല, എന്തായാലും വേണ്ട, പൈസ അല്ല, പൈസ വേണ്ട, പൈസ വന്നു കഴിഞ്ഞാൽ ഉണ്ടേ നഞ്ചു വാങ്ങി തിന്നാനല്ലേ, അത് വേണ്ട. അതുകൊണ്ട് പൈസ ഇല്ലായിരിക്കുക നല്ലത്. ആദ്യമായിട്ടാ നമ്മൾ ഒരാടത്ത് പൈസ ഇല്ലായിരിക്കുന്ന നല്ലത് എന്ന് പറയുന്നത് കേട്ടോ. അല്ല, അത് പറഞ്ഞല്ലോ. പിന്നെ പിന്നെ വേറെ എന്തുണ്ട് വിശേഷം? സുഖാണോ?
1: സുഖമായിട്ടിരിക്കുന്നു.
0: കുറവാണ്. എന്ത് പണിയാ ചെയ്യുന്നത്?
1: എനിക്ക് എനിക്ക് ഒരാളെ നോക്കാനൊക്കെ പോകും, പിന്നെ വീട് സാധനം പറക്കും, ബാത്റൂം ഒഴിക്കും, പിന്നെ തുടക്കാനും പിടിക്കാനൊക്കെ എല്ലാം പോകും, മരം വരങ്ങി എല്ലാം പോകും. പണിക്കുറവാ, അപ്പൊ എനിക്ക് മരങ്ങൊന്നും കയറാൻ ഒക്കത്തില്ല.
0: അതിന്റെ
1: പറയും പ്ലസ്റ്റർ കുറവായതുകൊണ്ട് പറ്റത്തില്ല. പൈസ
0: 56
1: മരത്തിലേക്ക് കയറുമായിരുന്നു, ഇപ്പൊ പറ്റത്തില്ല. ഇപ്പൊ തൂത്ത് തുടയ്ക്കാനും തൂത്ത് വാരാനൊക്കെ
0: പോകും.
1: മെയിൻ പണി നമ്മുടെ പാട്ടത്തിക്കാവിലെ മുകേഷ് സാറിന്റെ വീട്ടിലാണ് ജോലിക്ക് പോകുന്നത്.
0: ഓക്കെ ഓക്കെ. അല്ല, ഇപ്പൊ ഇതൊക്കെ ഇത്രയും പറഞ്ഞപ്പോ തന്നെ ഒരു വലിയ പരസ്യത്തിന്റെ പൈസ കൂടെ എനിക്ക് തരേണ്ടി വരും കേട്ടാ. നമ്മുടെ ശശിചേട്ടന്റെ പരസ്യം ഇവിടെ ഫുൾ പരസ്യം നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ ഓക്കെ. എന്തായാലും ആൾക്കാരൊക്കെ വിളിക്കും കേട്ടോ, ഇതൊക്കെ വിളിക്കുമ്പോൾ പറയണം ഞങ്ങൾ ഇങ്ങനെ റേഡിയോയിലൊക്കെ വിളിക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവര് ഇപ്പൊ തന്നെ ഇത് പലരും കേട്ടിട്ട് ആയിരിക്കുന്നു, നമ്മുടെ വീടൊന്ന് തൂത്തുടച്ച് വൃത്തിയാക്കാനുണ്ടായിരുന്നല്ലോ, നമുക്ക് ആ മാടനടയിലെ ശശിചേട്ടനെ വിളിച്ചാൽ എന്താ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവർ വിളിച്ചോളും കേട്ടോ. എന്തായാലും വരട്ടെ, പണികളൊക്കെ കിട്ടട്ടെ, നമ്മുടെ
1: ജോലികളൊക്കെ.
0: ഓ അത് ശരി. ആ ഹാ ഹാ, ഓക്കെ എന്നാ. അപ്പൊ
1: എന്തായാലും
0: അപ്പൊ എന്തായാലും നേരിട്ട് കാണാം. ഇനി നമ്മളെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളൊക്കെ വരുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും ഒരുമിച്ച് കാണാം, എല്ലാവരെയും ഒരുമിച്ച് കാണാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഫാത്തിമ കോളേജിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ 15th anniversary നടത്തിയ സമയത്ത് നമുക്ക് ഒരുപാട് ആൾക്കാർ, സത്യം പറഞ്ഞാല് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നു അന്ന്. കാര്യം ഒത്തിരി ആൾക്കാരെയാണ് നമ്മൾ നേരിട്ട് കണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും കാണാം. ഇപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഇഷ്ടപ്പെട്ട ഗാനങ്ങളിലൂടെ നമ്മൾ നമ്മുടെ കാതൊടു കാതൊരം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സന്തോഷം നിങ്ങളോടൊപ്പം.

0: ദ കിങ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അത് രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നു. അത് അയച്ച ആളിന്റെ പേര് എന്റെ കൈവശവും ഇല്ല കേട്ടോ. 4686 നമ്പറിൽ നിന്നുള്ള മെസ്സേജ് ആണ് ഞാൻ ഇപ്പോൾ വായിച്ചതെന്ന് പറഞ്ഞു. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു, നൂർജഹാൻ ഉൾപ്പെടെ ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്നതാണ് മിസ്റ്റർ ബട്ട്ലർ എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ അതിനകത്ത് തന്നെ സുജിത്ത് മയനാടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് മിസ്റ്റർ ബട്ട്ലർ എന്നുള്ളത്. അപ്പൊ അതിന്റെ എന്തായിരിക്കും, ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ് അല്ലേ. അത് അതിന്റെ ഉത്തരം ഞാൻ തന്നെ പറഞ്ഞേക്കാം. അത് പറഞ്ഞത് ശ്രീമാൻ കാര്യസ്ഥൻ. ഈ ബട്ട്ലർ എന്നുള്ളത് നമ്മൾ ഇപ്പം വീട്ടു ജോലിയോ അല്ലൊക്കെയുള്ള അല്ലാതെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രധാനമായിട്ടൊരു കാര്യസ്ഥ പണി, അതായത് ഒരു മേൽനോട്ടം വഹിക്കുന്നവരെയാണ് നമ്മൾ ബട്ട്ലർ, ആ ഒരു ഒരു വേർഡിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കുറച്ച് രസകരമായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ മാന്യനായ കാര്യസ്ഥനെന്നോ അല്ലെങ്കിൽ ശ്രീമാൻ കാര്യസ്ഥനെന്നോ ഒക്കെ പറയാം. അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ ആൻഡ് മിസ്സിസ് എങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നത്? മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടല്ലേ, അതോ മിസ്സിസ് ആൻഡ് മിസ്റ്റർ ആണോ? മിസ്റ്റർ ആൻഡ് മിസ്സിസ് തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് എങ്ങനെയായിരിക്കും അതിന്റെ മലയാളം എന്നുകൂടി ഒന്ന് നമുക്ക് ഒന്ന് നോക്കാം കേട്ടോ. നമുക്ക് ദേ ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു കോളിലേക്ക്, ഒരു പുതിയൊരു കോൾ ഉണ്ട്, കോളിലേക്ക് ഒന്ന് പോകാം. ഹലോ നമസ്കാരം.
1: ഹലോ
0: നമസ്കാരം, ആരാണ്, പേരൊന്ന് പറയാമോ?
1: ബിസ.
0: ബിസ, ബിസ എന്നാണോ? ബി ആണോ? വി എന്ന് പറഞ്ഞത് വിക്ടറിന്റേതാണോ അതോ ബോയിയുടെ ബി ആണോ, ഏതാണ്? അപ്പൊ ജിസ ആ പറഞ്ഞോളൂ, എന്തൊക്കെയാണ്, എവിടാണ് സ്ഥലം, എവിടാണ്? വാളത്തിങ്ങളാണ്. എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണ്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? കുഞ്ഞിന്റെ ശബ്ദമൊക്കെ ഞാൻ അവിടെ കേട്ടു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
1: സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് റേഡിയോ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ റേഡിയോ ഇതായി പോയി,
0: തല്ലി പൊട്ടിച്ചു.
1: അപ്പൊ ഞങ്ങൾക്ക് റേഡിയോ കേൾക്കാൻ പറ്റുന്നില്ല.
0: ഇപ്പൊ
1: ഞങ്ങൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ റേഡിയോ വെച്ചപ്പോ
0: അപ്പൊ അവരുടെ അടുത്ത് പറയും ഇത് ഇച്ചിരി ഉറക്കെ വെച്ചോളൂ റേഡിയോ, ഞങ്ങൾ കൂടെ കേൾക്കണം. പണ്ട് നമ്മൾ ആകാശവാണിയുടെ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് വരുന്നത് പോലെ അല്ലേ?
1: അതുപോലെ ദൂരെ കേൾക്കാം. ഞാൻ പറയുന്നത് എനിക്ക് ഇവിടെ നിന്ന് കേൾക്കാം.
0: ശരി, എന്നാലും ഒരു റേഡിയോ ശരിയാക്കരുത് കേട്ടോ, ആ റേഡിയോ ശരിയാക്കരുത്.
1: അത് ശരിയാക്കാൻ എടുത്തത് ഒന്നുകൂടി ചിന്തയായിപ്പോയി.
0: അത്രേ ഉള്ളൂ, പുതിയത് മേടിക്കും. അതുവരെ നമുക്ക് നമ്മുടെ മൊബൈലിൽ കേൾക്കാമല്ലോ.
1: മൊബൈലിൽ ഞാൻ ഇടയ്ക്ക് കേൾക്കും.
0: എന്നാലും അത് എപ്പോഴും മൊബൈലിൽ അത് കേൾക്കാൻ ഒരു പാടാണ് അല്ലെ, ഒരു ഒരു സൗകര്യം.

0: റേഡിയോ തന്നെ കേൾക്കണം
1: എങ്കിലേ അതിന്റെ ഒരു ടേസ്റ്റ് ഉള്ളു. നമ്മൾ പറയത്തില്ലേ സദ്യ അത് ഇലയിൽ തന്നെ കഴിക്കണം, എന്നാലേ അതിന്റെ ഒരു ടേസ്റ്റ് ഉള്ളെന്ന് പറയുന്ന പോലെ അല്ലേ. ഇനി എത്ര നല്ല സദ്യ ആണെങ്കിലും പ്ലേറ്റിൽ വിളമ്പിയാല് പോയി, അതിന്റെ ഗുമ്മ് പോയി. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ,
0: അപ്പൊ
1: എന്റെ പേര് അഡ്വക്കേറ്റ് സന്തോഷ്.
0: ഓക്കെ,
1: ഓക്കെ, അവരെല്ലാം ഇവിടെ കേട്ടോണ്ടിരിപ്പുണ്ട് കേട്ടോ. എന്തായാലും സന്തോഷം. അപ്പൊ ഇനി അടുത്തയാഴ്ച അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വിളിക്കുന്ന സമയത്ത് നമ്മൾ റേഡിയോ കേട്ടുകൊണ്ട്, നമ്മുടെ സ്വന്തം റേഡിയോ അല്ലെ, സ്വന്തം റേഡിയോ കേട്ടുകൊണ്ടായിരിക്കും വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ജിസ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. പാട്ട് കേട്ട് തിരിച്ചു വരാം. ഞാൻ അടുക്കി സന്തോഷമാണ് നിങ്ങളോടൊപ്പം.

0: റിപ്പോർട്ടിന് വിവരണം എന്ന് പറയാമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് കവിത കടപ്പാക്കടയാണ് കേട്ടോ. അങ്ങനെ ഒരു വിവരണം മാത്രമാണോ? സാധാരണ നമ്മൾ വിവര കൈമാറ്റത്തിനല്ലേ നമ്മൾ റിപ്പോർട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രഥമ വിവര കൈമാറ്റം എന്ന് വേണമെങ്കിൽ നമുക്കതിന് പറയാം അല്ലേ. ഒരുപാട് പേര് അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. യമുന അമ്മ പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രവർത്തന വിവരമല്ലേ എന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞിരിക്കുന്നു. എന്തായാലും യമുന അമ്മ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഇതിനകത്ത് പങ്കെടുക്കാൻ വേണ്ടി അയച്ചിരിക്കുന്ന ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിന്റെ പേരാണ്, അതായത് ചിത്രശലഭങ്ങൾ എന്ന പേര് കൊണ്ടാണ് അത് അയച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെയാണ് മായ വള്ളിക്കീഴ്, ഞാൻ നേരത്തെ ചോദിച്ച പോലെ തന്നെ മിസ്റ്റർ ബട്ട്ലർ അതിന്റെ മീനിങ് ഇത് ചോദിച്ചിരിക്കുന്നു. അത് ആ ഒരു പരിചാരകൻ അല്ലെങ്കിൽ പാചകക്കാരൻ എന്നും പറഞ്ഞൊക്കെ പലരും പല റിപ്പോർട്ടുകളൊക്കെ അല്ലെങ്കിൽ പല മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും രസകരമാണ് കേട്ടോ. നമ്മൾ ഇതിനകത്തൊക്കെ ഒരുപാട് പേര് ഇത് കൃഷ്ണേന്ദു തന്നെ ഈ ഒരു കാര്യത്തിനകത്ത് റിപ്പോർട്ട് എന്ന് പറയുന്നത് അറിയിക്കുക എന്നല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ പലർക്കും അങ്ങോട്ട് 100% അങ്ങോട്ട് കൺഫേം ചെയ്യാനും പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ചില സംശയങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ കൂടെയൊക്കെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെ ചർച്ച വരട്ടെ. അങ്ങനെയൊക്കെ വന്നിട്ടാണ് നമ്മൾ പുതിയ പുതിയ ചില വാക്കുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് ഉറപ്പിക്കുന്നതും ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന എടുത്ത് കളയുന്നതും. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു കോളിലേക്കും കൂടെ പോകാം. ഹലോ, നമസ്കാരം.
1: വണക്കം സാർ. വണക്കം.
0: വണക്കം. ആരാണ്? പേരൊന്ന് പറഞ്ഞോളൂ.
1: പരവൂരിൽ നിന്ന് കൃഷ്ണൻ.
0: പരവൂരിൽ നിന്ന്? എന്താണോ ശബ്ദത്തിനൊക്കെ ഒരു ഭയങ്കര മുഴക്കമൊക്കെ കേൾക്കുന്നു, എന്ത് പറ്റി? എവിടെയെങ്കിലും അടച്ചിട്ട റൂമിൽ നിൽക്കുകയാണോ? ഇത് തൊണ്ടയ്ക്ക് കുഴപ്പമൊന്നുമല്ല, ഭയങ്കരമായിട്ട് മുഴങ്ങുന്നു, അതുകൊണ്ട് ചോദിച്ചതേയുള്ളു. ഓക്കെ, പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം? പരവൂരിലെ വിശേഷങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ. ആ പിന്നെ കാലാവസ്ഥ നല്ല ചൂടുണ്ട്. കാലാവസ്ഥയൊക്കെ നല്ല ചൂടായി തുടങ്ങി അല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഇനിയിപ്പോ മഴയത്ത് മഴയ്ക്ക് പെയ്യാൻ വേണ്ടി ആയിരിക്കും ഇപ്പൊ ചൂട്. രാത്രി പെയ്താലും വേണ്ടില്ല. ഈ ഓണമൊക്കെ ആവുന്ന സമയത്ത് മഴ പെയ്തു കഴിഞ്ഞല്ലേ ഓണ കച്ചവടവും ആൾക്കാരുടെ ഒരു ഒരു ഒരു ആഹ്ലാദം മൊത്തം അങ്ങ് പോവും, വീട്ടിനകത്തിരിക്കേണ്ടി വരും അല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ അപ്പോ പാട്ട് ചോദിച്ചിട്ടുണ്ടോ? തമിഴ് പാട്ടാണ്. ഓക്കെ, തമിഴ് പാട്ടിന്റെ ഒരു ആരാധകൻ കൂടിയാണ് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രത്യേകിച്ചും വിജയ് ഫാനാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മള് വിജയ്യുടെ തന്നെ ഒരു തമിഴ് പാട്ട് നമ്മളിങ്ങനെ ഒരുമിച്ചിരുന്ന് കേട്ടുകൊണ്ട് നമ്മൾ തിരികെ വരികയാണ്. ഞാൻ ഇടയ്ക്ക് സന്തോഷമാണ് നിങ്ങളോടൊപ്പം കാതോടത്തിൽ.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. കൊച്ചുകുട്ടികൾക്കായുള്ള കാതോട് കാതോരം.
5: ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിനകത്ത് ഈ ശൈലജൻ പറഞ്ഞിരിക്കുന്നതാണ് കുറെ കൂടെ കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നത്. FIR കാര്യമാണേ പറഞ്ഞത്, പ്രഥമ വിവര അറിയിപ്പ് എന്ന് പറയുന്നത്, അത് കുറെ കൂടെ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അത് എന്തായാലും കൃത്യമായിട്ടുള്ളത് പലരും ഇങ്ങനെ പറഞ്ഞതാണല്ലോ നമ്മൾ നോക്കുന്നത്. അതോടൊപ്പം തന്നെ മിനി മുകേഷ് കരിക്കോട് നിന്നും ആ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു, അത് കളേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്, അത് സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ് അല്ലേ, ആ നിറങ്ങൾ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവീണ വാളത്തുങ്കൽ ഹോം എന്ന് പറഞ്ഞ ചിത്രത്തിനെയാണ് മലയാളത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് വീട് എന്ന് പറഞ്ഞുകൊണ്ട്. ഇനിയും ഇതുപോലെ തന്നെ ഒരുപാട് രസകരമായിട്ടുള്ള സിനിമാ പേരുകളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്, അതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാകും. എന്തായാലും അത് ഒന്ന് ഞാൻ നേരത്തെ ചോദിച്ചതിൻ്റെ ഒരു ഉത്തരം പ്രവീണ കേരളപുരത്ത് നിന്ന് അയച്ചിട്ടുണ്ട് കേട്ടോ. മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്ന് പറഞ്ഞത് ശ്രീമാനും ശ്രീമതിയും എന്ന് പറഞ്ഞുകൊണ്ട് അയച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സന്തോഷ് സാറേ, സുഖമല്ലേ, ഈ കളിയിൽ ഞാനും ചേരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവീണ മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്രവീണ സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നുണ്ട്. എന്തായാലും കുറേ മെസ്സേജുകളുണ്ട്, ഞാനത് അതിനകത്ത് ഒരെണ്ണം കൂടെ വായിക്കാം. ഇത് ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞതാണ് കേട്ടോ, അതല്ലാതെ പ്രവീണയുടെ തന്നേതായിട്ടുള്ളതുകൊണ്ട് അത് നമുക്ക് ഈ ഒരു കോള് കഴിഞ്ഞിട്ട് നോക്കാം. ഹലോ, നമസ്കാരം.
6: ഹലോ,
5: നമസ്കാരം. ആരാണ്, പേരൊന്ന് പറയാമോ? കൊല്ലം മുണ്ടയ്ക്കൽ നിന്നാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, പറഞ്ഞോളൂ. ഒന്നുമില്ല, ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക, സിനിമാ പേരുകളൊക്കെ പറയുന്നൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. ഏതെങ്കിലും സിനിമാ പേര് ഓർമ്മയില് വരുന്നുണ്ടോ, ഇംഗ്ലീഷ് പേര്? അതാ, നമ്മള് സിനിമാ പേരുകളൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ. മലയാളം സിനിമയുടെ ഇംഗ്ലീഷ് പേര് അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ വെപ്രാളൊന്നും വേണ്ട, ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കേട്ടോണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഏത് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്?
6: ഇപ്പൊ ജോജി മണിയറ സിനിമയിലെ അമരന്തരമെങ്കിൽ പോരാ ഞാൻ കാറ്റത്തും മരയത്തും.
5: അതിന്റെ തുടക്കം അതല്ല, നിലവിന്റെ കായലിൽ നിലയില്ല കായൽ, അതാണ് അതിന്റെ രണ്ടു പേരൊന്ന് പാടിയേ.
6: അയ്യോ, എനിക്കറിയത്തില്ല.
5: അങ്ങനെ അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്, അങ്ങനെ പാടിയേ ഞാനും കൂടെ പാടാം.
6: നിലവിന്റെ
5: നിലവിന്റെ കായലിൽ നിലയില്ല കായലിൽ
6: നിലയില്ല കായലിൽ
5: കനവിന്റെ സുന്ദര കളിയോടും ഒരു ബാക്കി പറട്ട്. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ചേച്ചി പറഞ്ഞ വരി ഏതെന്നറിയാമോ? അടുത്ത വരിയാണ്, അമരം തരാമെങ്കിൽ പോരാം ഞാൻ അലകൾ മുറിച്ചു തുഴഞ്ഞോളാം. കണ്ട പാട്ട് വരുന്ന വഴി കണ്ടോ? ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ കൂടുതലായിട്ട് ദീർഘിപ്പിച്ചുകൊണ്ട് പോകുന്നില്ല, നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാൻ. ഇപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ കേട്ടോണ്ടിരുന്ന സമയത്തും അവർക്കും ഒരു തൃള, ഇതേത് പാട്ട്, ആ കൊള്ളാലോ നല്ല പാട്ടാണല്ലോ, പണ്ട് ഞാൻ കേട്ട പാട്ടാണല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആ പാട്ട് കേൾക്കാം. ഞാൻ എടുക്കട്ടെ, സന്തോഷമാണ് നിങ്ങളോടൊപ്പം കാതോട് കാതോരത്തിൽ.

0: ഈ ഒരു ചോദ്യം കേട്ട സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനകത്ത് പറഞ്ഞത് മമ്മി റിട്ടേൺസ് എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട്, അതായത് ഇംഗ്ലീഷ് സിനിമയുടെ ഡബ് ചെയ്ത ഇതുണ്ട്. ഇതെങ്ങനെ മലയാളത്തിൽ വരും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുമില്ല, അമ്മച്ചി തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതിനെ മലയാളത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു മെസ്സേജുകൾ, ഓരോരുത്തരുടെ മെസ്സേജൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇതാണ് ഓർമ്മ വന്നതെന്ന് പറയുകയാണ്. അതുപോലെ തന്നെയാണ് ബീന സ്റ്റിച്ച്വെൽ ഇത് പറഞ്ഞത്. ടു കൺട്രീസ് എന്താണ്? രണ്ട് രാജ്യങ്ങൾ. കൊള്ളാം, രസകരമായിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് നേരത്തെ ഒരു വ്യക്തി എനിക്ക് അയച്ചിരുന്നതാണ് ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോർ ദ പീപ്പിൾ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിന്നാണ് ശരിക്കും ആ ഒരു ഫോർ ദ പീപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ളതാണ്. പക്ഷേ അതിനകത്ത് അതല്ല, അത് നാല് പീപ്പിൾ എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ നാല് ആളുകൾ എന്നുള്ളതിലാണ് ആ ഒരു സിനിമാ പേര് വന്നിരിക്കുന്നത്. ഇങ്ങനെ രസകരമായിട്ടുള്ളതാണ്. ബീന സ്റ്റിച്ച്വെൽ ആണിത് കേട്ടോ അയച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. സമ്മർ ഇൻ ബത്ലഹേം നമ്മളൊരുപാട് കേട്ടിട്ടുള്ളതാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതേ ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ അതിൻ്റെ ഉത്തരവ് ഒന്ന് അയക്കാം കേട്ടോ. ആ ആൻസർ മാത്രമേ അയക്കാവൂ. അപ്പോൾ ആൻസറും അതിൻ്റെ കൂടെ പേരും എങ്കിൽ മാത്രമേ എനിക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്ത് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പം നമ്മുടെ കൂടെ ഫോണിൽ ആരാണ് ജോയിൻ ചെയ്യുന്നത് എന്നുള്ളത്. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ്, പേരൊന്ന് പറയാമോ?
1: മൈലാപ്പൂരിൽ
0: നിന്നും സജീന. ഭയങ്കര മുഴക്കമുള്ള ശബ്ദമാണല്ലോ, എല്ലാരും പറയാറുണ്ടോ? ആദ്യമായിട്ട് ഒരാൾ പറയുന്നത് അല്ലേ. ഇനി എന്റെ ചെവിയെങ്ങാണോ അടിച്ചു പോയതാന്നോ? ഓക്കെ, എന്തായാലും നല്ല കാര്യമാണ് പറഞ്ഞത്. നല്ല ക്ലാരിറ്റി ഉണ്ട് വോയിസിന്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എന്ത് ചെയ്യുന്നു?
1: ഞാൻ കാശോ കോർപ്പറേഷനിലെ ജോലിക്കാരിയാണ്. ഇപ്പൊ ജോലിയില്ല.
0: ഇന്ന് ജോലിയില്ല എന്ന് നേരത്തെ പറഞ്ഞു. ആ പറഞ്ഞ നിങ്ങളൊക്കെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരാണോ?
1: ഓ, ആണ്
0: ആണ്. അപ്പൊ നിങ്ങളെല്ലാവരും റേഡിയോ, നമ്മുടെ റേഡിയോ ഇങ്ങനെ സ്ഥിരമായി കേട്ടോണ്ടിരിക്കുന്നവരാണ്.
1: നമ്മുടെ കമ്പനിയിൽ റേഡിയോ ഉണ്ട്.
0: അപ്പൊ ഇതൊന്നും ഇല്ലാതെ വീട്ടിൽ ഇരുന്ന് കേൾക്കുന്ന സമയത്ത് എന്ത് തോന്നും? വ്യത്യാസം എന്താ തോന്നുന്നത്?
1: വീട്ടിൽ റേഡിയോ ഉണ്ട് എനിക്ക് കേൾക്കാൻ.
0: ഞാൻ ചോദിച്ചതല്ല, കമ്പനിയിലിരുന്ന് റേഡിയോ കേൾക്കുന്നു, വീട്ടിലിരുന്നും റേഡിയോ കേൾക്കുന്നു. വീട്ടിലിരുന്ന് റേഡിയോ കേൾക്കുമ്പോൾ കമ്പനിയിലിരുന്ന് കേൾക്കുന്നതിനേക്കാൾ പ്രത്യേകിച്ച് എന്താണ് ഒരു വ്യത്യാസം തോന്നുന്നത് അവിടെ? ഇപ്പൊ നമ്മള്
1: കമ്പനിയിലിരുന്ന് കേൾക്കുമ്പോ അതിന്റേതായ ഒരു നമ്മള് കൂട്ടുകാരൊക്കെ ആയിട്ട് സന്തോഷമായിട്ടൊക്കെ കേൾക്കുന്നത്.
0: അഭിപ്രായം പറയും, കമന്റ് പറയും, ഞങ്ങളെയൊക്കെ ഒന്ന് കളിയാക്കും. കളിയാക്കും പറഞ്ഞാ അല്ലേ, അല്ലേ പറയത്തില്ലേ? സത്യം പറ. അപ്പൊ പണി ഞങ്ങ കിട്ടു അല്ലേ. ഓക്കെ, ഏത് കമ്പനി എന്നാ പറഞ്ഞത്?
1: ഞാൻ തെറ്റിക്കുഴി കമ്പനിയില്.
0: ഓക്കെ, ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോ ഞങ്ങളും കൂടെ വന്നിരിക്കും അവിടെ. ഇത് എന്താണ് എന്നിട്ട് പറയുന്നത് അറിയണ്ടേ? ഞങ്ങൾ കൂടെ അറിയണ്ടേ അല്ലേ?
1: അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ, നല്ല കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്.
0: ചുമ്മാ തമാശക്ക് പറയുന്നതാണ്, രസകരമായിട്ട് നമ്മള് ഇതൊക്കെ പറയണമെന്നേ, അഭിപ്രായം പറയണം. അപ്പോഴല്ലേ അതിനകത്ത് അതിന്റെ ഒരു രസം വരുന്നത് അല്ലേ. നമ്മളിപ്പോ ഈ പണ്ട് പറയത്തില്ലേ ഈ ഫുട്ബോൾ കളി, ഇപ്പൊ വേൾഡ് കപ്പ് നടന്ന സമയത്തൊക്കെ ആൾക്കാർ പറയും ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് കണ്ടാൽ ഒരു രസവുമില്ല. അവരെല്ലാം എന്താ ചെയ്യുന്നത്? ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്ന് അപ്പോഴാണ് അതിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു, അതിന്റെ കമന്റുകളൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് അതിനകത്താണ് അതിന്റെ ഒരു ഒരു രസം. സിനിമ കണ്ടാലും ഒക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഇരുന്ന് വേണം, അങ്ങനെ കണ്ട് വേണം പറയാം. ഇപ്പൊ നമ്മുടെ ചോദ്യത്തിന് എന്തെങ്കിലും ഉത്തരം ഉണ്ടോ, കൈവശം ഉണ്ടോ? അത് പറഞ്ഞു, അതൊക്കെ ഇവിടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. മാന്യനായ അല്ലെങ്കിൽ ശ്രീമാൻ പരിചാരകൻ.
1: പിന്നെ ഗോഡ് ഫാദർ.
0: ആ പറ, മലയാളം പറ. അതിന്റെ മലയാളം കൂടെ പറയണം.
1: ഗോഡ് എന്ന് പറഞ്ഞ സ്വർണം. ഫാദർ
0: ഗോൾഡ് അല്ല, ഗോൾഡ് അല്ല, ഗോഡ് ആണ്. ഗോഡ് ദൈവം.
1: ഗോഡ്, ഗോഡ്
0: ദൈവ അച്ഛനോ? അതല്ല, ഗോഡ് ഫാദർ എന്ന് പറഞ്ഞാൽ തലതൊട്ടപ്പൻ എന്നാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഒരെണ്ണം എന്താ നമ്മുടെ ചോദ്യത്തിന്റെ ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞു കേട്ടോ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഇതിനകത്ത് വിളിച്ചതിൽ. അപ്പൊ എന്തായാലും പണികളൊക്കെ തുടങ്ങട്ടെ. അവിടെ പണി തുടങ്ങുന്ന സമയത്ത് അവിടെ കണ്ട് കേട്ട് ഒരുമിച്ചിരുന്ന് അഭിപ്രായം പറഞ്ഞുകൊണ്ട് പ്രോഗ്രാമൊക്കെ കേൾക്കട്ടെ. നമുക്കിത് ഇപ്പോ സജീന ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ടിലേക്ക് തന്നെ നമുക്കിത് പോകാൻ ഞാൻ എടുക്കട്ടെ. സന്തോഷമാണ് നിങ്ങളോടൊപ്പം. കാതോട് കാതോരത്തിൽ

0: ഈ ഓണം മാറ്റി വെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
2: ആ ചോദ്യത്തിന്റെ ഉത്തരം വന്നിരിക്കുന്നത് കേട്ടോ, അമ്മു ആണ് ഒരു ഉത്തരം അയച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സമ്മർ ഇൻ ബത്ലഹേം പറഞ്ഞപ്പോ ബത്ലഹേമിലെ വേനൽക്കാലം എന്ന് പറഞ്ഞുകൊണ്ട്, അമ്മു മാത്രമല്ല കേട്ടോ, ഒരുപാട് പേര് അതിനകത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. തോമസ് കെ മാത്യു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് സുഖമാണെന്ന് കരുതുന്നു കേട്ടോ. കുറെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു മെസ്സേജ് ഉണ്ടായിരുന്നു. മിക്കവാറും നമുക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്നവരൊക്കെ അവരുടെയൊക്കെ മെസ്സേജ് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞുകൊണ്ട് അയച്ചിരിക്കുന്നു, തോമസ് കെ മാത്യു അയച്ചിരിക്കുന്നതാണ് കേട്ടോ. ഏതാണ് ലണ്ടനിലെ പാലം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കുറെ ആൾക്കാർ അയച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടിസാർ ബത്ലഹേമിലെ വേനൽക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവീണ അയച്ചിട്ടുണ്ട് മെസ്സേജ്, നൂർജഹാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ദെൻ അമ്പിളി മുളങ്കാടകം കുറെ പേര് അയച്ചിട്ടുണ്ട്. പക്ഷേ 2.5 ശേഷം മാത്രമേ ഈ ഒരുപാട് പേരുണ്ടെങ്കിൽ ഞാനത് വായിക്കത്തുള്ളൂ കേട്ടോ. അതിനകത്ത് അമ്പിളി അയച്ചിരിക്കുന്നതിനകത്ത് ഒരു പേര് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു, വളരെ രസകരമായിട്ടുള്ള ഒരു പേരാണ്. അത് ഏതാണെന്ന് ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാം, അമ്പിളി ഒഴിച്ച് വേറെ ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്താൽ വളരെ രസകരമായിട്ടുള്ളൊരു പേരാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ ചോദ്യത്തിന്റെ ശ്രീമാൻ ശ്രീമതി എന്നുള്ളതും ബത്ലഹേമിലെ വേനൽക്കാലം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഫിയോണ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു കോളിലേക്ക് ഒന്ന് പോകാം. ഹലോ നമസ്കാരം.
3: ഹലോ നമസ്കാരം, സാഗർ മാടന്നട.
2: സാഗർ മാടന്നട പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം?
3: സുഖമായിട്ടിരിക്കുന്നു.
2: എന്ത് ചെയ്യാണ് സാഗർ?
3: ഞാൻ സ്റ്റാൾ വർക്കാണ്.
2: സ്റ്റാളില്, ഇപ്പൊ സ്റ്റാളിലാണെന്നോ അതോ സ്റ്റാൾ സ്വന്തമാണ്?
3: സ്റ്റാൾ വർക്കാണ്, ഇപ്പം വീട്ടിലാണ്, കഴിഞ്ഞു വന്നു.
2: വീട്ടിലാണ്? എവിടെയാണ് ഇപ്പൊ വർക്ക്? എവിടെയാണ്?
3: നമ്മളിപ്പോ ചെയ്തോണ്ടിരുന്ന നെയ്യാറ്റിൻകരയിലായിരുന്നു.
2: നെയ്യാറ്റിൻകര എന്തിൻ്റെതാണ്?
3: അത് ഫാൻസി ഐറ്റംസ്.
2: ഫാൻസി ഐറ്റംസ് ആണ് അല്ലേ? ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് വർക്കൊക്കെ? പൊതുവെ എങ്ങനെയുണ്ട്?
3: ഇപ്പം പൊതുവെ ഡല്ലാണ്.
2: ഇനിയിപ്പോ
3: ഒരു ഇതൊന്നുമില്ല, ഇപ്പം ഓഫ് സീസൺ ആയിട്ട്.
2: എനിക്ക് തോന്നുന്നു ഓണം ഒക്കെ വരുമ്പോ
3: ആ സമയത്തൊക്കെ ആകുമ്പോ നല്ല റഷ് ആവും.
2: ഇവിടെയും ഇപ്പൊ തന്നെ ആശ്രാമ മൈതാനത്തൊക്കെ കൊറേ വർക്കുകളൊക്കെ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്.
3: അതെ അതെ അതെ.
2: ഓണവുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ? അപ്പോഴത്തേക്ക് ഒന്ന് ഒന്ന് ഓടി വരത്തോളൂ,
3: ഓടി വരത്തോളൂ.
2: പിന്നെ ബാക്കി
3: ഞാൻ മറ്റേ ഇണ എന്ന മൂവിയിലെ വെള്ളിച്ചില്ലും വിതറി എന്നുള്ള സോങ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടുപേരും ഒന്ന് മൂള.
2: എനിക്ക് തോന്നി ഈ മാണന്തടയുള്ള എല്ലാരും വലിയ കലാകാരന്മാരാ. എനിക്ക് തോന്നി അത് ഇപ്പൊ പാടുന്നത്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കായിരുന്നു ഇത് രണ്ടുപേര് ഇല്ല നമ്മള് ഇല്ല ഇന്നസെന്റ് ആണെന്ന് പറയുന്ന കണക്ക് രണ്ടുപേര് പാടിയിട്ട് ഇവിടുന്ന് പോയാ മതിയെന്ന്. അതെ അതെ അതെ, പെട്ടെന്ന് പാടിക്കോളൂ, പെട്ടെന്ന് പാടിക്കോളൂ.

0: துள்ளி துள்ளி ஒழுகும் ஊரினுர சிதறும் காத்தருவி பறையாமோனி எங்காடு சங்கமம் ஆடு சங்கமம்.
1: കരോക്കേട്ടൊക്കെ പാടാറുണ്ടോ?
0: അങ്ങനൊന്നും
1: പാട്ടാണ് കേട്ടോ. അല്ല അത് തന്നെ, എന്തായാലും സാഗർ നന്നായിട്ട് പാടുന്നുണ്ട്. കരോക്കേട്ടൊക്കെ പാടണം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് നമ്മുടെ റേഡിയോയിൽ വന്നിട്ട് കരോക്കേട്ട് ഒന്ന് പാടണം. നമുക്ക് റേഡിയോയിലൊക്കെ ഒന്ന് റേഡിയോയിലൊക്കെ പ്ലേ ചെയ്യാന്ന് കേൾക്കട്ടെന്നേ സാഗറിന്റെ ശബ്ദം. നമ്മളായിട്ട് എന്തിനാ മാറി നിൽക്കുന്നത്? ധൈര്യമായിട്ടുള്ള വാ, ഇവിടെ വാ, ഇവിടെ വന്നിട്ട് ഇവിടെ വിളിച്ചു ചോദിച്ചിട്ട് എന്റെ സമയം ചോദിച്ചിട്ട് ഒരു ദിവസം വന്ന് നമുക്ക് പാട്ടൊക്കെ കരോക്കേട്ട് നല്ലൊരു പാട്ട്, ഈ പാട്ട് തന്നെ ആയിക്കോട്ടെ, നന്നായിട്ട് കരോക്കേട്ടൊക്കെ ഒന്ന് ഒന്ന് ഒന്ന് ആ ഒരു മ്യൂസിക് ഒട്ടെ ആ കേട്ടെന്നേ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വാ, നമുക്ക് ചെയ്യാം.
0: ഓക്കെ,
1: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ റേഡിയോ കഴിവുള്ളിടത്തോളം സമയമെല്ലാം കേൾക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ദേ നമ്മുടെ സാഗർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനത്തിലേക്ക് പോവുകയാണ്. പാട്ട് കേട്ട് നമുക്ക് ഒരുമിച്ച് തിരിച്ചു വരാം.

0: ഷാരോന്റെ ഒരു മെസ്സേജ് വായിച്ച് ഇങ്ങനെ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹിസ് ഹൈനസ് അബ്ദുള്ള, അദ്ദേഹം അതിനെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്, അബ്ദുള്ള അദ്ദേഹത്തിന്റെ തിരുമനസ്. ഞാൻ ചിരിച്ച് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന സമയത്താണ് വേറെ കുറെ മെസ്സേജുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന സതി ബാംഗ്ലൂരിൽ നിന്നും, മിഷൻ 90 ഡേയ്സ്, ദൗത്യം 90 ദിവസം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് കേട്ടോ. അതുപോലെ തന്നെയാണ് സി ഐ ഡി നസീറൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എങ്കിലും അതിനകത്ത് അമ്പിളി മുളങ്കാടകം ഒരു ലിസ്റ്റ് ഒരു കുറേ എണ്ണം അയച്ചിട്ടുണ്ട് കേട്ടോ. ആ അയച്ചതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അയച്ചതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒന്നങ്ങ് പറയുകയാണ്. അത് അമ്പിളി പറഞ്ഞിരിക്കുന്നത് എനിക്ക് ടൈപ്പ് ചെയ്യാൻ എൻ്റെ മൊബൈലിൽ മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഒരു പേപ്പറിൽ ഇതെല്ലാം വൃത്തിയായിട്ട് എഴുതി വച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് ഞിട്ടേക്കാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഓട് വാവയെ ഓട് എന്നാണ്. ഏത് സിനിമയാണെന്ന് മനസ്സിലായോ? മനസ്സിലായി കാണും. അതാ റൺ ബേബി റൺ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഓട് വാവയെ ഓട് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അത് കൊള്ളാം കേട്ടോ, അത് രസകരമായിട്ടുള്ള ഒരു ട്രാൻസ്ലേഷനായി. എന്തായാലും നമുക്ക് ടു കൺട്രീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് രാജ്യങ്ങൾ ഒരുപാട് പേര് പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാനത് എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല. അടുത്തൊരു കോൾ എന്തായാലും വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഹലോ നമസ്കാരം.
1: ഹലോ നമസ്കാരം, എന്റെ പേര് ഉഷ എന്നാണ്, ഞാൻ പേര് അംബേദ്കർ ഗ്രാമത്തിൽ നിന്ന് വിളിക്കുകയാണ്.
0: ഓക്കേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖമായിട്ടിരിക്കുന്നു?
1: എനിക്ക് പനിയാ സാറേ, ഞാൻ ജോലിക്ക് പോയില്ലായിരുന്നു.
0: ജോലിക്ക് ഇന്ന് പോയില്ല,
1: പോകുന്നില്ല, എനിക്ക് പനിയും ചുമയൊക്കെ. കള്ളമല്ല, പനിയും ചുമയൊക്കെ.
0: ഇല്ല, നമ്മളെ ഈ പിള്ളേര് സ്കൂളിൽ പോയിരിക്കാൻ പറയത്തില്ലേ, ആര് പറഞ്ഞു, അച്ഛൻ പറഞ്ഞോ അമ്മ പറഞ്ഞോ എന്ന് ചോദിക്കത്തില്ലേ പനിയാന്ന്. അപ്പൊ പിള്ളേർ പറഞ്ഞെന്തോ, അമ്മ പറഞ്ഞെന്ന്. കാര്യം അമ്മയായിരിക്കും എപ്പോഴും പറയുന്നത് നിനക്ക് പനിയാന്ന് അല്ലേ. അപ്പൊ സമ്മതിച്ചു, ഞാൻ സമ്മതിച്ചിരിക്കുന്നു അല്ലേ. ഓക്കെ, അപ്പൊ റെസ്റ്റിലാണ്. ആഹാ, അപ്പൊ ഈ വെയിലൊക്കെ കൊണ്ടുകഴിഞ്ഞാ പിന്നെ ചുമ എങ്ങനാ? അതും പ്രശ്നമാണ്. ഇപ്പൊ ഈ വിറക് വലിയ പ്രശ്നമാണല്ലേ, വിറകിന്റെ കാര്യമൊക്കെ പ്രശ്നമല്ലേ. അടുത്ത സമയത്ത് ഞാനിപ്പോ വിറക് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പറയാണ്, ഈ എന്താ പറയുന്ന റോക്കറ്റ് സ്റ്റവ്, അതുപോലെ തന്നെ കുറച്ച് വിറക് മതി, എന്തോ ഈ പൊടി ഉപയോഗിച്ച്, അർക്കപ്പൊടി ഉണ്ടല്ലോ, അതുപയോഗിച്ചുള്ള, അതെ, അതെന്താണ് അതിന്, അതിപ്പോ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, എങ്ങനെയാണ് അർക്കപ്പൊടി
1: ഉപയോഗിക്കാൻ പറ്റത്തില്ല സാറേ, കാരണം അർക്കപ്പൊടിയൊക്കെ നമ്മൾ നേരം വേണ്ടി ജോലിയും തീർന്നൊക്കെ വരുമ്പോഴേ അർക്കപ്പൊടി വേറെ പോകാൻ പറ്റത്തില്ല.
0: അപ്പൊ
1: ഞങ്ങൾ വിറവ് മേടിച്ചോണ്ട് തീയരിക്കത്തല്ലേ ഉള്ളൂ.
0: പക്ഷേ ഈ അർക്കപ്പൊടി
1: കണ്ടേഷനിലൊക്കെ പോയിട്ട് വരുമ്പോഴേ അർക്കപ്പൊടി വരാൻ പോകാൻ പറ്റും, മേടിക്കാൻ പോകാൻ പറ്റത്തില്ല.
0: അർക്കപ്പൊടി ആണെങ്കിൽ ലാഭമാണ് അല്ലേ, വിറകിനെ സംബന്ധിച്ച്
1: ലാഭം, അതുപോലെ കുറ്റിയെടുപ്പുണ്ടെങ്കിൽ ലാഭം.
0: അതെ, അതിനകത്ത് ഒരു പ്രാവശ്യം നിറച്ചു കഴിഞ്ഞാൽ ഒരു ഫുൾ ഡേ അതിനകത്ത് അങ്ങ് ഉപയോഗിക്കാം. പിന്നെ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഓഫ് ചെയ്ത് വെക്കാൻ ഒക്കത്തില്ല അല്ലേ, കത്തി
1: നീറുന്ന. അപ്പൊ
0: അതിങ്ങനെ ചൂടായിക്കൊണ്ടേയിരിക്കും. പണ്ട് ഞാൻ ചെറിയ ഹോട്ടലുകളിലൊക്കെ കാണാറുണ്ടായിരുന്നു, കാര്യം ഈ ചായ ഒക്കെ ഇടുന്നതിനെ അത് ഇങ്ങനെ തിളച്ച് കിടക്കല്ലേ.
1: അതെപ്പോഴും
0: ഉണ്ട്, ഒരുപാട് വീടുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ.
1: ഓക്കെ
0: ഓക്കെ, എന്തായാലും ഈ പുതിയ തലമുറയിൽപ്പെട്ടവർക്കൊക്കെ ഇതൊക്കെ പലർക്കും ഒക്കെ അറിയത്തു പോലും ഇല്ല അല്ലേ, അങ്ങനെയൊക്കെ ഉള്ളത്.
1: എല്ലാവർക്കും ഇപ്പൊ ഈ മൊബൈലിൽ കൂടെ ആഹാരം കഴിപ്പോ ഗൂഗിൾ പേക്ക് ചെയ്താൽ മതിയല്ലേ, പെട്ടെന്ന് അങ്ങ് വീട്ടിൽ വരുമല്ലേ.
0: നാലിരട്ടി പൈസ കൊടുക്കണമെന്നേ ഉള്ളൂ അല്ലേ.
1: ചെറുപ്പക്കാർ പുമ്പിളാരുടെ ആർക്കും ഒരുമാതിരിപ്പെട്ട ചെറുപ്പക്കാർ പുമ്പിളർക്കും അടുക്കള പണിയും അറിയത്തില്ല.
0: വേണ്ട, ഒരു 500 രൂപ കൊടുത്താൽ ഒരു നേരത്തെ ഫുഡ് കിട്ടും. കുഴിമാന്തി. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും അതിനകത്ത്
1: ഒരു പാട്ട് ചോദിച്ചു, പേര് അംബേദ്കർ ഗ്രാമത്തിൽ അന്ത്യല്ലുന്ന എല്ലാ ജോലിക്കാർക്കും വേണ്ടിയാണ്, കൊച്ചക്ക ആനന്ദി നളിയക്കയ്ക്ക് പിന്നെ എല്ലാവർക്കും വേണ്ടി, ഈനമ്മയ്ക്ക് ബിന്ദുവിന് എല്ലാവർക്കും വേണ്ടിയാണ് ഈ പാട്ട്, നമ്മളെ കലാമണിയുടെ പാട്ടാ ചോദിച്ചിരിക്കുന്നത്.
0: ശരി, അപ്പൊ അവരോടെല്ലാം ഇങ്ങനെയുള്ള പാട്ട് ചോദിക്കുന്ന സമയത്ത് അവരെയും കൂടെ വിളിച്ചു പറയണം, ദേ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് വരുന്നുണ്ട് പെട്ടെന്ന് കേട്ടോ, നീ കോള് കട്ട് ചെയ്താൽ ഉടനെ വിളിച്ചു പറയണം കേട്ടോ. അപ്പൊ
1: അവരെല്ലാം
0: കേട്ടോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ
1: എന്തായാലും
0: സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ ഒരു പാട്ട് കേൾക്കാം, പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാനിടയ്ക്ക് സന്തോഷമാണ് നിങ്ങളോടൊപ്പം കാതുർകാതുരത്തിൽ.
2: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
3: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
2: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
3: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
2: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
3: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
2: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ ജെൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയിറ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
3: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
3: 8183001 8129520477. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.

0: ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ തേങ്ങിടുന്നോപ്പേ.
1: ക്രേസി ഗോപാലൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ മിക്കവാറും നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും അല്ലേ? കാരണം എന്ന് പറയുന്നത് നമ്മൾ റേഡിയോയിലൊക്കെ നമ്മുടെ ടി വിയിലൊക്കെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അത് നമുക്ക് അയച്ചിരിക്കുന്ന സുജിത്ത് മയനാടാണ് കേട്ടോ. ക്രേസി ഗോപാലൻ, അതിൻ്റെ മലയാളം എന്ന് പറയാമോ, ഭ്രാന്തൻ ഗോപാലൻ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഉപ്പും കുരുമുളകും സാൾട്ട് ആൻഡ് പേപ്പർ, അതൊക്കെ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഉടനെ ഇട്ട് തരാണ്. പെട്ടെന്ന് പറയണം കേട്ടോ, നമുക്ക് അധികം സമയമില്ല, അതുകൊണ്ടാണ്. കാരണം രണ്ടര കഴിഞ്ഞിട്ട് നമുക്ക് അതിനുള്ള ഒരു സമയമാണ്. ഞാൻ ഈ പറയാൻ പോകുന്നത് ബാച്ചിലർ പാർട്ടി, പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഉത്തരം മാത്രം അയച്ചാൽ മതി, കൂടുതലൊന്നും അയക്കരുത് എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ദേ നോക്കിയേ, ജോണി വാക്കർ, ജോണി വാക്കർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ജോണി നടത്തം എന്ന് പറഞ്ഞാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ വന്നിരിക്കുന്നത്. ഇനി കണ്ണൂർ ഡീലക്സ് വന്നിരിക്കുന്നു, എനിക്കറിയാൻ വയ്യ ചന്ദ്രിക ചേച്ചി ഇത് എന്തോ ചെയ്തേക്കുന്നെന്ന്. കണ്ണൂർ ഡീലക്സിന് എന്താ എഴുതിയിരിക്കുന്നത്, കണ്ണൂർ ഉയർന്ന നിലവാരമുള്ള ട്രെയിൻ എഴുതി വെച്ചിരിക്കുന്നു. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും ഇതാണ്. ഇനി അതുപോലെ തന്നെ കൃഷ്ണേന്ദു കുറെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ രൂപ ഇതാരും പറഞ്ഞില്ലല്ലോ, രണ്ടര മണി കഴിഞ്ഞല്ലോ, ഇനി എനിക്ക് കുറെ പറയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ, ഇത് നമുക്ക് നേരത്തെ വേറെയും കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചാണ് കേട്ടോ. മഹത്തായ നേതാവ്, ചെസ് ചതുരംഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാണ്ടെ ഫിലിപ്പ് ആൻഡ് ദ മങ്കിപ്പൻ, ഇത് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ കേട്ടോ, ആരും പറഞ്ഞില്ലല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചതേ ഉള്ളൂ. ഫിലിപ്പും അതുപോലെ തന്നെ കുരങ്ങന്റെ തൂലിക, മങ്കിപ്പൻ എന്ന് പറയുന്നത് കുരങ്ങന്റെ തൂലിക. അപ്പോൾ ഇത് എന്തായാലും ഞാനത് പിന്നെ ആരും പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ച ഒരു സിനിമ പേരാണ് അത്, കൃഷ്ണൻ എന്ന് പറഞ്ഞു കേട്ടോ. വാർ ആൻഡ് ലവ്, യുദ്ധവും സമാധാനവും എല്ലാം ഉണ്ട്. അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ പറയുക, ഞാൻ അപ്പോഴേക്കും അടുത്ത ഒരു കോളിലേക്കൂടെ പോവുകയാണ്. ഹലോ നമസ്കാരം.
2: ഹലോ നമസ്കാരം.
1: നമസ്കാരം, ആരാണ്? പേരൊന്ന് പറയാമോ?
2: പേര് സുധാമണി അമ്മ, കരിക്കോട്.
1: ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ വേറെ എന്തുണ്ട് വിശേഷം?
2: ഞാൻ രണ്ടുമൂന്നാ മോനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ കരിക്കോട്ടുള്ള, എപ്പോഴും വിളിക്കുമ്പോ മോൻ, ചിലപ്പോ മോനെ കിട്ടും, അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്.
1: ഓക്കെ ഓക്കെ. പിന്നെ ഏത് പാട്ടാന്ന് ചോദിച്ചത്?
2: ഞാൻ നന്ദനത്തിലെ കൃഷ്ണൻ, കൃഷ്ണ എന്നുള്ള പാട്ട്.
1: ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഒരു പാട്ടിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ആ ഒരു പാട്ടിലേക്ക് തന്നെ പോവുകയാണ്. നമുക്ക് പാട്ട് കേട്ട് പെട്ടെന്ന് തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് പറയുന്നത് കുറെ മെസ്സേജുകൾ രണ്ടര കഴിഞ്ഞതുകൊണ്ട് ആൾക്കാർ അയച്ചിട്ടുണ്ട്. ജയ പട്ടത്താനൊക്കെ അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത്, ഓ വടക്കൻ ബാംഗ്ലൂരിലെ ഒന്നാം നമ്പർ സ്നേഹതീരം എന്ന് പറഞ്ഞൊക്കെ അയച്ചിരിക്കുന്നു. ഒന്നാം സ്നേഹതീരം എന്ന് പറഞ്ഞൊക്കെ അയച്ചിരിക്കുന്നു. വലിയ കോംപ്ലിക്കേറ്റഡ് ആണ്. മിമിക്സ് ആക്ഷൻ 500 എന്ന് പറഞ്ഞാൽ 500 കോമഡി പ്രവൃത്തി. എനിക്ക് അയ്യ, ഇതൊക്കെ എങ്ങനെയൊക്കെയാണോ അത് ചെയ്യുന്നുള്ളത്. അപ്പൊ എന്തായാലും അവിവാഹിതരുടെ ബാച്ചിലർ പാർട്ടി, ആഘോഷ പാർട്ടി പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ, ആഘോഷ പരിപാടി, അത് ഇങ്ങനെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജയ പട്ടത്താൻ

0: എത്ര നേരമായിട്ട് വിളിക്കുന്ന ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
1: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
0: എന്തിനാ? പത്രത്തിലിടാനാണോ?
1: ഏയ്, അല്ല, റേഡിയോയിൽ ഇടാനാ.
0: റേഡിയോയിലോ?
1: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
0: അതെയോ?
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക.

0: 9809016611.
1: നമ്പർ ഒരിക്കൽ കൂടി 9809016611. കിട്ടിയാ കിട്ടി, പോയാ പോയി, ചോദിക്കാം പറയാം അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.
2: കൃത്യമായ ട്രാൻസ്ലേഷൻ അയച്ചെന്നിരിക്കുന്നത് സുജിത്ത് മൈനാട് തന്നെയാണ് കേട്ടോ. അവിവാഹിതരുടെ ആഘോഷ വിരുന്ന് എന്നാണ് അത്, കൃത്യമായിട്ടുള്ളതാണ്. ഒരുപാട് പേര് അയച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്ത് തന്നെ നമ്മുടെ കുട്ടിസാറൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ജയ പട്ടത്താനം അയച്ചിട്ടുണ്ട്, കുറെ ആൾക്കാർ അയച്ചിട്ടുണ്ട് കേട്ടോ, പ്രവീണ അയച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് അവിവാഹിതരുടെ ആഘോഷ വിരുന്ന് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തോന്നിയത്. അതുപോലെ തന്നെയാണ് ശൈലജൻ നീണ്ടകര അയച്ചിരിക്കുന്നത് മൈ ബോസ്, എന്റെ മേലധികാരി, അതും ഒരുപാട് പേര് അയച്ചിരിക്കുന്ന ഒരു തന്നെയാണ് കേട്ടോ. രാഖി കടപ്പാക്കട 1 എന്ന് പറഞ്ഞിരിക്കുന്ന ആ സിനിമയുടെ പേരാണ് അത്. 1 എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധവും സ്നേഹവും, വാർ ആൻഡ് ലവ്. അതുപോലെ തന്നെ ക്രിസ്റ്റി ആൻഡ് ബ്രദേഴ്സ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്, എന്താ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തീയ സഹോദരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് അത് തന്നിരിക്കുന്നത് രാഖി കടപ്പാക്കട തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ഇനി പറയാനാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞത് നൂർജഹാന്റെ കാര്യമാണ്, നേരത്തെ പറഞ്ഞത് കുറേ നമ്പറിട്ട് ഇങ്ങനെ അയച്ചിരിക്കുന്നു. എനിക്ക് അത് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരു 30-ൽ ഉണ്ട് കേട്ടോ ഇങ്ങനെ അയച്ചിരിക്കുന്നു. അത് 2:30 കഴിഞ്ഞ് മതി, പക്ഷെ ഞാൻ കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ടാണ് ഇപ്പോഴേ അയക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നേരത്തെ അയച്ചതാണ്. 2:30 കഴിഞ്ഞ് വായിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ടാണ് അയച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് അതിലേക്ക് കൂടെ പോവാം, അപ്പോഴേക്കും നമുക്ക് ഒരു കോളിലേക്ക് ഒന്ന് നേരിട്ട് പോകണം. ഹലോ, നമസ്കാരം. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല ചൂടൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഓക്കെ ഓക്കെ.
3: രണ്ടുമൂന്ന് പേര് പറയാവോ?
2: പറഞ്ഞോളൂ, ഒരെണ്ണം പറഞ്ഞാലും മതി.
3: ഇംഗ്ലീഷ് മീഡിയം.
2: അപ്പൊ അതിന്റെ മലയാളം, അതിന്റെ മലയാളം എന്തുവാ? ഇംഗ്ലീഷ് മീഡിയത്തിന്റെ മലയാളം കൂടെ പറയണം. ഇംഗ്ലീഷിന്റെ മലയാളം പറയണം. കൊഴഞ്ഞു ആംഗലേയം. ഓക്കെ, പിന്നെ അടുത്തത് FIR പറഞ്ഞു, പക്ഷെ അത് പ്രഥമ വിവര റിപ്പോർട്ടാണ്, റിപ്പോർട്ട് ഇംഗ്ലീഷാണ്. അതുകൊണ്ട് ഇവിടെ പലരും ഒക്കെ പലതും ഒക്കെ പറഞ്ഞു, നമ്മൾ അതിലൂടെ ഒക്കെ പോയി. ആ പിന്നെ ഒന്നുകൂടെ പറ. റൺവേ, ഓടുന്ന സ്ഥലം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം. അപ്പൊ എന്തായാലും ആ പ്ലസ് ടു എന്താണ്?
3: ഹാപ്പി
2: വെഡിങ് അല്ല, ഹാപ്പി വെഡിങ് എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ, സന്തോഷ കല്യാണം.
3: പിന്നെ
2: സൈന്യം മലയാളമാണ്?
3: സൈന്യം
2: മലയാളം
3: അല്ല, ഇന്ത്യൻ എയർഫോഴ്സ്.
2: അങ്ങനാണോ? ആ അല്ല, സൈന്യം എന്നും പറഞ്ഞൊരു മലയാള സിനിമയുണ്ട് മമ്മൂട്ടിയുടെ, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ ഓക്കെ. ആ പിന്നെ
3: ഫയർമാൻ.
2: ആ എന്താണ്, തീ മനുഷ്യൻ അല്ലേ? മതി, ഒത്തിരി നമുക്ക് സമയമില്ല, 2:49 അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ സന്തോഷം കേട്ടോ. കുറെ പേരുകൾ ഇങ്ങനെ പറഞ്ഞു, ചിലതൊക്കെ നമുക്ക് ആ ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പറഞ്ഞ അങ്ങനെ സിനിമയുണ്ടോ, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുക, കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ദേവിടെ പറഞ്ഞിരിക്കുന്നു ഓടു കുഞ്ഞേ ഓടു, അതൊക്കെ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ നമ്പർ 20 മദ്രാസ് മെയിൽ, അതൊക്കെ മലയാളത്തിലേക്കൊക്കെ ആക്കാം, നമുക്ക് അറിയാവുന്നതാണ്. ഇത് എന്തായാലും ഇതെല്ലാം നമുക്ക് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മൈ ബോസ് എന്ന് പറയുന്ന മൈ ബിഗ് ബോസോ അങ്ങനെ ഉണ്ടല്ലേ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നൂർജഹാൻ ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷം, നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനത്തിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഉസ്താദിന്റെ ഭക്ഷണശാല, അതുപോലെ തന്നെ ഡയമണ്ട് നെക്ലസ് ഉണ്ട് അല്ലേ, അതായത് വൈരമാല എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള കുറേ ഇതുണ്ട് കേട്ടോ. പിന്നെ മൈ ബോസ്, എൻ്റെ മേലധികാരി, ഇതൊക്കെ നൂർജഹാൻ അയച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനിയും ഒരുപാട് പേര്, നമ്മുടെ കൃഷ്ണേന്ദു ഒക്കെ വീണ്ടും വീണ്ടും അയച്ചുകൊണ്ടിരിക്കുന്നു. കൃഷ്ണേന്ദു, ഹാപ്പി ഹസ്ബൻഡ്, സന്തോഷവാനായ ഭർത്താവ് എന്ന് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അയച്ചിരിക്കുന്നു. കുട്ടിസാർ, അതുപോലെ തന്നെ കുട്ടിസാറിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. എന്തായാലും ഓണത്തിന് മുമ്പ് തന്നെ സാറിന് മുൻകൂർ ഓണാശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ്, കുട്ടിസാറിൻ്റെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. എന്തായാലും എല്ലാവരുടെ മെസ്സേജിനും സന്തോഷം, ഒരുപാട് ഒരുപാട് സന്തോഷം. ഇന്നത്തെ നമ്മുടെ ഒരു ഒരു ഒരു കോളോട് ഉണ്ട് കേട്ടോ, പെട്ടെന്ന് നമുക്കൊരു കോളോട് എടുത്തിട്ട് ബാക്കി വിശേഷം പറയാം. ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: പേരൊന്ന് പറയാമോ? ഇന്നത്തെ ലാസ്റ്റ് കോളർ ആണ് ഇന്നത്തെ. എവിടെയാ സ്ഥലം? എവിടാണ്? ഉളിയക്കോവിൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? പാട്ടൊക്കെ
1: കേട്ടോണ്ടിരിക്കഴയില്ല.
0: പാട്ടൊക്കെ കേട്ട് അതിനകത്തൊരു ചെറിയ കുളിര് പാട്ടിൽ അല്ലേ. ഈ പാട്ട് ഇഷ്ടപ്പെടുന്നവർക്കേ നല്ല പാട്ട് കേൾക്കുമ്പോ ഒരു കുളിര് തന്നെയാണ്, ശരിയല്ലേ? അതെ അതെ.
1: നടക്കുന്ന
0: അങ്ങനെ കൊറേ ആൾക്കാരുണ്ട്. നമ്മുടെ റേഡിയോയുടെ ഏറ്റവും വലിയ ഒരു ഒരു എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഇങ്ങനെ എന്തായാലും കിട്ടി, അതിനകത്ത് തന്നെ സന്തോഷം. ഇനി ഓക്കെ, അപ്പൊ എല്ലാവരെയും അവിടെയൊക്കെ വീട്ടിൽ എല്ലാവരെയൊക്കെ തിരക്കിയതായിട്ട് പറയുക, സുഹൃത്തുക്കളെയൊക്കെ തിരക്കായിട്ട് പറയുക, അവരോട് പറയുക റേഡിയോയിൽ ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, ഇങ്ങനെ വിഷയങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് എന്നുള്ള കാര്യമൊക്കെ അവരോടൊക്കെ പറയുക. അതിനകത്തൊക്കെ നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമുകള്, നമ്മുടെ ഇന്നത്തെ ഈ മലയാളം പേര് ഇംഗ്ലീഷ് പേരിനെ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം. നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇടപെടുന്നു. 2 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പാട്ടിലേക്ക് പോകാം. പാട്ടിലേക്ക് പോയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാനായിട്ട് തിരിച്ചു വരാം. ഞാൻ എടുക്കാൻ സന്തോഷമാണ് നിങ്ങളോടൊപ്പം കാതോട് കാതോരത്തിൽ.

ഒരുപാട് മെസ്സേജുകളാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ നമ്മുടെ കാതോട് കാതോരത്തിനകത്തൊക്കെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞൊക്കെ പരാതി പറയുന്നവർക്കെല്ലാം നമ്മുടെ ഈ പ്രോഗ്രാമിൽ തന്നെ അതിനകത്ത് പങ്കുചേരണമെങ്കിൽ അതിനുള്ളൊരു അവസരം കൂടിയാണ്. തീർച്ചയായിട്ടും എല്ലാവരുടെയും മെസ്സേജ് ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ ചിലരൊക്കെ ഒരുപാട് ഒരുപാട് മെസ്സേജ് റിപ്പീറ്റ് ചെയ്ത് അയച്ചു. ഞാൻ അയക്കരുതെന്നൊന്നും പറയത്തില്ല, ഞാനത് അയക്കും. അയക്കുന്നുണ്ടെങ്കിൽ പോലും അത് വായിക്കുന്നുണ്ട്. പക്ഷേ 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് മെസ്സേജ് അയക്കുമ്പോൾ ചിലപ്പോൾ 10 വായിക്കാൻ പറ്റത്തില്ല, എങ്കിലും ഒരു 6-7 പ്രാവശ്യം എങ്കിലും ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മെസ്സേജുകൾ മെസ്സേജും കോളും ഇതൊക്കെയാണ് നമുക്കൊരു ഊർജ്ജം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചില ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാകും. നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിനെ ഒന്ന് പിന്നോക്കം കൊണ്ടുപോയി നമ്മുടെ ചെറുപ്പകാലത്തിലേക്ക് കൊണ്ടുപോകുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഷോ കാതോട് കാതോരം ഇവിടെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എടുക്കട്ടെ സന്തോഷം. ഇന്നത്തെ കാതോട് കാതോരത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിടവാങ്ങുന്നു.

ടി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയം ഫോണിൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: ഐഡിയ കിട്ടി, പോയാ പോയി. ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-111. കിട്ടിയാ കിട്ടി, പോയാ പോയി.
1: നമസ്കാരം. കിട്ടിയേ കിട്ടി പോയാ പോയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കിട്ടിയേ കിട്ടി പോയാ പോയിൽ ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-111 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ വേഗം തന്നെ വിളിച്ചു തുടങ്ങാം. 4:30 നമ്മുടെ ടൈം എന്ന് പറയുന്നത്. വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474-293-111. അപ്പോൾ ഇതിൽ നമുക്ക് കോൾസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് കോൾ ആരാന്ന് നോക്കാം. ഹലോ.
2: ഹലോ.
1: ഹലോ, നമസ്കാരം.
2: അമീയ.
1: അമീയ, ഹലോ.
2: ഹലോ
1: അമീയ, ചോദിക്കട്ടെ.
2: ഹലോ.
1: ആ, ചോദ്യം ഇതാണ്, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെയാന്ന് പറയണം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്.
2: മിസൈൽ മാൻ ഓഫ് ഇന്ത്യ.
1: ആ,
2: ഹലോ.
1: ഓ, പറഞ്ഞോ.
2: ഹലോ,
1: പറഞ്ഞോ, ആൻസർ പറഞ്ഞോ.
2: ഹലോ.
1: ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ.
3: ഹലോ.
1: ഹലോ, പേര് പറയോ. ഓക്കെ, കോള് വീണ്ടും ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് ഈ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, വിളിക്കണ നമ്പർ 0474-293-111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
4: ഹലോ.
1: ഹലോ, പേര് പറയൂ.
4: മഹീന്ദ്രൻ.
1: മഹീന്ദ്രൻ. ഓക്കെ ചേട്ടാ, ഇപ്പൊ ചോദിച്ചൊരു ചോദ്യമാണ്, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെയാണ്?
4: എ പി ജെ
1: അബ്ദുൾ കലാം. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-111. അദ്ദേഹത്തെ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായിരുന്നു. 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചൊരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ.
5: ഹലോ.
1: ഹലോ, പേര് പറയോ.
5: ആർദ്ര.
1: ആർദ്ര കുട്ടി, ചോദിക്കട്ടെ. കേരളത്തിന്റെ തനതായ നൃത്തം ഏതാന്ന് പറയണം. കേരളത്തിന്റെ തനതായ നൃത്തം.
5: കേരള നടനാണോ?
1: അല്ല.
5: മോഹിനിയാട്ടം.
1: മോഹിനിയാട്ടം കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, മോഹിനിയാട്ടം, കഥകളി എന്നിവയാണ് മോഹിനിയാട്ടം. കേരളത്തിന്റെ തനത് ലാസ്യ നൃത്തവും കഥകളി ലോക പ്രശസ്തമായ നൃത്ത നാടക രൂപവുമാണ്. ഓക്കെ, അപ്പൊ ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ഇത് നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, കോള് കണക്ട് ആവുന്നതേ ഉള്ളൂ. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474-293-111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ഇത് നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ.
6: ഹലോ.
1: ഹലോ, പേര് പറയോ.
6: രാഹുൽ.
1: ഓക്കെ, രാഹുൽ എവിടുന്ന വിളിക്കുന്നേ?
6: കൊല്ലം കോളേജോട്.
1: ചോദ്യം ഇതാണ്, പുകയില വിരുദ്ധ ദിനം എന്നാന്ന് പറയണം. പുകയില വിരുദ്ധ ദിനം.
6: പുകയില
1: വിരുദ്ധ ദിനം എന്നാന്ന് പറയണം.
6: അറിയില്ല.
1: ഓക്കെ സരുല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
7: ഹലോ,
1: പേര് പറയോ. പേരൊന്നുകൂടെ പറയോ. ഹയ. ഹയ എന്നാണോ? ഓക്കെ, ചോദ്യം ഇതാണ്, പുകയില വിരുദ്ധ ദിനം എന്നാണ്. പുകയില വിരുദ്ധ ദിനം
7: മെയ് 31 ആണോ?
1: May 31 കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കണം നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
3: ഹലോ
1: ഹലോ, പേര് പറയോ.
3: ആദിത്യൻ.
1: ആദിത്യൻ, ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജീവി ഏതാണ്?
3: പാറ്റ.
1: അല്ല,
3: പാമ്പ്.
1: പാമ്പ് കറക്റ്റ് ആൻസർ ആണ്. എത്രാന്നറിയോ?
3: 13.
1: അല്ല, മനുഷ്യർക്ക് 12 ജോഡിയുണ്ട്. പാമ്പിന് ഓരോത്തിന്റെ ഇനം അനുസരിച്ച് 200 മുതൽ 400 ജോഡി വാരിയെല്ലുകളാണ് കാണപ്പെടുന്നത്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
8: ഹലോ, ഗുഡ് ഈവനിങ്, ഞാൻ കരിക്കോട്ടെ ലതികയാണ്.
1: ഓക്കെ ലതിക ചേച്ചി, ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഇല്ലേ, അതിന്റെ പി എച്ച് വാല്യൂ എത്രയാന്ന് പറയണം.
8: 24.
1: അത്രയൊന്നും ഇല്ല. അത്രയുള്ള ആൽക്കലൈൻ സ്വഭാവമുള്ളതാണ്, അത്രയും പി എച്ച് വാല്യൂ ഉള്ള ആൽക്കലൈൻ സ്വഭാവമുള്ളത് കൊണ്ടാണ്. 10 അത് ഏകദേശം അടുത്താണ്. അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ പേസ്റ്റുകളിലും 7-10 ആണ്. 9.9 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ, നമസ്കാരം.
9: ഹലോ നമസ്കാരം,
1: പേര് പറയോ.
9: ഹലോ
1: ഹലോ, പേര് പറയോ.
9: എന്റെ പേര് കൃഷ്ണേന്ദു, എനിക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല.
1: അത് നമ്മുടെ പ്രോബ്ലം അല്ല, നമുക്കിവിടെ കംപ്ലൈന്റ് ഒന്നും ഇല്ല. കുറച്ച് റേഞ്ച് ഉള്ളിടത്തേക്ക് മാറി നിന്നാൽ ചിലപ്പോ ക്ലിയർ ആവുമായിരിക്കും. ലോകത്തെ ആദ്യ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായ രാജ്യം ഏതാന്ന് പറയണം. ലോകത്തെ ആദ്യ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായ രാജ്യം.
9: ഹലോ ഉണ്ടോ?
1: ഇല്ല.
9: ഇന്ത്യ ആണോ?
1: അല്ല. 1878 ജനുവരി 28 സ്ഥാപിതമായത്.
9: ചൈന.
1: അല്ല.
9: ഹലോ, അറിയത്തില്ല.
1: അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെയും തോമസ് എഡിസന്റെയും ഒരു പരിശ്രമം മൂലമാണ് അത് ആ സ്ഥലത്ത് സ്ഥാപിതമായത്. അറിയോ?
9: ഹലോ,
1: അറിയോ. ഓക്കെ സാരല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
10: ഹലോ, നമസ്കാരം മോളെ.
1: നമസ്കാരം. ഓക്കെ ആബിതാമ്മ, ചോദിക്കട്ടെ. ഇപ്പൊ ചോദിച്ച ചോദ്യമാണ്, ലോകത്തെ ആദ്യ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായ രാജ്യം ഏതാണ്?
10: USA
1: കറക്റ്റ് ആൻസർ ആണ്. 1878 ജനുവരി 28 സ്ഥാപിതമായത്. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ ബ്രേക്ക് ആയിരിക്കുകയാണ് കോള്. ഹലോ
11: ഹലോ
1: ഹലോ, പേര് പറയൂ. ദിയാൻ ആണോ?

0: ജിത ചേച്ചി,
1: ആ പറ.
0: പാമ്പുകളുടെ ഹൃദയത്തിന് എത്ര അറകളുണ്ടെന്ന് പറയണം. പാമ്പുകളുടെ ഹൃദയത്തിന് എത്ര അറകളുണ്ടെന്ന്? അല്ല, ഇത് ഭക്ഷണം കടന്നു പോകുമ്പോ ഇത് ചെറുതായിട്ട് ചലിക്കും അതിന്റെ ഹൃദയം. അറിയത്തില്ല. ഓക്കെ, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം.
2: നമസ്കാരം മോളെ.
0: ഓക്കെ ജലജയമ്മ, ചോദ്യം കേട്ടായിരുന്നോ? പാമ്പുകളുടെ ഹൃദയത്തിന് എത്ര അറകൾ ഉണ്ടെന്ന് പറയണം.
2: നാലാണോ? നാല്
0: അല്ല,
2: കൂടുതലുണ്ടോ അതില്?
0: അതൊന്നും പറയത്തില്ല.
2: എന്നാ എട്ട്?
0: എട്ട് ആൻസർ തെറ്റിപ്പോയി.
2: ആറാണോ?
0: ആറും അല്ല. ഓക്കെ അമ്മ, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ, ഓക്കെ മിനി ചേച്ചി, ഈ ഇപ്പൊ ചോദിച്ച ചോദ്യമാണ്, ആൻസർ അറിയത്തില്ലെങ്കിൽ ഞാൻ തന്നെ പറയാം കേട്ടോ. പാമ്പുകളുടെ ഹൃദയത്തിന് എത്ര അറകൾ ഉണ്ടെന്ന് പറയണം.
2: അല്ല,
0: മൂന്ന് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ
3: ഹലോ
0: ഹലോ, പേര് പറയോ. ജിജേഷ്.
3: അതെ, കൊല്ലം.
0: കൊല്ലത്തുനിന്ന്. ഓക്കെ ചോദിക്കട്ടെ. ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിത ആരാണ്? ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിത. ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിത. അല്ല,
3: അറിയില്ല.
0: ഓക്കെ സരല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
4: ഹലോ
0: ഹലോ, പേര് പറയോ.
4: ബാലു.
0: ഓക്കെ ബാലു, ചോദ്യം ഇതാണ്, ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിത.
4: ലക്ഷ്മി.
0: അല്ല, 1952 കേരളത്തിൽ നിന്ന് പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ്. അറിയത്തില്ല. ഓക്കെ സരല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ,
5: മങ്ങാട്ട്
0: നിന്നും ആരതി. ഓക്കെ ചോദ്യം ഇതാണ്, ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിത. അല്ല, കേരളത്തിലെ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രവർത്തകയും രാഷ്ട്രീയ പ്രവർത്തകയും അഭിഭാഷികയുമായിരുന്നു ഈ വ്യക്തി. തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിന്റെ പ്രതിനിധിയായ അവർ ഇന്ത്യൻ ഭരണഘടന അസംബ്ലിയിലെ അംഗമായിരുന്നു. ആനി ബസന്റ്. അല്ല,
5: അറിയില്ല.
0: അറിയത്തില്ല. ഓക്കെ സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു ഷോർട്ട് ബ്രേക്ക് ആണ്, ബ്രേക്കിന് ശേഷം തിരികെ എത്താം.
6: ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
7: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ. വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
6: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
7: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
6: ട്രോളി ബാഗുകൾ,
7: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ.
6: കൂടാതെ മെഗാ സമ്മാനമായി ഒരു പവൻ സ്വർണ്ണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.

0: വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
1: 9847198471.
2: തിരികെത്താം. കിട്ടിയാ കിട്ടി, പോയാ പോയിലേക്ക്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ
2: ഹലോ, പേര് പറയൂ.
3: നിവേദ്യ.
2: നിവേദ്യ, നിവേദ്യ കുട്ടി ഏത് ക്ലാസ്സിലാ?
3: നാലാം ക്ലാസ്സിലാ.
2: നാലാം ക്ലാസ്സില്. ഓക്കെ, ചോദിക്കട്ടെ. തെർമോമീറ്ററിലുള്ള ലോഹം ഏതാന്ന് പറയണം. തെർമോമീറ്ററിനകത്തുള്ള ലോഹം കേട്ടില്ലടാ. കോട്ടയോ? തെർമോമീറ്ററിലെ നമ്മുടെ ടെമ്പറേച്ചർ നോക്കുന്നത്, പനിയൊക്കെ വരുമ്പോ നമ്മൾ വെക്കുന്ന അതിനകത്തൊരു ഒരു ലോഹമില്ലേ, അത് ഏതാന്നാ ചോദിക്കുന്നെ. മെർക്കുറി ഇല്ലേ, മെർക്കുറി. മെർക്കുറിയാണ് ആൻസർ കേട്ടോ. ഓക്കെ മോളെ, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
4: ഹലോ
2: ഹലോ, പേര് പറയോ. ഓക്കെ ആദികുട്ട, ചോദ്യം ഇതാണ്, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഏഷ്യൻ വനിത ആരാണ്? ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഏഷ്യൻ വനിത. കൽപ്പന ചൗള കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
5: ഹലോ
2: ഹലോ, പേര് പറയൂ. കൃഷ്ണദേവ്. ഓക്കെ മോനെ, ചോദ്യം ഇതാണ്, കാട്ടിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന മൃഗം ഏതാണ്? കാട്ടിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന മൃഗം. അല്ല, കുറുക്കനല്ല, കുറുക്കനല്ല, അതൊന്നുമല്ല, വേറൊരു. അതിന് അത് രണ്ടാമത്തെ വലിയ എലികളായ, സോറി അത് പറഞ്ഞ അതിന്റെ പേര് പറയേണ്ടി വരും. 50 കിലോ ഭാരമുണ്ട് ഇതിന്, വലിയ തലയും. അല്ല,
5: ജിറാഫ്.
2: അയ്യോ അല്ല, എലികളെ പോലിരിക്കും. ഇത് രണ്ടെണ്ണം ഉണ്ട്, രണ്ട് ടൈപ്പ് ഉണ്ട്. ഹിപ്പോപൊട്ടാമസ് ആണോ എലിയെ പോലെ ഇരിക്കുന്നത്? ബീവർ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ബീവർ, ബീവർ. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
6: ഹലോ
2: ഹലോ, നമസ്കാരം, പേര് പറയോ.
6: ബോധിനി.
2: ബോധിനി, ചോദിക്കട്ടെ. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നഗരം കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് കേരളത്തിലെ ഏത് നദിയെയാണ്? തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നഗരം കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് കേരളത്തിലെ ഏത് നദിയാണ്?
6: പെരിയാർ.
2: അല്ല,
6: മുല്ലപ്പെരിയാർ.
2: അല്ല, കോയമ്പത്തൂർ നഗരമാണേ. കോയമ്പത്തൂർ നഗരം. ഭവാനി നദിയുടെ പോഷക നദിയാണിത്.
6: ഭവാനിയുടെ പോഷക നദി.
2: പിന്നീട് കാവേരി നദിയുടെ പോഷക നദിയായി മാറുന്നു.
6: എന്തോ?
2: പിന്നീട് ഇത് കാവേരി നദിയുടെ പോഷക നദിയായിട്ട് മാറും.
6: കാവേരി നദിയുടെ പോഷക നദിയായിട്ട് മാറുന്നു. കണ്ണാടിപ്പുഴ
2: അല്ല.
6: ഗായത്രിപ്പുഴ
2: അല്ല. കേരള സംസ്ഥാനത്തിലെ പാലക്കാട് ജില്ലയിലൂടെ ഇത് ഒഴുകുന്നുണ്ട്.
6: പാലക്കാട് ജില്ലയിലൂടെ
2: അറിയോ?
6: കോയമ്പത്തൂര്. കൽപ്പാത്തിപ്പുഴ
2: അല്ല. ശിരുവാണിപ്പുഴയാണ് കറക്റ്റ് ആൻസർ.
6: ഏതാ?
2: ശിരുവാണിപ്പുഴ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ
4: ഹലോ
2: ഹലോ, പേര് പറയോ.
4: ആഷിക്ക്, ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ആഷിക്ക.
2: ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ആഷിക്കോ? ഓക്കെ, ഏത് സ്കൂളിലാ?
4: എം ഇ എ.
2: അതേത് സ്കൂളാ?
4: കരിക്കോട്.
2: ചോദിക്കട്ടെ, മോന്റെ അടുത്ത് അമ്മയൊക്കെ ഉണ്ടോ? അപ്പൊ അറിയത്തില്ലെങ്കി അമ്മയോട് ചോദിച്ചാ മതി കേട്ടോ. ചോദിക്കട്ടെ. ഹലോ
4: ഹലോ,
2: കേക്കുന്നുണ്ടോ?
4: ഹലോ
2: ഹലോ, കേക്കുന്നുണ്ടോ? ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ ഈന്തപ്പഴം എന്നറിയപ്പെടുന്നത് എന്താന്ന് പറയുന്നത്. നമ്മൾ ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇത്, ഇന്ത്യയുടെ ഈന്തപ്പഴം എന്നറിയപ്പെടുന്നത്. തേങ്ങയൊന്നുമല്ല, നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള ഒരു സാധനം തന്നെ. ചക്കയും തേങ്ങയൊന്നും അല്ല. അടയ്ക്കാണോ മോനെ മധുരം ഉള്ളത്? നമ്മുടെ വീട്ടില് കറിയൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന സാധനം? തക്കാളി അല്ല. എന്തോ? പുളി കറക്റ്റ് ആൻസറാണ്. ആ, പുളി കറക്റ്റ് ആൻസർ ആണ്. ആ, ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോ? ഹലോ
4: ഹലോ,
2: ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോ?
4: ഇല്ല.
2: പുളി കറക്റ്റ് ആൻസർ ആണ്. ആ, ഓക്കെ ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
7: ഹലോ
2: ഹലോ, പേര് പറയോ.
7: പേര് ഐശ്വര്യ.
2: ഐശ്വര്യ, ചോദിക്കട്ടെ.
7: ആ, ചോദിച്ചോളൂ.
2: സന്യാസി ലഹളയുടെ പശ്ചാത്തലത്തിലുള്ള കൃതി ഏതാന്ന് പറയണം. സന്യാസി ലഹളയുടെ പശ്ചാത്തലത്തിലുള്ള കൃതി
7: ഏത് ലഹളയാണ്? സന്യാസി ലഹളയോ?
2: ആ,
7: അറിയില്ല.
2: ഓക്കെ, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ഹലോ. ഓക്കെ മായ ചേച്ചി, ചോദ്യം ഇതാണ്, സന്യാസി ലഹളയുടെ പശ്ചാത്തലത്തിൽ ഉള്ള കൃതി ഏതാന്ന് പറയണം.
6: അറിയില്ല.
2: 1882 പ്രസിദ്ധീകരിച്ച ഒരു ബംഗാളി ഫിക്ഷൻ ആണ് ഈ കൃതി, അറിയോ?
6: അറിയില്ല.
2: ഓക്കെ സരല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ഹലോ ഹലോ
8: ഹലോ
2: ഹലോ, പേര് പറയോ.
8: എന്റെ പേര് ശശി.
2: ഓക്കെ ചേട്ടാ, ഇപ്പൊ ചോദിച്ച ചോദ്യമാണ്, സന്യാസി ലഹളയുടെ പശ്ചാത്തലത്തിലുള്ള കൃതി ഏതാന്ന് പറയണം.
8: കേട്ടില്ല.
2: സന്യാസി ലഹളയുടെ പശ്ചാത്തലത്തിലുള്ള കൃതി ഏതാന്ന് പറയണം.
8: കന്യാകുമാരി.
2: കൃതി
8: അതല്ലേ?
2: അല്ല, 1882 പ്രസിദ്ധീകരിച്ച ഒരു ബംഗാളി ഫിക്ഷൻ ആണ് ആ കൃതി എന്ന് പറയുന്നത്.
8: ഓ, ബംഗാളിയാണ് തോന്നുന്നു.
2: ആ 18th century അവസാനത്തില് നടന്ന സന്യാസി കലാപത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ്, അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് ഉള്ളത്. വെങ്കിൻചന്ദ്ര ചത്യോപാധ്യയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അറിയോ? ഇല്ല. ഓക്കെ സാറല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
9: ഹലോ
2: ഹലോ, പേര് പറയോ.
9: വൈഷ്ണവ് ജി എഫ്.
2: വൈഷ്ണവ്, ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, ചോദ്യം അറിയാമെങ്കിലും മുമ്പ് പറയില്ലെങ്കിൽ അടുത്ത അമ്മയുണ്ടെങ്കിൽ ആ അമ്മയടുത്ത് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. തിരുക്കൊച്ചി സംസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി മുഖ്യമന്ത്രി ആയത് ആരാന്ന് പറയണം. തിരുക്കൊച്ചി സംസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പിലൂടെ ആദ്യ മുഖ്യമന്ത്രി ആയത് തിരുക്കൊച്ചി സംസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി മുഖ്യമന്ത്രി ആയത് പട്ടം താണുപിള്ള. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
10: നമസ്കാരം, ശ്രീരാജാണ്.
2: ഓക്കെ ചോദിക്കട്ടെ. ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വംശജൻ ആരാണ്? ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വംശജൻ.
10: ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ
2: വംശജൻ.
10: അരുന്ധതി റോയ്.
2: അല്ല, വംശജൻ.
10: അല്ല
2: അല്ല,
10: അറിയില്ല.
2: അറിയത്തില്ല. ഓക്കെ സരല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
11: ഹലോ
2: ഹലോ, പേര് പറയോ. റീത്ത ചേച്ചി, ഇപ്പൊ ചോദിച്ച ചോദ്യമാണ്, ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വംശജൻ ആരാന്ന് പറയണം. അറിയത്തില്ല. ഓക്കെ സാരല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ, ഹലോ ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-742-3111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ വസന്ത അമ്മ, ഇപ്പൊ ചോദിച്ച ചോദ്യം അറിയോ, ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വംശജൻ. ഇന്ത്യൻ വംശജൻ. '1971 ഇന്ന ഫ്രീ സ്റ്റേറ്റ് ആണ് ബുക്കർ സമ്മാനം ലഭിച്ചത്. ആ അതിനാണ് ബുക്കർ സമ്മാനം ലഭിച്ചത്. 2001 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. അല്ല, അറിയത്തില്ല. ഓക്കെ സാരലമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-1111. അടുത്തൊരു ഷോർട്ട് ബ്രേക്ക് ആണ്, ബ്രേക്കിന് ശേഷം തിരികെ എത്താം.
12: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: ഓക്കെ, തിരികെത്താം. കിട്ടിയ കിട്ടി, പോയാ പോയിലേക്ക്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പം ഈ സമയം 4 മണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം വേഗം തന്നെ വിളിക്കുക. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
13: ഹലോ.
2: ഓക്കെ ചേട്ടാ, ഇപ്പം ചോദിച്ച ചോദ്യമാണ്, ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വംശജൻ? ഞാൻ ക്ലൂ പറഞ്ഞിട്ടുണ്ട്. 1971 ഇന്ന് ഫ്രീ സ്റ്റേറ്റിനാണ് ബുക്കർ സമ്മാനം ലഭിച്ചത്. 2001
13: സാഹിത്യ
2: മലയാളിയല്ലെന്നാണ്, അല്ലല്ല അബ്ദുൾ കലാം ഒന്നുമല്ല, മലയാളി അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. 2001 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനവും ഈ പുള്ളിക്ക് ലഭിച്ചിട്ടുണ്ട്.
13: അറിയില്ല, ആൻസർ പറഞ്ഞോളൂ.
2: വി എസ് നായ്പോൾ ആണ് കറക്റ്റ് ആൻസർ. മാൻ ബുക്കർ പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യൻ വംശജന് വി എസ് നായ്പോൾ
13: ആണ്.
2: ഓക്കെ സർ, വിദ്യാധർ സൂരജ് പ്രസാദ് നായ്പോൾ എന്നാണ് കറക്റ്റ് ഫുൾ നെയിം. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
14: ഹലോ.
2: ഹലോ, പേര് പറയോ.
14: ജയലക്ഷ്മി.
2: ജയലക്ഷ്മി. ഓക്കെ ജയലക്ഷ്മി, ചോദിക്കട്ടെ. ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ.
14: ഹലോ,
2: ചോദ്യം ഇതാണ്. എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം പണിത കൃഷ്ണ ഒന്നാമൻ ഏത് വംശത്തിലെ രാജാവായിരുന്നു? എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം പണിത കൃഷ്ണ ഒന്നാമൻ ഏത് വംശത്തിലെ രാജാവായിരുന്നു? ക്ലൂ, ഇന്ത്യയുടെ തെക്ക് മധ്യ വടക്ക് ഭാഗങ്ങൾ ഭരിച്ചിരുന്ന ഒരു രാജവംശമാണ്. അല്ല, ഏഴാം നൂറ്റാണ്ട് മുതല് 10th century വരെ ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നവരാ.
14: പള്ളവാസല്ല.
2: തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന ദക്ഷിണ ഭാരതത്തിലെ തന്നെ ക്ഷത്രിയ വംശമായിരുന്നു. രാഷ്ട്രകൂട വംശമാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
15: ഹലോ.
2: ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ സരള ചേച്ചി, ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്ന മലയാള പത്രത്തിന്റെ ഏറ്റവും പഴക്കം ചെന്നത് ഏതാന്ന് പറയണം? ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്ന മലയാള പത്രങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന പത്രം ഏതാന്ന് പറയണം? ആണ് ഇത് ആരംഭിക്കുന്നത്. 1887 ഏപ്രിൽ 15 ദീപിക കറക്റ്റ് ആൻസർ ആണ്. കോട്ടയം, കൊച്ചി, കണ്ണൂർ, തൃശൂർ, തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നും ദീപിക പതിപ്പുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ. ഹലോ.
16: ഹലോ.
2: ഹലോ, പേര് പറയോ.
16: നിവേദ്യ.
2: നിവേദ്യ. നിവേദ്യ കുട്ടി ചോദിക്കട്ടെ, ഇന്ത്യയുടെ ഒന്നാമത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജനിച്ചത് എവിടാന്ന് പറയണം. ഇന്ത്യയുടെ ഒന്നാമത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജനിച്ചത് എവിടെ? അടുത്ത് അമ്മ ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. ഇന്ത്യയുടെ ഒന്നാമത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഇത്രയേ ഉള്ളൂ ചോദ്യം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജനിച്ചത് എവിടാണ്? ഓക്കെ, സാരുല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
16: ഹലോ
2: ഹലോ, പേര് പറയോ.
16: ചോദിക്കുന്നതിന് മുമ്പേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ നമ്മളെ ഈ ക്വസ്റ്റ്യൻ ഇത് കിട്ടിയാ കിട്ടി പോയാ പോയെന്നുള്ള പ്രോഗ്രാമല്ലേ, ഇതില് ഈ പി എസ് സിയുടെ ചോദ്യം ഒന്നും കൊച്ചു കുട്ടികളെടുത്ത് ചോദിക്കരുത്, അവർക്കതറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നോർമലായിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഇതിനകത്ത് ചോദിക്കാൻ പറ്റത്തുള്ളു, ഒന്നത്. രണ്ടാമത്, ഈ ആൻസർ പറഞ്ഞാൽ തന്നെ അവർക്കൊരു ബെനിഫിറ്റും ഇല്ല. നിങ്ങളുടെ ഈ പ്രോഗ്രാമിന് അത് എന്താണ് നിങ്ങൾ ബെനിഫിറ്റ് ഉദ്ദേശിക്കുന്നത്? അത് കഴിഞ്ഞ് എനിക്ക് എന്റെ അടുത്തുള്ള ചോദ്യം ചോദിച്ചാൽ മതി.
2: ഓക്കെ,
16: പറഞ്ഞോ. ഞാൻ കാതോടും കാതോരത്തിലൊക്കെ വിളിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഈ പ്രോഗ്രാം അത് എനിക്ക് പ്രൈസും കിട്ടാനുള്ള ഒരു വ്യക്തിയാണ്. അഞ്ചാലും ബോർഡ് പിന്നെ ഒരു ഗോൾഡ് ഇവര് പ്രസന്റേഷൻ ചെയ്ത് എനിക്ക് പ്രൈസ് കിട്ടിയ ഒരു വ്യക്തിയാണ്. അന്നൊക്കെ ഇതുവരെ ഗ്രൂപ്പ് തന്ന് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു. അതിന്റെ ആൻസർ വരെ എനിക്ക് തന്നു. ഞാൻ അതിന്റെ ആൻസർ പറഞ്ഞെനിക്ക് പ്രസന്റേഷൻ കിട്ടിയതാണ്. പക്ഷെ ഇപ്പൊ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം പി എസ് സിക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അത് നോർമലായിട്ട് ചോദിക്കുവാണ്. അതിന്റെ അപേക്ഷയുണ്ട്. ആ, ഇന്ന് ചോദിച്ചോ.
2: ഇനി ചോദ്യമല്ല, ചേട്ടൻ ചോദിച്ചതിന്റെ ആൻസർ അല്ലേ പറയാനുള്ളേ. ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ
16: ചോദിച്ചില്ലല്ലോ.
2: ഇല്ല, ചേട്ടൻ അതിന് മുന്നേ എന്റെ അടുത്ത് രണ്ട് ചോദ്യം പറഞ്ഞില്ലായിരുന്നു, അതിന് ആൻസർ വേണം എന്ന് പറഞ്ഞായിരുന്നല്ലോ. മറന്നുപോയോ? ചോദിക്കുന്നത് ചേട്ടൻ തന്നെ മറന്നുപോയോ? ചോദ്യം ഒന്ന് കൊച്ചു കുട്ടികളെടുത്ത്, അല്ല ചേട്ടാ, ഒന്ന് ക്ഷമയോടുകൂടി കേൾക്കോ. കൊച്ചു കുട്ടികളെടുത്ത് നമ്മള് നോർമലി നമ്മള് എന്നും സാധാരണ കുഞ്ഞു ചോദ്യം തന്നെയാണ് കൊണ്ടുവരുന്നത്, കുഞ്ഞുങ്ങളുടെ ക്ലാസ്സിനനുസരിച്ചുള്ള ചോദ്യം. ഇന്ന് മാത്രമേ ഉള്ളൂ ഇത്രയും ടഫായി പോയത്. അത് ഒന്നാമത്തെ എന്റെ ആൻസർ. ഇപ്പൊ എല്ലാ ദിവസവും നമുക്ക് ചിലപ്പം ക്വസ്റ്റ്യൻസ് പലതായിട്ടല്ലേ നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ ഇടയ്ക്ക് കയറി വരുന്ന കോളുകളാണ് കുഞ്ഞുങ്ങളുടെ കോളുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ ചോദ്യങ്ങൾ ടഫായി പോയത്. അതാണ് ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ. രണ്ടാമത്തെ ചോദ്യം ചേട്ടൻ, ആ പറഞ്ഞോ ചേട്ടന്റെ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ചേട്ടന് ചോദിച്ച രണ്ടാം, അല്ല
16: കേക്കൂ.
2: ആ, കേക്കുന്നുണ്ട് ചേട്ടൻ പറഞ്ഞോ. ഞാൻ ചേട്ടൻ,
16: ഞാൻ റേഡിയോ ബെഞ്ചുകളിൽ സ്ഥിരം ഒരു ശ്രോതാവാണ്. ഞാൻ എപ്പോഴും വിളിക്കുന്ന ഒരു വ്യക്തിയാണ്. റേഡിയോ ബെഞ്ചുകളിലായാലും കഥോട് സാധാരണത്തിലായാലും എല്ലാ പ്രോഗ്രാമിലും കേൾക്കും ഞാൻ ഒരു വ്യക്തിയാണ്. എനിക്ക് പിന്നെ എല്ലാ കാതോടും കാതോടത്തിലെ എല്ലാ വ്യക്തികളോടും എനിക്ക് ആദരവും സന്തോഷവും ഉണ്ട്. ഇതിനെനിക്ക് പ്രൈസും കിട്ടിയ ഒരു പ്രോഗ്രാമാണ് ഈ ഒരു പ്രോഗ്രാം. പക്ഷെ അതിനെന്താണ് ഇത്ര ടഫായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്? രണ്ട് പ്രൈസ് കിട്ടിയതിൽ ഒന്ന് ഞാൻ ചോദിച്ചത്, ഞാൻ കമ്പ്യൂട്ടർ നോക്കിയ അല്ല, എന്റെ മൊബൈലിൽ നോക്കിയാണ് ആൻസർ ഞാൻ കണ്ടെത്തിയത്.
2: ഓക്കെ,
16: സത്യം ഞാൻ പറയുവാ.
2: ഓക്കെ ചേട്ടൻ, ആ നോക്കാനൊരു ശ്രമം നടത്തിയില്ലേ? അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. ഇപ്പൊ ഞാൻ ആ ഒരു ചോദ്യം ചോദിച്ചില്ലായിരുന്നെങ്കിൽ ചേട്ടൻ ആ ഒരു ആൻസർ സെർച്ച് ചെയ്യുമായിരുന്നു.
16: രേഷ്മ, ഞാൻ പറയുന്നത് നോർമലി ആയിട്ടുള്ള ചോദ്യം ചോദിക്കുക. ഇപ്പൊ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അവർക്കൊരു ബെനിഫിറ്റും ഇല്ല.
2: ചേട്ടാ, ബെനിഫിറ്റ് ഇല്ലാന്ന് ചേട്ടന് തോന്നുന്നില്ല. ഇത് കേൾക്കുന്ന ഒരുപാട് പേർക്ക് ബെനിഫിറ്റ് ഉള്ളവര് കാണും. ഇപ്പൊ നമ്മള് ഒരാളെ വെച്ച് മാത്രമല്ലല്ലോ നമ്മള്. അതെ, അപ്പൊ നമ്മള് ആഴ്ച തോറും മാറി മാറിയാണ് ചോദ്യങ്ങൾ കൊണ്ടുവരുന്നത്. ചിലപ്പോ ഇന്നത്തെ ചോദ്യം ചിലപ്പോ ഇച്ചിരി ടഫ് ആയിരിക്കും.
16: ആ,
2: ഇതിനു മുന്നേ
16: അതെ,
2: ഇതിനു മുന്നേ ഞാൻ ചോദിച്ചത് കൊച്ചുകുട്ടികളുടെ അടുത്തൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ അവരുടെ ക്ലാസ് ബേസ് ചെയ്ത് ഉള്ള ചോദ്യം തന്നെയാണ് ചോദിച്ചത്. പക്ഷെ ഇന്നത്തെ ചോദ്യത്തിന് ടഫാണ്, അത് എനിക്കും അറിയാം. കാരണം അത് നമ്മുടെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒരു ശ്രോതാവ് പറഞ്ഞു, നമ്മൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് എക്സ്പ്ലനേഷനോടെ കൊടുത്താൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ഒരു ബേസ് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് നോക്കാനായിട്ടാണ് ഈ ആഴ്ച ഇങ്ങനെ വന്നത്. അപ്പൊ അത് നമുക്ക് സക്സസ് ആവോ ഇല്ലേ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിലെ കൊച്ചുകുട്ടികളും വിളിക്കുന്നുണ്ട് ചേട്ടാ, അതിൽ കൊച്ചുകുട്ടികളും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കുഞ്ഞുങ്ങളുടെ അടുത്തെല്ലാം അവരുടെ ക്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചു പൊക്കൊണ്ടിരുന്നത്. ഇപ്പം എല്ലാ ആഴ്ചയും ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നമുക്കും ഇങ്ങനെ പറ്റുമല്ലോ. ഇപ്പം എല്ലാ ആഴ്ചയിലും നമുക്ക് അങ്ങനെ തന്നെ ഒരു ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, അതാണ് സംഭവിച്ചത്. അപ്പം ഇന്നത്തെ ചോദ്യം കുറച്ച് ടഫായിട്ടുള്ള ചോദ്യം തന്നെയാണ്. പിന്നെ ഇത് കേൾക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ബെനിഫിറ്റ് ഇല്ല എന്നൊന്നും പറയണ്ട. എവിടെയെങ്കിലും ചിലപ്പോൾ അത് അവർക്കൊരു ഉപകാരപ്പെട്ടേക്കാം.
16: കേരളത്തിലെ മുഖ്യമന്ത്രി ചോദിച്ചാൽ പെട്ടെന്ന് അറിയാൻ പറ്റുമോ അവർക്ക്? അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ പറയാൻ പറ്റും. ഇത് ഭയങ്കര ഇത് ഭയങ്കര സയൻസ് പരമായിട്ടും ഭയങ്കര രീതിയിലുള്ള പി എസ് സിക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പൊ ഷാജഹാൻ ചക്രവർത്തി മുംതാസിന് വേണ്ടി ഒരു ഇത് പണിത് തീർത്ത്
2: താജ്മഹൽ
16: അങ്ങനെയൊക്കെ നമുക്ക് ചോദിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് അറിയാൻ പറ്റും, പക്ഷെ വലിയവർക്ക് അറിയാൻ പറ്റും?
2: ചേട്ടന് ഞാൻ പറയുന്നത് മനസ്സിലാവാത്തോണ്ടാണ് ചേട്ടൻ വീണ്ടും ഈ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്.
16: അയ്യോ എന്റെ രേഷ്മ, ഞാൻ പിന്നെ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഞാനിത് കുറെ നേരം കേട്ടോണ്ടിരിക്കുക.
2: ഓക്കെ, അപ്പോ നമ്മളിപ്പോ ഒരു കാറ്റഗറി മാത്രം ഉദ്ദേശിച്ചല്ല നമ്മുടെ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുട്ടികളും മുതിർന്നവരും പി എസ് സി കോച്ചിങ്ങിന് പോണവരും അങ്ങനെ എല്ലാ കാറ്റഗറിയും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ചോദ്യം കുറച്ച് ടഫായിരുന്നു. അത് ഓക്കെ, അത് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലെ ഒരു ശ്രോതാവിന്റെ റിക്വസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡ് ഇങ്ങനെ ആക്കിയത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ കുറച്ച് ടഫായി പോയത്. എന്തായാലും ചേട്ടൻ്റെ അഭിപ്രായം പറഞ്ഞതിൽ സന്തോഷം. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ, ഹലോ, ഹലോ, ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
17: ഹലോ,
2: ഹലോ. പേര് പറയോ.
17: നേഹ.
2: നേഹ, ഓക്കെ. നേഹക്കുട്ടി ഏത് ക്ലാസ്സിലാ? രണ്ടാം ക്ലാസ്സിലോ? രണ്ടാം ക്ലാസ്സിലല്ലേ. ചോദിക്കട്ടെ. പരിസരത്തിനൊത്ത് നിറം മാറാൻ കഴിവുള്ള ഒരു ജീവി ഏതാന്ന് പറയണം. ഓന്ത് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ മോളെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ, ഓക്കെ. കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
18: ഹലോ,
2: ഹലോ. പേര് പറയോ. അക്ഷിത്. ചോദ്യം ഇതാണ്, ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? പസഫിക് ഓഷൻ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
19: രണ്ടാം കുട്ടി രമ്യ.
2: ഓക്കെ രമ്യ, ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, വിസ്ഡൻ എന്തിനെ സംബന്ധിച്ച് ആധികാരിക പ്രസിദ്ധീകരണമാണ്? വിസ്ഡൻ എന്തിനെ സംബന്ധിച്ചുള്ള ആധികാരിക പ്രസിദ്ധീകരണമാണ്?
19: ഒന്നും കൂടെ പറയാൻ്റെ അർത്ഥം അങ്ങനെ.
2: അതൊരു അത് എന്തിനെ സംബന്ധിച്ചുള്ള ഒരു പ്രസിദ്ധീകരണം ആണെന്ന് പറയണം. അല്ല, ഒരു സ്പോർട്സ് ആണ് ചേച്ചി, സ്പോർട്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. 1864 ഒരു ഇംഗ്ലീഷ് ക്രിക്കറ്റ് താരമായ ജോൺ വിസ്റ്റൺ ആണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. 160 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 1864 ഇത് ആദ്യ ലക്കം ഇറങ്ങിയത്. അറിയത്തില്ല, ഞാനിപ്പോ പറഞ്ഞതിൽ തന്നെ ആൻസർ ഉണ്ടായിരുന്നു. ഞാനത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓർത്തത് അതിനകത്ത് ആൻസർ ഉണ്ടല്ലോ എന്നുള്ളത്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ, പേര് പറയോ.
20: ആദിനാരായണൻ.
2: ആദിനാരായണൻ, ഓക്കെ. ആദിനാരായണൻ ഏത് ക്ലാസ്സിലാ?
20: ഏഴില്.
2: ചോദ്യം ഇതാണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജനിച്ചത് എവിടാന്ന് പറയണം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജനിച്ചത് എവിടാന്ന് പറയണം.
20: തമിഴ്നാട്.
2: അല്ല മോനെ, അറിയത്തില്ല. ഓക്കെ, സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
21: ഹലോ.
2: ഹലോ, നമസ്കാരം.
21: നമസ്കാരം.
2: ഓക്കെ ചേട്ടാ, ചോദ്യം ഇതാണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജനിച്ചത് എവിടാന്ന് പറയണം.
21: ഗുജറാത്ത് ആണോ?
2: ഗുജറാത്ത് അല്ല. 1884 ഡിസംബറിലായിരുന്നു ജനിച്ചത്.
21: പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ ലോകസഭ അംഗം അത് അക്കമച്ചെറിയനാണോ?
2: അല്ല, അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞില്ലായിരുന്നോ?
21: ഇല്ല, മാഡം അതിന്റെ ആൻസർ പറഞ്ഞില്ല.
2: ഓ സോറി കേട്ടോ, ആനി മസ്കറിനാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിത ആനി മസ്കറിനാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജനിച്ചത് ബീഹാർ, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കണ നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
22: ഹലോ.
2: ഹലോ, പേര് പറയോ.
22: ഹലോ, റഹീമാണ്. ഞാൻ രേഷ്മയെ മോളെ ഞാൻ എന്നും കാണാറുള്ളൊരു കേൾക്കാറുള്ളൊരു പ്രോഗ്രാമായത്.
2: ഓക്കെ,
22: അപ്പോ കുറച്ചു മുമ്പ് ഒരു വ്യക്തി വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ട് തർക്കിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു. അത് നിങ്ങളെ ഭാഗത്തൊരു തെറ്റുമില്ല കേട്ടോ, കുട്ടികൾക്ക് അതിലെ നല്ല അറിവുകളും ഒക്കെ കിട്ടുന്ന ഒരു കാര്യമില്ലേ, അപ്പൊ അത് അതിനെ കുറിച്ച് അവര് കൂടുതൽ കൂടുതൽ അറിയും.
2: അതെ, ആക്ച്വലി ഇപ്പൊ നമ്മൾ തന്നെ ഇത് ഞാൻ തന്നെ ഇത് ഓരോന്നോരോന്ന് വായിച്ച് വായിച്ച് വായിച്ചാണ് ഈ എക്സ്പ്ലനേഷൻ മൊത്തം എടുക്കുന്നത്. അപ്പൊ അത്രത്തോളം അറിവ് നമുക്ക് കൂടിക്കൂടി വരുത്തതേ ഉള്ളൂ. അപ്പൊ അത് കുഞ്ഞുങ്ങളായാലും ഒരു കാര്യം കേൾക്കുമ്പോൾ അവര് അതിനെ കുറിച്ച് സെർച്ച് ചെയ്യും. ചില കുട്ടികൾക്ക് നമ്മളെക്കാട്ടിയും ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളാണ്, കുഞ്ഞിലേ തന്നെ. അപ്പൊ ഒരു കാര്യം കേൾക്കുമ്പോൾ ചിലർ അവര് അത് ഗൂഗിളിലായാലും ചാറ്റ് GPT അങ്ങനെയുള്ള ഓരോരോ ആപ്പുകൾ വഴി സെർച്ച് ചെയ്ത് അതിനെ കൂടുതൽ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കും ചില വാക്കുകൾ കേൾക്കുമ്പോഴൊക്കെ.
22: പിന്നെ തീർച്ചയായും അത് ആ വ്യക്തിക്ക് അറിയില്ലല്ലോ എന്താണെന്ന് അറിയില്ല, അപ്പൊ അതിന് വേണ്ടിട്ട് പുള്ളിക്ക് പ്രൈസ് കിട്ടാൻ വേണ്ടിട്ടാണെന്ന് തോന്നുന്നു.
2: ഇല്ല ചേട്ടാ,
22: ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാൻ.
2: നമുക്ക് പ്രൈസ് ഇല്ല, നമുക്ക് അന്ന് നമുക്ക് ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു, പിന്നെ അതുകൊണ്ടാണ് അന്ന് പ്രൈസ് ഉണ്ടായിരുന്നത്. ഇപ്പൊ നമുക്ക് പ്രൈസ് ഒന്നുമില്ല, ജസ്റ്റ് ചോദിക്കുക, അറിയാമെങ്കിൽ ഉത്തരം പറയുക, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ പറയും, അങ്ങനാണ്. അപ്പൊ ചോദിക്കട്ടെ. ഓക്കെ,
22: ഹലോ.
2: ഹലോ, പേര് പറയോ.
22: എന്റെ പേര് അഫ്ലോന്നാണ്.
2: ഓക്കെ, ചോദിക്കട്ടെ. വീഞ്ഞിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാന്ന് പറയണം. വീഞ്ഞിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, വീഞ്ഞിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്.
22: ഹലോ.
2: ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, വീഞ്ഞില്ലേ, വീഞ്ഞില്, വീഞ്ഞില്ലേ, വീഞ്ഞ്, വീഞ്ഞ്, കുടിക്കുന്ന വീഞ്ഞ്. അല്ല, സിട്രിക് ആസിഡ് ആണ് തൊണ്ട എന്നുള്ളതേ ഉള്ളൂ, അല്ല സിട്രസ് അല്ല. ഓക്കെ, കോഡ് ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
23: ഹലോ.
2: ഹലോ, പേര് പറയോ.
0: സഞ്ജയ്.
2: സഞ്ജയ്, ഓക്കെ. സഞ്ജയ് കുട്ട, ചോദിക്കട്ടെ, ഏത് ക്ലാസ്സിലാ? ചോദിക്കട്ടെ അപ്പോ. ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ചത് ആരാന്ന് പറയണം. ബൾബ് കണ്ടുപിടിച്ചത് തോമസ് ആൽവാ എഡിസൺ. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ. ഓക്കെ, കോള് കണക്ട് ആവുന്നതേ ഉള്ളൂ, ആരാ നോക്കാം. ഹലോ.
1: ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
2: പേര് പറയൂ. ഭാസ്കരൻ ചേട്ടൻ. ഓക്കെ ഭാസ്കരൻ ചേട്ടാ, ചോദിക്കട്ടെ, വീഞ്ഞിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാന്ന് പറയണം. വീഞ്ഞിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സൾഫ്യൂറിക് ആസിഡോ? അപ്പൊ പിന്നെ എങ്ങനെ വീഞ്ഞ്
1: കുടിക്കും?
2: സൾഫ്യൂരിക് ആസിഡിന്റെ അംശം ഇല്ല. സിട്രിക് ആസിഡ്, മാലിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ടാറ്റാറിക് ആസിഡ്, ഇതാണ് മെയിൻ ആയിട്ട് വീഞ്ഞിൽ അടങ്ങിയിരിക്കുന്ന നാല് ആസിഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ടാറ്റാറിക് ആസിഡ് ആണ് കറക്റ്റ് ആൻസർ. ഇതിൽ 90% ടാറ്റാറിക് ആസിഡ്. അതിൽ 90% ടാറ്റാറിക്കും മാലിക് ആസിഡും ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
3: ഹലോ.
2: ഹലോ, പേര് പറയൂ.
3: ഐഷ.
2: ഓക്കെ ഐഷ, ചോദ്യം ഇതാണ്, 2009 വെങ്കിട്ടരാമന് ഏത് വിഷയത്തിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്? 2009 വെങ്കിട്ടരാമന് ഏത് വിഷയത്തിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്? ഓക്കെ സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
23: ഹലോ.
2: ഹലോ, പേര് പറയോ.
23: അഖിലി.
2: ഓക്കെ, ചോദിക്കട്ടെ, ഇപ്പൊ ചോദിച്ച ചോദ്യമാണ്, 2009 വെങ്കിട്ടരാമന് ഏത് വിഷയത്തിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്?
23: രസതന്ത്രം.
2: രസതന്ത്രം കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. 1952 തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലെ ചിദംബരത്താണ് വെങ്കിട്ടരാമൻ ജനിച്ചത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് അടുത്തൊരു കോൾ എടുത്തിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
23: ഹലോ.
2: ഹലോ, പേര് പറയോ.
23: അനന്തകൃഷ്ണൻ.
2: ഓക്കെ, ചോദ്യം ഇതാണ്, 2 ഓസ്കാർ അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? 2 ഓസ്കാർ. എ ആർ റഹ്മാൻ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചത് കേട്ടില്ല. നമുക്ക് ഈ പ്രോഗ്രാമിൽ പാട്ട് വെക്കാൻ പറ്റത്തില്ല, പാട്ട് 12 പ്രോഗ്രാമില്ലേ, അത് വിളിച്ചാ മതി. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയ 107.8. ശ്രോതാക്കളോടൊപ്പം ഞാൻ രീഷ്മയാണ്. അപ്പോൾ ഈ നമ്മുടെ സമയം ഇപ്പോൾ 4:24 വളരെ കുറച്ച് ടൈം കൂടെ ഉള്ളൂ. അപ്പം വേഗം തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ.
23: ഹലോ.
2: ഹലോ, പേര് പറയുടെ പേര് പറയോ.
23: പേര് ദീപു.
2: ഓക്കെ, അപ്പൊ ദീ നമുക്ക് കോൾ ബ്രേക്ക് ആയിരിക്കാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
23: ഹലോ.
2: ഹലോ, പേര് പറയോ.
23: അംബി. അംബി വിഷ്ണുദാവ്.
2: അംബി, ഓക്കെ, ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ ഹൃദയം. ചേട്ടാ, റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ.
23: ഹലോ, കേക്കാം ഭയ്യ, ഒന്നുകൂടെ പറയൂ.
2: റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ. റേഡിയോയുടെ വോളിയം
23: ഇല്ല, റേഡിയോ വെച്ചിട്ടില്ല ഞാൻ, ഫോണിൽ മാത്രമേ ഉള്ളൂ.
2: റേഡിയോ ഇല്ല?
23: റേഡിയോ ഉണ്ട്, റേഡിയോ ഇപ്പൊ വെച്ചിട്ടില്ല.
2: ഓക്കേ, ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്?
23: ഏത്?
2: ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം.
23: ഇന്ത്യയുടെ ഹൃദയം, ഹാർട്ട് ഓഫ് ദി ഇന്ത്യ ആണോ?
2: അതെ.
23: ഡൽഹി ആണോ?
2: അല്ല. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. ഹലോ.
4: ഹലോ
2: ഹലോ, പേര് പറയൂ.
4: ഖദീജ.
2: ചേച്ചി, റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ.
4: ഹാർട്ട് ഓഫ് ഇന്ത്യ മധ്യപ്രദേശ് ആണോ?
2: മധ്യപ്രദേശ് കറക്റ്റ് ആൻസർ ആണ്.
4: ഓക്കെ,
2: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പതി നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ, പേര് പറയോ. ദീപു. ഓക്കെ, ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക്സ് ലബോറട്ടറി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക്സ് ലബോറട്ടറി സ്ഥാപിക്കപ്പെട്ടത് അല്ല സൈബർ ഫോറൻസിക് ലബോറട്ടറി CFL
4: അല്ല
2: അല്ല
5: അല്ല
2: ത്രിപുരയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
5: ഹലോ
2: ഹലോ, പേര് പറയോ.
5: ഹലോ,
2: കേൾക്കുന്നുണ്ട്, ചോദിക്കട്ടെ. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന കൃതിയുടെ കർത്താവ് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന കൃതിയുടെ കർത്താവ്
5: ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ അല്ലേ?
2: കേട്ടില്ല. അല്ലല്ല, ആയിരത്തി തൊള്ളായിരത്തി 1930-33 കാലഘട്ടത്തിൽ ജയിലിൽ വെച്ച് മകൾ ഇന്ദിരാഗാന്ധിക്ക് 10 വയസ്സുള്ളപ്പോൾ അയച്ച 196 കത്തുകളുടെ സമാഹാരമാണ് ഈ. ജവഹർലാൽ നെഹ്റു കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
6: ഹലോ
2: ഹലോ ഹലോ, പേര് പറയോ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ. ഓക്കെ, വീണ്ടും കോള് ബ്രേക്ക് ആയിരിക്കണം. അപ്പോഴേ നമുക്ക് സമയം ഇനി വളരെ കുറച്ച് ടൈമും കൂടെ ഉള്ളൂ, നമ്മുടെ ലാസ്റ്റ് കോളായിരിക്കും. ആരാ നോക്കാം. ഹലോ. ഓക്കെ, ആ കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്, നമ്മുടെ ലാസ്റ്റ് കോളാണ്. അപ്പൊ ആരാ നോക്കാം. ഹലോ ഹലോ, പേര് പറയൂ. ഓക്കെ, ചോദിക്കട്ടെ. മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായത് എന്താണ്? ആ സാധനം അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോവും. എന്താ? ആ ജീവൻ നിലനിർത്താൻ ഒരു സാധനം വേണ്ടേ? തലച്ചോറല്ലടാ. നമ്മൾ ആഞ്ഞു വലിക്കുമല്ലോ ആ സാധനം. ഏ, ചോറൊന്നുമല്ലോടാ, ഹൃദയം അല്ല. നമ്മളിങ്ങനെ മൂക്കി കൂടെ വലിച്ചെടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഏ, അതുമല്ല, മൂക്കിലൂടെ വലിച്ചെടുക്കുന്ന എന്താ? മൂക്കിലൂടെ വലിച്ചെടുക്കുന്ന ഒരു സാധനം അല്ലേ അറ്റ്മോസ്ഫിയറിൽ നിന്ന്? ആ ശ്വാസം. അതേത് ശ്വാസമാ? ഓക്സിജൻ വലിക്കത്തില്ലേ, ഓക്സിജൻ ശ്വസിക്കത്തില്ലേ? ആ അതാ ആൻസർ. മറക്കൂ ഇനി. ആണോ? സാരല്ല, ഇപ്പൊ ഒരു പുതിയ കാര്യം പഠിച്ചില്ലേ, നാളെ അംഗൻവാടിയിലാണ് എൽ കെ ജി ചെന്ന് സ്കൂളിൽ ചെന്നിട്ട് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയണം കേട്ടോ. പറയോ, ബെസ്റ്റ് ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കണം ഓക്സിജൻ ആണ് നമ്മൾ ശ്വസിക്കുന്നതെന്നുള്ളത്. പ്രോമിസ് ആണേ. എന്നിട്ട് അടുത്ത ആഴ്ച എന്നെ വിളിച്ച് പറയണം, ഞാൻ ഇതേണക്ക് എന്റെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുത്തു എന്ന് പറയണം കേട്ടോ. ഓക്കെ ഓക്കെ മോളെ, വിളിച്ചതിൽ സന്തോഷം. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ കിട്ടിയ കിട്ടി പോയാ പോയിയുടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തൊരു കിട്ടിയ കിട്ടി പോയാ പോയിലൂടെ കേട്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ് രേഷ്മ.
7: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

0: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്നത്തെ നമ്മുടെ കുട്ടി ഗസ്റ്റ് ആരാധ്യയാണ്. ആരാധ്യയുടെ വിശേഷങ്ങളാണ് നമ്മുടെ പ്രിയ ശ്രോതാക്കളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഹായ് ആരാധ്യ.
1: ഹായ് അങ്കൾ.
0: എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഒന്നുമില്ല.
0: ഒരു വിശേഷങ്ങളും ഇല്ല?
1: ഉണ്ട്.
0: എന്ത് വിശേഷം?
1: ഇന്നിവിടെ വരാൻ പറ്റിയല്ലോ.
0: ഓ, അത് ഭയങ്കര വിശേഷമാണല്ലേ. വരാനും കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുള്ള വലിയ വിശേഷം തന്നെയാണ് അല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഓക്കെ. ആരാധ്യ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: ഫോർത്തില്.
0: ഫോർത്തിലാണ് അല്ലേ. ഫോർത്തുമായിട്ട് ഇങ്ങനെ യുദ്ധത്തിലാണ് ഇപ്പം അല്ലേ. ആ, ഏത് സ്കൂളാ പഠിക്കുന്നേ?
1: MSc.
0: MES അല്ലേ, അതാണോ? MES ലാണ്. അന്റെ എന്താണ് ഫുൾ നെയിം? എന്താണ്?
1: MES ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ.
0: ഓക്കെ, MES ആണ് എന്റെ പേരല്ലേ. ഓക്കെ, എവിടെയാണ് സ്കൂൾ?
1: കണ്ടച്ചറ.
0: കണ്ടച്ചറയിലാണോ? എങ്ങനെയുണ്ട് സ്കൂളൊക്കെ?
1: സ്കൂളും
0: ഉള്ളാം. ഓക്കെ, പഠിത്തവും കാര്യങ്ങളും സ്കൂളിലെ വിശേഷങ്ങളും ഒക്കെ എങ്ങനെയുണ്ടെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, എന്തെങ്ങനെയുണ്ട്?
1: എന്തായാലും നല്ലോണം പഠിപ്പിക്കുന്നുണ്ട്.
0: നല്ലോണം പഠിപ്പിക്കുന്നുണ്ട് എന്തായാലും അല്ലേ. ഇപ്പൊ നേരത്തെ അങ്ങനെ പണിയെടുത്തോ?
1: ഇല്ല.
0: അല്ല, സാറിനൊരു പണി എടുത്തട്ടെ, മോശമായിരുന്നു. ആ, ഇപ്പൊ എന്തായാലും ഒന്നാണ്ട് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞതൊക്കെ തോന്നിയിരിക്കും അല്ലേ. അങ്ങനെയാണോ? ആ, അങ്ങനെയാണോ?
1: അല്ല
0: അല്ല, നല്ല പഠിപ്പിക്കും അല്ലേ. അപ്പം ഒരുപാട് നല്ല സുഹൃത്തുക്കളൊക്കെ കാണും അല്ലേ, ടീച്ചേഴ്സ്, സുഹൃത്തുക്കള്. എങ്ങനെയുണ്ട് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ?
1: കൂട്ടുകാരുടെ
0: കളിച്ചും ചിരിച്ചും ഒക്കെ നടക്കും. അപ്പൊ നമ്മുടെ സ്കൂളിൽ പോകുന്ന കളിച്ചും ചിരിച്ചും
1: നടക്കും.
0: പഠിക്കുകയും ചെയ്യും വല്ലപ്പോഴും?
1: അല്ല, പഠിക്കും.
0: പഠിക്കും. ക്ലാസ്സിലേക്കൊക്കെ നല്ല ഫസ്റ്റ് ആണോ?
1: അല്ല, ഫസ്റ്റ് അല്ല, എല്ലാരും ഫസ്റ്റ് അല്ല, അപ്പൊ ചിലതെല്ലാം തെറ്റും.
0: ഓ, കൊച്ചു എന്ത് സത്യസന്ധപരമായിട്ടാ പറയുന്നത് അല്ലേ. വളരെ ഞാൻ ഓപ്പൺ ആയിട്ടങ്ങ് പറയാ, എന്തിനാ നമ്മള് നന്നായി പഠിക്കുന്നൊക്കെ പറയുന്നത്? അങ്ങനെ വേണ്ട അല്ലേ. നമ്മള് അത് കുഴപ്പമില്ലാണ്ട് പോന്ന് എല്ലാ ചിലതിനൊക്കെ തോക്കും അല്ലേ, സ്വാഭാവികം. നമ്മള് എന്നും പറഞ്ഞ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. തോറ്റ പക്ഷേ നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മള് സ്കോർ ചെയ്യണ്ടേ? ആ, നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യണം. അതൊക്കെ അങ്ങനെയൊക്കെ തയ്യാറെടുക്കുന്നുണ്ടല്ലോ. ഓക്കെ, പിന്നെ വീട്ടില് വിശേഷങ്ങളൊക്കെ പറയൂ. വീട്ടില് അച്ഛൻ അമ്മ എന്തൊക്കെ എന്ത് ചെയ്യുന്നു? എന്തുവാന്നോ എനിക്കറിയത്തില്ല.
1: അച്ഛന് ജോലി ചെയ്യുന്ന.
0: അച്ഛൻ ജോലി ചെയ്യുന്ന എവിടെ?
1: ഗൾഫില്.
0: ഗൾഫിലാണോ? ഓക്കെ. അമ്മ?
1: അമ്മ എന്തുവാ, വീട്ടില.
0: എല്ലാത്തിലും എന്തു എന്തോന്ന് ചോദിക്കുന്നത്? എന്റെ അടുത്ത് ചോദിക്കുന്നത്, എനിക്കൊന്നും അറിയത്തില്ല. അമ്മ?
1: അമ്മ വീട്ടിൽ ജോലി.
0: അമ്മ വീട്ടിൽ ജോലി ചെയ്യുന്നല്ലേ. ഇതിലെ ഏറ്റവും വലിയ ജോലി ഏതാ?
1: രണ്ടും വലിയ ജോലി തന്നെ.
0: ആണോ? രണ്ടാമത് പറഞ്ഞ ജോലി
1: അമ്മയുടെ.
0: അതാ, അതെന്താ, അത് വലിയ ജോലിയല്ലേ?
1: അതൊരു വലിയ ജോലിയാ. വീട്ടു ജോലിയെല്ലാം വലിയല്ലേ.
0: വീട്ടു ജോലി വലിയാണ്. സഹായിക്കാറുണ്ടോ അമ്മയൊക്കെ? എന്തൊക്കെ ചെയ്യും?
1: തൂക്കും, പാത്രം കഴുകും, പിന്നെ അവിടെ എല്ലാം തുടയ്ക്കും, പിന്നെ പൂജാമുറി വൃത്താക്കും.
0: ആ, വിടിക്ക്. നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഇതിനൊക്കെ സമയം എപ്പോഴാണ്? സ്കൂളിൽ പോകണ്ടേ?
1: അല്ല, എന്തുവാ, അവധി ദിവസങ്ങളിൽ ഞാൻ കിട്ടുമ്പോ തൂത്ത് കൊടുക്കും.
0: അവധി ദിവസങ്ങളിൽ നമ്മള് മാക്സിമം നമ്മള് വീട്ടില് അല്ലേ.
1: പിന്നെ അമ്മയ്ക്ക് വയ്യാത്തപ്പോഴും ജോലിയെല്ലാം ചെയ്യും.
0: ചെയ്യും. സ്കൂളിൽ പോകുന്ന സമയത്താണ് അമ്മയ്ക്ക് വയ്യാതെ എന്ത് ചെയ്യും?
1: അപ്പൊ ഞാൻ വൈകിട്ട് വന്നിട്ട് ജോലി ചെയ്യും.
0: അപ്പൊ ഉച്ചക്ക് ചോറൊക്കെ?
1: ചോറൊക്കെ ഞാൻ അച്ചാമ്മയുണ്ടല്ലോ.
0: ഓ, അച്ചാമ്മയുണ്ടല്ലേ. അപ്പൊ അച്ചാമ്മയുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അച്ചാമ്മ സഹായിക്കൊക്കെ ചെയ്യും അല്ലേ. അച്ഛ എന്തോ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി തന്ന അച്ചാമ്മയാണോ?
1: അല്ല, രാവിലെ കാപ്പിയിൽ ഉണ്ടാക്കി തന്ന അച്ചാമ്മയെന്ന്.
0: അതാ ഞാൻ ചോദിച്ചത് കേട്ടോ. രാവിലെ അച്ചാമ്മയില് കാപ്പിയൊക്കെ ഉണ്ടാക്കി തന്നെ. ആ, ഓക്കെ. പിന്നെ ഉച്ചക്ക് ഭക്ഷണം കൊണ്ടുപോകും അതോ അവിടെ ഉണ്ടോ?
1: കൊണ്ടുപോകും.
0: കൊണ്ടുപോകും. ഓക്കെ, പിന്നെ വൈകിട്ട് പിന്നെ നേരെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെന്താ പരിപാടി?
1: ഇനി വീട്ടിൽ വന്ന് വൈകിട്ടാകുമ്പോ കളിക്കാൻ പോകും. കുറച്ചുനേരം ടിവി കാണും, പിന്നെ റൂമിൽ പോയി എല്ലാം കളിക്കും.
0: പഠിത്തമില്ല ചുരുക്കി പറഞ്ഞ?
1: പഠിത്തമെല്ലാം ഉണ്ട്.
0: അതെപ്പോഴാ?
1: അത് രാത്രിയില്.
0: അത് രാത്രിയില് അല്ലേ. ഇപ്പൊ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോ തന്നെ ഏകദേശം ഒരു സന്ധ്യ സമയമൊക്കെ ആയി വരും, രാത്രി ആയി വരും. പിന്നെ എപ്പോഴാ ഇതിനൊക്കെ സമയം?
1: അല്ല, അത് എന്താ, ട്യൂഷൻ എല്ലാം പോയിട്ട് വരുമ്പോ ഒരു 5 മണിക്ക് വരുമ്പം പിന്നെ അത് കുറച്ചേരം ടിവി കണ്ടിട്ട് കുറച്ചേരം പഠിക്കും.
0: ടിവി കണ്ടിട്ട് കുറച്ചേരം പഠിക്കും. പഠിച്ചിട്ട്
1: കഴിക്കും.
0: കഴിക്കും. കഴിച്ചിട്ട് വരുന്ന പരിപാടി പിന്നെ
1: കിടക്കും.
0: കിടന്നോറങ്ങും അല്ലേ. പിന്നെ ടിവി കാണലൊന്നുമില്ല.
1: അമ്മ പാത്രം കഴിക്കുന്ന നേരെ ടിവി കാണും.
0: അപ്പൊ ടിവി ഉണ്ട് അല്ലേ. ഓക്കെ, ഈ പാത്രം കഴിവത് എത്ര മണിക്കാ?
1: അതൊരു ഞങ്ങള് ചെലപ്പോര് 8 മണിക്ക് പഠിച്ചിരും, അല്ലെങ്കിൽ 9 മണിക്ക്. എന്താ ചെ 10 മണി കഴിച്ചിട്ട് പിന്നെ 12, 11 മണിക്ക് പാത്രം വരും.
0: അപ്പൊ ശരിക്കും പറഞ്ഞ
1: ചെലപ്പം
0: രാത്രി വരെ പിന്നെ അങ്ങോട്ട് ടിവി കാണല്ലേ.
1: പഠിച്ചു കഴിഞ്ഞിട്ട്
0: അത് അത് രണ്ടും വേണമല്ലോ. എത്ര മണിക്ക് എഴുന്നേക്കാം രാവിലെ?
1: രാവിലെ ഒരു 7 മണിക്ക്.
0: 7 മണിക്ക് എഴുന്നേക്കും അല്ലേ? ആരും വിളിച്ച് തള്ളി ഉടനടി ഉടനടി സ്കൂളിൽ പോകണ്ടേ എന്നൊക്കെ പറഞ്ഞാണോ അതോ തലതാരം അറിഞ്ഞെഴുന്നേക്കോ?
1: അല്ല, അമ്മ വിളിക്കൂ. അല്ലെങ്കിൽ എനിക്ക് അലാരം കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല.
0: അതെന്ത്? എത്ര ആരോഗ്യത്തോണ ഈ അലാറം?
1: അല്ല, അത് എനിക്ക് എന്റെ ചെവി കേൾക്കാൻ പറ്റത്തില്ല.
0: ചെവിക്ക് എന്ത് പറ്റി? അയ്യോ, അലാറം ചെവി കേൾക്കാൻ പറ്റുന്നില്ല. ഹെഡ്ഫോൺ വെച്ചിട്ടാണ്?
1: അമ്മേ ചേച്ചിക്ക് കേൾക്കാം, പക്ഷെ എനിക്ക് ഞാൻ നല്ല ഉറക്കമായിരിക്കും.
0: അപ്പൊ ഈ സ്കൂളിൽ പോകുന്ന സമയം നമുക്ക് നല്ല ഉറക്കം വരുന്നത്?
1: ആ, ചെലപ്പോരില്ല 6 മണിക്ക് അമ്മേ ചേച്ചി വിളിച്ചോണത്തും.
0: അല്ല, മിക്കവാറും ഈ രാവിലെയാണ് നല്ല ഉറക്കം വരുന്നത് അല്ലേ? കാര്യം എങ്ങനെ ഉറങ്ങാം? ആ സമയത്ത് ഉറക്കം വരായിരിക്കും 11-12 മണിക്കല്ലേ ഉറങ്ങുന്നേ അല്ലേ? ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് അതുകൊണ്ട് നമ്മള് കുറ്റം പറയാൻ പറ്റത്തില്ല അല്ലേ?
1: പിന്നെ സ്കൂളിൽ എന്താ ഇരിക്കുമ്പോഴും ചെലപ്പോ ഉറക്കം വരും.
0: ഉറക്കം വരും. അപ്പൊ പിന്നെ ഒരു കാര്യം, അലാറം കേൾക്കാതുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരു ഷോക്ക് എന്തെങ്കിലും നമ്മുടെ ദേഹത്ത് കടിപ്പിച്ചിരുന്നാ മതി. രാത്രി സ്വിച്ച് ഇടാൻ പറഞ്ഞാ മതി രാവിലെ. അതൊക്കെ ഒരു പെട്ടെന്ന് ഒരു ചാടി അങ്ങിരുന്നേറ്റുള്ളൂ. അലാറല്ലേ കേൾക്കാൻ പറ്റാതുള്ളൂ.
1: അല്ല, അതെങ്ങനെ വെക്കാനാ?
0: അതൊരു ഒരു കമ്പി കണക്ട് ചെയ്ത് വെച്ചിരുന്നാ പോരെയോ? അപ്പൊ ഇവരോട് പെട്ടെന്ന് ചാടി എഴുന്നേക്കത്തില്ലേ? കാണാനും കേൾക്കാനും അല്ലേ പറ്റാതുള്ളൂ. അപ്പൊ എനിതേ ഉള്ള മാർഗം അല്ലേ? ആരെ മുമ്പ് എഴുന്നേക്കുന്ന, ചേച്ചിയോ അനിയത്തിയോ?
1: ചെലപ്പോ ഞാൻ എഴുന്നേക്കും, ചെലപ്പോ അമ്മ ചേച്ചിയായിരുന്നു, ചെലപ്പോ ഞങ്ങൾ എന്റെ ഒരു ഒരുമിച്ച്
0: എഴുന്നേക്കുന്നല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വീട്ടിലെങ്ങനെ അടിയൊക്കെ കൂടാറുണ്ടോ ചേച്ചി ആട്ടൊക്കെ? എന്തിനടി കൂടുന്നേ?
1: അല്ല, അത് ഞങ്ങള് എന്തുവാ അമ്മ ചേച്ചി എന്തുവാ എന്റെ സാധനങ്ങളെല്ലാം എടുക്കുന്നതിനോ അതിനെല്ലാം ഞാൻ വരക്കണം.
0: നമ്മുടെ സാധനം ചേച്ചി എടുത്തുണ്ടോ?
1: ആ, ചെലപ്പോ ഞാൻ കൊടുക്കും.
0: ആ, അറിഞ്ഞു കൊടുക്കും. നമ്മൾ അറിഞ്ഞു കൊടുക്കും ചേച്ചിക്ക്. ഈ അറിയാതെ എടുക്കുമ്പോഴാണ്
1: പ്രശ്നം
0: ഉണ്ടാവുന്നത് അല്ലേ?
1: ചോദിച്ചാൽ കൊടുക്കുമല്ലോ. എന്നാലും
0: നമ്മള് ചോദിച്ചാ കൊടുക്കുമല്ലോ. പിന്നെ ഈ അറിയാതെ എടുക്കാൻ വരുന്ന ചേച്ചി, അതെന്താ ചേച്ചി ഇങ്ങനെ കാണിക്കുന്നത്? ചേച്ചി ചോദിച്ചിട്ടുണ്ടോ?
1: ഇല്ല.
0: നേരെ അങ്ങ് തല്ലുവിടുകയാണോ അതോ അമ്മയടുത്ത് ഒന്ന് പരാതി പറയൂ?
1: അമ്മയടുത്ത് പറഞ്ഞിട്ട് ഒരടി കൊടുത്തിട്ട് അമ്മയടുത്ത് പറയും.
0: ആ, പിന്നെ അല്ല, അമ്മടുത്താ കളി. കൊടുക്കണത് സ്പോട്ടിലാണ് കൊടുത്തേക്കുക അല്ലേ? എന്നിട്ട് ഈ പരാതി പറയുക. അത് അമ്മ എന്ത് ചെയ്യാ?
1: അമ്മയപ്പം എന്തോ ഇരിക്കോ പാത്രം കഴുകുകയോ എല്ലാം ചെയ്തിരിക്കും.
0: ഇരിക്കുകയോ പാത്രം കഴുകുകയോ ചെയ്യും.
1: ചിലപ്പോ പാത്രം കഴുകി ജോലിയെല്ലാം തീർത്തിട്ട് കുറച്ചേരി ഇരിക്കത്തില്ലേ,
0: അപ്പഴായിരിക്കും. അന്നേരം അമ്മയടുത്ത് പറയത്തില്ലേ?
1: പറയും.
0: പറയുമ്പോ അമ്മയൊന്നും ചെയ്യത്തില്ലേ?
1: അമ്മ വരക്കുറഞ്ഞ് എന്തോ നല്ല അടി വരുമ്പം അടിക്കും.
0: ആ, അടി എങ്ങനെ മൂത്തു വരണം അല്ലേ? അടിയുടെ പവർ കൂടിക്കൂടി വരുമ്പോ അമ്മ ഇടപെടും. ആ, അതാണ് സത്യം അല്ലേ? അമ്മയ്ക്ക് അങ്ങനെ അടിക്കാൻ പറ്റും. അമ്മയുടെ
1: വയക്ക് പറയും. പക്ഷേ ഫസ്റ്റ്
0: അടങ്ങിരി അടങ്ങിരി എന്നൊക്കെ പറയും. ഇപ്പം നിങ്ങൾ അടങ്ങിയിരിക്കോ?
1: പിന്നെ അമ്മയെ ചേച്ചി ഇങ്ങോട്ട് വരക്കണ്ടാക്കാൻ വരുമ്പോ തിരിച്ചു പറയും.
0: തിരിച്ചു പറയും. ഓ, അത് ശരി. അങ്ങനെ സോൾവ് ആവും. പിന്നെ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ ഇഷ്ടമാരാണ് അച്ഛനും അമ്മയും?
1: രണ്ടുപേരെ എനിക്ക് ഒരേതാണ്.
0: ഏറ്റവും കൂടുതൽ ഇഷ്ടമാരാണ്?
1: അല്ല സാറേ, എനിക്ക് രണ്ടുപേരെയും ഒരേതാണ്.
0: എന്നാലും ഒരുപാട് ഇഷ്ടം. ഒരു മനസ്സിനുള്ളിലുള്ളിൽ ഒരുപാട് ഇഷ്ടമുള്ള ആരെങ്കിലും ഒരാൾ കാണത്തില്ലേ?
1: അച്ഛനും അമ്മയും ഒരേതാണ്.
0: എനിക്ക് ഉറപ്പിച്ച് ഇല്ലേ? ചില കുട്ടികളൊക്കെ പറയുന്നു എനിക്ക് അച്ഛനെയാണ് ഇഷ്ടം, ചിലപ്പോ അമ്മയാണ് ഇഷ്ടം, ചിലപ്പം അമ്മാമയാണ് ഇഷ്ടം, അങ്ങനെയൊക്കെ പറയത്തില്ലേ? അങ്ങനെ നമുക്ക് എല്ലാരും ഒരുപോലെ.
1: എനിക്ക് എല്ലാരും,
0: നമ്മൾ എല്ലാരും ഒരേപോലെ കാണുന്നല്ലേ. സ്കൂളിൽ അങ്ങനെയൊക്കെ തന്നെയാണ്? സ്കൂളിൽ ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ ഉണ്ടോ?
1: ഉണ്ട്.
0: ആരാണ്?
1: ഒരു കുറച്ച് പേരുണ്ട്.
0: ആരാണ്?
1: വേദ, ആവണി, നക്ഷത്ര, അന്ന, ദേവപ്രിയ. അഞ്ചുപേരുണ്ട്.
0: അഞ്ചുപേരുണ്ട്. ഇപ്പം ആരാധ്യടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ആരാധ്യയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ആരാധ്യ കൂട്ടണമെങ്കിൽ ആ കുട്ടികൾ എങ്ങനെയുള്ളവരായിരിക്കണം? ഏത് സ്വഭാവക്കാരായിരിക്കണം? എങ്ങനെയാണ് അവരുടെ ആ ഒരു പോസിറ്റീവ് കണ്ടെത്തുന്നത്? എങ്ങനെയാണ്
1: അവര് നല്ലോണം സ്നേഹത്തോടെ പെരുമാറണം?
0: എങ്ങനെ സ്നേഹത്തോടെ പെരുമാറണം?
1: എന്ത്, ഒരാളെ സഹായിക്കണം.
0: എങ്ങനെ സഹായിച്ചിട്ടുണ്ട് അവരൊക്കെ?
1: ആ, സഹായിച്ചിട്ടുണ്ട്.
0: എങ്ങനെ സഹായിച്ചു?
1: എന്റെ കൈയെല്ലാം ഒടിഞ്ഞപ്പോ എനിക്ക് അന്ന് ഒടിഞ്ഞായിരുന്നു. അപ്പം എനിക്ക് വായി തന്ന അവരാ.
0: ഓ, സ്കൂളിൽ പോയപ്പോ?
1: ആ, പിന്നെ അവര് മറിഞ്ഞു വീണാലും അവളെ കൈ മുറിഞ്ഞാലും ചെലപ്പോ ഞാൻ വാരിക്കൊടുക്കും.
0: ഓ, എനിക്ക് വയ്യ. വാരിക്കൊടുപ്പ് സ്നേഹമാണല്ലേ?
1: അല്ല, അത് മാത്രല്ല, എന്നെ സഹായിക്കുകയും ചെയ്യും.
0: എങ്ങനെ സഹായിക്കും? കോപ്പി അടിക്കാനോ?
1: അല്ല,
0: പിന്നെ
1: എന്നെ എന്താ, ഞാൻ വീണാലും എന്റെ കൂടെ കളിക്കാനും എല്ലാം അവരെന്റെ കൂടെ ഉണ്ട്. ടോയ്ലറ്റിൽ പോകാൻ എല്ലാത്തിനും എന്റെ കൂടെ വരും.
0: ആണോ? ഓ, അവൾ കളിക്കാനും വരും, നമ്മൾ മറിഞ്ഞു വീണാ നമ്മളോട് മറിഞ്ഞു വീഴും.
1: അല്ലല്ല, എന്നെ എഴുന്നേപ്പിക്കും.
0: എഴുന്നേപ്പിക്കും. ഓക്കെ ഓക്കെ.
1: എന്നിട്ട് ഞാൻ അന്നൊരു ദിവസം തലയിറങ്ങി വീണേ.
0: അയ്യോ,
1: എന്റെ ഒരു കൂട്ടുകാരി കരഞ്ഞായിരുന്നു.
0: ഓ, അപ്പൊ

0: പിരിയല്ല നാളെ കൂട്ടാവും
1: കൂട്ടാവും അല്ലേ. എന്തായാലും ആ ഒരു പിണക്കത്തിന് ആയുസ് കുറവാ അല്ലേ, കുഞ്ഞായുസേ ഉള്ളൂ, ഇണക്കത്തിനാണ് കൂടുതൽ ആയുസ്. ഓക്കെ, നിങ്ങൾ ഈ മൂന്ന് കൂട്ടുകാർ ഒരു ക്ലാസ്സിലാണോ
0: പഠിക്കുന്നത്?
1: അഞ്ചുപേര് ഒരു ക്ലാസ്സിലാണോ പഠിക്കുന്നത്? അതിലാരാണ് ഏറ്റവും ബെസ്റ്റായിട്ട് പഠിക്കുന്നത്?
0: ബെസ്റ്റായിട്ട് അവരെല്ലാരും പഠിക്കും.
1: പിന്നെ നമ്മളെന്താ?
0: ഞാനും പഠിക്കും. ചെലപ്പോഴെല്ലാവർക്കും തെറ്റും, ചിലതല്ല
1: നമുക്കും
0: തെറ്റും.
1: അപ്പൊ സുഹൃത്തുക്കൾ എല്ലാരും അതും ഒരുപോലാണ് ഷെയർ ചെയ്യുന്നത് ആ കാര്യത്തിൽ?
0: ചിലപ്പോ എനിക്ക് ടെസ്റ്റ് പേപ്പറിന് അറിയത്തില്ലെങ്കിൽ അവള് എനിക്ക് പറഞ്ഞു തരും, ചിലതല്ല.
1: ഞാൻ നേരത്തെ ഒരു കാര്യം ചോദിച്ചു, കോപ്പിയുടെ കാര്യം. അതിപ്പോ യാഥാർത്ഥ്യമായില്ലേ?
0: ചെറുതായിട്ട് പറഞ്ഞു
1: പറഞ്ഞുതരും അല്ലേ. ഓക്കെ, അപ്പൊ ആ കൂട്ടുകാരികളൊക്കെ നമ്മുടെ ഈ പ്രോഗ്രാം കേൾക്കും, കാരണം പറയണച്ചെന്ന് കേട്ടോ. അവരും കേക്കട്ടെ കൂട്ടുകാരിയൊക്കെ ഇത്രയും ആത്മാർത്ഥമായിട്ട് ആരാധ്യ സ്നേഹിക്കുന്നുണ്ടെന്ന് അവരും അറിയട്ടെ. അപ്പൊ സ്കൂളിൽ മാത്രമല്ലല്ലോ ഇപ്പം ആരാധ്യ കൂട്ടുകാരെ കാര്യങ്ങൾ പറഞ്ഞത്, ഇപ്പൊ എത്ര ആൾക്കാരാണ് ഈ കേൾക്കുന്നത് ആ കൂട്ടുകാർ കാര്യങ്ങളൊക്കെ, എത്രയോ പേരാ കേൾക്കാൻ പോണത് അല്ലേ. അപ്പൊ ആരാധ്യ ആ സ്നേഹത്തിന്റെ ആ ഒരു എന്താ ആ ഒരു വ്യാപ്തി ഇപ്പം മൊത്തം പരക്കാൻ പോവാ കേട്ടോ. എന്തായാലും ഇനി ഭയങ്കര സ്നേഹമായിരിക്കും അവർക്ക് അല്ലേ. നാലല്ലേ, എത്ര ക്ലാസ് ഉണ്ട് അവിടെ?
0: അവിടെ ഏഴ് പേരുണ്ട്.
1: ഏഴ് പേരുണ്ട്. അപ്പൊ ഏഴ് കഴിഞ്ഞിട്ടുള്ള കാര്യം
0: വേറെ സ്കൂളിലോട്ട്.
1: അപ്പൊ എന്ത് ചെയ്യും?
0: അപ്പം എന്താ, ഫ്രണ്ട്സിന്റെ അമ്മമാരുണ്ട്, ഒരു ഫ്രണ്ട്സ് ഉണ്ട്
1: ഞങ്ങൾക്ക്. കമ്പനി കൊടുക്കോ?
0: അല്ല, രണ്ടുപേരുണ്ട് ഫ്രണ്ട്സ്, വേദ നക്ഷത്ര. ഞാൻ എന്റെ അമ്മയ്ക്ക് അറിയാന്ന് അവരമ്മയെ. അങ്ങനെ ഞങ്ങളെ ഒരേ സ്കൂളിലാക്കാന്ന് പറയുന്നു. വേദ എങ്ങോട്ടാന്ന് അറിയത്തില്ല, നക്ഷത്ര ആലുമുട്ടിലോട്ടാ.
1: ഓക്കെ ഓക്കെ, നക്ഷത്ര ആലുമുട്ടിലോട്ടാ ഇപ്പഴേ പറഞ്ഞു. ഇപ്പൊ എവിടെ പോകാനാണ് ആഗ്രഹം?
0: എനിക്ക് എന്താ, ഏത് സ്കൂളായാലും കുഴപ്പമൊന്നുമില്ല.
1: ഇഷ്ട ഭക്ഷണം എന്താണ്?
0: എനിക്ക് എല്ലാ ഭക്ഷണവും ഇഷ്ടാ.
1: കൂടുതൽ ഇഷ്ടം എന്താണ്?
0: എല്ലാം ഉണ്ട്, അപ്പൊ എന്നത്തെ ഏത് പറയണോന്ന് അറിയത്തില്ല.
1: എന്നാലും ഓർമ്മെങ്കിലും പറ.
0: മസാല ദോശ അല്ല, നെയ് റോസ്റ്റ്.
1: നെയ് റോസ്റ്റ് ഇഷ്ടമാണ് അല്ലേ. പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കാറുണ്ടോ?
0: ചിലപ്പോ അല്ല.
1: കറങ്ങാനൊക്കെ പോകാറുണ്ടോ? എവിടൊക്കെ പോകും?
0: പാർക്കിലും ബീച്ചിലും അവിടെ എല്ലാം. പിന്നെ കസിൻസിന്റെ വീട്ടിലും അമ്മൂമ്മയുടെ അപ്പൂപ്പന്റെ വീട്ടിലെല്ലാം
1: എല്ലായിടത്തും പോകും. ഓക്കെ ഓക്കെ, അപ്പം ഇങ്ങനെ അടിച്ചു പൊളിക്കുകയാണ് കാര്യച്ചുരുക്കി പറഞ്ഞാല് സ്കൂളിലും പുറത്തും ഒക്കെ അല്ലേ. ഇപ്പം നാലാം ക്ലാസ് ഒക്കെ പഠിച്ചു, ഇംഗ്ലീഷ് മീഡിയം അല്ലേ, ഇംഗ്ലീഷ് മീഡിയം ആണ്. അപ്പൊ അഞ്ചാം ക്ലാസ്സിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കിന് നമുക്ക് ഈ സുഹൃത്തുക്കളുടെ പേരുകളൊക്കെ പറഞ്ഞല്ലോ, അഞ്ചു പേരുണ്ടെന്ന്. ഇവരൊക്കെ നമുക്ക് ഈ അഞ്ചാം ക്ലാസ്സിലോട്ട് എത്തിയില്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾ ഒരുമിച്ച് കൂടാൻ പറ്റിയില്ലെങ്കിൽ ഫോൺ കോൾ ചെയ്യും, എന്നാലേ ബന്ധം നിലനിർത്തും അല്ലേ. ഇതും കഴിഞ്ഞ് നമ്മൾ പഠിച്ചു പഠിച്ചു പഠിച്ച് ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ പഠിച്ച സ്കൂൾ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് കോളേജ് ജീവിതമൊക്കെ അവസാനിപ്പിച്ച് പുറത്തിറങ്ങുമ്പോൾ ഈ കൂട്ടുകാരൊക്കെ നമ്മൾ വലുതായി കാണും അല്ലേ. അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് എന്തായിരിക്കും? ആരാധ്യയ്ക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ് എന്തായിരിക്കും?
0: അവരെല്ലാം കണ്ട് എന്തെല്ലാം പറഞ്ഞ് കറങ്ങാനെല്ലാം പോയിട്ട്
1: ആദ്യം ഇങ്ങനെ കാണാതെ കാണുമ്പോ എന്തായിരിക്കും ഫീലിങ്? അങ്ങനെ ഫീലിങ്സ് എല്ലാം ഉണ്ടോ?
0: ഇല്ല,
1: ഒന്നുമില്ല. പണ്ട് എന്റെ വിശ്വ വീട്ടുകാരെയല്ലായിരുന്നു അങ്ങനെ
0: അങ്ങനെ
1: അതൊക്കെ പറയും അല്ലേ. ആ ഒരു നിമിഷം ഭയങ്കരമാണ് അല്ലേ. ഓക്കെ, ആരാധ്യയ്ക്ക് സങ്കടം വരാറുണ്ടോ? എന്തിനാ?
0: ഞങ്ങൾ നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാര് പോകുമ്പോഴും
1: എവിടെ പോകുമ്പോ
0: എന്തുവാ വേറെ സ്കൂളിലോട്ട് പോകത്തില്ലേ, അങ്ങനെ പോകുമ്പോഴും പിന്നെ കൂട്ടുകാരികൾ പോകുമ്പോഴെല്ലാം ചില വിഷമം വരും ചിലപ്പോ. പിന്നെ വഴക്ക്
1: പറയുമ്പോഴും
0: അമ്മ അച്ഛനും അങ്ങനെ പറയുമ്പോഴും പിന്നെ ആ അമ്മ അച്ഛനും എന്തുവാ അച്ഛൻ ഗൾഫിൽ പോയാലും വിഷമം വരും.
1: അച്ഛൻ ഗൾഫിൽ ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തിനും വിഷമം ഉണ്ട് അല്ലയോ. സാധാരണ മനുഷ്യ സ്വാഭാവികമായിട്ട് വരുന്ന വിഷമങ്ങളൊക്കെ ആരാധ്യയ്ക്കും ഉണ്ട് അല്ലേ. കരയാറുണ്ടോ?
0: ഉണ്ട്.
1: ആ ഓക്കെ ഓക്കെ. അച്ഛനും അമ്മയും എങ്ങനെയാണ്? ഭയങ്കര സ്നേഹം പറഞ്ഞല്ലോ.
0: സ്നേഹമുണ്ട്.
1: അല്ല, സ്നേഹമാണല്ലോ. അപ്പൊ അച്ഛനും അമ്മയും എപ്പോഴെങ്കിലും മിസ്സായാലും എന്താ ചെയ്യാ? മിസ് ചെയ്യേണ്ടി വന്നാല് അവരിപ്പോ എവിടെയെങ്കിലും ദൂരയാത്രയൊക്കെ പോവാന്ന് വെച്ചോ. അപ്പൊ അച്ഛൻ ഓൾറെഡി ഗൾഫിലാണ്, അപ്പൊ അമ്മയ്ക്ക് ഒരു ജോലിയൊക്കെ കിട്ടി കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ആരാധ്യയുടെ അവസ്ഥ എന്തായിരിക്കും?
0: എനിക്ക് എന്താ ചിലപ്പോഴെല്ലാം വിഷമം വരും.
1: ചിലപ്പോഴൊക്കെ വരത്തുള്ളൂ, അല്ലാതെ ആത്മാർത്ഥമുള്ള വിഷമം ഒന്നും വരാറില്ല.
0: എന്തായാലും രാത്രി കിടക്കുമ്പോഴും എന്തുവാ വൈകിട്ട് എല്ലാം നിക്കുമ്പോ വിഷമം വരും.
1: വൈകിട്ട് നിക്കുമ്പോഴും വിഷമം വരും, കിടക്കുമ്പോഴും നിക്കുമ്പോഴും വിഷമം വരും.
0: അല്ല, കിടക്കത്തില്ലേ രാത്രി?
1: കിടക്കോ, എനിക്കറിഞ്ഞൂടാ.
0: അപ്പം അമ്മ ഓർമ്മ വരും.
1: അപ്പഴേ അമ്മ ഓർമ്മ വരുത്തുള്ളൂ. ഓർമ്മയിൽ മാത്രമായിട്ട് ഒതുങ്ങി അമ്മ അന്നേരം.
0: പിന്നെ എല്ലാ എപ്പോഴും അമ്മയും അച്ഛനെയും ഓർമ്മ വരും.
1: അത് പിന്നെ ഓർത്തേ പറ്റുള്ളൂ. കാര്യം വെച്ചാൽ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും ഏക സമ്പാദ്യാണ് അവര് അല്ലേ. അപ്പൊ അവരെ നമ്മളെ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ.
0: ഇല്ല
1: ഇല്ല, അവരടിച്ചാ പോലും
0: ഇല്ല.
1: അടിച്ചാലൊക്കെ ഓർക്കില്ല. ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാണ് സ്കൂളില്?
0: എനിക്കൊരു ടീച്ചറുണ്ട്, എന്തുവാ ക്ലാസ് മിസ്സാ. എന്താ ടീച്ചറിനെ ഇഷ്ടാ?
1: പേരില്ലേ
0: ബെൻസി ടീച്ചറെ.
1: ബെൻസി ടീച്ചർ. ഇനി മറ്റു ടീച്ചർമാർക്കൊക്കെ കേൾക്കാൻ വിഷമാവോ?
0: പിന്നെ വേറെ ടീച്ചർമാരും ഉണ്ട്. എനിക്ക് എല്ലാ ടീച്ചർമാരും ഇഷ്ടം, എന്നാല് ഏറ്റവും കൂടുതൽ ഇഷ്ടം സിനി ടീച്ചറിനെ.
1: ബെൻസി ടീച്ചർ അല്ലേ ഇപ്പം?
0: ആണ്. എന്റെ

0: സീനിയർ ടീച്ചറിനെ മെൻസ് ടീച്ചറിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം.
1: പഠിപ്പിക്കുന്നുണ്ടോ രണ്ടുപേരും? അല്ല, ആരാധ്യ പാടത്തില്ലേ? ആരാധ്യയുടെ ഒരു രണ്ടു നാലോ ഒരു അല്ലേ, നമുക്കത് കേട്ട നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ.
0: എത്ര അരിയാണ്?
1: മൂന്നാലോ ഒരു പാടിക്കോ.
0: എത്ര പാട്ട് വേണം?
1: ഒരു മൂന്നാലോ ഒരു പാടിക്കോ. അറിയാവുന്ന ഒരു പാട്ട് പാടിക്കോ.
0: ഏതെങ്കിലും പാട്ട് പറയുമ്പോഴേ.

0: ഓക്കെ, അതുപോലെ പഠിച്ച് വളർന്ന് ആരാവാനാണ് ആഗ്രഹം?
1: ഡോക്ടർ.
0: ഡോക്ടർ ആവാനാണ് ആഗ്രഹം.
1: ഡോക്ടർ ആവാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്താ വേറെ അല്ല ആവും.
0: അതെന്തായാലും ഉറപ്പാ, നമ്മൾ എന്തെങ്കിലും ഒന്നും ആവും അല്ലേ.
1: അപ്പൊ
0: എന്തായാലും നല്ലൊരു ഡോക്ടർ ആവട്ടെ കേട്ടോ. നല്ല ഡോക്ടർ ആവണം, നല്ല ചികിത്സിച്ച് എല്ലാവരും നല്ല രീതിയിൽ ചികിത്സിച്ച് അസുഖമൊക്കെ ഭേദമാക്കി ഏറ്റവും വലിയ പുണ്യമാണല്ലോ അത്. എന്തായാലും അങ്ങനെ ഭവിക്കട്ടെ. ഇപ്പൊ നല്ലൊരു കലാകാരിയുമായിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഓക്കെ,
1: അപ്പൊ
0: ഓൾ ദി ബെസ്റ്റ്.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇതുവരെ കേട്ടത് കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര. അവതരിപ്പിച്ചത് സുരേഷ് പെരിനാട്. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
3: മാറ്റിവെക്കേണ്ട, കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
4: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ. വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
3: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
4: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
3: ട്രോളി ബാഗുകൾ,
4: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
3: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
4: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
4: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9847198471.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: സുഖത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.

0: സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
1: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കട്ട്.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
1: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
0: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
1: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
0: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
1: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
0: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയിറ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
1: 8855330017. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിക്കർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. കാവനാട് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരത്തിന് ബാലസാഹിത്യ കൃതികൾ ക്ഷണിച്ചു. 2025-26 കാലയളവിൽ പ്രസിദ്ധീകരിച്ച കൊല്ലം ജില്ലക്കാരായ എഴുത്തുകാരുടെ കൃതികളാണ് പരിഗണിക്കുക. പുസ്തകങ്ങളുടെ 3 കോപ്പികൾ പ്രസിഡന്റ് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് കാവനാട് PO കൊല്ലം 3 എന്ന വിലാസത്തിൽ അയക്കണം. മെറിറ്റ് സ്പോർട്സ് കോട്ടകളിൽ പ്ലസ് 1 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കോമ്പിനേഷൻ മാറ്റത്തിനായുള്ള ട്രാൻസ്ഫർ അലോട്ട്മെന്റിനായി 27-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിവരെ അപേക്ഷിക്കാം. പ്രവേശന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബ്രേക്ക് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോ ടെക്നോളജി ജില്ലയിൽ ആരംഭിച്ച മെഡിക്കൽ ലാബോറട്ടറി സർവീസിന്റെ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക് ലാബോറട്ടറികളിലെ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പ്രോജക്ട് ഓഫീസർ, ലാബോറട്ടറി ടെക്നോളജിസ്റ്റ്, ഇന്റേൺ എന്നീ തസ്തികകളിലായാണ് താൽക്കാലിക നിയമനം. വെറ്റമുക്ക് തേവലക്കര ഓച്ചിറ റോഡിൽ ഡ്രൈവർ മുക്ക് AVHS ഭാഗത്ത് നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഓഗസ്റ്റ് 20 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി KRFB PMU എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. AVHSSൽ ഡ്രൈവർ ജംഗ്ഷനിലേക്ക് വരുന്ന AVHSൽ നിന്നും ഡ്രൈവർ ജംഗ്ഷനിലേക്ക് വരുന്ന വാഹനങ്ങൾ പുതിയകാവിലേക്ക് തിരിഞ്ഞ് കരുനാഗപ്പള്ളി വഴി പോകണം. അശരണരായ വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം അനുവദിക്കുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന അഭയകിരണം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അടുത്തുള്ള അംഗൻവാടികളിലും ശിശു വികസന പദ്ധതി ഓഫീസുകളിലും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം. സംസ്ഥാന സർക്കാർ നൈപുണ്യ വികസന വകുപ്പിന് കീഴിൽ കൊല്ലം ചവറയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിലെ വിവിധ തൊഴിൽ പരിശീലനങ്ങളിലേക്ക് ഓഗസ്റ്റ് 10 വരെ അപേക്ഷിക്കാം. റെഗുലർ പരിശീലനങ്ങളിൽ അപേക്ഷിക്കുന്നവർ വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷാ ഫീസ് 600 രൂപ. GIS, ഫുഡ് പ്രൊഡക്ഷൻ, ഹോസ്പിറ്റാലിറ്റി പരിശീലനങ്ങൾ ഒഴിച്ചുള്ള പരിശീലനാർത്ഥികൾ IIIC നടത്തുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് പാസ്സാവേണ്ടതാണ്. സർക്കാർ സ്പോൺസേർഡ് സൌജന്യ പരിശീലനങ്ങളിൽ അപേക്ഷിക്കുന്നവർ സ്ഥാപനത്തിൽ നേരിട്ട് ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ ഫീസില്ല. തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ പാലിക്കണം. 1 വർഷം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ, 6 മാസം ദൈർഘ്യമുള്ള അഡ്വാൻസ് ഡിപ്ലോമ പരിശീലനങ്ങൾ, 3 മാസം വരെ ദൈർഘ്യമുള്ള ടെക്നീഷ്യൻ പരിശീലനങ്ങൾ, സർക്കാർ സ്പോൺസർ പരിശീലനങ്ങൾ എന്നിവയിലേക്കാണ് അപേക്ഷ സമർപ്പിക്കാവുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8078980000. കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിൽ സെൽഫ് ഫിനാൻസിംഗ് ഡിപ്ലോമ കോഴ്സുകളിലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ, മെക്കാനിക്കൽ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ 1-ാം ക്ലാസ് ഡിപ്ലോമയാണ് അടിസ്ഥാന യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8921283869. മറ്റൊരു നമ്പർ 8281335688. കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലം 1 വർഷത്തെ ഫുഡ് പ്രൊട്ടക്ഷൻ കോഴ്സിലേക്കും ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് കോഴ്സിലേക്കും സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. SC ST OEC വിഭാഗക്കാർക്ക് ഫീസ് പൂർണ്ണമായും സൗജന്യം. OBC ജനറൽ കാറ്റഗറി EW സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വരുമാന പരിധിക്ക് വിധേയമായി ഫീസ് ആനുകൂല്യവും ലഭിക്കും. ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് മികച്ച തൊഴിൽ നേടാൻ അവസരങ്ങൾ. ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കടപ്പാക്കട TKDM സ്കൂൾ ക്യാമ്പസ്, കൊല്ലം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474276635. മറ്റൊരു നമ്പർ 9072216937. ബിഷപ്പ് ബെൻസിയർ ഹോസ്പിറ്റൽ, മൗണ്ട് കാർമൽ റോഡ്, തങ്കശ്ശേരി സ്പെറൻസയിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഈവനിംഗ് OPD ലഭ്യമാണ്. ജനറൽ മെഡിസിൻ ഡോക്ടറുടെ പരിശോധന, സാധാരണ രോഗികളുടെ സമഗ്ര ചികിത്സ, ലാബ് പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം, ഫാർമസി സേവനം, രക്തസമ്മർദ്ദം, പ്രമേയം തുടങ്ങിയ ആരോഗ്യ പരിശോധനകൾ തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. രാവിലെ 7 മണി മുതൽ ലാബ് സാമ്പിൾ ശേഖരണ സൌകര്യവും വൈകുന്നേരം റിസൾട്ട് ഡോക്ടറെ കാണിക്കാനുള്ള സൌകര്യവും ലഭ്യമാണ്. ഹോം കെയർ സർവീസുകൾക്കായി വിളിക്കേണ്ട നമ്പർ 9495927700. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474278584. തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ ഹാളിൽ ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, HbA1c, ECG, ബോൺ മിനറൽ ഡെൻസിറ്റി തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, പീഡിയാട്രിക്, ENT, ജനറൽ മെഡിസിൻ തുടങ്ങിയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0474275700. ഇന്ന്
സംസ്ഥാനത്ത് പലയിടത്തും മഴയ്ക്ക് സാധ്യത. അവശ്യ സാധനങ്ങളുടെ ചില്ലറ വില നിലവാരം: അരിമട്ട കിലോഗ്രാം 60 രൂപ, ചെറുപയർ കിലോഗ്രാം 135 രൂപ, വൻപയർ കിലോഗ്രാം 100 രൂപ, തുവരപ്പരിപ്പ് കിലോഗ്രാം 125 രൂപ, കടല വലുത് കിലോഗ്രാം 110 രൂപ, പഞ്ചസാര കിലോഗ്രാം 51 രൂപ, വൈറ്റ് ലഗോൺ കോഴിമുട്ട ഡസൺ 92 രൂപ, ലൂസ് വെളിച്ചെണ്ണ കിലോഗ്രാം 300 രൂപ, തേങ്ങ കിലോഗ്രാം 62 രൂപ, മല്ലി കിലോഗ്രാം 190 രൂപ, വറ്റൽ മുളക് കിലോഗ്രാം 295 രൂപ, ചെറിയ ഉള്ളി കിലോഗ്രാം 70 രൂപ, വെളുത്തുള്ളി 100 ഗ്രാം 28 രൂപ, ചേന കിലോഗ്രാം 50 രൂപ, മരച്ചീനി കിലോഗ്രാം 35 രൂപ, ഉരുളക്കിഴങ്ങ് കിലോഗ്രാം 35 രൂപ, ബീറ്റ്റൂട്ട് കിലോഗ്രാം 60 രൂപ, ക്യാരറ്റ് കിലോഗ്രാം 90 രൂപ, സവാള കിലോഗ്രാം 40 രൂപ, വഴുതനങ്ങ കിലോഗ്രാം 40 രൂപ, മത്തങ്ങ കിലോഗ്രാം 25 രൂപ, വെള്ളരിക്ക കിലോഗ്രാം 25 രൂപ, വെണ്ടയ്ക്ക കിലോഗ്രാം 50 രൂപ, ബീൻസ് കിലോഗ്രാം 80 രൂപ, കൊത്തവര കിലോഗ്രാം 45 രൂപ, വള്ളിപ്പയർ കിലോഗ്രാം 80 രൂപ, അച്ചിങ്ങപ്പയർ കിലോഗ്രാം 60 രൂപ, ക്യാബേജ് കിലോഗ്രാം 60 രൂപ, പാവയ്ക്ക കിലോഗ്രാം 60 രൂപ, കുമ്പളങ്ങ കിലോഗ്രാം 25 രൂപ, പടവലങ്ങ കിലോഗ്രാം 50 രൂപ, തക്കാളി കിലോഗ്രാം 35 രൂപ, പച്ചമുളക് 100 ഗ്രാം 7 രൂപ, ഏത്തയ്ക്ക കിലോഗ്രാം 60 രൂപ. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. A program to enrich your English vocabulary. Presented by Dr. Thomas William and Nimisha Biju John.
2: Hello friends. Welcome to Word of the Day. Today's word is
3: hairline. Hairline.
2: Hairline is spelled as H A I R L I N E.
3: This is a noun. It means 1. The edge of a person's hair, especially on the forehead. 2. Very thin or fine. മലയാളത്തിൽ നേരിയ വര, നേരിയ വിടവ് എന്നൊക്കെ പറയാം.
2: Thank you all.
4: റേഡിയോ ബൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
1: ഞാനും സ്ഥാപിക്കാമെന്ന് പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM Suryaghar.gov.in.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ CJP നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ സിംബാബ്വേക്ക് 220 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. അദ്ദേഹം തന്റെ രാജ്യാപേക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറി. വിശദാംശങ്ങളിലേക്ക്.
3: കഴിഞ്ഞ 10 ദിവസമായി തുടരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യങ്ങളിൽ തനിക്ക് ഏറെ വിഷമമുണ്ടെന്നും ഇത് തന്റെ അഭിമാന പ്രശ്നമല്ലെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിലും രാജ്യത്തുടനീളവുമുള്ള സാഹചര്യം കണക്കിലെടുത്ത് ദേശവിരുദ്ധ ശക്തികൾ അതിനെ ചൂഷണം ചെയ്യുന്നത് തടയുന്നതിനും ഒരു വിദ്യാർത്ഥിയുടെ ഭാവി പോലും നിയമപരമായ സങ്കീർണതകളിൽ കുടുങ്ങരുത് എന്ന ലക്ഷ്യത്തോടെയുമാണ് പ്രധാനമന്ത്രിക്ക് രാജി സമർപ്പിക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നൽകിയ മാർഗനിർദ്ദേശങ്ങൾക്കും വിശ്വാസത്തിനും പിന്തുണയ്ക്കും ധർമ്മേന്ദ്ര പ്രധാൻ നന്ദി അറിയിച്ചു. വരുന്ന വർഷം മുതൽ നീറ്റ് UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലേക്ക് മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിരുന്നതായും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
2: അതേസമയം തങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിനെ തുടർന്ന് CJP ന്യൂഡൽഹിയിൽ നടത്തിവന്ന സമരം പിൻവലിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും ഇന്ന് CJP പ്രതിനിധികളുമായി മൂന്നാംഘട്ട ചർച്ച നടത്തി. പിന്നീട് ന്യൂഡൽഹിയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ ഒരു നടപടിയും എടുക്കരുതെന്നും FIR രജിസ്റ്റർ ചെയ്യരുതെന്നുമുള്ള ആവശ്യങ്ങൾ യോഗത്തിൽ സർക്കാർ അംഗീകരിച്ചതായും ശ്രീ നദ്ദ പറഞ്ഞു.
4: सबसे पहली बात तो यह है कि कोई भी एक्शन FIR न हो और अगर है तो वो विड्रॉ हो और उसको विड्रॉ करने की बात कोई भी एक्शन नहीं होगा. इस बात को सरकार ने स्वीकारा है. उसी तरीके से फ्यूचर में भी जो ऑर्गेनाइजर्स हैं और प्रोटेस्टर्स हैं उनका इस एक्टिविटी के लिए कोई भी उन पर आगे केस नहीं होगा. इस बात को हम लोगों ने माना है.
2: തീരുമാനിച്ച വ്യവസ്ഥകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടപ്പാക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് നല്ല ഉദ്ദേശത്തോടെ സമരം പിൻവലിക്കുന്നതായി CJP വക്താവ് സൌരവ് ദാസ് അറിയിച്ചു. ന്യൂഡൽഹി മേഖലയിൽ കനത്ത തിരക്കും രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഈ ഭാഗത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് നിർദ്ദേശിച്ചു. അതേസമയം ഡൽഹി മെട്രോയിലെ അടച്ചിട്ട പ്രവേശന കവാടങ്ങൾ തുറന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 136 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ AIR മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലും മൻ കി ബാത് കേൾക്കാം. മനുഷ്യന്റെ സാമൂഹ്യ ജീവിതം ജീവസുറ്റതാക്കുന്നത് കലയും സാഹിത്യവുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ചെങ്ങന്നൂർ ആറാട്ടുപുഴയിൽ സംഘടിപ്പിച്ച പമ്പ സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തെ ചേർത്തുപിടിക്കുന്ന മഹനീയ ദൌത്യമാണ് കലാകാരന്മാരും സാഹിത്യകാരന്മാരും ചെയ്യുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും അത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയിംസ് സ്ഥാപിക്കുന്നതിനായി വെള്ളൂർ ന്യൂ സ്പ്രെൻ ഫാക്ടറിയുടെ സ്ഥലവും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കൈവശമുള്ള സ്ഥലവും പരിഗണിക്കാവുന്നതാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. സർക്കാർ ആശുപത്രികളിൽ റോബോട്ടിക് സർജറി വിഭാഗം സജ്ജമാക്കുന്നത് പരിഗണനയിലുണ്ടെന്നും ശ്രീ മുരളീധരൻ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഗേറ്റ്വേ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിലുള്ള അന്തിമ കസ്റ്റംസ് അനുമതി ലഭിച്ചു. ഓഗസ്റ്റ് 18 മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ പൂർണ്ണതോതിലുള്ള കാർഗോ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. വിഴിഞ്ഞത്തിനെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമെന്ന നിലയിൽ നിന്ന് പൂർണ്ണ സജ്ജമായ അന്താരാഷ്ട്ര കാർഗോ ഗേറ്റ്വേ ആയി മാറ്റുന്നതാണ് ഈ പദ്ധതി.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിലെ താന്ത്രിക ചുമതലകൾ കണ്ഠരര് ബ്രഹ്മദത്തൻ നിർവഹിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേർന്ന ബോർഡ് യോഗത്തിലാണ് തീരുമാനം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രവേശനത്തിന് അടുത്ത മാസം 10 വരെ അപേക്ഷിക്കാം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ എല്ലാ ജില്ലകളിലും 30 UGPG കോഴ്സുകൾ നടത്തുന്നുണ്ടെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ജഗതിരാജ് കാസർകോട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇരട്ട ബിരുദ സൌകര്യത്തോടെ വിദൂര വിദ്യാഭ്യാസ രീതിയിലാണ് കോഴ്സുകൾ നടത്തുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ LP UP പ്രൈമറി വിഭാഗങ്ങളിലെ IT പഠനം കൂടുതൽ വിപുലീകരിക്കുന്നതിനായുള്ള ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഓൺലൈനായി നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
5: ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളിൽ കളിയിലൂടെ പഠനം, സർഗാത്മകത, സ്വയം പഠനശേഷി എന്നിവ വികസിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ജൂട്ടെയിൻമെന്റ് സോഫ്റ്റ്വെയറുകൾ, EQ ലാംഗ്വേജ് ലാബുകൾ, ചിത്രരചനയ്ക്കും ആനിമേഷനുമുള്ള സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായി ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കാഴ്ച പരിമിതിയുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് ഡിജിറ്റൽ സ്ക്വയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
2: സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള തുരങ്കം തകർന്നു മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി പത്താഴക്കുഴി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് റോഡുമാർഗം മൃതദേഹം വീട്ടിലെത്തിച്ചിരുന്നു. മന്ത്രി മോൻസ് ജോസഫ്, നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഫ്രാൻസിസ് ജോർജ് MP, മുൻമന്ത്രി VN വാസവൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്ക് മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സിംബാബ്വേയിൽ നടക്കുന്ന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ആതിഥേയർക്ക് 220 റൺസിന്റെ വിജയലക്ഷ്യം. 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 219 റൺസ് നേടി. ടോസ് നേടിയ സിംബാബ്വെ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലവ്ലീന ബോർഗോഹെയ്ൻ നേരിട്ട സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് ഒരു മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജദുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. 27-ാമത് കാർഗിൽ വിജയ് ദിവസിന്റെ ആഘോഷങ്ങൾക്ക് ജമ്മുകശ്മീരിൽ തുടക്കമായി. നാളെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ CJP നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ സിംബാബ്വേയ്ക്ക് 220 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
7: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ ഏറ്റവും വലിയ കടമ അവതരണം സുനിൽ കുരുവിള ഇൻസൈറ്റ് മിഷൻ.
8: പൊതുവെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് കുട്ടികൾ ഈ തലമുറ അവരെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വരുന്നില്ല, അല്ലെങ്കിൽ ഈ തലമുറയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ജെൻസി അങ്ങനെയാണ്, ജെൻസി ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് പറയാൻ ശ്രമിക്കുമ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഇത്രയും കാലം ഉണ്ടായ കുട്ടികളെല്ലാം ഒരുപോലെ തന്നെ ഉണ്ടായവരാണ്. മാറുന്ന ഇവിടുത്തെ സാഹചര്യങ്ങളാണ്, മാറുന്നത് നമ്മളുടെ ആക്ഷൻസ് ആണ്. ആക്ഷൻസ് മാറുന്നതിനനുസരിച്ച് അവരുടെ റിയാക്ഷൻസ് മാറുന്നു. അപ്പോൾ കുറേ ആക്ഷൻസിൽ നമുക്ക് കുറച്ചു ആലോചനയോടെ അല്ലെ മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് അവർക്ക് കിട്ടുന്ന ആക്ഷൻസിനെ മോഡിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ അവരുടെ റിയാക്ഷൻസും ഒരുപാട് നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അതിനുള്ള തടസ്സം പ്രധാനമായിട്ട് എന്താണ്? ഒന്നാമത് വ്യക്തി താല്പര്യങ്ങളാണ്. പൊതുവെ വ്യക്തികൾക്കെല്ലാം അവരുടേതായ താല്പര്യങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടികൾക്കായിട്ടുള്ളൊരു പ്രോഗ്രാം നടക്കുകയാണ്. അതിന് റിസോഴ്സ് പേഴ്സണായിട്ട് വിളിച്ചിരിക്കുന്നത് ആ ആളിൻ്റെ ഒരു ബന്ധുവിനെയാണ്. ഒരു കോമ്പീറ്റൻസി ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഒരു കോമ്പീറ്റൻസി ഇല്ലെങ്കിലും കുട്ടികൾക്കായതുകൊണ്ട് എൻ്റെ ബന്ധുവിനെ ഇവിടെ അവതരിപ്പിക്കാം, തിരിച്ച് ബന്ധു തിരിച്ചെന്തെങ്കിലും നമുക്ക് ഇങ്ങോട്ട് തരുന്നു, നീ എൻ്റെ പുറം ചൊറി, ഞാൻ നിൻ്റെ പുറം ചൊറിയാം എന്ന് പറയുന്ന പരിപാടികളാണ് പലയിടത്തും നടക്കുന്നത്. ഒരു കോളേജിൽ ഒരു പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞത്, സാറേ എനിക്ക് പിന്നെ നല്ലൊരു പരിപാടി

ീ പലപ്പോഴും കുട്ടികളെ കുറച്ചു കളയാൻ ശ്രമിക്കാറുണ്ട്. അത് വളരെ അപകടകരമായ കാര്യമാണ്. അടുത്ത തലമുറയ്ക്ക് നമ്മൾ എന്താ കൊടുക്കുന്നത്? അതുപോലെ തന്നെയാണ് ഈ ലാഭക്കൊതി. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഒരുപാട് ലാഭക്കൊതി മൂത്തിട്ട് പലതും വിറ്റഴിക്കാനുള്ള താല്പര്യം കൊണ്ട് അടുത്ത തലമുറയുടെ ഒരു ഡെവലപ്മെന്റിനെ കുറിച്ചോ അവരുടെ ഒരു സന്തോഷകരമായ ടേൺ അറൗണ്ടിനെ കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്കില്ല, കച്ചവടം നടത്തേണ്ട സാധനങ്ങളെല്ലാം നടത്തി വരുമ്പോൾ കുട്ടികൾ മാർക്കറ്റിൽ ചന്തയിൽ വീണുപോകും. അപ്പോൾ ചിന്ത കൊണ്ട് ഉയർന്നു നിൽക്കണം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ. സ്ഥാപിത താല്പര്യങ്ങൾ, എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെ വളർത്താനായിട്ട് അതിനുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ താല്പര്യങ്ങളെ മുൻനിർത്തി, ചില വർഗങ്ങളുടെ താല്പര്യങ്ങളെ മുൻനിർത്തിയൊക്കെ കുട്ടികളെ കുറച്ച് കളയുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു പുരോഹിതൻ എന്നോട് പറയുന്നത്, സാറേ പിന്നെ കുട്ടികളാരും വരുന്നില്ല. കുട്ടികൾ എങ്ങനെയാണ് വരുന്നത്? കുട്ടികൾ വരണമെങ്കിൽ കുട്ടികൾക്ക് പ്രയോജനമുണ്ടെന്ന് കുട്ടികൾക്ക് തോന്നണം, കുട്ടികളെ അഡ്രസ്സ് ചെയ്യുന്നുവെന്ന് അവർക്ക് തോന്നണം, കുട്ടികൾക്ക് സന്തോഷവും നന്മയും കൊടുത്താൽ തീർച്ചയായിട്ടും കുട്ടികളിൽ നിന്ന് അതിൻ്റെ പ്രതിഫലനങ്ങൾ ഈ ലോകത്ത് ലഭിക്കും. അത് വളരെ അനുഗ്രഹകരമായൊരു കാര്യമാണ്. നമുക്ക് കുട്ടികൾക്ക് എന്ത് നമ്മൾ കൊടുക്കുന്നു അതാണ് കുട്ടികൾ ലോകത്തിലേക്ക് കൊടുക്കുന്നത്. ഇതിനൊരു പെയ്ഡ് ഫോർവേഡ് ഫിലോസഫി ഉണ്ട്. നമ്മൾ അവർക്ക് കൊടുക്കുന്നത് അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? സന്തോഷത്തിൻ്റെയും നന്മയുടെയും ഒരു എക്കോ സിസ്റ്റം തന്നെ നമ്മൾ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. അത് അത്തരം ഒരു ശൃംഖല സൃഷ്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അത് നമ്മൾ വളരെ മൈൻഡ്ഫുള്ളായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. കുട്ടികൾക്ക് കൊടുക്കുന്ന, കുട്ടികളുമായി ഇടപെടുന്ന എല്ലായിടത്തും കൂടുതൽ സന്തോഷവും കൂടുതൽ പിന്നെ നന്മയും കൊടുക്കാൻ, നന്മ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ വലിയ വ്യത്യാസം നമുക്ക് സമൂഹത്തിൽ കാണാം. ഇത് ഒരു പ്രാക്ടീസായിട്ട് എടുക്കണം. ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. ചില രാജ്യങ്ങളൊക്കെ കുട്ടികളെ വലിയ രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഞാൻ ചില രാജ്യങ്ങളെ പറ്റിയൊക്കെ, അവിടെ സ്കൂൾ ബസ് നിർത്തുമ്പോൾ രണ്ട് സൈഡും വാഹനങ്ങളെല്ലാം നിർത്തുന്നു. കുട്ടികളെ അവർ വലിയ രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നു. കുട്ടികളെ സ്കൂളുകളിലൊക്കെ വലിയ രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നു. കുട്ടികളെ സമൂഹത്തിൽ എല്ലായിടത്തും അവരെ വളരെയധികം ഫോക്കസ് ചെയ്യുന്നു, അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു. പൊതുവേ നമ്മുടെ സമൂഹത്തിൽ കുട്ടികളോടുള്ള റെസ്പെക്റ്റ് വളരെ കുറവാണ്. കുട്ടികളെ എന്തിനാണ് റെസ്പെക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന അധ്യാപകർ പോലും ഉണ്ട്. അപ്പം ഇത്തരത്തിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. ഒരു ഒരു സന്തോഷത്തിൻ്റെയും നന്മയുടെയും ഒരു എക്കോസിസ്റ്റം സൃഷ്ടിക്കുന്നത് പ്രധാനമായും നാല് കാര്യങ്ങൾ കൂടെയാണ്. ഒന്ന് പ്രചോദനമാണ്. ഈ ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് കാര്യങ്ങളെ ചെയ്യുക. എന്ത് ചെയ്യുമ്പോഴും അത് ഇൻസ്പയർ ചെയ്യുന്നതാണോ? കുട്ടികളെ ആവേശത്തിലേക്കും സന്തോഷത്തിലേക്കും പിന്നെ ഒരു കാഴ്ചപ്പാടിലേക്കൊക്കെ ഉയർത്തുന്നതാണോ? നമ്മൾ സ്കൂളുകളിലൊക്കെ ഒരുപാട് പരിപാടികൾ ചെയ്യുന്നു, നമ്മൾ തന്നെ വീട്ടിലൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നു. കുട്ടികളെ കുറേ കൂടി എക്സൈറ്റ് ചെയ്യിക്കുന്ന, കുട്ടികളെ കുറേ കൂടെ ആക്ഷനിലേക്ക് കൊണ്ടുവരുന്ന, കുട്ടികളെ കുറച്ചുകൂടെ ഒന്ന് ചലിപ്പിക്കുന്ന കാര്യങ്ങളാണോ നമ്മൾ ചെയ്യുന്നത്? പലപ്പോഴും പേഴ്സൺ ഈസ് മൂഡ് വെൻ ഈസ് ഇമോഷൻ ഈസ് മൂഡ്. പലപ്പോഴും ഒരു മനുഷ്യനെ നീക്കണമെങ്കിൽ അവൻ്റെ വികാരത്തെ നീക്കണം, അല്ലെങ്കിൽ അവനെ വൈകാരികമായി സ്വാധീനിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഇപ്പോൾ ഒരു പഠനം തന്നെ, ഒരു വിഷയം പഠിക്കണമെങ്കിൽ, ഒരു ഇൻസ്ട്രുമെൻ്റ് പഠിക്കണമെങ്കിൽ, എന്ത് പഠിക്കണമെങ്കിൽ അവരെ നമ്മൾ ഇൻസ്പയർ ചെയ്യണം. അപ്പോൾ ഇൻസ്പയർ ചെയ്യുമ്പോഴാണ് അവരിൽ അതിൻ്റെ ഒരു ആവേശം ഉണ്ടാകുന്നത്, ഒരുപാട് ഒരു ഡ്രൈവ് സ്പിരിറ്റും ഒക്കെ ഉണ്ടാകുന്ന ആ സമയത്താണ്. അപ്പോൾ പ്രചോദനങ്ങൾ ആവശ്യമാണ്. പ്രചോദിപ്പിക്കാൻ എല്ലാവർക്കും കഴിയില്ലെങ്കിൽ പ്രചോദിപ്പിക്കുന്നവരെ നമ്മൾ കൂടുതൽ ഉപയോഗപ്പെടുത്തണം. ലോകത്തെ പ്രചോദിപ്പിക്കുന്നവരെ പറ്റിയൊക്കെ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം. ഇപ്പം തന്നെ ഈ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ചില പ്ലെയേഴ്സൊക്കെ വലിയ ഇൻസ്പിറേഷനാണ്. അവരുടെ സ്റ്റോറീസൊക്കെ വലിയ ഇൻസ്പിറേഷനാണ്. അവരെ പറ്റി മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ധാരാളം ശ്രമങ്ങൾ നടക്കുന്നു. അപ്പം അവരെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. നമുക്കും അത്ര ഐക്കൺസിനെ ഒക്കെ ഉപയോഗപ്പെടുത്താം. ലോകത്ത് നടക്കുന്ന ഏത് കുട്ടികളെ പ്രചോദിപ്പിക്കുന്ന, ചെറുപ്പക്കാരെ പ്രചോദിപ്പിക്കുന്ന ഏത് കാര്യങ്ങളിൽ നിന്നും അതിൻ്റെ ഒരു കാഴ്ചകളിൽ മാത്രം അത് നിന്ന് പോകാതെ അതിൻ്റെ ഒരു സബ്സ്റ്റൻസിലേക്ക്, അതിൻ്റെ ഒരു കണ്ടന്റിലേക്ക്, അതിൻ്റെ ഒരു നന്മയിലേക്കൊക്കെ നമുക്ക് കൂടുതൽ അവരെ കൊണ്ടുപോകാം. ഓരോരുത്തരും എങ്ങനെയാണ് ലോകത്തെ കാണുന്നത്, എങ്ങനെയാണ് അവർ അവരുടെ ജീവിതത്തെ കാണുന്നത്, എങ്ങനെയാണ് അവർ കളിയോടുള്ള അവരുടെ പ്രൊഫഷണലിസം, എങ്ങനെയാണ് അവരുടെ ഫാമിലിയെ കണക്ട് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ സ്റ്റോറീസ് ആയിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കുട്ടികളുമായിട്ടൊക്കെ പങ്കുവയ്ക്കാൻ, അവരെ ഇൻസ്പയർ ചെയ്യാൻ ധാരാളമായിട്ട് ശ്രമിക്കുക. നന്മയുടെ ഒരു ചെയിൻ സൃഷ്ടിക്കാനായിട്ട്, ഒരു എക്കോസിസ്റ്റം സൃഷ്ടിക്കാനായിട്ട്, സന്തോഷത്തിൻ്റെ ഒരു എക്കോസിസ്റ്റം സൃഷ്ടിക്കാനായിട്ട് നമുക്ക് കുട്ടികളെ കൂടുതലായിട്ട് പ്രചോദിപ്പിക്കാൻ കഴിയുന്ന, ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവണം. കുട്ടികൾക്കൊക്കെ അത്തരത്തിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ കൊടുക്കാൻ കഴിയും. ഒന്നും ചെയ്യുന്നില്ല. കുട്ടികളൊക്കെ ഇരുത്തി ഉറക്കുക, അവരെ അങ്ങ് ഡ്രൈ ആക്കി കളയുക, അവർ
അവിടെയാണ് ഇപ്പൊ കുട്ടികൾ അത്തരം കാര്യങ്ങളോട്.

0: അവർക്ക് വെറുപ്പാവും, അയ്യോ സാറേ വേണ്ട അത്തരം പരിപാടികളെ വേണ്ട. കാരണം ഈ ആ മുൻ അനുഭവങ്ങൾ അതുപോലത്തെയാണ്. നല്ല നല്ല കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യുമ്പോഴും ചെറുപ്പക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യുമ്പോഴും അതൊക്കെ അവരെ എക്സൈറ്റ് ചെയ്യിക്കുന്ന, അവരെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയും. അപ്പം നമ്മുടെ താല്പര്യങ്ങളെല്ലാം അവിടെ മാറ്റി വയ്ക്കണം, നമ്മുടെ ലാഭക്കൊതിയൊക്കെ മാറ്റി വെക്കണം, സ്ഥാപിതമായ ലക്ഷ്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് കുട്ടികളെ റെസ്പെക്ട് ചെയ്യുക, കുട്ടികളെ ഫോക്കസ് ചെയ്യുക. കാരണം ഇനി അതല്ലാതെ നമുക്കൊരു തിരിച്ചുവരവിന് ഒരു സാധ്യതയില്ല. അവരെ നമ്മൾ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ അവർ നമ്മുടെ കയ്യിൽ നിന്ന് പോകും, ഒരു സംശയമില്ല. അല്ലെങ്കിൽ അവർ വേറൊരു ലെവലിലേക്ക് പോകുന്നു, പിന്നെ നമുക്കൊരു അവരുമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ ജീവിത രീതിയിലും നമ്മുടെ മൂല്യങ്ങളിലും ഒക്കെ അവരെ നിർത്തണമെന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് അവരെ ബോധിപ്പിക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ ഉണ്ടാവും. രണ്ടാമതായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ധാരാളമായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളെയും ചെറുപ്പക്കാരെയും ഒക്കെ ധാരാളമായിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു അത്തരത്തിലുള്ളൊരു എക്കോസിസ്റ്റം നമുക്ക് ആവശ്യമാണ്. അവർക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും തടസ്സങ്ങളും സൃഷ്ടിക്കാതിരിക്കുക, അവരുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു അക്ഷരത്തെറ്റിനെ കുറിച്ച് എന്തോ ഒരു പിന്നെ ഒരു രാഷ്ട്രീയ നേതാവ് പറയുകയോ എന്തോ ചെയ്തു, അതിനെപ്പറ്റിയൊക്കെ വിവാദങ്ങൾ. അത്തരം കാര്യങ്ങളൊക്കെ ഒന്നോ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ കുട്ടികളെയൊക്കെ തിരുത്തണം, അതിനൊന്നും കുഴപ്പമില്ല. ആ തിരുത്തലും ഒരു സഹായമാണ്, അത് തിരുത്തേണ്ടതായ രീതിയിലായിരിക്കണം. അവരെ ഇൻസ്പയർ ചെയ്യണം. അവർക്ക് പലതരത്തിലുള്ള കുറവുകൾ തടസ്സങ്ങൾ ഒക്കെയുണ്ട്, അത് മാറ്റിക്കൊടുക്കാൻ ഇപ്പം പഠനപരമായിട്ടുള്ള ഇപ്പം കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് വലിയൊരു ഹെൽപ്പാണ്. ഒരുപാട് കുട്ടികൾ അടുത്ത് എന്ത് പഠിക്കണമെന്ന് അവർക്കറിയില്ല, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയത്തില്ല, നല്ല സ്റ്റഡി ഹാബിറ്റ്സ് അറിയാൻ വയ്യാത്ത ധാരാളം കുട്ടികളുണ്ട്. അവർക്ക് ഇമോഷണലായിട്ടുള്ള ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്, അതിൻ്റെ തടസ്സങ്ങളുണ്ട്. മെൻ്റൽ ഹെൽത്തിലെ തടസ്സങ്ങളുണ്ട്, ശാരീരികമായ ആരോഗ്യത്തിലെ തടസ്സങ്ങളുണ്ട്. പല കുട്ടികൾക്കും കുടുംബത്തിനുള്ളിൽ നിന്ന് അവർക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. സ്കൂൾ തലത്തിൽ കോളേജ് തലത്തിലൊക്കെ പല ബുദ്ധിമുട്ടുകളും അവരനുഭവിക്കുന്നുണ്ട്. ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ അവർക്ക് സഹായങ്ങൾ ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സുരക്ഷിതത്വം അവർ സേഫാണെന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഇത്തരം തടസ്സങ്ങളൊക്കെ മാറ്റാൻ എന്തുകൊണ്ടാണ് നമുക്ക് സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, ആത്മീയ രംഗത്ത്, രാഷ്ട്രീയ രംഗത്തൊക്കെ ഉള്ളവർ അത്തരം തടസ്സങ്ങളൊക്കെ നീക്കിക്കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതൊക്കെയാണ് ഈ ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ കുറേ കൂടെ മെച്ചപ്പെടുത്താൻ, അവരെ കുറേ കൂടെ പിന്നെ ഉയർന്ന നിലയിലേക്ക് ചിന്തിക്കാൻ, അവർക്ക് അവരുടെ ജീവിതത്തെ ഡെവലപ്പ് ചെയ്യാൻ, അവരുടെ റിസോഴ്സസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ അവരെ എങ്ങനെ നമുക്ക് സഹായിക്കാം. ഈ സഹായങ്ങൾ ധാരാളമായിട്ട് കുട്ടികളുടെ, ഇപ്പോൾ ഒരു ചേച്ചി തന്നെ എന്നോട് പറഞ്ഞു, സുൻ സാറേ ഞങ്ങൾക്ക് 36 കുട്ടികളാണ് ഒരു ടീനേജിലുള്ളത്. ആ 36 കുട്ടികളെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അത്ര ഒരു ആ ഒരു ചോദ്യം പോലും എന്നെ പ്രചോദിപ്പിച്ചു. കാരണം അങ്ങനെയൊന്ന് ചിന്തിക്കാൻ, ആ 36 കുട്ടികളെ കണ്ടുപിടിച്ചു, ആ 36 കുട്ടികളെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അവരൊരു 3 കൊല്ലം കഴിയുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തെ നല്ല ഡെവലപ്മെന്റ്, ഇതാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. അല്ലാതെ എത്ര വെടിക്കെട്ട് നടത്തി, എത്ര പിന്നെ നാസിക് ഡോൾ അടിച്ചു, ഇതൊന്നും അല്ല. കുറെ മരാമത്ത് പണി നടത്തുക, ശവക്കല്ലറയിൽ വരെ കൊണ്ടുപോയിട്ട് അയിലിടുക, ഇതൊന്നും അല്ല ഇപ്പം നമുക്ക് ആവശ്യം. അതൊക്കെ വേണ്ടാന്നല്ല, അതിനേക്കാളും പ്രാധാന്യം അറിയിക്കുന്നുണ്ട് കുട്ടികളുടെ ജീവിതത്തിൽ വരുത്തേണ്ട ഡെവലപ്മെന്റുകൾ. അവർക്ക് തോന്നണം അവർ കെയർഡാണ്, അവർ വോണ്ടഡാണ്, അവരെ നമ്മൾ അന്വേഷിക്കുന്നുണ്ടെന്ന് അവർക്ക് ഫീൽ ചെയ്യണം. ആ ഫീലിങ്ങിലാണ് അവർ നമ്മളുമായിട്ട് കണക്ട് ആകുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് ആക്ഷൻസ് വേണം, ധാരാളം പ്രവർത്തനങ്ങൾ വേണം. സമൂഹത്തിൽ ഒത്തിരി പ്രവർത്തനങ്ങളുടെ കുറവുണ്ട്. ഇപ്പം തന്നെ മെൻ്റൽ ഹെൽത്ത് രംഗത്ത് യാതൊരു പ്രവർത്തനങ്ങളും ഇല്ല. മെൻ്റൽ ഹെൽത്ത് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ വരണം. നല്ല ശുഭകരമായ കാര്യങ്ങളൊക്കെ ലോകം കേൾക്കണം, നല്ല വാർത്തകളൊക്കെ കൂടുതൽ പ്രചരിപ്പിക്കണം. ഈ അസുഖകരമായ വാർത്തകൾ, അസുഖകരമായ ഈ പിന്നെ പീഡനം, ഒളിച്ചോട്ടം ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും അവിഹിതം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പ്രചോദിപ്പിക്കുന്ന നമ്മുടെ ആ വിരലുകളുണ്ടല്ലോ, അതിനെയൊക്കെ അങ്ങോട്ട് പിന്നെ ഫോർവേഡ് ചെയ്ത് വിടുന്ന, അതൊക്കെ ഷെയർ ചെയ്ത് വിടുന്ന അത്തരം വിരലുകൾക്കൊക്കെ വലിയ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട് ഈ കാലഘട്ടത്തിൽ. ഒരു നന്മയുള്ള ഒരു കാര്യം നമ്മൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യത്തില്ല. എന്താ കാര്യം, നമ്മുടെ ഉള്ളിൽ നന്മയുണ്ടെങ്കിലും നന്മ ഷെയർ ചെയ്യാൻ തോന്നത്തുള്ളൂ. ഒരു നല്ല വാർത്ത, ഒരിടയ്ക്ക് നല്ല വാർത്ത എന്നും പറഞ്ഞ് മാതൃഭൂമിയിൽ ഒരു വാർത്ത ഉണ്ടായി, എനിക്കൊന്നും അത് കേൾക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ തോന്നിമാസ വാർത്തയിലേക്ക് ഇവരൊക്കെ പോയത്. നല്ല വാർത്ത കേൾക്കാൻ ആരുമില്ല. നല്ല കാര്യങ്ങളെ കൂടുതൽ പ്രചരിപ്പിക്കുകയും, ഇപ്പം തന്നെ പിന്നെ അബ്ദുൽ കലാമിൻ്റെ മനോഹരമായ ഒരു ആർട്ടിക്കിളുണ്ട്, അത് ഇപ്പം ഈ ഒരു പത്രമാധ്യമത്തിൽ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് പത്രമാധ്യമങ്ങൾ എങ്ങനെ പെരുമാറണമെന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പം ഇത് ഇതൊരു വലിയ യുദ്ധം നടക്കുന്ന സമയത്ത് ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ആ യുദ്ധത്തിന്റെ വാർത്തകളെ പുറകിലത്തെ പേജിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു മരുഭൂമിയിൽ ഒരു കൃഷിയിടം സൃഷ്ടിച്ച ഒരു കർഷകന്റെ വിജയമാണ് അന്നത്തെ മെയിൻ വാർത്തയായിട്ട് കൊടുത്തത്. ഒരു ഒരു ഒരു വലിയ ചിന്തയാണ് ഇതൊക്കെ. നമ്മൾ എന്തിനെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, എന്തിനെയാണ് കൂടുതൽ പ്രചരിപ്പിക്കേണ്ടത്? നല്ല വാർത്തകളും നല്ല കഥകളും സന്തോഷകരമായ കാര്യങ്ങളൊക്കെ കൂടുതൽ കേൾക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ മാനസികാരോഗ്യത്തിനും അവൻ്റെ ഉള്ളിലെ സന്തോഷത്തിനും അവൻ്റെ ഒരു പിന്നെ പ്രത്യാശയ്ക്കുമൊക്കെ ആക്കം കൂടും. ഇതൊന്നുമില്ല നല്ലത് കേൾക്കാൻ. രാവിലെ പത്രം എടുക്കുമ്പോൾ മുതൽ, അല്ലെ ടി വി വെച്ചാൽ ആ ടി വി മുതൽ, അല്ലെങ്കിൽ നമ്മൾ സാമൂഹ്യ മാധ്യമം ഓൺ ചെയ്താൽ എല്ലായിടത്തും കാണുന്ന കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇതിങ്ങനെ ആഘോഷിക്കുന്ന ഒരു സിസ്റ്റത്തിൽ ആ എക്കോ സിസ്റ്റത്തെ നമ്മൾ തിരിച്ച് ഒരു നന്മയുടെ കൂടുതൽ നന്മയും സന്തോഷവും ഒക്കെ സൃഷ്ടിക്കുന്നതിലേക്ക് നമ്മൾ ശ്രമിക്കണം. നാലാമതായിട്ട് ഇതിനൊരു കണ്ടിന്യൂവേഷനാണ് ഞാൻ കാണുന്ന ഒരു കാര്യം. ഈ കുട്ടികളെ വേണ്ടിയുള്ള പല പ്രവർത്തനങ്ങൾക്കും ഒരു കണ്ടിന്യൂവേഷനില്ല. ഞാൻ പല ഓർഗനൈസേഷനോടും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് യൂത്തിന് വേണ്ടിയുള്ള എന്ത് ബഡ്ജറ്റാണുള്ളത്? ലോകത്തിലെ ഏറ്റവും വലിയ ഒരു യുവജന സംഘടന എന്ന് പറയുന്ന ഒരു സംഘടനയിൽ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു പരിപാടിയില്ല. അവർ വലിയ വൈയൊക്കെ അവരുടെ വൈ യൂത്ത് എന്നൊക്കെ അവരുടെ പേരിലുണ്ട്, ഒരു പരിപാടിയില്ല. കുറേ കിളവന്മാർക്ക് വേണ്ടിയുള്ള പരിപാടികളാണ് നടക്കുന്നത്, അതിന് വേറെ ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ. പ്രായമുള്ളവർക്ക് വേണ്ടിയൊക്കെ നടത്താൻ വേറെ ഉണ്ടോ? യൂത്തിന് വേണ്ടി നിങ്ങൾ, വാട്ട് ഈസ് യുവർ ബഡ്ജറ്റ് ഫോർ ഡെവലപ്പിംഗ് യങ്സ്റ്റേഴ്സ്? വാട്ട് ഈസ് യുവർ ആക്ഷൻസ് ഫോർ ഡെവലപ്പിംഗ് യങ്സ്റ്റേഴ്സ്? ആക്ഷൻസ് കണ്ടിന്യൂ ചെയ്യാനുള്ള എന്ത് പദ്ധതികളുണ്ട്, എന്ത് പ്രോഗ്രാംസ് ഉണ്ട്, അതിനുവേണ്ടിയുള്ള ബഡ്ജറ്റ് എന്തുണ്ടോ ഒന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അയാളുടെ മതം എന്താ, അല്ലെ അവൻ്റെ രാഷ്ട്രീയം എന്താ, എൻ്റെ രാഷ്ട്രീയവും മതവും ഒന്നും ആരും അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല. ഇതൊക്കെ വലിയ വളരെ ബാലിശമാണ് ഈ ആധുനിക കാലത്ത്. പറയുന്ന കാര്യങ്ങളിലുള്ള എതിർപ്പുകളോ അതിനുവേണ്ട ചർച്ചകളോ അതുമായിട്ട് ബന്ധപ്പെട്ട ക്രിറ്റിസിസംസോ ഉണ്ടാവട്ടെ, ഐ എം ഓൾവേസ് ഹാപ്പി ടു റിസീവ് ഇറ്റ്. അവിടെയേ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. കൂടുതൽ നന്മ ഉൽപ്പാദിപ്പിക്കണം. നമ്മളൊരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര നന്മ ഉൽപ്പാദിപ്പിച്ചു, നമ്മളിങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഇടപെട്ട മനുഷ്യരിൽ, അത് ഒരു തൊഴിലിടത്തിലായിക്കോട്ടെ എവിടെയും ആയിക്കോട്ടെ, ഞാൻ ഇടപെട്ടത് ഇപ്പോൾ അധ്യാപകർ തന്നെ. ഇന്ന് ഞാൻ ഒരു സ്കൂളിൻ്റെ ഹെഡ്മാസ്റ്ററോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വളരെ ഒരു ഒരു സർക്കാർ ജീവനക്കാരൻ്റെ ഒരു മാനസികാവസ്ഥയിൽ ആണ് അധ്യാപകർ. അധ്യാപകർക്കൊരു വ്യത്യസ്തമായ മാനസികാവസ്ഥയാണ്. രാവിലെ വന്നിട്ട് അവിടെ ഇരുന്ന് പിന്നെ മൊബൈലും തോണ്ടിക്കൊണ്ടിരിക്കേണ്ട ജോലിയല്ല, അല്ലെങ്കിൽ പൊതുജനങ്ങളുമായിട്ട് പ്രായമുള്ളവരുമായിട്ട് ഇടപെടുന്ന പോലെ അല്ല നമ്മൾ കുട്ടികളുമായിട്ട് ഇടപെടുന്നത്. മറ്റേത് തൊഴിലിനേക്കാളും വളരെയധികം റെസ്പെക്റ്റോടുകൂടിയും വളരെ ഡിഗ്നിറ്റിയോടും കൂടി പെരുമാറേണ്ട ആൾക്കാരാണ് അധ്യാപകർ. ഒരു ഹെഡ്മാസ്റ്റർ വളരെ ദുഃഖത്തോട് പറയാണ്, ആ ഒരു മൈൻഡ് ആർക്കും ഇല്ല. വാട്ട് യു കോൺട്രിബ്യൂട്ട് ടു യുവർ ജോബ്, ദാറ്റ് ഈസ്, അതാണ് നന്മയെന്ന് പറയുന്നത്. എന്ത് കിട്ടി എന്നുള്ളതല്ല, അത് സാലറി എത്ര കിട്ടുന്നു, എല്ലാവരും നമ്മൾ സാലറി, ഞാൻ ഭയങ്കര ജോലി വലിയ ആളാണ്. വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ, നമ്മൾ ചെയ്യുന്ന ആ തൊഴിലിൽ നമ്മുടേതായ എന്ത് കോൺട്രിബ്യൂഷൻ എക്സ്ട്രാ കിട്ടി? പലരും ചോദിക്കാറുണ്ട്, ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ആ സാധനത്തിന്റെ വിലയാണോ ഓർക്കേണ്ടത്, ആ സാധനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ മൂല്യമാണോ ഓർക്കേണ്ടത്? വലിയൊരു ചിന്തയാണ്. ഞാൻ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ പലരും ചോദിക്കും, ഞാൻ തന്നെ ചോദിക്കാറുണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട്, ഞാൻ ചോദിക്കും, നിങ്ങൾ എനിക്ക് തന്ന ഫീസാണോ ഞാൻ തന്ന മൂല്യമാണോ ഓർക്കുന്നത്? അത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു ഫീഡ്ബാക്കാണ്. നമ്മൾ കൊടുക്കുന്ന മൂല്യം, അത് ഒരു എക്സ്ട്രാ എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിയണം. നമ്മൾ പ്രതീക്ഷിക്കാത്ത അണ്ടർ പ്രോമിസ് ആൻഡ് ഓവർ ഡെലിവർ, സെയിൽസിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അണ്ടർ പ്രോമിസ് ആൻഡ് ഓവർ ഡെലിവർ. നമ്മൾ പറഞ്ഞതിനേക്കാളും ഒരു എക്സ്ട്രാ കൊടുക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് സന്തോഷം സൃഷ്ടിക്കപ്പെടുന്നത്. ഇതാണ് കുട്ടികളിലൊക്കെ നമുക്ക് കൊണ്ടുവരാവുന്ന ഒരു വലിയ നന്മ. ചേതൻ ഭഗത് പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് അവരെല്ലാം നല്ലവരാകണം, പക്ഷെ കണ്ടുപിടിക്കാനൊന്നുമില്ല, അനുഭവിക്കാനൊന്നുമില്ല. നല്ലതൊന്നും കാണാനോ അനുഭവിക്കാനോ ഇല്ലാതെ അവരെങ്ങനെയാണ് നല്ലവരാകുന്നത്? അവിടെയല്ലേ പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്കതിനുള്ള സാഹചര്യങ്ങളൊന്നും സൃഷ്ടിക്കാനായിട്ട് കഴിയുന്നില്ല. സെൻസിറ്റീവ് ആയിരിക്കണം ഭരണാധികാരികൾ, ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിരിക്കണം ആത്മീയ രംഗത്തുള്ളവർ, വിദ്യാഭ്യാസ രംഗത്തുള്ളവർ. ഓരോ രംഗത്തും നമ്മൾ കൊടുക്കേണ്ട ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, അതിനൊക്കെ ഉണ്ടാകേണ്ട പ്രത്യേകമായ ചില ട്രെയ്റ്റ്സ് ഉണ്ട്. ഇതെല്ലാ രംഗത്തും ഉണ്ടാകേണ്ടതാണ്. കളികൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കളിക്കുന്നു, ഒരു രാജ്യം തോക്കും ഒരു രാജ്യം ജയിക്കും, പക്ഷെ അത് ആ കളി കഴിയുമ്പോൾ അവർ തമ്മിൽ എത്ര സ്നേഹത്തോടുകൂടി പിരിയും. ഇതൊക്കെയാണ് കുട്ടികൾ കണ്ണ് അവർക്ക് കൊടുക്കുന്ന അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന മാതൃകകൾ. അതൊക്കെയാണ് ഹസ്തദാനം കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നടക്കുക. ഇതൊക്കെ നല്ലതാണ്, പൊളിറ്റിക്കലി നല്ലതാണ്. പക്ഷെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന മൂല്യങ്ങളിൽ അതൊക്കെ വലിയ ദോഷം ചെയ്യും. എത്രയും ചേർത്ത് പിടിക്കാനും എല്ലാവരും തമ്മിൽ സഹകരിക്കാനും സ്നേഹിക്കാനും ഒക്കെ നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കണം. പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയുള്ള ഡിഫറൻസും സ്ട്രാറ്റജിക്കായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഡിഫറൻസ് അതൊക്കെ വേറെയാണ്. അത് രണ്ടും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുമ്പോൾ വലിയ അപകടങ്ങളുണ്ട്. എന്താണ് അടുത്ത തലമുറ കണ്ടു വളരുന്നത്? വളരെ മോശമായ ചില മാതൃകകളായിരിക്കും. ക്ലാസ്സിൽ നമ്മൾ വേർതിരിക്കുന്നു, വലിയ അപകടകരമാണ്, തീരെ നന്മയില്ലാത്ത പ്രവർത്തനമാണ്. ഇൻക്ലൂസീവായിട്ടുള്ള ക്ലാസ് റൂംസ് ഉണ്ടാകുന്നില്ല. റിലിജിയൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിമുറിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതെല്ലാം അപകടകരമായിട്ടാണ് പോകുന്നത്. അപ്പോൾ വളരെ മോശമായിട്ട് പോകുന്ന ഒരു സമൂഹത്തിൽ നിന്ന് കുട്ടികളിൽ നന്മയും സന്തോഷവും ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് തീരെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രവർത്തനത്തിലൊക്കെ എല്ലാ രംഗത്തും, രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, സർക്കാരുകൾ, ഇങ്ങനെ താഴെ നമ്മുടെ വീടുകളിൽ, വീടുകൾ ഇൻക്ലൂസീവാക്കുക, എല്ലാ കുഞ്ഞുങ്ങളെയും ഒരുപോലെ കരുതുകയും സ്നേഹിക്കുകയും കുറവുള്ള കുഞ്ഞിനെ കൂടുതൽ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും. കുട്ടികൾക്ക് വേണ്ടി ഒന്ന് ചിലപ്പോൾ ഒന്ന് തോറ്റു കൊടുക്കുകയോ ഒന്ന് താന്നു കൊടുക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ മെച്ചപ്പെടുത്തിയെടുക്കുന്നത്. അവരിൽ സന്തോഷം, സുരക്ഷിതത്വം, കൂടുതൽ നന്മ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കുമ്പോൾ മോശപ്പെട്ട കാര്യങ്ങളിലൊക്കെ കുട്ടികൾ പോകുന്നത് പലപ്പോഴും അവരിലൊരു മൂല്യബോധം കൊടുക്കാനോ അവരിൽ നന്മ കൊടുക്കാനോ അവരിൽ സന്തോഷം കൊടുക്കാനോ ഒക്കെ കഴിയാതെ പോയപ്പോഴാണ് അവർ മോശപ്പെട്ടതിനെയൊക്കെ അന്വേഷിച്ച് പോയിട്ടുള്ളത്. നമ്മൾ ഈ ഡ്രഗ് അഡിക്ഷനിലേക്കൊക്കെ വരുന്ന കുട്ടികളെയൊക്കെ നോക്കിയാൽ സന്തോഷമില്ലാത്ത കുട്ടികളാണ്, നന്മ അനുഭവിക്കാത്ത കുട്ടികളാണ്. ഇതിനൊക്കെ ആരാണ് കാരണക്കാർ? നമ്മളെ ഓരോരുത്തരും അതിന് കാരണക്കാരാണ്. വിദേശ രാജ്യത്തൊക്കെ ധാരാളം സംഘടനകൾ, മലയാളി സംഘടനകളുണ്ട്. എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങളൊക്കെ ചെയ്യേണ്ടത് നിങ്ങൾ ഈ ചുമ്മാതെ ഇവിടുന്ന് ഓരോ പ്രാഞ്ചി ഏട്ടന്മാരെ കൊണ്ടുപോയി ആദരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ച് നന്മയുള്ള പ്രവർത്തനങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. ആരാണ് കൂടുതൽ നന്മയും സന്തോഷവും ഉൽപ്പാദിപ്പിക്കുന്നത്? അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെയൊക്കെ അംഗീകരിക്കുക, അവരെയൊക്കെ ചേർത്ത് പിടിക്കുക. നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്യുക, പറ്റുന്നില്ലെങ്കിൽ അത് ചെയ്യുന്ന ആൾക്കാരെങ്കിലും പ്രോത്സാഹിപ്പിക്കുക. അവരോടൊക്കെ ഒരു വിളിച്ചൊരു നല്ല വാക്ക് പറയുക. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. സമൂഹത്തിൽ നന്മയുടെ അംശം കൂടാതെ നല്ലത് കാണിച്ചു കൊടുക്കാൻ കഴിയാതെ ഒരിക്കലും ഒരു യുവതലമുറയെ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് പറ്റില്ല. ഇഫ് വി ഡോണ്ട് ഹാവ് ക്വാളിറ്റി ചിൽഡ്രൻ ടുഡേ, വി ആർ നോട്ട് ഗോയിങ് ടു ഹാവ് എനി ക്വാളിറ്റി ഫ്യൂച്ചർ ടുമോറോ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതിൽ നിന്നാണ് അവർ നാളെ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് അവരുടെ അനുഭവങ്ങളെ കൂടുതൽ എൻട്രിച്ചിങ് ആക്കാൻ, കൂടുതൽ സന്തോഷമുള്ളതാക്കാൻ, കൂടുതൽ നന്മയുള്ളതാക്കാൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയ മനുഷ്യർ ഈ ലോകത്തുണ്ട്. ഒരു മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഫോർച്ചുനേറ്റ്ലി എൻ്റെ ജീവിതത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ സംഭവിച്ചു, എനിക്ക് ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇല്ല. സോ ഐ വോണ്ട് ടു ഡു സംതിങ് ഗുഡ് ടു ദ സൊസൈറ്റി. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇതാണ് ഒരു ഗ്രേറ്റ്ഫുൾ ആർട്ട് എന്ന് പറയുന്നത്. ഈ ഗ്രേറ്റ്ഫുൾനെസ് തന്നെ നമുക്കില്ലാതെ പോയതുകൊണ്ടാണ് അടുത്ത തലമുറ ഇന്നും മെറ്റീരിയലിസത്തിൽ കിടക്കുന്നത്. ഇന്ന് ലാഭം ഉണ്ടാക്കാനും പിന്നെ നേട്ടം ഉണ്ടാക്കാനും മാത്രം ഓടുന്നതിൻ്റെ കാരണം ഗ്രേറ്റ്ഫുൾനെസ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. നമുക്ക് കുറേ അനുഗ്രഹം. ആരാണ് യഥാർത്ഥത്തിൽ റിച്ചായിട്ടുള്ള മനുഷ്യൻ? വൺ ഹു ഈസ് ഹാവിങ് ഫ്യുവർ വോൺസ്. അമിതമായ ആഗ്രഹങ്ങളില്ലാത്ത ഒരാളാണ് ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ. അല്ലാതെ ഏറ്റവും വലിയ കൂടിയ കാറിൽ നടക്കുന്ന ആളോ ഒന്നുമല്ല. നമ്മുടെ ആ അമിതമായ ആർത്തിയൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടി സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ യു ആർ ഡെഫിനറ്റ്ലി എ റിച്ച് പേഴ്സൺ. നമുക്ക് കൂടുതൽ നന്മ സമൂഹത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അത് ചെയ്യുന്ന ആൾക്കാരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാം. അത് ചെയ്യാത്ത ആൾക്കാരെ കർശനമായി നമ്മൾ തിരുത്തണം. ഒരുപാട് ഉടായിപ്പ് പരിപാടികൾ, വ്യക്തി താല്പര്യത്തിന് വേണ്ടിയൊക്കെ, പോപ്പുലാരിറ്റിക്ക് വേണ്ടിയൊക്കെ ഒരുപാട് ഉടായിപ്പ് പരിപാടികൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതൊക്കെ ചോദ്യം ചെയ്യണം, അതിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യിക്കണം. പല സംഘടനകളും വഴിതെറ്റിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ കറക്ഷൻ വരണം. അതിന് വലിയ മുന്നേറ്റങ്ങളുണ്ടാകണം. കാരണം തലമുറയില്ലെങ്കിൽ എല്ലാം പോയി. തലമുറയെപ്പറ്റി കരുതലില്ലാതെ ഇന്നത്തെ പിന്നെ പുട്ടടിയുമായിട്ട് മാത്രം ഇരിക്കുന്ന ആൾക്കാർക്ക് വലിയ ദുരന്തമായിരിക്കും നാളെ സംഭവിക്കുക, ഒരു സംശയമില്ല. അത്തരം ലാഭക്കൊതി മൂത്ത് വരുന്ന ആൾക്കാരെ നിയന്ത്രിക്കണം. കച്ചവടക്കാരെ, ചന്തയെ ഒക്കെ നമ്മൾ നിയന്ത്രിക്കണം. ചിന്ത കൊണ്ട് സമൂഹം ഉയർന്നു നിൽക്കട്ടെ. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഹാപ്പി ലിവിംഗ്.
1: T26 New Kia Seros.

0: Classic Rose. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, movement that inspires.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: ണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയ് ദിവസ് നാളെ. കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത ധീര സൈനികർക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുന്നു. അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 60 കടന്നു. കേരളത്തിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിൽ 2-ാം മത്സരത്തിൽ സിംബാബ്വേക്ക് 220 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. രാജിക്കത്ത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചതായി അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 10 ദിവസമായി രാജ്യത്ത് വിദ്യാർത്ഥി പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യം കടുത്ത വേദനയുണ്ടാക്കിയതായി ശ്രീ പ്രധാൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ മാർഗനിർദ്ദേശത്തിനും നിരന്തരമായ പിന്തുണയ്ക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. 2026 നീറ്റ് യുജി പരീക്ഷാക്രമക്കേടുകൾ സംബന്ധിച്ച അന്വേഷണം സിബിഐക്ക് കൈമാറിയിരുന്നതായും ആദ്യ പരീക്ഷ റദ്ദാക്കിയിരുന്നതായും ശ്രീ പ്രധാൻ ഓർമ്മിപ്പിച്ചു. അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നടത്താനാണ് സർക്കാർ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയവുമായി ബന്ധപ്പെട്ട് സിജെപിയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച വിജയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് സിജെപി പ്രതിനിധികൾ അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതുൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായി സിജെപി പ്രതിനിധികൾ സംയുക്ത വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നിയമപ്രകാരമുള്ള പരമാവധി നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
1: हम एजुकेशन के एग्जामिनेशन के रिफॉर्म्स के लिए जो आपका चार्टर है उस पर हम गहन चिंतन भी करेंगे और आपके डेलीगेशन के साथ बातचीत करके जो कुछ भी हम डेलिबरेट कर सकेंगे वो हम करने का प्रयास करेंगे.
0: കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡ, ജിതേന്ദ്ര സിംഗ് എന്നിവരുമായി സി ജെ പി വക്താക്കളായ സൌരവ് ദാസ്, അശുതോഷ് രംഗ എന്നിവർ നടത്തിയ 3-ാം ഘട്ട ചർച്ചയിലാണ് അന്തിമ തീരുമാനമുണ്ടായത്. വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവച്ച ധർമ്മേന്ദ്ര പ്രധാന്റെ സേവനങ്ങൾക്കും രാജ്യത്തിന് നൽകിയ സംഭാവനകൾക്കും കേന്ദ്രമന്ത്രി കിരൺ റിജിജു നന്ദി അറിയിച്ചു. അതേസമയം രാജ്യചരിത്രത്തിലെ നിർണായക നിമിഷമാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെന്ന് കോൺഗ്രസ് എം പി പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. വിദ്യാർത്ഥികളുടെ ധൈര്യത്തെ പ്രിയങ്ക ഗാന്ധി പ്രശംസിച്ചു. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകൾ തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു. വ്യാജ വാർത്തകൾ, നിർമ്മിത ബുദ്ധി അധിഷ്ഠിത വീഡിയോകൾ തുടങ്ങിയവ സാമൂഹ്യമാധ്യമ പേജുകളിലൂടെ പങ്കുവയ്ക്കുന്നതായും ഇത്തരത്തിലുള്ള 400-ലധികം അക്കൌണ്ടുകൾ മരവിപ്പിച്ചതായും സെൻട്രൽ ഡൽഹി ഡിസിപി രോഹിത് രാജ്ബീർ സിംഗ് പറഞ്ഞു. രാജ്യതലസ്ഥാനത്ത് ജനത്തിരക്കും രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നതിനാൽ ന്യൂഡൽഹി മേഖലയിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനുമായി ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി യു പി എസ് സി പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ദൂരദർശനിലൂടെയും ആകാശവാണിയിലൂടെ എല്ലാ നിലയങ്ങളിലൂടെയും പരിപാടി കേൾക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 27-ാമത് കാർഗിൽ വിജയ് ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകം. 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികളോടെയാണ് 2 ദിവസത്തെ അനുസ്മരണ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമായത്. ധീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. റൊമാനിയയുമായുള്ള പങ്കാളിത്തം മെച്ചപ്പെടുത്താൻ റൊമാനിയയിലെ ഇന്ത്യൻ സമൂഹം സുപ്രധാന പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനകളെ രാഷ്ട്രപതി പ്രശംസിച്ചു. ബുക്കാറസ്റ്റിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. പ്രവാസികൾ എല്ലായ്പ്പോഴും അവരുടെ മാതൃരാജ്യവുമായി ആഴത്തിലുള്ള ബന്ധം നിലനിർത്തുന്നതായും അവരുടെ സേവനങ്ങളും സമർപ്പണബോധവും ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു.
3: पिछले दो दिनों की अपनी यात्रा के दौरान मैंने भारत के प्रति रोमानिया की आत्मीयता और सद्भावना को मैं प्रत्यक्ष अनुभव किया. आज हमारे दोनों देशों के बीच सहयोग पहले से कहीं अधिक व्यापक और गतिशील है. हमारी सरकारें सस्टेनेबल डेवलपमेंट, क्लाइमेट चेंज से निपटने के प्रयासों, आतंकवाद के विरुद्ध सहयोग तथा रूल्स बेस्ड शांतिपूर्ण अंतर्राष्ट्रीय व्यवस्था को बढ़ावा देने जैसे विश्व मुद्दों पर मिलकर कार्य कर रहे हैं.
0: വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരതാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഗുജറാത്തിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഗോവ, മഹാരാഷ്ട്ര, ഒഡീഷ, രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡിഗഡ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പുണ്ട്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ദാമൻ, ദാദ്ര, നാഗർ ഹവേലി, ദക്ഷിണ ഗുജറാത്ത് എന്നിവിടങ്ങളിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടന്ന 170 പേരെ ഇന്ത്യൻ തീരസംരക്ഷണ സേന രക്ഷപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തുടർച്ചയായ മഴ, വെള്ളപ്പൊക്കം, കാലാവസ്ഥാ വെല്ലുവിളി എന്നിവയ്ക്കിടയിലായിരുന്നു രക്ഷാപ്രവർത്തനം. ഈ മാസം 22 അർദ്ധരാത്രി മുതൽ 11 ഘട്ടങ്ങളായാണ് രക്ഷാപ്രവർത്തനം നടന്നത്. അസമിൽ പ്രളയം രൂക്ഷമായി തുടരുന്നു. ശിവസാഗർ, ചരായ്ദിയോ, ജോർഹട്ട് ജില്ലകളെയാണ് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട 14 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ മരണസംഖ്യ 61 ഉയർന്നു. പ്രധാന നദികളെല്ലാം അപകടനില കവിഞ്ഞൊഴുകുന്നത് അപ്പർ അസമിലെ വെള്ളപ്പൊക്ക സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ഇതുവരെ 100,000+ പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചിട്ടുള്ളത്. സിക്കിമിലെ നാംചി ജില്ലയിലെ ഫാംതാം ഗ്രാമത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ രണ്ടുപേർ മരിച്ചു. പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. സിംബാബ്വെയിൽ നടക്കുന്ന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ആതിഥേയർക്ക് 220 റൺസിന്റെ വിജയലക്ഷ്യം. 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 219 റൺ നേടി. ടോസ് നേടിയ സിംബാബ്വെ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ സിംബാബ്വെ ഓവറുകളിൽ റൺസ് എന്ന നിലയിലാണ്. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹെയ്ൻ നേരിട്ട് സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് ഒരു മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജാദുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിലെത്തി ഇന്ത്യയുടെ അനാഖ് സിംഗ്. ടൂർണമെന്റിന്റെ ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഈ 18-കാരി. കാനഡയിൽ നടന്ന സെമിഫൈനലിൽ ഈജിപ്തിന്റെ ബാർബ സമേഹിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ചരിത്ര നേട്ടം. ഫൈനലിൽ ഈജിപ്തിന്റെ ഖുറയ്യ സലീമിനെ അനഹത്ത് നേരിടും. പുരാതന ബുദ്ധമത കേന്ദ്രമായ സാരാനാഥ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സാരാനാഥിനെ ഉൾപ്പെടുത്തിയത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമായ നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാന വാർത്തകളിൽ വീണ്ടും. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. രാജിക്കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CGIPയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയ് ദിവസ് നാളെ. കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത ധീര സൈനികർക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുന്നു. അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 60 കടന്നു. കേരളത്തിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ത്യയ്ക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിൽ രണ്ടാം മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 220 റൺ വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ്ണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
1: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
0: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
1: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
0: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
1: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
0: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
1: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയ്റ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
0: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
0: 8182950417. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.

0: വാഹനത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.

മാണിക്യ ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 അച്ചായൻ സ്പീക്കിംഗ്, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേൾഡ് ഓഫ് ദ ഡേ, 9:15 കൊച്ചു കുട്ടികളുടെ കാതോട് കാതോരം, 10:30 ദിൽകി ആവാസ്, 11:30 മൻ കി ബാത്, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നെപ്പോളിയന്റെ നാട്ടിലൂടെ, 4:00 കഥ പറയും നേരം, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 7:00 തീരധ്വനി, 8:00 രാഘവസുധാസാഗരം, 9:00 നിർശാലികൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കഴുതയെ വിൽക്കാൻ അച്ഛനും മകനും കൂടി ചന്തയ്ക്ക് പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് ഒരു വഴിപോക്കൻ ചോദിച്ചു, എന്ത് രണ്ടുപേരും നടക്കുന്നു, ഒരാൾക്ക് കഴുതപ്പുറത്ത് കയറി പോകരുതോ? മകനെ കഴുതപ്പുറത്തിരുത്തി അച്ഛൻ നടന്നു. മറ്റൊരു യാത്രക്കാരൻ അഭിപ്രായപ്പെട്ടു, ഇതെന്തൊരു ക്രൂരത, വയസ്സായ അച്ഛനെ നടത്തി മകൻ സുഖസവാരി ചെയ്യുന്നു, കഷ്ടം തന്നെ. ഇത് കേട്ടപ്പോൾ മകനെ ഇറക്കി അച്ഛൻ കഴുതപ്പുറത്ത് കയറിയിരുന്നു. കുറേ ചെന്നപ്പോൾ മറ്റൊരാളുടെ വിമർശനം, ഈ വയസ്സൻ ഇത്ര വിവരമില്ലേ, ഈ പാവം കൊച്ചനെ നടത്തി വയസ്സൻ സുഖിക്കുന്നു, മോശം, എന്തൊരു കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തി, മകനെ കൂടി കയറ്റരുത്. അച്ഛനും മകനും കൂടി കഴുതപ്പുറത്തിരുന്നു യാത്ര തുടർന്നു. കുറേ ചെന്നപ്പോൾ ഏതാനും ആളുകൾ ഒത്തുകൂടി പറഞ്ഞു, എന്തിനിങ്ങനെ തിക്കിത്തിരക്കി കഴുതപ്പുറത്തിരുന്ന് സവാരി ചെയ്യുന്നു, കഴുത ക്ഷീണിക്കുകയില്ലേ, ഇവർക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, രണ്ടുപേർക്കും കൂടി കഴുതയെടുത്ത് ചന്തയിലെത്തിക്കുവാൻ പറ്റില്ലേ? അവർ കഴുതയെ മുളയിൽ കെട്ടി പൊക്കിയെടുത്ത് നടക്കാൻ തുടങ്ങി. അവരൊരു പാലത്തിലൂടെ കടന്നപ്പോൾ കുറേ പേർ കൈകൊട്ടി കൂവി വിളിച്ചു, പരിഹസിക്കാൻ തുടങ്ങി. കഴുത വിരണ്ടു, കയറ് പൊട്ടി, കഴുത പുഴയിൽ വീണ് ചത്തു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് നാം കാണിക്കുന്ന വിട്ടിത്തങ്ങൾക്ക് കണക്കില്ല. നാം അന്യരുടെ പ്രതികരണത്തെ ഭയപ്പെടുന്നു, അവരെ പ്രീതിപ്പെടുത്താൻ തത്രപ്പെടുന്നു. സ്വന്തം ഇഷ്ടത്തെയും അഭിപ്രായത്തെയും ചിന്തയെയും പ്രവർത്തനത്തെയും മറ്റുള്ളവരുടെ താല്പര്യമനുസരിച്ച് മാറ്റുന്നു. സ്വയം ചിന്തിക്കാനും തീരുമാനമെടുക്കാനും മനുഷ്യന് കഴിവുണ്ടെങ്കിലും നാം പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ചിന്തയ്ക്കും അഭിപ്രായത്തിനും അമിത പ്രാധാന്യം നൽകുന്നു. അവരെ സുഖിപ്പിക്കാൻ വേണ്ടി അവർ പറയുന്നതനുസരിച്ച് അവരുടെ തീരുമാനം അംഗീകരിക്കുന്നു, വ്യക്തിത്വം നഷ്ടപ്പെടുത്തുന്നു.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ പറയാതെ വയ്യ. വയോജനക്ഷേമ വകുപ്പ് വയോജനങ്ങളുടെ ഉന്നതിക്ക് ഉപകരിക്കുമോ? തയ്യാറാക്കിയത് മങ്ങാട് സുബിൻ നാരായണൻ. അവതരണം ശ്രീലക്ഷ്മി എം എസ്.

0: മാതാപിതാ ഗുരു ദൈവം എന്നതാണ് ഭാരതത്തിന്റെ ദാർശനിക ആപ്തവാക്യം. പക്ഷേ ഈ ഗോഡ്സ് ഓൺ കൺട്രിയിൽ ഓരോ ദിവസവും വൃദ്ധസദനങ്ങളും വൃദ്ധമന്ദിരങ്ങളും കൂടി വരുന്ന കാലഘട്ടമാണിത്. ഇന്നത്തെ ന്യൂജൻ കാലത്തെ മക്കളിൽ മിക്കവരും ബന്ധങ്ങൾക്കും സ്വന്തങ്ങൾക്കും വലിയ വില കൽപ്പിക്കുന്നില്ല. പലരും താനും ഭാര്യയും തന്റെ മക്കളുമെന്ന അണുകുടുംബ ചിന്താഗതിയിലേക്ക് സ്വാർത്ഥരായി മാറിയിരിക്കുന്നു. ഇക്കൂട്ടരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് കഴിഞ്ഞ സർക്കാർ വയോജന കമ്മീഷൻ തന്നെ രൂപീകരിച്ചത്. രാജ്യത്ത് ആദ്യമായാണ് ഒരു സർക്കാർ മുതിർന്ന പൌരന്മാർക്കായി വകുപ്പ് രൂപീകരിക്കുന്നതെന്ന സവിശേഷത ഇതിനുണ്ട്. ജനസംഖ്യാപരമായി വയോജനങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. നിലവിൽ കേരളത്തിലെ ജനസംഖ്യയിൽ ഏകദേശം 16.5 മുതൽ 18.7 ശതമാനം വരെയുള്ളവർ 60 വയസ്സിന് മുകളിലുള്ളവരാണ്. ദേശീയ ശരാശരി 9 മുതൽ 10 ശതമാനം മാത്രമാണ്. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന്റെ അവസ്ഥ വളരെ കൂടുതലാണ്. 1961 5.1 ശതമാനമായിരുന്ന സംസ്ഥാനത്തെ വയോജന സംഖ്യ 2001 10.5 ശതമാനമായും 2011 12.6 ശതമാനമായും 2021 ഏകദേശം 16.5 ശതമാനമായും 2021 ഏകദേശം 16.5 ശതമാനമായും 2021 ഏകദേശം 16.5 ശതമാനമായും ഉയർന്നു. 2031 ഈ നിരക്ക് 20 ശതമാനം കടക്കുമെന്നും അടുത്ത ദശകത്തിൽ ഓരോ 4 കേരളീയരിലും ഒരാൾ മുതിർന്ന പൌരനായി മാറുമെന്നുമാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യമുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ഒപ്പം സ്ത്രീകളുടെ ആയുർദൈർഘ്യം പുരുഷന്മാരെക്കാൾ കൂടുതലാണെന്നത് മറ്റൊരു സവിശേഷതയാണ്. കൊല്ലം DCC പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് പറയുന്നത് കേൾക്കാം.
1: ഇന്ത്യയിൽ ആദ്യമായി വയോജന വകുപ്പുണ്ടാക്കിയത് കേരളത്തിലാണ്, TVD സതീശന്റെ അടുത്തുള്ള സർക്കാർ. ഇന്ത്യൻ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യത്തിൽ, പ്രായാധിക്യമെത്തുന്ന രക്ഷകർത്താക്കൾ മക്കളുടെ പരിരക്ഷയില്ലാതെ നോക്കാനാളില്ലാതെ കഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് വയോജനങ്ങൾ, അവർക്ക് ആശ്വാസമാണ് ഈ തീരുമാനം. വയോജന വകുപ്പ് ഉണ്ടാകുന്നതിലൂടെ ഇന്നലകളിൽ കഷ്ടപ്പെട്ട കേരളത്തിലെ അനേകായിരം വയോജനങ്ങൾക്ക്, പ്രായമുള്ളവർക്ക്, രക്ഷകർത്താക്കൾക്ക്, അച്ഛനമ്മമാർക്ക് ഒരു അത്താണിയായി തീരും ഈ വകുപ്പ് എന്നതിൽ യാതൊരു സംശയവുമില്ല.
0: വിധവകളായും ഏകാന്തമായും കഴിയുന്ന സ്ത്രീകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നു. ഉയർന്ന ആയുർദൈർഘ്യം, കുറഞ്ഞ ജനന നിരക്ക്, കാര്യക്ഷമമായ ആരോഗ്യ പരിപാലനം, യുവജനങ്ങളുടെ ആഗോള കുടിയേറ്റം തുടങ്ങിയ സാമൂഹിക ഘടകങ്ങളുടെ സംയുക്ത ഫലമാണ് കേരളം ഇന്ന് വാർദ്ധക്യ സമൂഹമെന്ന അവസ്ഥയിലേക്ക് പരിണമിച്ചത്. കേരളത്തിലെ ഉയർന്ന വയോജന നിരക്ക് ആരോഗ്യ സംരക്ഷണം, പെൻഷൻ, പൊതുധനകാര്യങ്ങൾ, പരിചരണ സംവിധാനങ്ങൾ എന്നീ മേഖലകളിൽ ഭീമമായ സമ്മർദ്ദം സൃഷ്ടിക്കുന്നുവെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പുണ്ട്. അതിനാൽ കേരളം ഇന്ത്യയുടെ ജനസംഖ്യാ ഭാവിയുടെ പരീക്ഷണശാലയായി മാറുകയാണ്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനസിന്റെ അഭിപ്രായം കേൾക്കാം.
2: നമസ്കാരം, ഞാൻ നൌഷാദ് യൂനസ്. ഒരു ജപ്പാൻ മോഡൽ വയോജന സംരക്ഷണ രീതി ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളതാണ്. പക്ഷെ അത് ആ സാങ്കേതിക സംവിധാനങ്ങൾ കേരളത്തിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ കഴിഞ്ഞ June 19 അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഏകദേശം 10 കോടി രൂപയാണ് വയോജന സംരക്ഷണത്തിന് വേണ്ടി, അവരുടെ വെൽഫെയറിന് വേണ്ടി ഈ ഗവൺമെന്റ് മാറ്റിവെച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിലും നമുക്ക് ചുറ്റും നമുക്ക് കണ്ടുപിടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രായമായവരുടെ അവസ്ഥ എന്താണ് എന്ന്. നമ്മളെപ്പോഴും പരിഭവിക്കാറുണ്ട്, പറയാറുണ്ട്, വലിയ എഴുത്തുകാരും ബുദ്ധിജീവികളും കവികളും ഒക്കെ വിമർശിക്കാറുണ്ട്, പ്രായമായവരെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് തള്ളുന്നത് ശരിയല്ല, വീടുകളിൽ സംരക്ഷിക്കണം. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാല്, ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള മെച്ചപ്പെടലും അതിനുവേണ്ടിയുള്ള അഭിവൃദ്ധി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഓട്ടത്തിലുമായിരിക്കുമല്ലോ എല്ലാവരും. അപ്പൊ ആ ഓട്ടത്തിനിടയിൽ പലപ്പോഴും വീട് വിട്ടു പോകേണ്ടി വരുന്ന മക്കൾ, കൊച്ചുമക്കൾ, മരുമക്കൾ, അങ്ങനെ പോകുമ്പോൾ ഒരു കാലത്ത് ഇതുപോലെ ഓടിയിരുന്നവർ ഇപ്പോൾ ഓടാൻ പറ്റാതെ വീട്ടിൽ ഇരിക്കുമ്പോൾ, അവരെ സംരക്ഷിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ മറ്റെന്ത് മാർഗമാണുള്ളത്? അവിടെയാണ് ഗവൺമെന്റിന്റെ പുതിയ നയപരിപാടികൾ വരാൻ പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വീട്ടിലിരിക്കുന്ന വൃദ്ധജനങ്ങൾക്ക് അവരുടെ ക്ഷേമവും അവരുടെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതിയാണ്. മറ്റൊരു സജഷൻ എനിക്കുള്ളത്, ഈ ഓൾഡ് ഏജ് ഹോം എന്നുള്ളത് അതൊരു സങ്കല്പം അവിടെ നിൽക്കട്ടെ. ഓരോ ജില്ലയിലും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും ഗവൺമെന്റിന്റെ അധീനതയിൽ തന്നെ ഒരു ഗെറ്റ് ടുഗദർ സെന്ററുകൾ ഉണ്ടാവണം. അത് വളരെ ഹൈജീനിക്കും വളരെ ക്വാളിറ്റിയുമുള്ള, വളരെ പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു സെന്റർ ആയിരിക്കട്ടെ. ഒന്ന് കാറ്റഗറൈസ് ചെയ്യേണ്ടി വരും. മെന്റലി പ്രോബ്ലം ഉള്ളവരെ പ്രത്യേകം തരത്ത് തന്നെയാണ് അവർ ട്രീറ്റ് ചെയ്യേണ്ടത്. വല്ലാത്ത ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്കും അതും പ്രത്യേകം തന്നെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അതല്ലാത്ത ഹെൽത്തിയായി ഇരിക്കുന്നവർക്ക്, ഈ ടെൻഷൻ ഉള്ളവര്, അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന് ഒരു സ്ഥലത്ത് ഏരിയ കണ്ടെത്തുക. അവിടെ അവർക്ക് വന്ന് ഇരിക്കാനും സമപ്രായവരോടൊപ്പം, പ്രായക്കാരോടൊപ്പം സംസാരിക്കാനും അവരുടെ മെന്റൽ ഹെൽത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയകളിൽ ഏർപ്പെടുന്നതിനും മനസമാധാനം കിട്ടുന്നതിനും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടാകട്ടെ. സമ്പത്ത് കൊടുക്കാൻ എത്ര വേണമെങ്കിലും കൊടുക്കാൻ, എന്റെ അമ്മയെ നോക്കാൻ, എന്റെ അച്ഛനെ നോക്കാൻ ഞാൻ എത്ര രൂപ വേണമെങ്കിലും തരാം എന്ന് പറയുന്ന ഒരു വിഭാഗം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, മറുഭാഗത്ത് ആരുമില്ല നോക്കിക്കാണാൻ, ആരുമില്ലാതെ ഇവൻ മക്കൾ പോലും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വിഭാഗം ഇപ്പുറത്ത് നിൽക്കുമ്പോൾ, ഇവരെല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടട്ടെ, ഇതിനുണ്ടാകുന്ന ചെലവുകൾ പലരും സ്പോൺസർ ചെയ്യും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല.
0: ഇവിടുത്തെ വയോജനങ്ങൾ പൊതുവെ അഭിമുഖീകരിക്കുന്ന ഏകാന്തത, വിഷാദം, മറവി രോഗം, ദീർഘകാല പരിചരണത്തിന്റെ അഭാവം, കുടുംബത്തിൽ നിന്നുള്ള സംരക്ഷണ സംവിധാനങ്ങളുടെ അപര്യാപ്തത തുടങ്ങിയ പ്രശ്നങ്ങൾ അടുത്ത ദശകങ്ങളിൽ ഇന്ത്യ മുഴുവൻ നേരിടേണ്ടി വരും. വയോജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി പ്രായ വിവേചനമാണ്. വയോജനങ്ങളുടെ പ്രധാന പ്രശ്നം രോഗമോ ദാരിദ്ര്യമോ അല്ല, മറിച്ച് സ്നേഹബന്ധങ്ങളുടെ അഭാവം, മാനസിക സുരക്ഷിതത്വക്കുറവ്, സാമൂഹിക അംഗീകാരമില്ലായ്മ എന്നിവയാണെന്ന് കേരളത്തിൽ ഈയിടെ നടത്തിയിട്ടുള്ള വിവിധ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. സീനിയർ സിറ്റിസൺ കൌൺസിൽ മുൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ വെള്ളിമൺ നെൽസൺ പറയുന്നത് കേൾക്കാം.
3: ഞാൻ പ്രൊഫസർ ഡോക്ടർ വെള്ളിമൺ നെൽസൺ. പ്രിയ ശ്രോതാക്കളെ, നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം നമ്മുടെ നാട് ഇന്നൊരു വയോജന സൗഹൃദ നാട് അല്ലെന്നതാണ്. രോഗബാധയേക്കാൾ കൂടുതൽ അവരെ അലോസരപ്പെടുത്തുന്നത് തങ്ങളെ ആർക്കും വേണ്ട എന്ന അവസ്ഥയാണ്. മക്കളെല്ലാം വിദേശത്തായാലും സ്വദേശത്തായാലും അവർ മാതാപിതാക്കൾക്ക് യാതൊരു പരിഗണനയും കൊടുക്കുന്നില്ല. ആരോഗ്യമുള്ള കാലത്ത് കുടുംബത്തിന് വേണ്ടി ചോര നീരാക്കി അധ്വാനിച്ചവർ വാർദ്ധക്യത്തിലേക്ക് വഴുതി വീഴുമ്പോൾ അവരെ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണുള്ളത്. എങ്ങനെയും അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കാനാണ് മക്കൾ ശ്രമിക്കുന്നത്. മറ്റ് സ്വത്തുവകകളും എല്ലാം മക്കളുടെ പേരിൽ എഴുതി കൊടുത്തവരുടെ കാര്യമാണ് ഏറെ പരിതാപകരം. വൃദ്ധ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് മക്കളുടെ കടമയാണെന്ന നിയമമുണ്ടെങ്കിലും ഇവിടെ ഒരു നിയമവും കാര്യക്ഷമമായി നടപ്പാകുന്നില്ല. സംരക്ഷിച്ചില്ലെങ്കിൽ അവർ എഴുതി കൊടുത്ത സ്വത്തുവകകൾ തിരിച്ചെടുക്കാൻ ഇന്ന് നിയമമുണ്ടെങ്കിലും അതും പ്രായോഗികമാകുന്നില്ല. ബന്ധുക്കളാൽ പരിത്യജിക്കപ്പെടുന്നവരും വൃദ്ധസദനങ്ങളിൽ ദിവസങ്ങൾ എണ്ണിക്കഴിയുന്നവരും അനുഭവിക്കുന്ന മനോവേദന ആർക്കും അളന്നു തീട്ടപ്പെടുത്താൻ കഴിയുന്നതല്ല. നമുക്ക് ആവശ്യം സ്വയം രൂപപ്പെട്ട ഒരു വയോജന സംരക്ഷണ സംസ്കാരമാണ്. എല്ലാ അർത്ഥത്തിലും വാർദ്ധക്യം സംരക്ഷിക്കപ്പെടേണ്ടതും ആദരിക്കപ്പെടേണ്ടതുമാണെന്ന് എല്ലാവരും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം.
0: കുടിവെള്ളം, ആഹാരം, ശൗചാലയം തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾ പോലുമില്ലാതെ കടുത്ത ദുരിതത്തിൽ കഴിയുന്ന നിരവധി വയോജനങ്ങളുമുണ്ട്. എന്നിരുന്നാലും ഭൂരിഭാഗം വയോജനങ്ങളും സ്വന്തം വീടും നാടും വിട്ട് വൃദ്ധസദനങ്ങൾ പോലുള്ള സ്ഥാപന പരിചരണ കേന്ദ്രങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം വാർദ്ധക്യകാലത്ത് അവർ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത് തങ്ങളുടെ പരിചിതമായ സാമൂഹിക ബന്ധങ്ങളും ആത്മബന്ധങ്ങളും പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യവുമാണ്. ചവറ ബേബി ജോൺ സ്മാരക ഗവൺമെന്റ് കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജയരാജിന്റെ അഭിപ്രായം കേൾക്കാം.
4: ഞാൻ ഡോക്ടർ ജയരാജ്. 2026 മെയ് 20 ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും കേരള സംസ്ഥാനത്ത് വയോജന ക്ഷേമ വകുപ്പ് നിലവിൽ വന്നിരിക്കുന്നു. നൂതനമായ ഒരു ആശയം, വയോജന പോപ്പുലേഷൻ വളരെ നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വകുപ്പിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഈ വയോജനങ്ങൾക്ക് അവരുടെ പെൻഷനായാലും ചികിത്സയ്ക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ, എവിടെയൊക്കെ സേവനങ്ങൾ ലഭിക്കും എന്നതായാലും, അവർക്കെതിരെ ഉണ്ടാകുന്ന എന്തെങ്കിലും അതിക്രമങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം ഏകജാലക ഒരു അവരൊറ്റ ഓഫീസിൽ പലയിടത്തായിട്ട് പോയി പരാതികളോ ഇതിനെ ക്യൂ നിൽക്കാതെ ഏക ഓഫീസിൽ വന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു വിമർശനം ഈ കാര്യത്തിലുള്ളത്, നമുക്കറിയാം ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് പൊതുവെ അനാരോഗ്യങ്ങളുടെ മാത്രം ഒരു കേന്ദ്രീകരിക്കുന്ന ഒരു സ്വഭാവമാണ് അതിനുള്ളത്. മനുഷ്യന്റെ മാനസിക സാമൂഹിക ആവശ്യങ്ങളുണ്ട്, ഇതിനെ പലപ്പോഴും അത് സ്പർശിക്കുന്നില്ല എന്ന് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായം എനിക്കുണ്ട്. അത് വയോജനങ്ങളുടെ കാര്യത്തിലും അത് ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോഴും നമ്മൾ ചികിത്സ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അവർക്ക് സാമൂഹികമായും മാനസികമായിട്ടും ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇത് മീറ്റ് ചെയ്യാൻ കൂടി ഈ വകുപ്പിന് സാധിച്ചാൽ വളരെ നല്ലതായിരിക്കും.
0: വയോജന പരിചരണം ഒരു വകുപ്പിന്റെ മാത്രം ഉത്തരവാദിത്തമാകരുത്, മറിച്ചത് കുടുംബം, സമൂഹം, സർക്കാർ, സന്നദ്ധ സംഘടനകൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ, വയോജനങ്ങൾ തന്നെയും ഉൾപ്പെടുന്ന ഒരു സംയുക്ത ഉത്തരവാദിത്തമാകണം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്ന രാജ്യങ്ങളിലൊന്നായ ജപ്പാൻ വയോജന പരിചരണത്തിൽ സമഗ്രവും സാങ്കേതിക പിന്തുണയുമുള്ളതുമായ സമൂഹ കേന്ദ്രിത മാതൃക വികസിപ്പിച്ചിട്ടുണ്ട്. 2000 ജപ്പാൻ നടപ്പിലാക്കിയ ദീർഘകാല പരിചരണ ഇൻഷുറൻസ് സംവിധാനം തദ്ദേശ സ്ഥാപനങ്ങളും കുടുംബങ്ങളും സമൂഹവും സ്വകാര്യ മേഖലയുമൊക്കെ ചേർന്ന് വയോജന പരിചരണത്തിന്റെ ഉത്തരവാദിത്തം പങ്കിടുന്ന മാതൃകയാണ്. ഹോം കെയർ, ഡിമെൻഷ്യ പരിചരണം, ഡേ കെയർ സെന്ററുകൾ, പുനരധിവാസം, സമൂഹ കേന്ദ്രീകൃത പിന്തുണ എന്നിവയ്ക്ക് സ്ഥാപനപരമായ സഹായം ഇത് ഉറപ്പാക്കുന്നു. സാങ്കേതിക വിദ്യകളെയും ജപ്പാൻ വലിയ രീതിയിൽ ഇതിനായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ടെലിമെഡിസിൻ, റോബോട്ടിക്സ്, അടിയന്തര പ്രതികരണ സംവിധാനങ്ങൾ, സ്മാർട്ട് ഹൌസിംഗ്, വയോജന സൌഹൃദ നഗരാസൂത്രണം എന്നിവ അതിന്റെ ഭാഗമാണ്. കേരള കോൺഗ്രസ് ജോസഫ് സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം നയാബ് മുഹമ്മദ് പറയുന്നത് കേൾക്കാം.
5: ഞാൻ ഈച്ചം വീട്ടിൽ നയാസ് മുഹമ്മദ്. ഒരു പ്രായപരിധി കഴിഞ്ഞു അവർ വയോജനങ്ങളായി കഴിഞ്ഞാൽ അവരെ എല്ലാ മേഖലകളിൽ നിന്നും മാറ്റപ്പെട്ടു നിർത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശാരീരികമായ അസ്വസ്ഥതയോ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായാൽ അവരെ സംരക്ഷിക്കുവാനോ അവരുടെ ദൈനംദിന കാര്യങ്ങൾക്കോ ഇന്ന് സ്വന്തം കുടുംബത്തിലുള്ളവർ പോലും അവരെ സഹായിക്കുന്ന ഒരു അവസ്ഥയിലല്ല ഉടനല്ല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റ് മുൻകൈ എടുത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നാണ്. ഇതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നലകളിലെ യുവത്വമാണ് ഇന്നത്തെ വയോധികരാകുന്നത്, ഇന്നത്തെ ചെറുപ്പക്കാരാണ് നാളെ വീണ്ടും വയോധികരായി മാറുന്നത്. അവരുടെ അറിവിന്റെ അവർ ഈ വയോധികരെന്ന് പറഞ്ഞാൽ അവര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളുടെയും ഒരു അറിവിന്റെ സാഗരമാണ്. അവരുടെ ഇതുവരെയുള്ള ജീവിതത്തിലുള്ള എക്സ്പീരിയൻസും അവരുടെ അറിവുകൾ നമുക്കൊരു പുസ്തകം നോക്കി മറിച്ചെടുത്ത് പഠിക്കാൻ ഒക്കുന്ന ഒരു ഇതല്ല. അവരുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു വന്ന് അതിന്റെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായി എല്ലാ കാര്യങ്ങളും നേരിട്ട് മനസ്സിലാക്കുന്ന ഒരു വലിയൊരു പുസ്തകമാണ് വയോധികർ എന്ന് പറഞ്ഞാൽ. അവർക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം.
0: 70 കഴിഞ്ഞവരുടെ ചികിത്സയ്ക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ആയുഷ്മാൻ ഭാരത് പദ്ധതി സംസ്ഥാനത്ത് കാര്യക്ഷമമാക്കേണ്ടിയിരിക്കുന്നു. ഇതേസമയം സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും പ്രത്യേക ജെറിയാട്രിക് വകുപ്പ് രൂപീകരിക്കണമെന്ന് മുതിർന്ന പൌരന്മാർ ആവശ്യപ്പെടുന്നു. അതുപോലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമേറിയവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ജപ്പാൻ മാതൃകയിൽ ടെക്നോളജി ഉപയോഗപ്പെടുത്തണം. മാത്രമല്ല പ്രായമായവരുടെ വാഹനങ്ങളിൽ സ്റ്റിക്കർ പതിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് അനുമതി നൽകണമെന്നും ഇക്കൂട്ടർ അഭ്യർത്ഥിക്കുന്നു. ഇതോടൊപ്പം സംസ്ഥാനത്ത് ഒരു സമഗ്ര വയോജന സർവേ നടത്തിയാൽ മുതിർന്ന പൌരന്മാർ ഇവിടെ എത്രയെന്ന് കണക്കാക്കാൻ സാധിക്കും. വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വാർഡ് തലത്തിൽ അദാലത്തുകൾ നടത്തണം. ഇവർക്കായി സൌജന്യ നിയമസഹായ സെല്ലുകൾ തുടങ്ങണം. സാമൂഹ്യ നീതി വകുപ്പിന് ജില്ലാ ഓഫീസുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് കീഴിൽ കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ബ്ലോക്ക് പഞ്ചായത്തുകളും വയോജന നീതി എക്സ്റ്റൻഷൻ ഓഫീസർമാരെ നിയമിക്കണം. വയോജനങ്ങളെ സൌജന്യമായി താമസിപ്പിക്കാൻ എല്ലാ ജില്ലകളിലും കേന്ദ്രങ്ങൾ തുറക്കാൻ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കണമെന്നും മുതിർന്ന പൌരന്മാർ അഭ്യർത്ഥിക്കുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് പറയാതെ വയ്യ. വയോജനക്ഷേമ വകുപ്പ് വയോജനങ്ങളുടെ ഉന്നതിക്ക് ഉപകരിക്കുമോ? തയ്യാറാക്കിയത് മങ്ങാട് സുബിൻ നാരായണൻ.

기려요.

ആണ്ടണ്ണായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

着村里，哎呀，管那嘛，那也管就住，嘎嘎到地，嘎带你住，你啊不来，你也住，嘎嘎不来的。

0: മാനക്കൊടയനു മാനത്തൊടിയിൽ നിലയില്ല അമ്പാടി ചെറു തവള കുഞ്ഞിനെ തലയറ്റം വരെ അയ്യയ്യ
1: തല ഇവിടെ ഇരിക്കുമ്പോ വാലും തരങ്ങല്ലടാ
0: മണിക്കൂടെ തടികിട്ടാൻ ഒരുപാട് തടങ്ങല്ലടാ
1: കരവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം തടിയാ മടയാ വാടാ കുഴിമടിയാ.